ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 15, മലയാള വർഷം 1201, മിഥുനം 22, 2026 ജൂലൈ 6 തിങ്കളാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 52 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ വിജയൻ.
1: എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസമാധാനമാണ്. എന്നാൽ എന്താണ് ഈ മനസമാധാനം എന്ന് അന്വേഷിച്ചു നോക്കിയിട്ടുണ്ടോ? നല്ല ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും പദവിയും എല്ലാമുള്ള ഒരാളോട് പോലും അന്വേഷിച്ചു നോക്കൂ, അവരും പറയും ഞാനും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ മനസ്സിലാക്കാം, മുകളിൽ പറഞ്ഞ സുഖസൗകര്യങ്ങളൊന്നുമല്ല മനസമാധാനത്തിന് കാര്യങ്ങളെന്ന്. അപ്പോൾ മനസമാധാനം തരുന്നത് എന്താണ് എന്ന് ചോദ്യമുയരുന്നു. അതിൻ്റെ ഉത്തരം നിസ്വാർത്ഥത എന്നതാണ്. ഒരു മനുഷ്യൻ എത്ര കണ്ട് നിസ്വാർത്ഥനാണോ അത്ര കണ്ട് സന്തോഷവാനുമായിരിക്കും. നിസ്വാർത്ഥനായ മനുഷ്യൻ അവനവനെക്കുറിച്ച് വ്യാകുലനല്ല, ആശങ്കയുമില്ല. അവൻ മറ്റുള്ളവരുടെ ക്ഷേമകാര്യങ്ങളിൽ കൂടുതൽ തൽപരനായിരിക്കും. നേരെ മറിച്ച് ഒരു സ്വാർത്ഥനായ മനുഷ്യൻ അവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അവൻ്റെ അഹങ്കാരം മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതിന് അനുവദിക്കുകയുമില്ല. അയാൾ എല്ലാം തന്നിഷ്ടപ്രകാരം നടക്കണമെന്ന് വാശി പിടിക്കുന്നു. അത് നടന്നില്ലെങ്കിൽ അയാൾ അസ്വസ്ഥനാകുന്നു. ഒരു നിസ്വാർത്ഥനായ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ വളരെ പരിമിതമായിരിക്കും. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. മറ്റുള്ളവരിൽ നിന്നും ഒന്നും പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. തനിക്ക് പ്രകൃതിയാൽ ലഭിക്കുന്ന അനുകൂല സാഹചര്യങ്ങൾ കൊണ്ട് അയാൾ സന്തുഷ്ടനായിരിക്കും. അവ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിൽ അയാൾ അസൂയാലുമായിരിക്കില്ല. ജാതിമതഭേദങ്ങൾക്കതീതമായി മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അയാൾ ആത്മാർത്ഥമായി പങ്കുചേരും. ലോകാസമസ്ത സുഖിനോഭവന്തു എന്ന സംസ്കൃത ചൊല്ല് അയാൾക്ക് യോജിക്കുന്നതാണ്. മറ്റുള്ളവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും അയാളുടേതായി മാറും. ഒരു സ്വാർത്ഥനായ മനുഷ്യൻ തൻ്റെ അത്യാഗ്രഹങ്ങളുടെയും ദുരാഗ്രഹത്തിൻ്റെയും സാധ്യത്തിനായി ഏതറ്റം വരെയും പോകുവാൻ തയ്യാറാകും. എന്നാൽ ഇതുകൊണ്ടൊന്നും അയാളുടെ ജീവിതത്തിൽ സംതൃപ്തിയോ സന്തോഷമോ ഉണ്ടാകുന്നതായി കാണുന്നുമില്ല. കാരണം അയാളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധിയുമില്ല. ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ നിസ്വാർത്ഥനായ മനുഷ്യൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വ്യാപൃതനായിരിക്കും. അത് അയാളുടെ ആത്മാർത്ഥമായ ശ്രമമായിരിക്കുകയും ചെയ്യും. മറ്റ് ദുരുദ്ദേശങ്ങളൊന്നും ഉണ്ടാകില്ല. അയാൾ സുഖത്തിലും ദുഃഖത്തിലും മനോനിയന്ത്രണം പാലിച്ച് മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സ്ഥിതപ്രജ്ഞ ലക്ഷണം അയാളിൽ കാണാം. സാമൂഹ്യ പ്രവർത്തകനായ അണ്ണാ ഹസാരെയുടെ ജീവിതാനുഭവം ഇവിടെ പ്രസ്താവിക യോഗ്യമാണ്. അദ്ദേഹം ഇന്ത്യൻ കരസേനയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു കാലത്ത് വിഷാദരോഗത്തിനടിമപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയ അദ്ദേഹത്തിന് ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു പുസ്തകം ലഭിക്കുവാനിടയായി. വിവേകാനന്ദ സ്വാമികളുടെ കോൾ ടു ദ യൂത്ത് ഫോർ നേഷൻ ബിൽഡിംഗ് എന്ന പുസ്തകമായിരുന്നു അത്. അതിൽ പ്രതിപാദിച്ചിരുന്ന 2 വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവ ഇതാണ്: ബ്ലസ്ഡ് ആർ ദോസ് ഹൂ സാക്രിഫൈസ് ദർ ലൈഫ് ഇൻ ദ സർവീസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നവർ അനുഗ്രഹീതരാണ്. മറ്റൊരു വാചകം: ദോസ് ഹു ലീവ് ഫോർ അതേഴ്സ് ഓൺലി ലീവ്, അതേഴ്സ് ആർ മോർ ഡെഡ് ദാൻ അലൈവ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ മാത്രമേ ജീവിക്കുന്നുള്ളൂ, അല്ലാത്തവർ മരിച്ചതിന് തുല്യമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കെല്ലാം ഒരു പാഠമാകേണ്ടതാണ്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ എൻ വിജയൻ.

0: സമയം 6 മണി.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ ONV കുറിപ്പിന്റെ ഇത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ എന്ന കവിത കേൾക്കാം. ആലപിച്ചത് അപർണ രാജീവ്.

0: after the five-time world champions suffered a stunning 2-1 defeat to Norway in FIFA World Cup round of 16 last night. He finished his international career as the all-time leading scorer for Brazil. For Brazil, the defeat marked a seventh consecutive World Cup knockout loss to European opposition and their earliest World Cup exit since 1990. In the Wimbledon tennis, Serbia's Novak Djokovic defeated Roman Safiulin of Russia to reach the men's singles quarterfinals last night. And that's the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, ശിവഭക്തിഗാനങ്ങൾ, കാവാലം ശ്രീകുമാർ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ, സൈമർദ് വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ഹരിതം. അന്തരീക്ഷ മലിനീകരണം തടയാം, ഭൂമിയെ രക്ഷിക്കാം, അവതരണം അഞ്ജു പി അർജുനൻ. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ് തൃശൂർ, ജാഗ്രത. 7:15 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി. യൂസഫ് അലിയുടെ വേദം എന്ന കവിത സ്മിത പിമേനോൻ ചൊല്ലിയത്. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ്, കാഞ്ഞാണി, സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ് തൃശൂർ, ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യക്കുറിപ്പുകൾ. പ്രമേഹ സാധ്യത കൂട്ടുന്ന ഘടകങ്ങൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, കാഴ്ച. റിഫ്രാക്റ്റീവ് എറേഴ്സ്, ഡോക്ടർ മിറിയം ജോസഫുമായി YS പൗർണമി സംസാരിക്കുന്നു. 9:30 സംഗീത കച്ചേരി, എ അനന്തപത്മനാഭൻ വീണയിൽ വായിച്ച കൃതികൾ, കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, കുമരകം ഗണേഷ് ഗോപാൽ ഖടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാര്യർ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ചിന്തുപാട്ട്, ഉദയ സുരേഷും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ലോക ജന്തുജന്യ രോഗദിനം, ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 സ്മൃതി ലഹരി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, ഭാഗം 3. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം, മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ, സി രാജേന്ദ്രൻ വയലിൻ, പാലനാട് ടി ആർ രാജാമണി മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 അക്ഷരശ്ലോകം, തിരുവനന്തപുരം വനമാല അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ദീൻദയാൽ അന്ത്യോദയ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം തടയാം, ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ, ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം. 8:00 ഹലോ ഡോക്ടർ, വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും. 9:00

0: ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 എസ് കെ മഹതിയുടെ സംഗീത കച്ചേരി, കൊടുന്തിരപ്പള്ളി സുബ്ബരാമൻ വയലിൻ, കൊടുന്തിരപ്പള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം ഷൈജു മുഖർശങ്ക്. 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM 101.1 MHz രാവിലെ 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:02 ഹലോ ആകാശവാണി ഫോണിൻ പരിപാടി. വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ നേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. ഉച്ചകഴിഞ്ഞ് 3:00 അതിഥിയോടൊപ്പം പുനഃപ്രക്ഷേപണം, 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിലെ മിക്കയിടങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ,
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ് തൃശൂർ, ആരോഗ്യ ജീവിതം.
6: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ,
5: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ, പ്രഭാതവന്ദനം, ശിവഭക്തി ഗാനങ്ങൾ, കാവാലം ശ്രീകുമാർ പാടിയത്.

0: കാവാലം ശ്രീകുമാർ പാടിയ ശിവഭക്തി ഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ്.

0: പള്ളിക്കുളം റോഡ് തൃശൂർ.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
1: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
5: പ്രായോജകർ,
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
8: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ ക്ലാസ് ഇന്ന് തുടങ്ങും. സംസ്ഥാന പ്രവേശനോത്സവം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2028 ജൂലൈയിൽ, അതായത് 900 ദിവസത്തിനകം, തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പുനർനിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സ്റ്റേഷന്റെ മുഖമുദ്രയായ പ്രധാന പ്രവേശന മന്ദിരവും അനുബന്ധ കെട്ടിടങ്ങളും ഈ മാസം 3-ാം വാരം പൊളിച്ചു തുടങ്ങും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കൊണ്ടുവന്ന VBG റാംജി പദ്ധതി നടത്തിപ്പിനുള്ള ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ കേന്ദ്രം നൽകി. കേരളത്തിന് 925.33 കോടിയാണ് ലഭിക്കുന്നത്. തുടർച്ചയായ 6-ാം ദിനവും മുംബൈയിൽ മഴ തുടരുന്നു. 24 മണിക്കൂറിനിടെ നഗരത്തിൽ 300 മില്ലി വരെ മഴ പെയ്തു. വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് വിട. ഇന്ന് ടെഹ്റാനിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന വിലാപയാത്ര നടക്കും. പരാഗ്വേയുടെ പരുക്കൻ കളിയെ അതിജീവിച്ച ഫ്രാൻസ് ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ 70-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ നേടിയ പെനാൽറ്റി ഗോളിലാണ് ഫ്രാൻസിന്റെ വിജയം. കാനഡയെ 3-0 തോൽപ്പിച്ച് മൊറാക്കോ ക്വാർട്ടർ ഫൈനലിൽ. വനിതാ 2020 ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 7 വിക്കറ്റ് ജയവുമായി ഓസ്ട്രേലിയ 7-ാം തവണയും 2020 ലോകകപ്പ് കിരീടം ചൂടി.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
5: പ്രായോജകർ,
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
9: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
10: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
11: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ് തൃശൂർ. ജാഗ്രത.
12: പ്രായോജകർ, എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
11: ഫോൺ 9387168444.
13: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ് തൃശൂർ, ഹരിത്തം.
14: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
13: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
14: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
8: പ്രത്യേക അറിയിപ്പ്. ഷിഗെല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ് ഷിഗെല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ: വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നു. ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങളുള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പനി, വയറുവേദന, ഛർദി, ക്ഷീണം, കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. ശുചിത്വം പാലിക്കാം, ഷിഗെല്ല രോഗത്തെ തടയാം.
15: ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: ഇനി അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോടുകൂടിയ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്.

0: ചോദ്യം ആവർത്തിക്കാം. ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോട് കൂടിയ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം രാവിലെ 7:55.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
4: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 മറ്റൊരു നമ്പർ 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോട് കൂടിയ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ.

ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 43:32. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്രസുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്തോനേഷ്യയിലെ സാംസ്കാരികവും ചരിത്രപ്രധാനവുമായ യോഗ്യകർത്ത നഗരം നരേന്ദ്രമോദി സന്ദർശിക്കും. മലാക്ക കടലിടുക്ക് സമുദ്രമേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും പ്രധാന പങ്കുവഹിക്കുന്ന ഇന്തോനേഷ്യയുമായി സമുദ്രമേഖല സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ച നടത്തും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലൻഡിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
0: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ദോഹയിലെത്തിയ ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സുരക്ഷ, ഉഭയകക്ഷി തുടങ്ങി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും കൊച്ചിയിൽ പൂർത്തിയായി. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരവുമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർ സെ സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യസംഭരണ ഗോഡൌണുകളും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമൂസ് കടലെടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്ന് നദ്ദ പറഞ്ഞു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3-ന് യോഗം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട്ട് തലക്കുളത്തൂരിൽ CMMHSS രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ അധ്യക്ഷയാകും. രാവിലെ 10:30 ഉച്ചയ്ക്ക് 1 വരെ പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും ഉണ്ടാകും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ

0: ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. ഫണ്ട് ലഭ്യമാക്കുന്നതിന് സാധ്യതകൾ പരിശോധിച്ച് രണ്ടു ദിവസത്തിനകം മറുപടി നൽകുമെന്നും അത് സാധ്യമല്ലെങ്കിൽ ഇത്തവണ കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി യോഗത്തെ അറിയിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്യും. തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട 3 വയസ്സുകാരനെ കാണാതായി. പരിയാരം കോരൻപീടികയിലെ മുഹമ്മദ് നജ്മാനെയാണ് കാണാതായത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻഖുർദ് മേഖലയിൽ 3 നില കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവെ ക്വാർട്ടറിൽ. ഇപ്പോൾ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 6 കിരീട നേട്ടത്തിലൂടെ ചരിത്രം കുറിക്കാനെത്തിയ ബ്രസീലിനെ മടക്കറ്റ് കിരീടി നോർവേ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. തകർപ്പൻ പോരാട്ടത്തിൽ 1-2 ലോക ഫുട്ബോളിലെ ഏറ്റവും കരുത്തരെ നോർവെ മറികടന്നത്. നോർവെയ്ക്ക് വേണ്ടി 79-90 മിനിറ്റുകളിൽ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് കിടിലൻ ഗോളുകൾ നേടി. എണ്ണം പറഞ്ഞ ഈ ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ 7 ഹാലണ്ട് മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൾട്ടിയിലൂടെ നെയ്മറാണ് ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത്. ഈ ലോകകപ്പിൽ നെയ്മറിന്റെ ആദ്യ ഗോളാണിത്. തോൽവിയോടെ 2002 5 കിരീട വിജയത്തിന് ശേഷം തുടർച്ചയായി 6 ലോകകപ്പിലാണ് ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങുന്നത്. 1990 ശേഷം ആദ്യമായാണ് ബ്രസീൽ ഒരു ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായ നെയ്മർ ഈ തോൽവിയോടെ തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ സങ്കടത്തിലാഴ്ത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 തകർത്താണ് ഓസ്ട്രേലിയ കിരീടം നേടിയത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫിയുല്ലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. വിംബിൾഡണിൽ ജോക്കോവിച്ചിന്റെ 106 സിംഗിൾസ് വിജയമാണിത്. ഭാരതം എല്ലാ മേഖലയിലും കുതിക്കുകയാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. എല്ലാവരെയും ഒന്നായി കാണുന്ന ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് കുട്ടി ഗോപാലൻ അനുസ്മരണത്തിൽ പറഞ്ഞു. മാങ്കാവ് കുട്ടി ഗോപാലൻ സ്മാരക മന്ദിരത്തിന് സദാനന്ദൻ മാസ്റ്റർ തറക്കല്ലിട്ടു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർകോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഉച്ചകഴിഞ്ഞ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര വിതരണവും സംഘടിപ്പിക്കും. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയിൽ പ്രമുഖ സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ബഷീർ ചെറുകഥാ പുരസ്കാരം യുവ എഴുത്തുകാരൻ KV അർജുൻ ഏറ്റുവാങ്ങും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് മഫ്തിയിൽ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന പോലീസുകാരെ ആക്രമിച്ച കേസിൽ കക്കോടി സ്വദേശി മുഹമ്മദ് ഹാഷിം, തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരെ കസബ പോലീസ് പിടികൂടി. കസബ സ്റ്റേഷനിലെ രഞ്ജിത്ത്, അനൂപ് ലാൽ എന്നിവരെയാണ് ആക്രമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് 1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവെ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പുലരിപ്പൂക്കളിൽ ആദ്യം.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റൽ ഇല്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 85 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773, മറ്റൊരു നമ്പർ 0487237773. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈ 1 25 രൂപ നിരക്കിലും നെടുനേന്ത്രൻ തൈ 1 40 രൂപ നിരക്കിലും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ലഭ്യമാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9048178101. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെൻറ് ഏജൻസി 2026-27 പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി എന്നീ പഞ്ചായത്തുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. വ്യത്യസ്ത വിഭാഗങ്ങളിലായി ആകെ 5 അവാർഡുകളാണ് നൽകുന്നത്. സമ്മിശ്ര കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, വിളാധിഷ്ഠിത കർഷകൻ പൊതുവിഭാഗം 2 അവാർഡുകൾ, മികച്ച കർഷകൻ SA വിഭാഗം 1 അവാർഡ് എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. അപേക്ഷകർ ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിലുള്ളവരും സ്വന്തം ഉടമസ്ഥതയിലോ പാട്ടത്തിനെടുത്തതോ ആയ കുറഞ്ഞത് 50 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരുമായിരിക്കണം. തങ്ങൾ താമസിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ പഞ്ചായത്ത് പരിധിയിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മാസം 13 വരെ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9383471448, 0480285280. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതു മാറ്റിയ ശേഷം കുമ്മായം 1 സെന്റിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
7: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
8: പ്രായോജകർ
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
9: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: മാഡം, ഞാനൊരാഴ്ച ലീവായിരിക്കട്ടോ, അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
3: അല്ല, അതിനിപ്പം തന്നെ ലീവ് എടുക്കണേ. നമ്മുടെ തൃശൂർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാൽ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിൽ

0: കുട്ടികളുടെ കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
0: ഐ കെയർ, യു ക്യാൻ ട്രസ്റ്റ്.
2: അന്തരീക്ഷ മലിനീകരണം തടയാം, ഭൂമിയെ രക്ഷിക്കാം. പ്രിയ ശ്രോതാക്കളെ, മനുഷ്യജീവിതത്തിനെ ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് വായു. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ മനുഷ്യനെ ഏതാനും ദിവസങ്ങൾ ജീവിക്കാൻ കഴിയും എങ്കിലും ശുദ്ധവായു ഇല്ലാതെ ഏതാനും മിനിറ്റുകൾ പോലും ജീവൻ നിലനിർത്താനാകില്ല. അതുകൊണ്ടുതന്നെ വായുവിന്റെ ശുദ്ധി സംരക്ഷിക്കുന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. എന്നാൽ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൊന്നാണ് അന്തരീക്ഷ മലിനീകരണം. മനുഷ്യന്റെ നിലനിൽപ്പിനെ അത്യന്താപേക്ഷിതമായ പ്രകൃതി വിഭവങ്ങളിലൊന്നാണ് വായു. നാം ഓരോ നിമിഷവും ശ്വസിക്കുന്ന വായുവിന്റെ ഗുണനിലവാരം നമ്മുടെ ആരോഗ്യത്തെയും ജീവിത നിലവാരത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നു. എന്നാൽ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി വെല്ലുവിളികളിൽ ഒന്നാണ് അന്തരീക്ഷ മലിനീകരണം. വികസനത്തിന്റെ പേരിൽ മനുഷ്യൻ നടത്തിയ ഇടപെടലുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുകയും വായുവിനെ മലിനമാക്കുകയും ചെയ്തിരിക്കുകയാണ്. വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, വാഹനങ്ങളുടെ അമിതമായ ഉപയോഗം, ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തിക്കൽ, വനനശീകരണം എന്നിവയാണ് അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങൾ. ഫാക്ടറികളിൽ നിന്നുള്ള പുകയും വാഹനങ്ങളിൽ നിന്നുള്ള വിഷവാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് കലരുമ്പോൾ വായുവിന്റെ ഗുണനിലവാരം കുറയുന്നു. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ തുടങ്ങിയ വാതകങ്ങൾ മനുഷ്യാരോഗ്യത്തിനും പ്രകൃതിക്കും വലിയ ഭീഷണിയാണ്. അന്തരീക്ഷ മലിനീകരണം മനുഷ്യന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു. ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ, ഹൃദ്രോഗങ്ങൾ, അലർജികൾ തുടങ്ങിയവയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് മലിനമായ വായു. കുട്ടികളും പ്രായമായവരുമാണ് ഇതിന്റെ ദോഷഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മലിനവായു മൂലം പ്രതിവർഷം ലക്ഷക്കണക്കിനാളുകൾ വിവിധ രോഗങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. അന്തരീക്ഷ മലിനീകരണം മനുഷ്യനെ മാത്രമല്ല ഭൂമിയുടെ കാലാവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഹരിതഗ്രഹവാതകങ്ങളുടെ വർധന ആഗോളതാപനത്തിനെ കാരണമാകുന്നു. ഇതിന്റെ ഫലമായി ഭൂമിയുടെ ശരാശരി താപനില ഉയരുകയും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ രൂക്ഷമാവുകയും ചെയ്യുന്നു. പ്രളയം, വരൾച്ച, ചുഴലിക്കാറ്റുകൾ, ഉഷ്ണതരംഗങ്ങൾ എന്നിവയുടെ തീവ്രത വർദ്ധിക്കുന്നതും ഇതിന്റെ പ്രത്യാഘാതങ്ങളാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വ്യക്തികളും സമൂഹവും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ച് പൊതുഗതാഗത സംവിധാനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. സൈക്കിൾ യാത്രയും നടപ്പും പ്രോത്സാഹിപ്പിക്കാം. ഊർജ സംരക്ഷണത്തിനും പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗത്തിനും മുൻഗണന നൽകണം. മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും വനങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നത് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ്. മരങ്ങൾ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിടുന്നു. അതിനാൽ ഓരോ വ്യക്തിയും ജീവിതത്തിൽ ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഒഴിവാക്കുകയും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും വേണം. വ്യവസായ സ്ഥാപനങ്ങൾ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. വായുമലിനീകരണം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ കർശനമായി നടപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രിയരെ, ശുദ്ധവായു ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. ഭൂമി നമ്മുടെ മാത്രം സ്വത്തല്ല, വരും തലമുറകൾക്കും അവകാശപ്പെട്ടതാണ്. അതിനാൽ അന്തരീക്ഷ മലിനീകരണം തടയുക എന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗം മാത്രമല്ല, നമ്മുടെ ഭാവിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കൂടിയാണ്. അന്തരീക്ഷ മലിനീകരണം തടയാം, ഭൂമിയെ രക്ഷിക്കാം എന്ന സന്ദേശം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രകൃതിയുടെ കാവൽക്കാരാകാം.
3: ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. അവതരണം നിർവഹണം അഞ്ജു പി അർജുനൻ.
0: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
4: പ്രായോജകർ
0: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
1: ഐ കെയർ, യു ക്യാൻ ട്രസ്റ്റ്.
5: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ജാഗ്രത
6: പ്രയോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ
7: ഫോൺ 9387168444
8: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി മുടികൊഴി

0: കോളേജിൽ തൂക്കുരോഗങ്ങൾ വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
1: കേരളത്തിലുടനീളം സെന്ററുകൾ,
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
1: ഫോൺ 9387168444.
3: ജാഗ്രത, കരുതലോടെ ജനങ്ങൾക്കൊപ്പം.
4: പ്രിയപ്പെട്ടവരെ, ജാഗ്രതയിലേക്ക് സ്വാഗതം.
5: മഴക്കാലം ഇങ്ങെത്തിയതോടെ ജലജന്യ രോഗങ്ങളും കൂടി. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിച്ചാൽ ഇത്തരം രോഗങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ പ്രതിരോധിക്കാം. എന്തൊക്കെയാണ് ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ? ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ സജ്ന MV.
6: നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മഴ നമ്മുടെ അടുത്ത് വന്നു. ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ തേടി വരുന്ന കുറച്ച് രോഗങ്ങളും കൂടെ നമുക്കറിയാം. അതാണ് മഴക്കാല രോഗങ്ങൾ. ആ മഴക്കാല രോഗങ്ങളെ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എങ്ങനെ പകരുന്നു എന്നതിനനുസരിച്ച് വിവിധ രോഗങ്ങളാക്കി തരംതിരിക്കാം. ഒന്ന്, ജലജന്യ രോഗങ്ങൾ, കൊതുകുജന്യ രോഗങ്ങൾ, ജന്തുജന്യ രോഗങ്ങൾ. ജലജന്യ രോഗങ്ങൾ മലിനമായ വെള്ളത്തിലൂടെയും മലിനമായ ഭക്ഷണം, മലിനമായ കൈകൾ എന്നിവയിലൂടെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. ഇതിൻ്റെ രോഗകാരണം വ്യത്യാസമാകാം. ചിലപ്പോൾ അത് വൈറസ് ബാധയാവാം, അല്ലെങ്കിൽ ബാക്ടീരിയ മൂലമുള്ള രോഗമാകാം. ഏതൊക്കെയാണ് ഈ രോഗങ്ങൾ? വയറിളക്ക രോഗങ്ങൾ വളരെയധികം കണ്ടുവരുന്നുണ്ട്. പിന്നെ ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ്, കോളറ, പിന്നെ ഷിഗല്ല രോഗം. ഇത്തരം രോഗങ്ങളാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്നത്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണ്? ഇപ്പം അടുത്തിടെയായി കണ്ടെന്ന ഷിഗല്ല രോഗത്തിൽ കടുത്ത വയറിളക്കം വരാം. ഈ വയറിളക്കത്തിലൂടെ രക്തം കലർന്ന മലം വരാം. പിന്നെ അതുപോലെ തന്നെ വയറിളക്കം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളം ധാരാളം പോകുമ്പോൾ നിർജലീകരണ ലക്ഷണങ്ങൾ ധാരാളമായിട്ട് കാണും. കണ്ണ് കുഴിഞ്ഞു പോവുക, ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക എന്നീ നിർജലീകരണ ലക്ഷണങ്ങൾ വരാം. അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾ, ഇപ്പം ഹെപ്പറ്റൈറ്റിസ് രോഗമാണെങ്കിൽ മഞ്ഞപ്പിത്തം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ടൈഫോയിഡ് ആണെങ്കിൽ കടുത്ത പനി, വയറുവേദന. കോളറയാണെങ്കിൽ നമ്മുടെ വയറ്റിന്നും പോകുന്നത് കഞ്ഞിവെള്ളം പോലെ, റൈസ് സൂപ്പ് ഡയറിയ എന്നാണ് പറയുന്നത്, കഞ്ഞിവെള്ളം പോലത്തെ മലമാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരം രോഗങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വെള്ളം ധാരാളം പോകുമ്പോൾ നിർജലീകരണം സംഭവിക്കും. അതും മൂലം അതിൻ്റെ പ്രത്യാഘാതം വരെ, മരണം വരെ സംഭവിക്കാനൊരു സാധ്യതയുണ്ട്. നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിൽ വയറിളക്കം കാണുകയാണെങ്കിൽ വീട്ടിലുള്ള ചികിത്സ ഒഴിവാക്കി ഹോസ്പിറ്റൽ, അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയിട്ട് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, വയറിളക്ക രോഗത്തിനായി നമ്മൾ ചികിത്സയ്ക്ക് പോകുമ്പോൾ ഏറ്റവും അധികം ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന OR സൊല്യൂഷനാണ്. OR സൊല്യൂഷൻ എന്ന് പറയുന്നത് അതൊരു അത്ഭുത മരുന്നാണ്. നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തെ തടയുക മാത്രമല്ല, ധാതുലവണങ്ങളും കൂടെ നമുക്ക് നൽകുന്ന, അതിനെ പോകുന്നത് തടയുന്ന ഒരു അത്ഭുത മരുന്നാണ് OR. അപ്പോൾ OR എഴുതി തന്നു കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഒരു മടിയൊന്നും കൂടാതെ കൃത്യമായി കഴിക്കുക. ആ ഒരു പാക്കറ്റ് നമുക്ക് PHCകളിൽ ഫ്രീ ആയി ലഭ്യമാണ്. അതൊരു പാക്കറ്റ് 5 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മുഴുവനായി കലക്കുക. അത് 24 മണിക്കൂറിൽ കൊടുക്കുക. ആ പാത്രം വളരെ ശുദ്ധിയായിട്ടുള്ള പാത്രമാവണം. കലക്കിയ പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്രത്തോളം മലം പോകുന്നു അത്രത്തോളം തന്നെ OR ലായനി നമ്മൾ കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ സിപ്പായിട്ട് കൊടുക്കുക, അതിലും കുഞ്ഞു കുട്ടികളാണെങ്കിൽ സ്പൂണിൽ കോരിയിട്ട് കൊടുക്കണതാണ്. ഇപ്പൊ കുട്ടി ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ആരും ഛർദ്ദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കൊടുക്കുക. സാധാരണഗതിയിൽ കൊടുക്കുന്ന എല്ലാ ഭക്ഷണവും വയറിളക്ക രോഗത്തിൽ കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളാണെങ്കിൽ മുലപ്പാല് നന്നായി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ വീടുകളിൽ കിട്ടുന്ന തിളപ്പിച്ചാറിയ വെള്ളവും നമുക്ക് കൊടുക്കാം. കഞ്ഞിവെള്ളം ധാരാളമായിട്ട് കൊടുക്കുക, കരിക്കും വെള്ളം നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ നിർജലീകരണം തടയാനായിട്ട് സാധിക്കും. പക്ഷേ ഇതൊരു ബാക്ടീരിയൽ അസുഖമാണെങ്കിൽ അത് കൃത്യമായ ആന്റിബയോട്ടിക്കുകൾ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, പനി, വയറിളക്കം എന്നൊക്കെ രോഗലക്ഷണമാണ്, അപ്പം എത്രയും വേഗം അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ ഹോസ്പിറ്റലിലോ ഡോക്ടറുടെയോ സമീപിച്ച് കൃത്യമായ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ വീട്ടിൽ ഇത് വെച്ചിട്ട് ഇരിക്കേണ്ടത് നല്ലതല്ല.
5: ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സജ്ന MV.
7: ജാഗ്രത സമാപിക്കുന്നു.
3: നിർവഹണം ജയ CR.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത സമാപിക്കുന്നു.
8: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
1: ഫോൺ 9387168444.
9: മഹത്തായ അഷ്ടവൈദ്യ

0: പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: പുലരിപ്പൂക്കളിൽ അടുത്തതായി
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി
1: പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഇന്ന് കാവ്യാഞ്ജലിയിൽ യൂസഫ് അലി കേച്ചേരിയുടെ വേദം എന്ന കവിത ചൊല്ലുന്നത് ശ്രീമതി സ്മിത പി മേനോൻ.

വിശപ്പെനിക്കെങ്കിലും വല്ലായ്മയുണ്ടെന്നു ഞാൻ നടിച്ചു. ഉണ്ണാൻ തുടങ്ങിയാൽ വിണ്ണുന്നൊരുണ്ണിയായി എണ്ണുമാറുണ്ടെന്നെൻ വീട്ടിലെന്നെ. എങ്കിലും തീന്മേശ വിട്ട് പരി

കഞ്ഞി പകർന്നിടുന്നു. ഓടിക്കളിക്കുന്നുണ്ടാ പഷ്ണിക്കഞ്ഞിയിൽ ഓരോ നെടിയരിവറ്റു മാത്രം. അന്നൊക്കെ എൻ നാട്ടിൽ ഭൂരി ജനങ്ങൾക്കും അന്നം ഒരു സ്വപ്നമായിരുന്നു. ആംഗലവാഴ്ചയും യുദ്ധക്കെടൂതിയും ആകെ എൻ ഗ്രാമം തകർത്തിരുന്നു. തന്തമാർ തള്ളമാർ കുട്ടികളന്യോന്യം തള്ളി

വെള്ളത്തിലിട്ടു വിളമ്പിക്കോളൂ. പൊട്ടിക്കരഞ്ഞും അമാറോടു ചേർത്തെന്നെ കെട്ടിപ്പിടിച്ചു വിതുമ്പിമെല്ലെ ഏതൊന്നറി

കഴിഞ്ഞാൽ മറ്റെല്ലാം അറിയാം. ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ പൈക്കുന്ന പള്ളക്കിര തേടിവാ.

0: ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ പൈക്കുന്ന പള്ളക്കിര തേടിവാടുന്ന പാവത്തിൽ കാണാം പടച്ചവനേ.
1: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് യൂസഫ് അലി കേച്ചേരിയുടെ വേദം എന്ന കവിത ചൊല്ലിയത് സ്മിത പി മേനോൻ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
3: പുലരിപ്പൂക്കളിൽ അവസാനമായി.

0: കിര തേടിവാടുന്ന പാവത്തിൽ കാണാം പടച്ചവനേ.
1: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് യൂസഫ് അലി കേച്ചേരിയുടെ വേദം എന്ന കവിത ചൊല്ലിയത് സ്മിത പി മേനോൻ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഇന്നർ ഷോപ്പി എം ജെ റോഡ് തൃശൂർ, ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജെ റോഡ് തൃശൂർ.
3: പുലരിപ്പൂക്കളിൽ അവസാനമായി
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ.
4: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487299329.
7: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം, ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
8: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
7: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
3: ഫോൺ 0487299329.
9: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
11: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
9: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: വ്യവസായ പരിശീലന വകുപ്പിന് കീഴിലുള്ള ചാലക്കുടി ഗവൺമെന്റ് ഐ ടി ഐയിൽ വിവിധ ട്രേഡുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ളവർ ഇന്ന് വൈകിട്ട് 5 മണിക്കകം ഓൺലൈനായി അപേക്ഷിക്കണം. 20 ട്രേഡുകളിലായുള്ള ആകെ 832 സീറ്റുകളിലേക്കാണ് പ്രവേശനം. ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ മുഖേനയോ ഡി ഇ ടി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലെ ലിങ്ക് വഴിയോ അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള ഐ ടി ഐകളിൽ നേരിട്ടെത്തി വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കണം. പ്രോസ്പെക്റ്റസും മാർഗനിർദ്ദേശങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0480270149491. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഇന്നും നാളെയും ഈ മാസം 13, 14, 20, 21, 27, 28 തീയതികളിലും പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 9, 31 തീയതികളിൽ പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 17, 24 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. ജില്ലയിലെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി ഓൺലൈൻ വഴി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള പൊതുവിഭാഗം കാർഡുടമകൾക്ക് ഈ മാസം 17 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487236046.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ സമാപിക്കുന്നു.
4: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487299329.
9: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
12: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
13: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
14: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
15: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
16: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
15: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
17: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
3: സമയം 7 മണി കഴിഞ്ഞ് 24:55. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
18: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചി.

0: ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി യോഗ്യകർത്തയിലെ ബ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും സന്ദർശിക്കും. വിദേശ പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ മറ്റന്നാൾ ശ്രീ മോദി മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. നിർണായക ധാതുക്കൾ, സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 10-11 തീയതികളിൽ ന്യൂസിലാന്റിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന ചർച്ചയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ വ്യാപാര പ്രതിരോധ മേഖലകളിൽ ഉണ്ടായ പുരോഗതി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷം ഇന്ന്. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ഡാഷ്ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ ഇന്ന് തുടക്കമാകും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനം ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. മറ്റന്നാൾ വരെയാണ് പരിപാടി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് ശ്രീ ജയശങ്കർ സന്ദർശിക്കുക. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 13-ന് ന്യൂയോർക്കിലെത്തുന്ന കേന്ദ്രമന്ത്രി 14-15 തീയതികളിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ബ്രസൽസിലേക്ക് യാത്ര തിരിക്കും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ട്രഷറി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ പ്ലസ് വൺ ക്ലാസുകൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് നടക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലെ പ്രവേശന നടപടികൾ ഈ മാസം 3-ന് പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 359,890 വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെ ഏകജാലക സംവിധാനം വഴി പ്ലസ് വൺ പ്രവേശനം നൽകിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 78,741 പേർ പ്രവേശനം നേടിയപ്പോൾ വയനാട് ജില്ലയിൽ 11,353 പേർക്കാണ് ഇതുവരെ പ്രവേശനം നൽകിയിട്ടുള്ളതെന്ന്

0: പേശന നടപടികൾക്കായുള്ള പോർട്ടൽ വ്യക്തമാക്കുന്നു. ആകെയുള്ള 441,265 സീറ്റുകളിൽ 81,375 എണ്ണത്തിൽ ഇനിയും പ്രവേശനം നടത്താനുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.
1: രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ജമ്മുകശ്മീർ, ലഡാക്ക്, ഒഡീഷ, സൌരാഷ്ട്ര, കച്ച്, ഉത്തരാഖണ്ഡ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, തീരദേശ കർണാടക, വടക്കൻ ഉൾനാടൻ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിനു പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: കിട്ടിയ ഒന്നാന്തരം അവസരങ്ങൾ പാഴാക്കിയ ബ്രസീലിനെ മികച്ച പോരാട്ടത്തിലൂടെ മറികടന്ന് നോർവേ ഈ ലോകകപ്പിൽ ഏറ്റവും വലിയ അട്ടിമറിക്കാരായി. 14th minute പെനാൽറ്റി നഷ്ടമാക്കിയ ബ്രസീലിന് അപ്രതീക്ഷിതമായ വെല്ലുവിളിയാണ് നോർവേക്കാർ നൽകിയത്. ആക്രമണവും പ്രത്യാക്രമണവും തുടരെ ഉണ്ടായ മത്സരത്തിന്റെ രണ്ടാം പകുതി 79th minute ബ്രസീലിയൻ ഡിഫൻസിനെ ഞെട്ടിച്ച് തകർപ്പൻ ഹെഡറിലൂടെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് കളിയുടെ ഗതി മാറ്റി. തിരിച്ചടിക്കാൻ ബ്രസീൽ രണ്ട് കൽപ്പിച്ച് പൊരുതുന്നതിനിടെ ഹാലണ്ട് 90th minute കാനറികളുടെ വലയിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഇതിഹാസ താരം നെയ്മർ മത്സരത്തിന്റെ അധിക സമയത്ത് പെനാൽറ്റിയിലൂടെ ബ്രസീലിന്റെ ഗോൾ നേടി. 6th കിരീട നേട്ടമെന്ന മോഹവുമായെത്തി പ്രീ ക്വാർട്ടറിൽ തന്നെ ലോക ഫുട്ബോളിലെ വമ്പന്മാരായ ബ്രസീൽ തോറ്റു മടങ്ങുന്നത് ആരാധകരെ നിരാശയിലാക്കി. മത്സരശേഷം നെയ്മർ വിരമിക്കൽ കൂടി പ്രഖ്യാപിച്ചതോടെ ആ നിരാശ കോടാനുകോടി ആരാധകരുടെ കണ്ണുകൾ ഈർന്നണിയിച്ചു.
1: ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം പുരോഗമിക്കുകയാണ്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 wicketsന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 runs വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 overൽ 3 wicket നഷ്ടത്തിൽ 153 runs നേടി. 64 runs നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫിബി ലിച്ച്ഫീൽഡ് 48 runs നേടി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം ഇന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 lakh barrels എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി തൃശൂർ.
4: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
5: ഗാന സന്ദേശം.
3: പ്രായോജകർ.
4: സംഗീതോപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീതോപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീതവാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീതോപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.

0: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മഞ്ജു ജയന് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു വാണിയംകുളം ത്രാങ്ങാലിയിൽ നിന്നും. ഭർത്താവ് ജയൻ, അച്ഛൻ, അമ്മ, അനിയത്തി, അനിയൻ, കൂടാതെ ധന്യ, ബബിത, രാജു, കുട്ടൻ, ഉണ്ണി, അച്ചു, അഖി, കിച്ചു, അപ്പു, ധന്യ ചെറിയമ്മ എന്നിവരും. ഇക്കഴിഞ്ഞ് ജൂലൈ 4 പിറന്നാൾ ആഘോഷിച്ച ഗുരുവായൂർ കാവീട്ടിൽ ജ്യോതികൃഷ്ണയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നിരിക്കുന്നു നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ജ്യോതികൃഷ്ണയ്ക്കും മഞ്ജു ജയനും പിറന്നാൾ ആശംസകളോടെ ഗാനമിത. കാവൽ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയത്. വരികൾ BK ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാനസന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: കണ്ണാശുപത്രി ആരോഗ്യ കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ മലയാളം വിഷയത്തിൽ അതിഥി അധ്യാപകന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലയാളം വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടാതെ അപേക്ഷകർ തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം. താൽപ്പര്യമുള്ളവർ തങ്ങളുടെ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്ന് രാവിലെ 10:30 കോളേജ് പ്രിൻസിപ്പൽ മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം ഈ മാസം 8, 9, 10 തീയതികളിൽ നടത്തും. എറണാകുളം മേഖലാ PSC ഓഫീസിലാണ് അഭിമുഖം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഔദ്യോഗിക അറിയിപ്പ് SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ മുഖേന അയച്ചിട്ടുണ്ടെന്ന് PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിലെ വ്യക്തിവിവരക്കുറിപ്പ് കൃത്യമായി പൂരിപ്പിച്ച് കൈവശം കരുതണം. ഇതോടൊപ്പം OTV സർട്ടിഫിക്കറ്റും മറ്റ് യോഗ്യതകൾ തെളിയിക്കുന്ന നിർദ്ദിഷ്ട അസൽ രേഖകളും സഹിതം നിശ്ചിത സമയത്തും സ്ഥലത്തും നേരിട്ട് ഹാജരാകണം. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിൽ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ താൽക്കാലിക ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിർദ്ദിഷ്ട യോഗ്യതകളുള്ളവർക്ക് ഈ മാസം 8-ാം തീയതി രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് kau.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ 0487-243802 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കാര്യാലയത്തിലേക്കും ഉപകാര്യാലയങ്ങളിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കുവാൻ അധ്യാപകരെ ആവശ്യമുണ്ട്. നിയമന അഭിമുഖത്തിനായി യോഗ്യതയുള്ളവർ ഈ മാസം 15-ാം തീയതി രാവിലെ 11 മണിക്ക് തൃശൂർ LBS സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മുൻപാകെ ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 0478-225-751, 9074-335626 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. തൃശൂർ ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റന്റ് സർജൻ, സിവിൽ സർജൻ തത്തുല്യ തസ്തികകളിൽ അഡ്ഹോക് വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. ഈ മാസം 9 രാവിലെ 10 മണിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസിലാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. താൽപ്പര്യമുള്ളവർ TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, MBBS ബിരുദ സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്നതിനുള്ള രേഖ അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ് അല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡ് എന്നിവയുടെ അസലും പകർപ്പുകളും സഹിതം ഹാജരാകണം. തൃശൂർ ജില്ലയിലെ ഹോംഗാർഡ് ഒഴിവിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് പാസ്സായ നല്ല ശാരീരിക ക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBP, NSG, SSB, അസം റൈഫിൾസ് തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ച പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. 35-നും 58-നും ഇടയിലാണ് പ്രായപരിധി. പോലീസ് കമ്മീഷണർ ചെയർമാനും സൈനിക വെൽഫെയർ ഓഫീസർ മെമ്പറും ജില്ലാ ഫയർ ഓഫീസർ കൺവീനറുമായ കമ്മിറ്റിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഹോംഗാർഡ് തസ്തികയിലേക്ക് പരിഗണിക്കുന്നതിനായി അപേക്ഷകർ 100 മീറ്റർ ദൂരം 18 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തുക, 3 കിലോമീറ്റർ ദൂരം 30 മിനിറ്റിനുള്ളിൽ നടന്നെത്തുക എന്നീ ശാരീരിക ക്ഷമതാ പരീക്ഷകളിൽ വിജയിച്ചിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് യൂണിഫോം വാങ്ങുന്നതിനായി 3000 രൂപ വീതവും ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ പ്രതിദിനം 870 രൂപ നിരക്കിൽ വേതനവും ലഭിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തൃശൂർ ജില്ലാ ഫയർ ഓഫീസർക്കാണ് നൽകേണ്ടത്. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ ഫയർ ഓഫീസിൽ ലഭ്യമാണ്. അവസാന തീയതി ഈ മാസം 22. തൊഴിലവസര വാർത്തകളാണ് കേട്ടത്.
3: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7 മണിക്ക്.
5: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി

0: ഞായറാഴ്ചകളിലും.
1: ആകാശവാണി തൃശൂർ. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മേഘം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാവിലെ 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തും.

0: പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ് ചാവക്കാട്.
1: ഫോൺ 7025131119.
2: ആരോഗ്യക്കുറിപ്പുകൾ. പ്രമേഹ സാധ്യത കൂട്ടുന്ന ഘടകങ്ങൾ. മധുരമുള്ള ഭക്ഷണം മാത്രമല്ല പ്രമേഹ സാധ്യത കൂട്ടുന്നത്. വല്ലപ്പോഴും കഴിക്കുന്ന മധുരത്തേക്കാൾ കൂടുതൽ നിത്യവുമുള്ള ചില ശീലങ്ങളാണ് പലരെയും പ്രമേഹത്തിലേക്ക് നയിക്കുന്നത്. സമ്മർദ്ദം, ഉറക്കക്കുറവ്, വ്യായാമമില്ലായ്മ തുടങ്ങിയവയെല്ലാം പ്രമേഹത്തിന് കാരണമാവാറുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ആയ ഇൻസുലിനെ പ്രതിരോധിക്കുമ്പോൾ ആണ് ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാകുന്നത്. അമിതമായി പഞ്ചസാര അകത്തു ചെന്നാൽ അത് ശരീരഭാരം കൂട്ടാനും പല ഉപാപചയ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം, വിട്ടുമാറാത്ത സമ്മർദ്ദം, ഉറക്കക്കുറവ്, വയറിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ്, ക്രമം തെറ്റിയ ഭക്ഷണശീലങ്ങൾ, പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളുടെ ഉപയോഗം, ജനിതക ഘടകങ്ങൾ, ഇവയെല്ലാം ഇതോടൊപ്പം തന്നെ പ്രമേഹ സാധ്യത കൂട്ടും. മണിക്കൂറുകളോളം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് മധുരം പൂർണ്ണമായും ഒഴിവാക്കിയാൽ പോലും ഉപാപചയ പ്രവർത്തനം സാവധാനത്തിലാവുകയും ഇൻസുലിൻ പ്രതിരോധം ഉണ്ടാവുകയും ചെയ്യും. ഏറെ നേരം അനങ്ങാതെ ഇരിക്കുന്നത് പുകവലിയേക്കാൾ ദോഷമാണ് ചെയ്യുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഏറെ നേരം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും ഓരോ മണിക്കൂറിലും എഴുന്നേറ്റ് നിൽക്കുകയും സ്ട്രെച്ചിങ്ങോ അല്പദൂരം നടക്കുകയോ ചെയ്യണം എന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് ഉറക്കക്കുറവ്. സ്ഥിരമായി ഉറക്കം കുറവുള്ളവർക്ക് പ്രമേഹത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. വിട്ടുമാറാത്ത സമ്മർദ്ദവും പ്രമേഹ സാധ്യത കൂട്ടുന്നുണ്ട്. ഉറക്കക്കുറവ്, വിശപ്പിന്റെ നിയന്ത്രണവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹോർമോണുകളുടെ പ്രവർത്തനം തകരാറിലാക്കും. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമരഹിതമായി കൂടാൻ കാരണമാകുന്നു. അമിതമായ സമ്മർദ്ദം കോർട്ടിസോൾ വർദ്ധിപ്പിക്കാൻ ഇടയാകുന്നു. ഇൻസുലിൻ പ്രതിരോധം വഷളാക്കുന്ന സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോൾ. പ്രമേഹം തടയാൻ ശ്രമിക്കുന്നവർ പലപ്പോഴും ഷുഗർ ഫ്രീ ലേബൽ പതിപ്പിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങാറുണ്ട്. പലതരം പാക്കറ്റ് ഭക്ഷണങ്ങൾ, ബിസ്ക്കറ്റുകൾ, പേസ്ട്രികൾ, ലഘുഭക്ഷണങ്ങൾ, ബീവറേജുകൾ എന്നിവയിൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, കൃത്രിമ മധുരങ്ങൾ, കലോറി കൂടിയ ചേരുവകൾ, പ്രോസസ് ചെയ്ത സ്റ്റാർച്ചുകൾ എന്നിവയുണ്ട്. ഷുഗർ ഫ്രീ എന്ന ലേബൽ കൊണ്ട് മാത്രം അവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണമെന്നില്ല. പ്രമേഹത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളായ ക്ഷീണം, അമിത വിശപ്പ്, ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രശങ്ക, ഉറക്കപ്രശ്നങ്ങൾ, തളർച്ച എന്നിവയെല്ലാം പലരും അവഗണിക്കാറാണ് പതിവ്. അതുകൊണ്ടുതന്നെ പ്രമേഹം തിരിച്ചറിയുമ്പോൾ തന്നെ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. ജീവിതശൈലിയിലെ മാറ്റമാണ് പ്രമേഹം ബാധിക്കാതിരിക്കാൻ പ്രധാനമായി ചെയ്യാൻ കഴിയുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഒപ്പം സ്വീകരിക്കണം. ആവശ്യത്തിന് ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശരീരഭാരം നിയന്ത്രിക്കുക. പോഷകപ്രദമായ ഭക്ഷണരീതികൾ, കൃത്യമായ വ്യായാമ രീതികൾ എന്നിവ സ്വീകരിക്കുക. പ്രമേഹം മൂലമുണ്ടാകുന്ന സങ്കീർണതകൾ തടയാൻ തുടക്കത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയാണ് പ്രമേഹ സാധ്യതയുള്ള ഓരോ വ്യക്തിയും ലക്ഷ്യമിടേണ്ടത്. പ്രമേഹ സാധ്യത കൂട്ടുന്ന ഘടകങ്ങൾ. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
5: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
8: ആകാശവാണി തൃശൂർ.
3: അക്കൗണ്ടൻസ് അക്കാദമി നിയർ

0: കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
1: പ്രായോജികർ,
2: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
1: visit www.accountantsacademy.in.
3: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാ?
4: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
5: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
1: ചോദ്യം ഇതായിരുന്നു: ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോടുകൂടിയ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം: കാൽ ബൈശാഖി. കാൽ ബൈശാഖി ബംഗ്ലാദേശ്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന ഒരു പ്രാദേശിക കാലാവസ്ഥാ പ്രതിഭാസമാണ്. പ്രീ മൺസൂൺ കാലത്തെ ഈ ശക്തമായ കാറ്റും മഴയും കൃഷിക്ക് അനിവാര്യമാണ്. കാൽ ബൈശാഖി നോർവെസ്റ്റേഴ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോടുകൂടിയ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം: കാൽ ബൈശാഖി. കാൽ ബൈശാഖി ബംഗ്ലാദേശ്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന ഒരു പ്രാദേശിക കാലാവസ്ഥാ പ്രതിഭാസമാണ്. പ്രീ മൺസൂൺ കാലത്തെ ഈ ശക്തമായ കാറ്റും മഴയും കൃഷിക്ക് അനിവാര്യമാണ്. കാൽ ബൈശാഖി നോർവെസ്റ്റേഴ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. ചിന്താവിഷയം: അഭിനിവേശങ്ങൾ ശരീരത്തിൻ്റെ ശബ്ദമായിരിക്കുന്നത് പോലെ മനസാക്ഷി ആത്മാവിൻ്റെ ശബ്ദമാണ്. ജീൻ ജാക്വിസ് റൂസോ. അഭിനിവേശങ്ങൾ ശരീരത്തിൻ്റെ ശബ്ദമായിരിക്കുന്നത് പോലെ മനസാക്ഷി ആത്മാവിൻ്റെ ശബ്ദമാണ്. ജീൻ ജാക്വിസ് റൂസോ.
0: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
2: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
6: റീഗൽ ജ്വല്ലേഴ്സ്, കാവ്യാഞ്ജലി.
7: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
9: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.

പ്രത്യേക അറിയിപ്പ്, ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. അറിയിപ്പ് കഴിഞ്ഞു. സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 57 സെക്കൻഡ്. ഇനി 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: in stipulated 20 overs. In a bilingual live phone-in program, Public Speak at 9:30 tonight, we will bring an insightful discussion on Digital India, Empowering Citizens Through Technology with Gulshan Rai, cybersecurity expert. During the program, listeners can ask questions on the subject. To participate, simply dial the telephone numbers 011-2371-7106 and 011-2331-4444 from 9:30 p.m. onwards. Alternatively, you can also send your queries via WhatsApp to the number 928-909-4044 or post your questions on X with the hashtag AskEIR. And now for a look at today's newspapers, it's over to Nina Arakal.
1: Thank you, Anuja. All the dailies have covered Prime Minister Narendra Modi's tribute to Dr. Shyama Prasad Mukherjee on his 125th birth anniversary. Quoting the Prime Minister, the Tribune under the headline, Mukherjee, a lamp that still burns bright, says, the one ideal that defined Shyama Prasad Mukherjee's public life above all else was the indivisibility of India. The pioneer citing the PM's article writes, Dr. Shyama Mukherjee stands out for his humanitarian efforts, especially during the famine-struck Bengal in 1943, and how he stood firm during the upheaval of partition to ensure that West Bengal remained an integral part of India. A top front-page headline in the Indian Express states, Armed forces seek larger retention of Agniveers after end of four-year tenure with Navy, likely to seek 75% retention, Army and AIAF up to 50%. The Hindu reports government issues notice to Meta on child sexual abuse ads. Hindustan Times writes about the International Cricket Council meet discussing proposals for a structural overhauling of the sport, including shortening ODIs, introducing continental championships, a World Cup championship for T20s, and a fixed window for formats. The Times of India mentions about a survey report which says childcare housework keeps 69% urban women out of labour force in India. And finally, the Pioneer mentions the passing away of the legendary Pandavani exponent Tijan Bhai, whose commanding voice became the global face of Chhattisgarh's folk tradition under the headline, A Voice That Brought Beam Alive Falls Silent. Her legend lives forever. And with that, it's back to you, Anuja.
0: Thank you, Nina. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to embark on a six-day visit to Indonesia, Australia and New Zealand beginning today. India to chair UNCTAD's ninth session of Intergovernmental Group of Experts on Consumer Protection in Geneva. India to host two-day BRICS Women Working Group meeting at Kochi in Kerala beginning today. Sri Ram Janmabhoomi Teerth Kshetra Trust convenes meeting of its members in Ayodhya this afternoon. Nation pays homage to Dr. Shyama Prasad Mukherjee on his birth anniversary today. Prime Minister describes him as a timeless example of courage, nationalism and selfless service. And Neymar Jr. announces retirement from international football after five-time world champion Brazil suffers stunning 2-1 defeat against Norway in FIFA World Cup. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി തൃശൂർ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സമർപ്പിക്കുന്നു
4: കാഴ്ച
3: പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
3: ഫോൺ 8129110887.
5: കണ്ണട വെച്ചും എടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
6: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
6: ഫോൺ 8129110887.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: കാഴ്ച
7: അപവർത്തന ദോഷം, കാരണങ്ങളും ചികിത്സാരീതികളും. കാറ്ററാക്ട് ആൻഡ് റിഫ്രാക്റ്റീവ് സർജനായ ഡോക്ടർ മിറിയം ജോസഫ് സംസാരിക്കുന്നു. ഒപ്പം വൈ എസ് പൗർണമി.
8: കണ്ണുകളുടെ ആരോഗ്യം സംബന്ധിച്ചും കാഴ്ച സംബന്ധിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും പല വിഷയങ്ങൾ നമ്മൾ കാഴ്ച എന്ന ഈ പരിപാടിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് റിഫ്രാക്റ്റീവ് എറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മോടൊപ്പം ഡോക്ടർ മിറിയം കൂടെയുണ്ട്. നമസ്കാരം മാഡം.
9: നമസ്കാരം.

0: എന്താണ് റിഫ്രാക്റ്റീവ് എറേഴ്സ്? അതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം.
1: റിഫ്രാക്റ്റീവ് പിശക് അഥവാ അപവർത്തന ദോഷം എന്നാണ് റിഫ്രാക്റ്റീവ് എറേഴ്സിനെ മലയാളത്തിൽ പറയുന്നത്. ഇത് വളരെ കോമൺ ആയി തന്നെ കാണുന്ന ഒരു നേത്ര വൈകല്യമാണ്. റിഫ്രാക്ഷൻ എന്ന പ്രക്രിയ വഴിയാണ് നമുക്ക് ക്ലിയർ ആയ കാഴ്ച കിട്ടുന്നത്. അതായത് കണ്ണിലേക്ക് വരുന്ന പ്രകാശരശ്മികൾ കൃത്യമായ അളവിൽ വളച്ച് അത് റെറ്റിനയിൽ പതിയണം. ഈ റിഫ്രാക്ഷൻ നടക്കുന്നത് രണ്ട് തലങ്ങളിലാണ്, കൃഷ്ണമണിയിലും കണ്ണിനുള്ളിലെ ലെൻസിലും. ഇവയിലെ വ്യത്യാസങ്ങൾ മൂലം റിഫ്രാക്ഷൻ ശരിയായി നടക്കാതെ വരുമ്പോഴാണ് റിഫ്രാക്റ്റീവ് എറേഴ്സ് വരുന്നത്.
0: ഏതെല്ലാം തരത്തിലാണ് റിഫ്രാക്റ്റീവ് എറേഴ്സ് ഉള്ളത്?
1: മെയിനായിട്ട് നാല് തരത്തിലുള്ള റിഫ്രാക്റ്റീവ് എറേഴ്സ് ആണ് ഉള്ളത്. മയോപ്യ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ഏവർക്കും പരിചിതമായിരിക്കും. ദൂരക്കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടാണ് ഇതിലുണ്ടാവുന്നത്. സ്കൂളിൽ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ ബോർഡ് കാണാൻ സാധിക്കുകയില്ല. ചെറിയ കുട്ടികൾ ടി വി അടുത്തു പോയി കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മയോപ്യ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തുള്ള കാഴ്ചയെ ബാധിക്കുന്ന ഹൈപ്പറോപ്യ അല്ലെങ്കിൽ ലോങ് സൈറ്റ്, ദൂരക്കാഴ്ചയും അടുത്തുള്ള കാഴ്ചയും ഒരുപോലെ ബാധിക്കുന്ന അസ്റ്റിഗ്മാറ്റിസം എന്നിവയും റിഫ്രാക്റ്റീവ് എറേഴ്സ് ആണ്. എല്ലാവർക്കും സുപരിചിതമാണ് വെള്ള എഴുത്ത് അഥവാ പ്രെസ്ബയോപ്യ. 40 അടുക്കുമ്പോൾ ചെറിയ അക്ഷരങ്ങൾ വായിക്കാനും മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടാണ് പ്രെസ്ബയോപ്യൽ അല്ലെങ്കിൽ വെള്ള എഴുത്തിൽ ഉണ്ടാകുന്നത്.
0: ഈ പ്രശ്നങ്ങളൊക്കെ ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. എന്താണ് ഇവ ഉണ്ടാകാനുള്ള കാരണം?
1: മെയിനായിട്ട് മൂന്ന് കാരണങ്ങളാണ് ഇതിനുള്ളത്. അതായത് കണ്ണിൻ്റെ സൈസിൽ വരുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ കൃഷ്ണമണിയുടെ ഷേപ്പ് അല്ലെങ്കിൽ കർവേച്ചറിലെ വ്യതിയാനങ്ങൾ, കണ്ണിനുള്ളിലെ നാച്ചുറൽ ലെൻസിലെ ചേഞ്ചസ്, ഇവയാണ് പ്രധാന കാരണങ്ങൾ.
0: കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങളിൽ ഒരുപാട് ആധുനിക ടെക്നോളജികൾ നടപ്പിൽ വരുന്ന കാലമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക്, റിഫ്രാക്റ്റീവ് എറേഴ്സിന് പ്രത്യേകിച്ച്, ഒരുപാട് കറക്ഷൻ മെത്തേഡ്സും ഇന്ന് നിലവിലുണ്ടാകുമല്ലോ. എങ്ങനെയാണ് റിഫ്രാക്റ്റീവ് എറേഴ്സ് കറക്റ്റ് ചെയ്യുക?
1: ഏറ്റവും സിമ്പിളായി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് സ്പെക്ടിക്കിൾസ് അഥവാ കണ്ണട ഉപയോഗിക്കുക എന്നതിലൂടെയാണ്. കണ്ണട ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കോണ്ടാക്ട് ലെൻസുകൾ ഉപയോഗിക്കാം. ശാശ്വതമായൊരു പരിഹാരം തേടുന്നവർക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് കോർണിയൽ ലേസർ പ്രൊസീജിയേഴ്സ്, അതായത് ലേസർ ഉപയോഗിച്ച് കൃഷ്ണമണിയുടെ ഷേപ്പിൽ അല്ലെങ്കിൽ കർവേച്ചറിൽ കറക്ഷൻസ് വരുത്തുക. രണ്ടാമതായി ലെൻസ് ബേസ്ഡ് പ്രൊസീജിയേഴ്സ്, അതായത് കണ്ണിലെ നാച്ചുറൽ ലെൻസിൽ ചെയ്യുന്ന ശസ്ത്രക്രിയകൾ.
0: ഈ കണ്ണട ഉപയോഗിക്കുക എന്നത് വളരെ പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ്. പിന്നീടാണ് കോണ്ടാക്ട് ലെൻസ് വന്നത്. അത് ചെറുപ്പക്കാരൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളതും. ഈ കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്തിനാണ് ആളുകൾ സർജറി ഓപ്റ്റ് ചെയ്യുന്നത്?
1: കണ്ണടയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം ഫ്രം സ്പെക്ടക്കിൾസ് ആഗ്രഹിക്കുന്നവരാണ് പലരും. അതിന് കാരണങ്ങൾ പലതാണ്. വളരെ ഹൈ പവർ ഉള്ളവർ രാവിലെ കണ്ണു തുറക്കുന്നതിന് മുമ്പ് കണ്ണട തപ്പിയെടുത്ത് വെച്ചാലേ ചുറ്റുമുള്ളത് കാണുകയുള്ളൂ. പ്രഭാതം മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ കണ്ണട ഉപയോഗിക്കേണ്ടി വരുന്നവർക്ക് ഇത് നഷ്ടപ്പെടുകയോ ഡാമേജ് ആവുകയോ ചെയ്താൽ ഡെയിലി റുട്ടീൻ തന്നെ താറുമാറാകും. ഇതുകൂടാതെ ഹൈ പവർ ഉള്ള കണ്ണടകൾ ഡബിൾ വിഷൻ, അതായത് രണ്ടായി കാണൽ, ഗ്ലെയർ, സൈഡ് വിഷനിൽ ഡിസ്റ്റോർഷൻസ് എന്നിവ ഉണ്ടാക്കാം. ഇവർക്ക് കോണ്ടാക്ട് ലെൻസ് അഥവാ റിഫ്രാക്റ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതായി വരും. മറ്റു ചിലർ പ്രൊഫഷണൽ കാരണങ്ങൾ കൊണ്ട് കണ്ണട ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഉദാഹരണത്തിന് പൈലറ്റ്സ്, ഡിഫൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സ്പോർട്സ്മെൻ, ആക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉള്ളവർ. ഇതുകൂടാതെ ഭൂരിഭാഗം ആളുകളും കണ്ണടയിൽ അപങ്ങി തോന്നുകയും കോസ്മെസിസ്റ്റിനായി പ്രൊസീജിയർ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. പ്രൊഫഷന്റെ ഭാഗമായി അഭിനേതാക്കൾ, എയർ ഹോസ്റ്റസ്, മോഡൽസ് ഇങ്ങനെ പലരും നമ്മുടെ അടുത്ത് വരാറുണ്ട് കണ്ണട ഒഴിവാക്കാനായിട്ട്.
0: ഇപ്പൊ ഈ കൃഷ്ണമണിയിൽ ചെയ്യുന്ന ലേസർ പ്രൊസീജിയറിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: ലേസർ ഉപയോഗിച്ച് കൃഷ്ണമണിയുടെ കർവേച്ചറിൽ വ്യത്യാസം വരുത്തിയാണ് പവർ കറക്ഷൻ ചെയ്യുന്നത്. ഇതിൽ ആദ്യമായി വന്നത് PRK എന്ന ലേസർ പ്രൊസീജിയറാണ്. അതിനുശേഷം ലാസിക്, സ്മൈൽ എന്നിങ്ങനെയുള്ള പ്രൊസീജിയേഴ്സും വന്നു. ഏറ്റവും നൂതനമായ ട്രാൻസ് PRK ലേസർ വളരെ സേഫും സിമ്പിളുമായ ഒരു പ്രൊസീജിയറാണ്.
0: ലേസർ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ഈ ട്രാൻസ് PRK എന്ന പദം താരതമ്യേന നൂതനമായ ഒരു വാക്കാണെന്ന് തോന്നുന്നു. ട്രാൻസ് PRK കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: ബ്ലേഡ്ലെസ് ആൻഡ് ടച്ച്ലെസ് ആയ ഒരു ലേസർ പ്രൊസീജിയറാണ് ട്രാൻസ് PRK. ബ്ലേഡോ ലേസറോ ഉപയോഗിച്ച് കൃഷ്ണമണിയെ കട്ട് ചെയ്യാതെ കൃഷ്ണമണിയുടെ കർവേച്ചറിൽ വ്യത്യാസം വരുത്തി മാത്രം പവർ കറക്റ്റ് ചെയ്യുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ട്രാൻസ് PRK.
0: ഈ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ലാസിക്, അതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് പറയാമോ? ഇത്

0: ഇത് മനസ്സിലാക്കാൻ ആദ്യമായി തന്നെ കൃഷ്ണമണിയുടെ ഘടനയെക്കുറിച്ച് അറിയണം. കൃഷ്ണമണിക്ക് പല പല ലെയേഴ്സ് ഉണ്ട്. മുകളിൽ സ്കിൻ പോലത്തെ ഒരു എപ്പിത്തീലിയം എന്ന ലെയറുണ്ട്. അതിന് താഴെ കട്ടിയുള്ള സ്ട്രോമ എന്നൊരു ലെയറുണ്ട്. പവർ കറക്റ്റ് ചെയ്യുന്നതിനായി സ്ട്രോമ എന്ന ലെയറിൽ ലേസർ ചെയ്യേണ്ടതുണ്ട്. ക്ലാസിക്കിൽ ഈ മുകളിലുള്ള ലെയറായ എപ്പിത്തീലിയം ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒരു ഫ്ലാപ്പായി മാറ്റിയതിന് ശേഷം സ്ട്രോമ ലെയറിൽ ലേസർ ചെയ്യുന്നു. എന്നിട്ട് ഫ്ലാപ്പ് തിരികെ വെക്കുന്നു. ഫ്ലാപ്പ് കട്ടായി പോവുക, പൊസിഷൻ മാറിപ്പോവുക എന്നിങ്ങനെ പല ഫ്ലാപ്പ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസും ഈ ലാസിക്കിൽ സാധ്യതയുണ്ട്. അതുകൂടാതെ ഫ്ലാപ്പിന് താഴെയുള്ള കൃഷ്ണമണിയിലെ ടിഷ്യൂ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, അതായത് ഒട്ടൽ, വളരെ വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ട്രാൻസ് പി ആർ കെയിൽ ലേസർ ഉപയോഗിച്ച് നമ്മൾ ഈ എപ്പിത്തീലിയൽ ലെയറും സ്ട്രോമൽ ലെയറും ലേസർ ചെയ്യുന്നു. ഇതിനുശേഷം എപ്പിത്തീലിയം നാച്ചുറലായി തന്നെ ഹീൽ ചെയ്യുന്നതിനാൽ ബലക്കുറവുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ലാസിക്കിന് ശേഷം കൃഷ്ണമണിയിൽ ഏൽക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും ഫ്ലാപ്പിൻ്റെ പൊസിഷനിൽ വ്യതിയാനം വരുത്താം. ഉദാഹരണത്തിന്, നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ നീന്തുന്നവർക്ക് ഫ്ലാപ്പ് മാറിപ്പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ലാസിക്കിൽ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിന് കണ്ണിലെ പ്രഷർ കൂട്ടുന്നതിനാൽ കാഴ്ച ഞരമ്പിന് ക്ഷതം വരാനും ഞരമ്പ് വിട്ടുപോകാനുമുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടും ട്രാൻസ് പി ആർ കെ ഏറ്റവും സേഫസ്റ്റായ ലേസർ പ്രൊസീജിയറാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ആക്റ്റീവ് ലൈഫ് സ്റ്റൈലുള്ള സ്പോർട്സ്മെൻ, ഡിഫൻസ് പേഴ്സണൽ, പോലീസ് തുടങ്ങിയവർക്ക് ഏറ്റവും സേഫായ പ്രൊസീജിയറാണ് ട്രാൻസ് പി ആർ കെ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: കാഴ്ച
2: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
1: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ഫോൺ 8129110087.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
3: ആര്യ ഐ കെയർ കാഴ്ച തുടരുന്നു.
4: ഇത് ആർക്കൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? ഇന്ന പ്രായത്തിലുള്ളവർക്ക് ഇത് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: 18 വയസ്സ് തികഞ്ഞ് 6 മാസമെങ്കിലും പവർ സ്റ്റേബിൾ ആയവർക്കാണ് ട്രാൻസ് പി ആർ കെ ചെയ്യാൻ സാധിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് കണ്ണട ഉപയോഗിക്കുന്നതാണ് ഉചിതം. കണ്ണട ഉപയോഗിച്ചില്ലെങ്കിൽ കാഴ്ച ഞരമ്പിന് ശേഷി കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 18 വയസ്സ് വരെ പ്രായമുള്ളവർ കണ്ണടയോ അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസോ യൂസ് ചെയ്ത് പവർ കറക്ഷൻ ചെയ്യേണ്ടതാണ്. വളരുന്ന പ്രായമായതിനാൽ പവർ ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ പ്രായക്കാർക്ക് ലേസർ ചെയ്യാൻ സാധിക്കാത്തത്. ഇനി ലേസറിന് ഒരു പ്രായപരിധിയില്ല. ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻ്റ് ആയ പ്രെസ്പൈമാക്സ് വെള്ളയെഴുത്തിനുള്ള ഒരു പുതിയ ലേസർ ചികിത്സയാണ്. 45 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പ്രെസ്പൈമാക്സ് ചെയ്ത് അടുത്തുള്ള കാഴ്ചയും ദൂരക്കാഴ്ചയും കറക്റ്റ് ചെയ്ത് കണ്ണട ഒഴിവാക്കാൻ സാധിക്കും. ഇതുകൂടാതെ തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും വായിക്കുവാനുള്ള കണ്ണട ഒഴിവാക്കാൻ ഇത് ഉപകാരപ്രദമാണ്.
4: ഇത് ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്?
0: കൃഷ്ണമണിയുടെ കട്ടി അറിയാനുള്ള കോർണിയൽ ടോപ്പോഗ്രഫി എന്ന സ്കാനാണ് നമ്മൾ ആദ്യമായി ഇതിന് ചെയ്യേണ്ടത്. കോർണിയയ്ക്ക് എന്തെങ്കിലും ഷേപ്പിലെ ചേഞ്ചസോ വീക്ക്നെസ്സോ ഉണ്ടെങ്കിൽ ഈ സ്കാനിലൂടെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനു പുറമെ കൃത്യമായ പവർ കണ്ടുപിടിക്കാനായി ഫുൾ സൈക്ലോപ്ലേജിക് റിഫ്രാക്ഷൻ എന്ന ടെസ്റ്റ്, അതായത് കണ്ണിൽ വികസിക്കാനുള്ള മരുന്നൊഴിച്ച് കാഴ്ചയുടെ പവർ കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണിത്. അതുകൂടാതെ കാഴ്ച ഞരമ്പിൻ്റെ പരിശോധനയും ചെയ്തതിന് ശേഷമാണ് ട്രാൻസ് പി ആർ കെ ചെയ്യാൻ സാധിക്കുന്നത്.
4: ഈ ഒരു ശാസ്ത്രശാഖയിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സ് എന്തൊക്കെയാണ്?
0: ജർമ്മൻ മെയ്ഡായ ഷ്വിൻഡമാരിസ് മെഷീൻ ഉപയോഗിച്ചാണ് ആര്യ ഐ കെയർ ട്രാൻസ് പി ആർ കെ ചെയ്യുന്നത്. അതിനൂതനമായ സ്മാർട്ട് സർഫസ് ടെക്നോളജി ഏറ്റവും മികച്ച റിസൾട്ട്സ് നൽകുന്നു. 7D ഐ ട്രാക്കിംഗ്, അതായത് നമ്മൾ 3D ഐ ട്രാക്കിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് 7 തലത്തിലുള്ള ഐ ട്രാക്കിംഗ് ടെക്നോളജി ഉള്ളതിനാൽ ലേസർ സമയത്തുള്ള വളരെ മൈന്യൂട്ടായ കണ്ണിൻ്റെ അനക്കങ്ങൾ പോലും ഡിറ്റക്റ്റ് ചെയ്ത് അതനുസരിച്ച് ലേസർ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. കൃഷ്ണമണിയിലെ ചെറിയ ഡിഫക്റ്റുകൾ ഡിറ്റക്ട് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യുന്ന ചികിത്സാ രീതിയാണ് വേഫ്രൺ ഗൈഡഡ് ട്രാൻസ് പി ആർ കെ. അങ്ങനെ ഏറ്റവും മികച്ച ക്വാളിറ്റി ഓഫ് വിഷൻ ഉറപ്പുവരുത്താൻ സാധിക്കും. കെർട്ടോകോണസ് എന്ന കണ്ടീഷൻ്റെ തുടക്ക സ്റ്റേജിൽ C3R എന്ന പ്രൊസീജിയറുമായി കമ്പൈൻ ചെയ്ത് ട്രാൻസ് പി ആർ കെ ചെയ്താൽ മികച്ച റിസൾട്ട്സ് ആണ് ലഭിക്കുന്നത്.
4: വേദന ഉണ്ടാവുമോ ഇത് ചെയ്യുമ്പോൾ?
0: തുള്ളിമരുന്നിട്ട് മരവിപ്പിക്കുന്നതിനാൽ വേദന ഉണ്ടാവുകയില്ല. ഓരോ കണ്ണും വെറും 5 മിനിറ്റ് മാത്രം എടുക്കുന്ന വളരെ കംഫർട്ടബിൾ ആയ ഒരു പ്രൊസീജിയറാണ് ട്രാൻസ് പി ആർ കെ.
4: ട്രാൻസ് പി ആർ കെ ചെയ്ത ശേഷം

0: എത്ര നാൾ റെസ്റ്റ് എടുക്കേണ്ടി വരും?
1: വെറും 5 ദിവസം റെസ്റ്റേ നമുക്ക് ആവശ്യമുള്ളൂ. അതിനുശേഷം പഠനം, ജോലി എന്നിവ തുടരാം. പ്രൊസീജിയറിന് ശേഷമുള്ള മരുന്നുകൾ കൃത്യമായി ഉപയോഗിച്ചാൽ മാത്രം മതി.
0: ഈ ലെൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ച് നേരത്തെ പറയുകയുണ്ടായില്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
1: വളരെ ഹൈ പവർ ഉള്ളവർക്കും കൃഷ്ണമണിക്ക് തിക്നെസ് കുറവുള്ളവർക്കും ലേസർ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൂടാതെ അഡ്വാൻസ്ഡ് കെരാറ്റോകോണസ് ഉള്ളവർക്കും ലേസർ കറക്ഷൻ പോസിബിൾ അല്ല. ഇവർക്ക് ഫേക്ക് കയ്യോൽ ഇംപ്ലാന്റേഷൻ എന്ന പ്രൊസീജിയറാണ് ഉചിതം. അതായത് നമ്മുടെ കണ്ണിനുള്ളിലെ നാച്ചുറൽ ലെൻസിന്റെ മുകളിൽ നമ്മുടെ പവർ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ ലെൻസ് ഇടുന്നു. കണ്ണിന് പുറമേ ഇടുന്ന കോണ്ടാക്ട് ലെൻസ് പോലെ അത് പ്രവർത്തിക്കും. ഈ ലെൻസ് കണ്ണിനുള്ളിൽ ഇടാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന സ്കാൻ ചെയ്തതിന് ശേഷമാണ് ഫേക്ക് കയ്യോൽ ഇംപ്ലാന്റേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് സാധിക്കാത്തവർക്കും 40 വയസ്സിന് മേൽ പ്രായമുള്ളവർക്കും റിഫ്രാക്റ്റീവ് ലെൻസ് എക്സ്ചേഞ്ച് എന്ന സർജറി വഴി പവർ കറക്ഷൻ ചെയ്യാൻ സാധിക്കും. അതായത് കണ്ണിലെ ലെൻസ് എടുത്തു മാറ്റി അതിന് പകരമായ ഒരു ലെൻസ് ഇംപ്ലാന്റ് ചെയ്യാം.
0: ഇപ്പൊ ഡോക്ടർ പലതരം പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതിലിപ്പോ ഏതാണ് തനിക്ക് ഏറ്റവും അനുയോജ്യമായത്, ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ഏതാണ് എന്നൊരു വ്യക്തി എങ്ങനെയാണ് തിരിച്ചറിയുക? അതെങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് സജഷൻ നൽകാനാവുക?
1: 18 വയസ്സിന് മേലെ പവർ സ്റ്റേബിൾ ആയവർക്ക് നമുക്ക് ഈ റിഫ്രാക്റ്റീവ് പ്രൊസീജിയേഴ്സ് ഏത് വേണമെങ്കിലും ചെയ്യാം. അത് ഏതാണ് നമുക്ക് ഏറ്റവും ഉചിതം എന്നറിയാനായിട്ട് നമ്മുടെ പവറാണ് ഒരു ഘടകം. അതായത് ഹൈ പവർ ഉള്ളവർക്ക് ലേസർ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ലെൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കൃഷ്ണമണിയുടെ കട്ടി അറിയുന്ന കോർണിയൽ ടോപ്പോഗ്രഫി വഴി നമുക്ക് കൃഷ്ണമണിക്ക് കട്ടി കുറവാണ് എന്ന് കാണുവാണെങ്കിലും അവർക്ക് ലെൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. ഇങ്ങനെ വളരെ സേഫ് ആയിട്ടുള്ള വളരെയധികം ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിലേതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് നമുക്ക് ഈ ടെസ്റ്റുകൾ വഴി കണ്ടുപിടിച്ച് അത് നമുക്ക് ചെയ്യാവുന്നതാണ്.
0: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളിലെ ഒട്ടുമിക്ക ആളുകൾക്കും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്? ഒരുപക്ഷെ കണ്ണട വെച്ച് ജീവിതകാലം മുഴുവൻ ദുഃഖിതരായി കഴിയുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടാൻ ഇത്തരം പ്രൊസീജിയേഴ്സ് ഉപകരിക്കുമോ? എന്താണ് അവരോട് പറയാനുള്ളത്?
1: കണ്ണടയിൽ നിന്നുള്ള ഫ്രീഡം അഥവാ സ്പെക്ടിക്കൽ ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കാത്തവർ ചുരുക്കമാണ്. ഇതിനായി വളരെ സേഫ് ആൻഡ് ഇഫക്റ്റീവ് ആയ പ്രൊസീജിയേഴ്സ് ഉണ്ട് നമുക്ക്. അതിനാൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുത്താൽ നമ്മുടെ ജീവിതം തന്നെ ചേഞ്ച് ചെയ്യാം.
2: അപവർത്തന ദോഷം, കാരണങ്ങളും ചികിത്സാരീതികളും. കാറ്ററാക്റ്റ് ആൻഡ് റിഫ്രാക്റ്റീവ് സർജനായ ഡോക്ടർ മിറിയം ജോസഫ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഒപ്പം YS പൗർണമി.
3: കാഴ്ച.
2: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇ എൻ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. കാഴ്ച സമർപ്പിച്ചത്
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
5: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
5: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
5: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
7: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. അഴകിയ രാവണൻ എന്ന ചിത്രത്തിൽ യേശുദാസ്, ഷബ്നം എന്നിവർ പാടിയ ഗാനം. വരികൾ കൈതപ്പുറം, സംഗീതം വിദ്യാസാഗർ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒപ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: കൈതപ്പുറം എഴുതി ഇളയരാജ ഈണം പകർന്ന്, ചിത്ര, ഗായത്രി എന്നിവർ പാടിയത്. ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ.

വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ഈ ചിത്രത്തിൽ യേശുദാസ്, സിന്ധു എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
0: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്.

0: പാലക്കാട് ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീക്കൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: വരികൾ എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, പാടിയത് യേശുദാസും ചിത്രയും. ചിത്രം ആകാശഗംഗ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ശ്രീനിവാസ് പാടിയ ഗാനം, ചിത്രം എഴുപുന്ന തരകൻ, ഗാനരചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
4: എം ജി ശ്രീകുമാർ, മനു, സുജാത എന്നിവർ പാടിയത്. ചിത്രം ഇൻഡിപെൻഡൻസ്. വരികളിൽ എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം നിറം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു.

0: ప్రతివేప సంగమం.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
3: എസ് രമേശൻ നായർ എഴുതി, ഔസേപ്പച്ചനീണം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഞങ്ങൾ സന്തുഷ്ടരാണ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ.
2: ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി കേൾക്കാം. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം. ആദ്യം ഏമി ജേ സിതേ, തോടിരാഗത്തിൽ ത്യാഗരാജകൃതി, മിശ്രചാപ്പ് താളം.

ശ്രീ എ ആനന്ദപത്മനാഭന്റെ വീണക്കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം.

0: ഇന്നുച്ചയ്ക്ക് 12:10 ചിന്തുപാട്ട്, ഉദയ സുരേഷും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. ലോക ജന്തുജന്യ രോഗദിനം, ഡോക്ടർ മാരി ജെ നയന സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 മണിക്ക് സ്മൃതിലഹരി.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
4: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
3: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
4: കത്തുകൾ അയക്കേണ്ട വിലാസം, പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
3: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്. നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിന്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്ന

0: അത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
1: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
0: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവാന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിന്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പൊ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായ ഉള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിൻ്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ കൈ വലത്തെ കൈയിലെ വിരൽ തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
1: മാഡം, ഇന്ന് ഈ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
0: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷേ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
1: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
0: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിന്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതൽ ആകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
1: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽ റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
0: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽ റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജന്റെ സാച്ചുറേഷന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
0: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇത് മൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീലനിറം വരണം എന്നില്ല. ഉടനെ തന്നെ കുഞ്ഞ് വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, ട്രൈകസ്പിഡ് അട്രീഷ്യ, പൾമിനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
1: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
0: ഉണ്ട്. അതും മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിൻ്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ

0: ഈ അസുഖങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
1: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
0: ജനിച്ചാലുടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനിങ്ങുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കേൾവി പരിശോധന. ഇപ്പം സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ് OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവിക്കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കുന്ന ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫക്ട്, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഈ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മാഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിന്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
0: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു ഡിസീസസ് ാണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷ്യർ ടു അദർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
1: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തി കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ള ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
1: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയ വൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള

0: ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന്, നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഗർഭസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറെ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം: എന്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാവും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ വായിലുള്ള നീല നിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ജാക്ക്പോട്ട് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. വരികൾ ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
3: ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
4: ശങ്കർ മഹാദേവൻ, മോഹൻലാൽ, കാളിദാസ്, ഗംഗ എന്നിവർ പാടിയത്. ചിത്രം ഉടയോൻ. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
0: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. സ്വർണവില കുറഞ്ഞു. കേരളത്തിൽ നിന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,440 രൂപയ്ക്കും പവന് 80 രൂപ കുറഞ്ഞ് 1,07,520 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
7: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
8: അഴകൻ സ്വപ്ന സാമ്രാജ്യം.

0: ശ്രമം. നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷര കേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
3: ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും. ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം, തടയാം. ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ ഒട്ടുമിക്കയിടങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമയം 10:30:27. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ. FM 101.1 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന ചിത്രത്തിൽ കബീർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം. വരികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം മോഹൻ സിത്താര.

വരികൾ എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ, പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, ബിജു നാരായണൻ എന്നിവർ. ചിത്രം ദോസ്ത്.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: ക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മോഹൻ റോയ്. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9496565631. ഒരു നമ്പർ കൂടി, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം സെവിൽ ജിഹാൻ.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം സർ.
2: സ്വാഗതം.
1: നമ്മൾ ദിവസവും പല വിധത്തിലുള്ള ചെറിയ ചെറിയ വിഷമങ്ങളിലൂടെ കടന്നു പോകാറുണ്ടല്ലോ സർ. അപ്പോൾ അതിൽ അതുപോലെ ചില സമയം നമുക്ക് മാനസിക സമ്മർദ്ദവും ഉണ്ടാവാറുണ്ട്. അതും ഈ ഡിപ്രഷനും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: അവതാരകൻ സ്വാഗതം പറഞ്ഞത് വിഷാദരോഗത്തിലേക്കാണ്. വിഷാദരോഗമാണല്ലോ ചർച്ച. വിഷാദരോഗത്തിനൊരു സ്വാഗതം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയുള്ളൊരു കാര്യമാണ് വിഷാദം. അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് അത് വ്യക്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാവർക്കും സാധാരണ ഒരു എന്താ നമ്മുടെ പുതിയ ന്യൂജൻ്റെ ഭാഷയെ പറഞ്ഞ അല്പം ക്രിഞ്ചാവുമ്പോൾ ലോ ആവും. എന്താണതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അടുത്ത ഒരു സുഹൃത്തിന് ഒരു രോഗാവസ്ഥ, ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ എത്താൻ വൈകിയത് കൊണ്ട് നിങ്ങളുടെ ബോസ് വഴക്ക് പറയില്ല കേട്ടോ, വഴക്ക് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, സാധാരണയിൽ നിന്നും അപ്പം നമ്മളൊന്ന് താഴോട്ട് പോകും, ഒരു സുഖമില്ലായ്മ തോന്നും, ഇതൊക്കെ സംഭവിച്ചല്ലോ എന്ന് തോന്നും, എന്നാലും ഇതത്ര ശരിയായില്ലെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോകുന്നു, ഒരു ചായ കുടിക്കുന്നു, നിങ്ങളുടെ സുഹൃത്തിനെ കാണുന്നു, സംസാരിക്കുന്നു, നിങ്ങളൊരു പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളുടെ സാരി ഒരാൾ പ്രശംസിക്കുന്നു, നമുക്കപ്പോൾ ഒരു സുഖം തോന്നില്ലേ? ഇതാണ് സാധാരണ വിഷാദം. വിഷാദ രോഗമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. തിരിച്ചു വരാൻ സാധിച്ചല്ലോ നേരത്തെ.
1: അതെ,
2: വിഷാദ രോഗത്തിൽ ഈ തിരിച്ചു വരവ് സാധ്യമല്ല. അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, സന്തോഷം ആസ്വദിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സാധാരണ സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നല്ല ഭക്ഷണം, കൂട്ടുകാരോടൊത്തുള്ള യാത്ര, നല്ല പുസ്തകങ്ങൾ, നമുക്കിഷ്ടമുള്ളത് എന്തും നമുക്കൊരു സന്തോഷം തരും. പക്ഷേ ഈ സാധാരണ സന്തോഷം തരുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരാത്ത അവസ്ഥയിലെത്തും. നമുക്കൊരു ഉന്മേഷം ഉണ്ടാകില്ല, ജോലി ചെയ്യാൻ ഉത്സാഹം തോന്നില്ല. നമ്മൾ നേരത്തെ എഴുന്നേക്കും. സാധാരണ ഒരാളൊരു 10 മണി മുതൽ 6 മണി വരെ ഉറങ്ങുന്ന ആളാണെന്ന് വിചാരിക്കുക. ഇദ്ദേഹം ഒരു 3.5-4 മണിക്ക് അങ്ങ് ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തകളൊക്കെ ഒരു വല്ലാത്ത തരത്തിലാണ്. എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്? ഇന്നത്തെ ദിവസം എങ്ങനെയാണ്? ഇന്നത്തെ ജോലി എങ്ങനെ ചെയ്യാൻ സാധിക്കും? എനിക്കെൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? ഇത് ഓർത്ത് തന്നെ അദ്ദേഹത്തിനൊരു ഉത്കണ്ഠ വരും. ഉത്കണ്ഠയിലേക്ക് നമ്മൾ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ശരീരഭാരം കുറയും, 10% ശരീരഭാരം കുറയും. നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ആൾക്കാർ നമ്മളോട് തന്നെ ചോദിച്ചു തുടങ്ങും, നിനക്ക് എന്താണ്, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ നിന്നെ കണ്ടാൽ. നമുക്ക് വസ്ത്രം ശരിയായി ഇടാൻ തോന്നില്ല, പോകുന്ന ആൾക്കാരോട് ഇടപഴകാൻ തോന്നില്ല, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഇതിനേക്കാൾ ഭേദമങ്ങ് പോയാൽ പോരെ. അതോടൊപ്പം തന്നെ ആത്മഹത്യാ ചിന്തകളും ചിലപ്പോൾ ആത്മഹത്യാ ശ്രമത്തിലേക്കും എത്തും. നേരത്തെ ഉള്ളതിനുള്ള വ്യത്യാസം മനസ്സിലായില്ല? നേരത്തെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നു, നമ്മൾ ചിലപ്പോൾ 2 ബിരിയാണി കഴിക്കും, അപ്പോൾ കുഴിമന്തി കഴിക്കും, അപ്പോഴൊക്കെ നമ്മളങ്ങ് നോർമലാവും. ഇതങ്ങനെയല്ല, മാറാതെ നിൽക്കുന്ന, എന്തുകൊണ്ടും മാറാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് വിഷാദ രോഗം.
1: അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ഒരു ശ്രോതാവുണ്ട് നമ്മളോടൊപ്പം. ഹലോ. ഹലോ.
3: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സർ.
2: നമസ്കാരം, പറഞ്ഞോളൂ.
3: എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, ഉറക്കമില്ലായ്മയാണ് എനിക്ക്.
2: എത്ര നാളായിട്ട് ഉറക്കമില്ലായ്മയുണ്ട്?
3: ഇപ്പോ ഒരു 10-35-40 വയസ്സോളം, 10-35 വർഷം കൊണ്ടേ ഉണ്ട്. ഗുളിക കഴിച്ചുകൊണ്ടായിരിക്കുന്നത്, ഗുളിക കഴിച്ചാ ഉറങ്ങുന്നത്.
2: അങ്ങനെ മറ്റ് രോഗാവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ?
3: മറ്റു രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹാർട്ടിന്റെ സർജറി ചെയ്ത
2: കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രമേഹം, രക്തസമ്മർദ്ദം, അങ്ങനെ എന്തെങ്കിലും?
3: രക്തസമ്മർദ്ദം ഇല്ല, ഷുഗർ ഉണ്ട്.
2: ഷുഗർ ഉണ്ട്, അത് നിയന്ത്രണ വിധേയമാണല്ലോ. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലേ? അല്ലേ,
3: മരുന്ന് കഴിക്കുന്നുണ്ട്, ഷുഗറിന്
2: പരിശോധിക്കുന്നുണ്ട്. ശരി. പിന്നെ പൊതുവേ നമ്മുടെ നമ്മുടെ ദിനചര്യ ഒന്ന് നോക്കിയാലേ, ഈ വൈകുന്നേരത്തെ ചായയും കാപ്പിയും ഒക്കെ ഒരു ഏകദേശം എത്ര മണിക്കാണ് അങ്ങ് കുടിക്കുന്നത്?

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം എന്ന വിഷയത്തിൽ ശ്രോതാക്കൾ

0: 4 മണിക്കുള്ളിൽ.
1: വെരി ഗുഡ്. അത് ശരിക്കും വേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യായാമമൊക്കെ ഉണ്ട്. എത്ര വയസ്സായി അങ്ങേക്ക്?
0: 72 വയസ്സ്. 72.
1: ഒരു നടപ്പോ അങ്ങനത്തെ വ്യായാമങ്ങളോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
0: നടക്കുന്നുണ്ട്.
1: ശരി. പൊതുവേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ, ഒരു ഉന്മേഷവും ഉത്സാഹവും ഇല്ല, നെഗറ്റീവായ ചിന്തകളുണ്ട്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ?
0: അങ്ങനെയൊന്നുമില്ല.
1: ഈ ഉറക്ക പ്രശ്നത്തിനായിട്ടാണോ അങ്ങ് മരുന്ന് കഴിക്കുന്നത്? മരുന്നിന്റെ പേര് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാമോ? അറിയാമെങ്കിൽ. ശരി. അങ്ങ് പകൽ ഉറങ്ങാറുണ്ടോ?
0: ഇല്ല, പകൽ ഉറങ്ങാറില്ല. രാത്രി ഈ ഗുളിക കഴിച്ചാണ് ഞാൻ ഉറങ്ങുന്നത്. അത് ഉറങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇപ്പോൾ ഗുളിക പഴയതുകൊണ്ട് പഴവത്തല്ല, ഒത്തിരി കാലം കൊണ്ട് കഴിക്കുന്നതായതുകൊണ്ട്.
1: പകലങ്ങ് കിടക്കാറെങ്കിലും ഉണ്ടോ?
0: കിടക്കാറുണ്ട്.
1: എപ്പോ എത്ര സമയം കിടക്കും?
0: ഒന്ന്
1: രണ്ട് മണിക്കൂർ കിടക്കും. ശരി, ഞാൻ പറഞ്ഞോട്ടെ, കാര്യം പറഞ്ഞോട്ടെ, മറുപടി പറഞ്ഞോട്ടെ. ശരി, ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, അതാണ് ഇതിലേക്കുള്ള സൂചകങ്ങളായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഉറക്ക പ്രശ്നമുള്ളവർ വൈകുന്നേരത്തെ ചായയും കാപ്പിയും കുടിക്കുന്നതാണ്. വൈകുന്നേരത്തെ ചായയും കാപ്പിയും അദ്ദേഹം അത് കൃത്യമായി ചെയ്യുന്നുണ്ട്, 5 മണിക്ക് മുമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം കുടിക്കുന്ന ചായയുടെയും കാപ്പിയുടെയും എണ്ണം നിജപ്പെടുത്തേണ്ടതുണ്ട്. ശാരീരിക വ്യായാമം ആവശ്യമാണ്. കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. അതിനുശേഷം അല്പം നടപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങയുടെ കാര്യത്തിൽ ഈ കിടക്കുന്നതാണ്. നമുക്ക് ഉറക്കമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെ ശാരീരികവും മാനസികവുമായ ക്ഷീണത്തിൻ്റെ ആകെത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അങ്ങയുടെ കാര്യത്തിൽ വ്യായാമമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് പൊതുവേ നമ്മുടെ ആക്ടിവിറ്റി ഒരു പ്രായമാകുമ്പോൾ കുറയും. അങ്ങേക്കും അറിയാമല്ലോ, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വരേണ്ടത്, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് അത് കാണുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ക്ഷീണം ഈ കിടക്കുന്നത് കൊണ്ട് മാറും യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് രാത്രിയിലേക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആ ദിവസത്തെ ക്ഷീണമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാരീരികവും മാനസികവുമായ ക്ഷീണമുണ്ടാവുകയും തലച്ചോറിനാവശ്യമായ വിശ്രമം വേണ്ട സമയവുമാണ് ഉറക്കം. ആ വിശ്രമം ഉണ്ടെങ്കിലേ തലച്ചോറിന് പിറ്റേന്ന് നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങ് ചെയ്യേണ്ടത്, പൊതുവേ ഞങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്പം തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്, മുതിർന്ന ആൾക്കാർ പകല് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കട്ടിൽ അങ്ങ് തിരിച്ചു വെച്ചേക്കണമെന്ന്, അതിലോട്ട് കിടക്കരുത്. മാക്സിമം ചെയ്യാൻ സാധിക്കുന്നത് അങ്ങ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ്, ഏറിയാൽ 30 മിനിറ്റ്, അതിൽ കൂടുതൽ കിടന്നാൽ പ്രശ്നമാണ്. ഉറങ്ങണമെന്നില്ല. നമ്മുടെ നാട്ടിലെ മുതിർന്ന ആൾക്കാർക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം അത്. ഇവരാരും പകൽ ഉറങ്ങുന്നില്ല, പക്ഷേ അവർക്ക് ഈ ദിവസവും ഉണ്ടാകുന്ന ഒരു ക്ഷീണം, ഈ പറയുന്നത് പോലെ ഈ കിടപ്പിലങ്ങ് പോകുന്നത് കൊണ്ടാണ് അവർ ഉറങ്ങാത്തത്. അപ്പം അങ്ങ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
2: വിളിച്ചതിന് നന്ദി സർ. താങ്ക് യു സർ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിഷാദ രോഗം എങ്ങനെ തിരിച്ചറിയാമെന്ന് കൂടി അതിൽ പറഞ്ഞു. പറഞ്ഞു വരുമ്പോൾ തന്നെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയുടെ കാര്യം പറഞ്ഞു, ഇത് തമ്മിൽ ബന്ധമുണ്ടോ?
1: ഇവർ ശരിക്കും കൂടപ്പുറപ്പുകൾ. എന്താ വ്യത്യാസം നമുക്ക് നോക്കാം. വിഷാദം നമ്മൾ സൂചിപ്പിച്ചു, ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, ആകാംക്ഷ, ഇത് പറയാൻ വളരെ എളുപ്പം, അറിയാനും വളരെ എളുപ്പം. നമ്മളെല്ലാവരും ഈ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും പരീക്ഷ എഴുതാൻ ഹോളിൻ്റെ പുറത്ത് നിന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ഉള്ളിലൊരു പെടപ്പനുഭവപ്പെടുമല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ആകാംക്ഷ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന്, ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ പല രീതിയിലും പറയാറുണ്ട്. ഏറ്റവും രസകരമായും ഈ ആകാംക്ഷയെ ചിലവർ പേടിയായി തെറ്റിദ്ധരിക്കാറുണ്ട്. പേടിയും ഉത്കണ്ഠയും തമ്മിലുള്ള ആകാംക്ഷയും തമ്മിലുള്ള വ്യത്യാസം കൂടി ഞാൻ പറയാം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന ഒരു വാക്കാണ് പരീക്ഷാപേടി, അല്ലേ? അത് പരീക്ഷാപേടി അല്ല കേട്ടോ. പരീക്ഷാപേടി അല്ല എന്നുള്ളത് അടുത്ത രണ്ടോ മൂന്നോ കാര്യം പറഞ്ഞ് ഞാൻ വിശദീകരിക്കാം. എന്താണ് പേടിയും ഉത്കണ്ഠയും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് തിരിച്ചറിയാം. അതിൽ വളരെ വ്യക്തമാണ്. പേടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മളൊരു പാമ്പിനെ കാണുന്നു, നമ്മുടെ ഉള്ളിലൊരു വികാരം ഉണ്ടാവുമല്ലോ, ഇത് പേടിയാണ്. കാരണം ഈ പാമ്പ് ശരീരത്തിന് പുറത്തുള്ള ഒരു വസ്തുവാണ്, അതിന് നിയതമായ ഒരു രൂപഭാവമുണ്ട്, സൈസും ഷേപ്പുമുണ്ട്. പാമ്പ് കടിച്ചാൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം. ഇത്തരമൊരു വസ്തു നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള നിയതമായ രൂപഭാവങ്ങളുള്ള അതിൻ്റെ അനന്തരഫലം നമുക്കറിയാവുന്ന വസ്തുവിനോടുള്ള പ്രതികരണമാണ് പേടി. ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ ആന്തരികമാണ്. നമ്മുടെ ഉള്ളിലാണ് നിയതമായ രൂപഭാവങ്ങളില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. പരീക്ഷയെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്ക്, പുറത്താണോ അകത്താണോ ഈ ഒരു ഇടിപ്പ്? അകത്താണ്. പരീക്ഷ നന്നാവാം, ചിലപ്പോൾ കുഴപ്പമാകാം. ഇതിനൊരു കൃത്യമായ സൈസോ ഷേപ്പോ ഉണ്ടോ?

0: ഇതാണ് ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ. അപ്പം മനസ്സിലായല്ലോ, പരീക്ഷാ പേടിയല്ല ഇത്, പരീക്ഷയോടുള്ള ഉത്കണ്ഠയാണ്, പരീക്ഷയോടുള്ള ആകാംക്ഷയാണ്. വാക്ക് മാറ്റേണ്ട കാലം കഴിഞ്ഞു. പോട്ടെ, വിഷാദവും ഉത്കണ്ഠയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാദരോഗമുള്ളവർക്ക് ഭാവിയിൽ ഉത്കണ്ഠാരോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും. ഉത്കണ്ഠാരോഗങ്ങളുള്ളവർക്ക് ഭാവിയിൽ വിഷാദരോഗം വരാനുള്ള സാധ്യത കൂടും എന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഉത്കണ്ഠയും വിഷാദരോഗവും ഒരുമിച്ച് വരും. ഇതിലൊരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. അതായത്, പൊതുവേ മുതിർന്ന ആൾക്ക്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ യുവാക്കളിലെ വിഷാദരോഗവും കുട്ടികളിലെ വിഷാദരോഗവും മുതിർന്നവരിലെ വിഷാദരോഗവും തമ്മിലുള്ള വ്യത്യാസം ചർച്ച ചെയ്യും. അപ്പം നമ്മൾ കുറച്ചുകൂടി വിശദമായി അതിനെക്കുറിച്ച് സംസാരിക്കും. ഈ മുതിർന്നവരിലെ വിഷാദരോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമെന്ന് പറയുന്നത് ഈ ഉത്കണ്ഠയാണ്. ഈ ഉത്കണ്ഠ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഈ നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ ഒരു എരിപൊരി സഞ്ചാരം എന്നൊക്കെ പറയും. പൊതുവേ കാര്യങ്ങളൊന്നും ശരിയാവില്ല, എൻ്റെ ഭാവി എങ്ങനെയാവും, ഭാവി ഇരുളടഞ്ഞതാവും എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഇതുകൂടി വന്നു കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണതയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിഷാദരോഗങ്ങളിൽ മിക്കവാറും ഉത്കണ്ഠയുടെ ഒരു ഘടകം കൂടി കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷാദരോഗത്തെ വിലയിരുത്തുമ്പോൾ ഇതിൽ ഉത്കണ്ഠ ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയും പരമപ്രധാനമാണ്.
1: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ
2: ഹലോ ഹലോ
1: ആ നമസ്കാരം മാഡം.
2: ഞാൻ കരമിനിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് ജലജ.
1: ആ ചോദിച്ചു
0: പറഞ്ഞോളൂ.
2: പിന്നെ സാറെ, എനിക്ക് കുറെ പ്രശ്നങ്ങൾ പറയാനുണ്ട്, എങ്കിലും ഇപ്പൊ പരിധി ഉള്ളത് കൊണ്ട് പറയാം. എനിക്ക് ഇതുപോലെ ഉറക്കമില്ലായ്മയുണ്ട്. നല്ല എന്ന് വെച്ചാൽ രാത്രി ഒരു മണിക്കൂറൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത്, ബാക്കിയൊക്കെ ഞാൻ ഉണർന്ന് കിടക്കും. ശരിക്കും നല്ല ഓർമ്മയോടുകൂടി തന്നെയാണ് കിടക്കുന്നത് ഉണർന്ന്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും പേടിയാണ് സാർ, എനിക്ക് വിഷാദത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ എന്ത് കേട്ടാലും, ഇപ്പൊ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കതുണ്ടോ എനിക്കതുണ്ടോ, ചിലപ്പോൾ ഈ റേഡിയോയിൽ തന്നെ ക്യാൻസറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എളുപ്പം ചിലപ്പോൾ റേഡിയോ അങ്ങ് ഓഫ് ആക്കും. എന്ന് വെച്ചാൽ എനിക്ക് അത് വരുമോ, അതുണ്ടോ, പിന്നെ എന്തെങ്കിലുമൊക്കെ, എന്ത് കണ്ടാലും എനിക്കൊരു ഭയമാണ്, എല്ലാത്തിനും ഒരു ഭയമുണ്ട്. അപ്പൊ അതുകൊണ്ടാണോ ഈ ഉറക്കത്തിന് കാരണം? പിന്നെ എനിക്ക് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്.
0: ശരി മാഡം, മാഡത്തിന് ഇപ്പോൾ എത്ര പ്രായമായി?
2: എനിക്ക് 60 വയസ്സായി.
0: ഈ പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും എല്ലാം നിയന്ത്രണ വിധേയമാണല്ലോ.
2: ഷുഗർ കുറച്ച് കൂടുതലാണ്, കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രണം. ഷുഗർ 250-260 ആരെങ്കിലും കഴിക്കുന്നുണ്ട് മൂന്ന്
0: നേരം. തീർച്ചയായും നമ്മൾ നിയന്ത്രിക്കണം. മാഡത്തിന് ഒരു വ്യായാമമോ മറ്റോ ഉണ്ടോ? നടക്കാൻ പോകുകയോ മറ്റോ ഒക്കെ ചെയ്യുന്നത്?
2: ഞാൻ നടക്കാൻ പോകില്ല, എനിക്ക് ഒരു ജോലിയുണ്ട്, തയ്യലാണ് ജോലി. അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് ആ ടെൻഷനും ഉണ്ട്, ആൾക്കാർ ഡ്രസ് കൊണ്ടുവന്നാൽ ഒരു കട ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് എളുപ്പം തിരിച്ചു കൊടുക്കാൻ സമയത്ത് പറ്റുമോ?
0: അപ്പൊ ഈ പറയുന്ന ഒരു വ്യായാമം കൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്നത് വൈകുന്നേരം ഒരു 4-5 മണിക്കൊക്കെ തന്നെയാണോ? വൈകിട്ടത്തെ ചായ കുടിക്കുന്നത് അതിന് ശേഷമാണോ?
2: ഞാനൊരു 5:30 ആവുമ്പോ ചായ കുടിക്കും. പിന്നെ ചായയിലും കുറച്ച് ആസക്തി ഉണ്ട്.
0: ഒന്ന്
2: ചായ കുടിക്കണം.
0: ചായയുടെ ആസക്തി നിർമ്മാണം, ഒരു ദിവസം എത്ര ചായ കുടിക്കും?
2: ഒരു 3-4 ചായ.
0: 3-4 ചായ കുഴപ്പമില്ല, പക്ഷെ അവസാനത്തെ ചായ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ 5 മണിക്ക് മുമ്പാവണം. ഇനി ഉറക്കം അത്ര പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ 3-4 എന്നുള്ളത് കുറയ്ക്കുന്ന കാര്യവും ആലോചിക്കാവുന്നതാ. ഇനി ഏറ്റവും പറഞ്ഞോളൂ.
2: ഉറക്കത്തിന് സിറ്റിസൺ ഗുളിക ഡോക്ടർ പറയപ്പോ എനിക്ക് അലർജി പ്രശ്നം എന്ന് വെച്ചാൽ ദേഹത്ത് ചിലപ്പോഴൊക്കെ ചൊറിച്ചിൽ വരും, അപ്പൊ ഒരു സിറ്റിസൺ ഗുളിക കഴിക്കും, അതിന്റെ കൂടെ ഈ ഷുഗറിന്റെ ഒക്കെ കൂടെ കഴിക്കും. അപ്പൊ അന്ന് കുറച്ചൊരു 2-3 മണിക്കൂർ ഉറങ്ങും, അത്ര തന്നെ.
0: ശരി, അപ്പൊ നമുക്കിതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, ഒന്ന്, മാഡത്തിന് ജോലിയുണ്ട്, തയ്യലും ബാക്കിയൊക്കെയുണ്ട്, പക്ഷെ ശാരീരിക വ്യായാമം എന്ന രീതിയിലുള്ള ഒരു ജോലി കുറവാണ് ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രമേഹത്തിന്റെ നിയന്ത്രണത്തെ അത് ബാധിക്കുന്നത്. പ്രമേഹ രോഗമുള്ളവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉത്കണ്ഠ രോഗം വരാം, ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പം ഇതിലെ ഏറ്റവും ആദ്യം ഈ വ്യായാമം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ടി വിയിലെ സീരിയലുകളും മറ്റുമൊക്കെ കൂടുതൽ കാണാറുണ്ടോ? ഒട്ടും
2: കാണാറുണ്ട്.
0: എത്ര മണിക്കുള്ള സീരിയലാണെന്ന് പറയാമോ?
2: 1/2 മണിക്കൂർ
0: 20 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു സീരിയൽ. എത്ര മണിക്കാണത് അതാണ് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ വന്നത്. അത് ഈ ഉറക്കം വരാതിരിക്കുമ്പോ ഈ ഫോണെടുത്ത് പുതിയ റീൽസ് ഒക്കെ കാണുന്നുണ്ടാവും അല്ലേ?
2: റീൽസ് കാണില്ല, കഥ വായിക്കും.
0: കഥ, ഫോണിലെ
2: കഥകൾ
0: പ്രതിലിപിയാണ് വായിക്കുന്നത്. ശരി, ഈ കഥകൾ കുറച്ച് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന, പ്രതിലിപിയിൽ പൊതുവെ കുറച്ച് വിഷമം ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കഥകൾ വരും.
2: ഞാൻ കുറച്ച് റൊമാൻറ്റിക്
0: ആണ് വായിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത്

0: ഈ പ്രായത്തിൽ മാഡത്തിന്റെ ഉള്ളിലൊരു പ്രണയം സൂക്ഷിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ, വളരെ നല്ലത്. ശരി, അപ്പൊ ഞാൻ ഇനി മറുപടി പറയാം. മാഡത്തിന് ഞാൻ സൂചിപ്പിച്ച പോലെ നേരത്തെ ഒരു വ്യായാമത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പ്രമേഹ നിയന്ത്രണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യുവതലമുറയുടെ വരെ ഉറക്കത്തെ ബാധിക്കുന്ന ഒരു കാര്യം. അതിപ്പോൾ മുതിർന്ന ആൾക്കാരിലും വന്നു എന്നതാണ്. മാഡത്തിന് 60 വയസ്സായതുകൊണ്ട് മാഡം മുതിർന്നെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, കാരണം ഇപ്പോഴും പ്രതിലിപിയിൽ പ്രണയം വായിക്കുന്ന ഒരാൾക്ക് മുതിർന്ന ആളെന്ന് വിളിക്കാനുള്ള ധൈര്യം ഞാൻ കാണിക്കില്ല കേട്ടോ.
1: അപ്പോൾ
0: മാഡത്തിന് പ്രാഥമികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഉത്കണ്ഠ രോഗമുണ്ട്, അത് എത്രയോ നാളായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ഉലഞ്ഞു പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഉത്കണ്ഠാരോഗങ്ങളുള്ള ആൾക്കാർക്ക് വിഷാദം വരാൻ സാധ്യതയുണ്ട്. ഈ രണ്ടു ഭാഗവും കൊണ്ടാണ് മാഡത്തിൻ്റെ ഈ ഉറക്കത്തിനെ ബാധിക്കുന്നത്. സെട്രസിൻ ഗുളിക
1: യഥാർത്ഥത്തിൽ
0: പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ.
1: ഞാൻ ചിലപ്പോൾ ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും എനിക്ക് തോന്നും കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് കിടക്കാനും പറഞ്ഞ് എല്ലാ മുറിയുടെ കട്ടിലും അങ്ങനെയൊക്കെ ഉള്ള പേടി എനിക്ക്.
0: ശരി, അത് മാഡം ഒരു പ്രാവശ്യം മാഡം ഇത് പരിശോധിക്കുകയും അപ്പോൾ ഉറപ്പ് വരികയും എന്നാൽ പോലും നമുക്ക് പൂർണ്ണമായ ഒരു ഉറപ്പ് വരാതിരിക്കുകയും ചെയ്ത് വീണ്ടും വീണ്ടും പരിശോധിക്കുന്ന അവസ്ഥയുണ്ടോ?
1: ഇല്ല, ഞാൻ ഒരിക്കൽ നോക്കിയിട്ട് പിന്നെ കുറെ നേരം കിടന്നിട്ട് വെച്ചിട്ട് നോക്കാം എന്ന് വിചാരിക്കും, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചങ്ങ് കിടക്കും. വീണ്ടും
0: ചിന്ത വരും, പക്ഷെ നമ്മൾ നിയന്ത്രിക്കും. അപ്പൊ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ ഒരു ഉത്കണ്ഠയും ഒരു വിഷാദവും ഒക്കെ മാഡത്തിനുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ചികിത്സ വേണ്ടി വരും. പ്രധാനമായി ഞാൻ പറയാൻ വന്ന കാര്യം ഇപ്പൊ യുവതലമുറയെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ രാത്രിയിൽ ഈ റീൽസും ഈ മൊബൈലിലെ വായനയും. ഇതിലൊരു അടിസ്ഥാന കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ പങ്കാളിക്ക് പോലും അറിയാത്ത നമ്മുടെ സ്വഭാവം നമ്മുടെ യൂട്യൂബിൻ്റെ സെർച്ച് എഞ്ചിനിലോ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെർച്ച് എഞ്ചിനിലോ നോക്കിയാൽ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാൻ പറ്റും. കൃത്യമാണ് നമ്മൾക്ക് വേണ്ട സാധനമാണ് ഇത് നമ്മളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അതായത് ഇപ്പോൾ ചില രസകരമായ തലക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇന്ന ആൾ ഇന്ന ആളോട് ചെയ്തതറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞ ചില തലക്കെട്ടുകളുണ്ട്. ഈ ഞെട്ടൽ കാണുമ്പം നമുക്ക് അതേൽ അതിൻ്റെ ഒരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞാൽ നമുക്കൊന്ന് ഞൊട്ടാൻ തോന്നും. നമ്മളതൊരു 3-ഓ 4-ഓ പ്രാവശ്യം ഇങ്ങനത്തെ ഒരേ സാധനത്തെ ഞൊട്ടുമ്പം, ഇപ്പം മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്കുകാർക്ക് വ്യക്തമായിട്ട് അറിയാം മാഡം ഒരു പ്രതിലിപി ആരാധികയാണെന്ന്. ഇത് മനസ്സിലാക്കും, നമ്മളെക്കുറിച്ച് അവൻ മനസ്സിലാക്കും. നമ്മൾ ഉറക്കം വരാതെ ഇരിക്കുമ്പോൾ ഇതേ സാധനമാണ് നമ്മുടെ മുന്നിലേക്ക് അവൻ ഇട്ട് തരുന്നത്. ഇതൊക്കെ നമ്മളെ ഉദ്ദീപിപ്പിക്കുന്നതാണ്. ഉദ്ദീപിപ്പിക്കുന്ന സാധനങ്ങൾ യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ഈ സീരിയലുകളെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ സീരിയലുകളെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്കും അവതാരികയ്ക്കും പൊങ്കാല വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതറിയാമല്ലോ, ഇത് വൈകാരികമായി നമ്മളെ വല്ലാണ്ട് പിടിച്ചുലയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സീരിയലിൽ വരുന്നത്. ഈ ഒരു സമയത്തിന് ശേഷം അതുപോലെ തന്നെയാണ് നമ്മുടെ രാത്രിയിലെ ചർച്ചകളും കേട്ടോ. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ അതിശയിച്ചു പോകും. ഒരു 8 മണി മുതൽ 9 മണി
1: വരെ
0: വളരെ നല്ലതാണ്. 8 മണി മുതൽ 9 മണി വരെയുള്ള പല ചാനലുകളിലെയും തീവ്രമായ ഭാഷയിലുള്ള ചാനൽ ചർച്ചകൾ കേട്ട് അപ്പം തന്നെ നമ്മുടെ ഉറക്കം പോകും. ഇതൊക്കെ യഥാർത്ഥത്തിലും മലയാളിയുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ 10 മണിക്കുള്ള ചില ചാനലുകളിലെ വാർത്തകളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ 7-ഓ 7.5-ഓ മണിക്ക് വന്നതിന് ശേഷം അവർ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ കാണേണ്ട വാർത്ത 10 മണിക്ക് നമ്മൾ കാണുന്നത്. ഒറ്റക്കാര്യം ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും. ഈ 10 മണിക്ക് നമ്മൾ കാണുന്ന വാർത്താ പ്രോഗ്രാമുകളുടെ ഇടയിലുള്ള പരസ്യങ്ങൾ മൊത്തം ഗൾഫ് രാജ്യങ്ങളെ അവിടുത്തെ പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയുള്ള പരസ്യമാണ്, നമ്മുടെ നാട്ടിലുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടിയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് പൊതുവേ പ്രശ്നമുണ്ടെങ്കിലും മലയാളിയുടെ ഉറക്കത്തെ ബാധിക്കുന്നതിന് ഇത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുകയും മാഡം ഈ പറഞ്ഞ പോലെ ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും ചെറിയ തോതിലൊരു ചികിത്സയും എടുക്കുകയും ചെയ്യുക.
1: ഞാൻ ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ പോയി ഇതുപോലെയൊക്കെ പറഞ്ഞു, ഡോക്ടർ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് വ്യായാമം ചെയ്യുക, കുറച്ച് ദീർഘ ശ്വാസം എടുത്ത് അങ്ങനെ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം ചെയ്ത് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്.
0: ഇനി
1: ശ്വാസം എടുത്താൽ വരുമോ എന്നൊക്കെ ഒരു പേടി, ഇപ്പോഴും മനസ്സിൽ പേടിയാണ്.
0: മടി നമുക്ക് പാടില്ല, വ്യായാമം ചെയ്യുക, അതൊന്ന് തുടരുക, ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരിക. ഞാൻ മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്, നമുക്ക് നോക്കാം.
2: സാർ, ഇപ്പം നമ്മൾ പറഞ്ഞു മുതിർന്നവരും അതുപോലെ ചെറുപ്പക്കാരും ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വ്യത്യാസപ്പെടും എന്നുള്ള കാര്യം. ഏറ്റവും ചെറിയ കുട്ടികളിലൊക്കെ ആക്ച്വലി വിഷാദരോഗം ഉണ്ടാവാറുണ്ട്, കാരണം അവരെ നമ്മൾ കളിച്ച് നടക്കുന്ന പ്രായമുണ്ട് അത്ര ശ്രദ്ധിക്കില്ലല്ലോ.
0: ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കാരണം 5 വയസ്സും 6 വയസ്സുമുള്ള കുട്ടികളെയൊക്കെ തന്നെ നമ്മൾ ചികിത്സിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളൊരു കുട്ടിയെയോ കൗമാരക്കാരനെയോ നോക്കാം. നമ്മൾ സാധാരണ ഈ കുട്ടിയുടെയും കൗമാരക്കാരൻ്റെയും കാര്യത്തിൽ മാതാപിതാക്കളും സ്കൂൾ അധികാരികളും ഒക്കെ പറയുന്നൊരു സാധാരണ ഒരു പ്രശ്നമാണ്, ഇനി മൊബൈൽ കൂടുതൽ കാണുന്നുണ്ട്, പ്രത്യേക ചില സാധനങ്ങൾ സന്തോഷമുണ്ടാക്കുന്ന റീൽസ് കാണുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു വിഷാദമുണ്ട്. കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ തൻ്റെ മനസ്സിലുള്ളത് വിഷാദമാണെന്ന് പോലും പറയാനുള്ള അറിവ് അവൻ

ഇല്ല. നമ്മൾ പൊതുവേ പറയുമല്ലോ, നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്. അതില്ല, അത് ന്യൂജൻ ഭാഷ പറഞ്ഞ ഡെലിലുവാണ്. അങ്ങനെയല്ല, നമ്മൾ അറിയാത്ത കാര്യം നമുക്കത് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. വിഷാദത്തെക്കുറിച്ചൊരു കുട്ടി വായിച്ചിട്ടില്ല, വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ ആ കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല. അവൻ്റെ മനസ്സിൽ ഈ ഒരു വിഷാദമുണ്ട്, അത് സ്വയം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവനിത് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വഭാവം അതായിരിക്കും. രണ്ട്, കൗമാരക്കാരിലെ ലഹരി ഉപയോഗം ഈ വിഷാദരോഗം കൊണ്ടായിരിക്കും. കൗമാരക്കാരിൽ മാർക്ക് കുറയുന്നത്, കൗമാരക്കാർ പഠനാവസ്ഥയിൽ പിന്നോട്ട് പോകുന്നത്, കൗമാരക്കാർ ഈ തറുതല പറയുന്ന സ്വഭാവം, നമ്മുടെ ഭാഷയിലൊരു ഓപ്പോസിഷണൽ ഡിഫൻസ് ഡിസോർഡർ എന്നൊക്കെ പറയും, ഇതും യഥാർത്ഥത്തിൽ ഈ വിഷാദരോഗത്തിൻ്റെ ലക്ഷണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൗമാരക്കാരൻ വന്നാൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതാണ് കൗമാരക്കാരിലെ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതിനപ്പുറമായി, നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ലക്ഷണങ്ങൾ, അവ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരിൽ കാണുന്നതാണ്. മുതിർന്നവരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉത്കണ്ഠ കൂടിയ വിഷാദരോഗമാണ് വരുന്നത്. പൊതുവേ നമ്മൾ മുതിർന്ന ആൾക്കാരൊരു ഉത്കണ്ഠ

0: എന്നാൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതാണ് കൗമാരക്കാരിലെ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതിനപ്പുറമായി നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ലക്ഷണങ്ങൾ, അവ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരിൽ കാണുന്നതാണ്. മുതിർന്നവരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉത്കണ്ഠ കൂടിയ വിഷാദ രോഗമാണ് വരുന്നത്. പൊതുവേ നമ്മൾ മുതിർന്ന ആൾക്കാരൊരു ഉത്കണ്ഠ കൂടുതലായിരിക്കും. ഈ 65 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരിൽ ഉത്കണ്ഠയോട് ചേർന്ന വിഷാദമാണ് വരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആത്മഹത്യാ പ്രവണതയിലേക്ക് നയിക്കാവുന്ന ആത്മഹത്യാ സാധ്യതകളില്ല. അതോടൊപ്പം തന്നെ കൗമാരക്കാരിലും. അപ്പോൾ ഇതാണ് ഈ വിഷാദത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ മാത്രമായി ഒരു കുഞ്ഞിനെയോ കൗമാരക്കാരനെയോ വിലയിരുത്താൻ പോയാൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി അറിയുക. ഇപ്പോൾ കൗമാരക്കാരൻ വന്ന് റീൽസ് കാണുന്നു, അവൻ്റെ സ്വഭാവ വൈകല്യമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നൊരു വിഷാദം നാം കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്.
1: സർ, ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗത്തിനെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്?
0: തെറ്റിദ്ധാരണകളേ ഉള്ളൂ. അത് തെറ്റിദ്ധാരണകളിൽ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷാദ രോഗത്തിൻ്റെ അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ കാരണം പലർക്കും അറിയില്ല. ഇപ്പം നമുക്ക് ഒരു 100-100 പേരിരിക്കുന്ന ഒരു ചടങ്ങിൽ നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് ഒരു വേദന വന്നൊരാൾ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഹൃദ്രോഗമെന്ന് എല്ലാവരും പറയും. എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ആശുപത്രി പോകണമെന്ന് പറയും, കാർഡിയോളജിസ്റ്റിനെ കാണണമെന്ന് പറയും. പക്ഷേ നമ്മുടെ ഒരു സുഹൃത്തോ ബന്ധുവോ പരിചയമുള്ള ആളോ, കുറച്ച് നാളായി എനിക്കൊരു ഉന്മേഷവും ഉത്സാഹവുമില്ല, വിഷമമുണ്ട്, കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുന്നില്ല, നെഗറ്റീവായ ചിന്തകളാണ്, എനിക്ക് മരിക്കണമെന്ന് തോന്നുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുക? എടാ, നിനക്ക് എന്താണ്, നിനക്കെന്തിൻ്റെ കേടാണ്, എനിക്കിതിനെക്കാട്ടി പ്രശ്നങ്ങളുണ്ടായിട്ട് എനിക്കിതൊന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിക്കും. അതിൻ്റെ അടിസ്ഥാന പ്രശ്നം യഥാർത്ഥത്തിൽ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് സമൂഹത്തെ അറിയിക്കുന്നതിൽ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത്. നെഞ്ചുവേദനയുടെ കാര്യത്തിൽ അതില്ല, ഇതിലതുണ്ട്, അവിടെയാണ് പ്രശ്നം. ആ ഒരു തെറ്റിദ്ധാരണ. പിന്നെ ഇത് സാധാരണ ചികിത്സയുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകൾ. അതിലൊന്ന് മനോരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ചാണ്. മനോരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം, ഈ പൊതുവേ പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളെല്ലാം കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു പൊതുവേ ആൾക്കാരുടെ ഒരു വിശ്വാസം നിലവിലുണ്ട്. ഇതെല്ലാം കെമിക്കലാണ്, നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന വെള്ളം കെമിക്കലാണ്, H2O ആണ്, നമ്മുടെ വസ്ത്രം കെമിക്കലാണ്, മൊബൈൽ ഫോൺ കെമിക്കലാണ്, എന്താണ് കെമിക്കൽ അല്ലാത്തത്, വേസ്റ്റ് കെമിക്കലാണ്, ബ്രഷ് കെമിക്കലാണ്, ഇഡ്ഡലിയും ദോശയും ഒക്കെ കെമിക്കലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാത്രം കെമിക്കലിനോട് എന്താണ് ഇത്ര വലിയ വിഷമമെന്ന് ആൾക്കാർക്കറിയില്ല. പക്ഷേ അങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ചികിത്സിച്ചാൽ എത്ര നാൾ ചികിത്സിക്കണമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പിന്നെ വിഷാദരോഗത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, ആരെങ്കിലും ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാം, നമ്മൾ ഷോക്ക് ചികിത്സ എന്ന് പറയുന്ന ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പിയെക്കുറിച്ചാണ്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിഷാദരോഗത്തെക്കുറിച്ച് അടിമുടി തെറ്റിദ്ധാരണയാണ്. ഇതിൻ്റെ ഫലമായി ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളിൽ 4-ൽ 1 വിഷാദരോഗമുണ്ടെന്നാണ്. അതായത് 4 സ്ത്രീകളെ നമ്മൾ കണ്ടാൽ അതിൽ 1 വിഷാദരോഗമുണ്ടെന്നാണ്. പുരുഷന്മാരിൽ 5-ൽ 1 വിഷാദരോഗമുണ്ടെന്നാണ്. യഥാർത്ഥത്തിൽ വിഷാദരോഗത്തെ രോഗാവസ്ഥകളിലെ ജലദോഷമെന്നാണ് പറയുന്നത്. ഇപ്പോൾ മറ്റ് രോഗങ്ങളിലെ ജലദോഷം എത്രമാത്രം സർവ്വസാധാരണമാണോ അത്രമാത്രം സർവ്വസാധാരണമാണ് മാനസികാരോഗ്യ മേഖലയിൽ വിഷാദരോഗം എന്ന് പറയുന്നത്. അത്ര സർവ്വസാധാരണമായ വിഷാദരോഗം നമ്മൾ ശ്രദ്ധിക്കുകയോ അതിനുവേണ്ട പരിഗണന കൊടുക്കുകയോ ചെയ്യുന്നില്ല.
1: ഒരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
2: ഹലോ
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: ഞാൻ അമ്പലപ്പുറം സലീനയാണ്.
0: പറഞ്ഞോളൂ.
2: ഞാൻ ഒരു കട ഉണ്ട്
0: മാഡം. കട ഉണ്ടല്ലേ, സാമ്പത്തിക പ്രശ്നം.
2: എനിക്ക് എനിക്ക് മെയിൻ ആയിട്ട് ഉറക്കമില്ല, ടെൻഷനാണ് എപ്പോഴും.
0: മാഡത്തിന് ഇപ്പോ എത്ര വയസ്സായി?
2: എനിക്ക് 53.
0: ശരി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രോഗാവസ്ഥകൾ, പ്രമേഹ രക്തസമ്മർദ്ദം, അങ്ങനെ വെരി ഗുഡ്. ഈ ചായയും കാപ്പിയും ഒക്കെ വൈകുന്നേരം ഒരു 4
2: അടുപ്പിച്ചു.
0: ഒരു വ്യായാമമോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ?
2: ഞാൻ എക്സസൈസ് ചെയ്യുന്നു. രാവിലെ യോഗയുടെ ഇതെല്ലാം ഞാൻ റേഡിയോയിൽ പറയുമല്ലേ, അപ്പൊ അടുക്കള ജോലിയായിട്ട് ചെയ്യുമ്പോൾ റേഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ യോഗയുടെ ഇത് പറയുമ്പോൾ ഞാൻ യോഗയുടെ അത് ചെയ്യും.
0: അടുക്കളയിലെ ജോലിയോടൊപ്പം യോഗ സമന്വയിപ്പിക്കുന്നു, അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അതൊരു മാതൃകയാക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ്. പിന്നെ ഈ തൈറോയിഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പരിശോധിച്ചിട്ടുണ്ടല്ലേ അല്ലേ?
2: പിന്നെ എനിക്ക് അവരെല്ലാം പരിശോധിച്ചു. എനിക്ക് പീരിയഡ്സ് വന്നില്ലായിരുന്നു. ഇപ്പൊ ഒരു 7 മാസത്തിന് മുമ്പ് ഒരു DMC ചെയ്ത് എനിക്ക് യൂട്രസിന്റെ ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പൊ യൂട്രസിനകത്ത് ഒരു ഫ്ലോയിഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നീക്കം ചെയ്ത് DMC ചെയ്ത് ശേഷം ഇപ്പൊ ഒരു 5-6 മാസം കൊണ്ട് മെൻസസ് ഇല്ല. ശരീരം ഇങ്ങനെ കുത്തുമ്പോൾ

0: വന്നിട്ട് ഒരു വിയർപ്പുണ്ട്. പിന്നെ എനിക്കെന്താ ഭയങ്കരമായ ഒരു ടെൻഷനും വിഷമം. എപ്പോഴും എനിക്ക് എന്താ എനിക്കെന്താ ഉറക്കമില്ലാത്ത എന്താ എന്തെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്താ എന്തെങ്കിലും ഇങ്ങോട്ട് ഇരിക്കാൻ തോന്നില്ല. തയ്ക്കാതിരുന്നാലും എനിക്ക് തയ്ക്കാൻ പറ്റണില്ല.
1: മാസമുറക്രമമായിട്ടാണോ അതോ ഇപ്പൊ അവസാനിക്കുന്ന ഘട്ടത്തിലാണോ? ഈ നമ്മളേ ഈ നമ്മുടെ സാധാരണ ഈ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവോ വിറ്റാമിൻ ഡി 3 എന്ന് പറയുന്നതിന്റെ അളവോ ഒക്കെ പരിശോധിച്ചിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഡി ആൻ സി സമയത്ത് അത് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല,
0: എനിക്കൊരു 3-4 മാസം ഉച്ചയ്ക്ക് വന്നു പെട്ടെന്ന്. എന്നുവെച്ചാൽ മെഷീൻ ചവിട്ടണത് ഒരു കാല് വെച്ചാണ് ഞാൻ മെഷീൻ ടൈപ്പിൽ ഉണ്ടാക്കണം. അപ്പൊ ഒരു കാല് ഇടത് കാലം വർക്ക് ചെയ്തല്ല. അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു ഉച്ചയ്ക്ക് വേദനയാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അങ്ങനെ ആദ്യം ആയുർവേദ പോയി, പിന്നെ കുറയാത്തോണ്ട് പിന്നെ ഹോമിൽ പോയി, അങ്ങനെ കുറെ അങ്ങനെ ഒരു കുറെ ടെസ്റ്റിന് എഴുതിയിട്ടാണ്. അങ്ങനെ അതൊന്നും കഴിച്ചിട്ട് എനിക്ക് ശരിയാവാത്ത പിന്നെ അലോപതിയിലോട്ട് തന്നെ ഞാൻ പോയി.
1: ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചൂട് വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലേ?
0: ഉണ്ട്. ആ ശരീരം ഇങ്ങനെ കുത്തി ഇങ്ങനെ വരുമ്പോഴും ഉള്ളുപോലും ഇങ്ങനെ വന്നതിന് ശേഷം ഭയങ്കര വിയർപ്പ്. ഈ മഴ പെയ്താലും ഞാൻ വിയർത്തോണ്ടിരിക്കും, എപ്പോഴും വിയർപ്പാണ്.
1: ശരി ശരി, അപ്പൊ പറഞ്ഞോളാം എന്താ സംഭവം എന്ന് വെച്ചാൽ. മാഡത്തിന് ഈ പറയുന്ന ഒരു ഹോർമോൺ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. വ്യായാമം ഉണ്ട് ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ നമ്മൾ യോഗയെക്കുറിച്ച് അതിൻ്റെ വ്യായാമത്തിൻ്റെ ഇത് പറയുമ്പോൾ ഞാൻ പറയാം, യോഗ ഒരു വ്യായാമമാണ്, പക്ഷേ എല്ലാ കാര്യത്തിനും യോഗ മാത്രം ആണ് ഒരു പരിഹാരം എന്ന രീതിയിലല്ല കാണേണ്ടത്. വ്യായാമം രണ്ട് മൂന്ന് രീതികളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. മാഡത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ സൂചിപ്പിച്ചതുപോലെ പൊതുവേ നമ്മൾ ഇതുവരെയുള്ള ചർച്ചകളിൽ ആൾക്കാർ പൊതുവെയുള്ള വിഷാദ രോഗത്തിനെ കുറിച്ച് സംസാരിച്ചത്, പക്ഷേ വിഷാദമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ, പ്രത്യേകിച്ച് മാഡത്തിൻ്റെ പ്രായമുള്ള സ്ത്രീകളിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വിറ്റാമിൻ ഡി 3 ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. വിറ്റാമിൻ ഡി 3 നമ്മുടെ ശരീരത്തിലെ അളവ് കുറവായി കഴിഞ്ഞാൽ നമ്മൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കോവിഡിന് ശേഷമാണ് വിറ്റാമിൻ ഡി 3 ഇത്രയും പഠനങ്ങളൊക്കെ വന്നത്. നമ്മളൊക്കെ ഇപ്പോൾ വെയിൽ കൊള്ളുന്നത് വളരെ കുറവാണ്, കാരണം നമ്മളൊക്കെ നമ്മുടെ ശരീര സൗന്ദര്യം വല്ലാണ്ട് നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് പോലും ടാൻ ഒരു വലിയ പ്രശ്നമാണ്, ടാൻ എങ്ങനെ അടിക്കാതിരിക്കാമെന്ന് പയ്യന്മാർ വരെ ആലോചിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്ത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടാനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൂര്യപ്രകാശം ഒഴിവാക്കുന്നു, വിറ്റാമിൻ ഡി 3 അളവ് വല്ലാണ്ട് കുറയുന്നു, അതായത് 20 താഴെ കുഴപ്പമാണെന്നൊക്കെ പറയുമ്പോൾ 3-4 ഉള്ള ആൾക്കാരെ അത് പരിശോധിച്ചു എന്ന് പറയുന്നത് തന്നെ പണ്ട് കാലത്ത് നമ്മൾ ചെയ്യാത്ത കാര്യം കേട്ടോ. ഇപ്പോഴേ അടുത്ത കാലത്ത് കോവിഡിന് ശേഷമൊക്കെ ചെയ്തിട്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ശരിയായിട്ടോ. പക്ഷേ മാഡത്തിന് ഈ പറഞ്ഞതുപോലെ ഡി എൻ സിയുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഇപ്പം ഒരു ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ടുണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ലക്ഷണങ്ങളാണ് മാഡം പറയുന്നത്. അതിനോടനുബന്ധിച്ച് ഉള്ള ഒരു വിഷാദ രോഗം സ്ത്രീകളിൽ പൊതുവേ കാണാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ത്രീകളിൽ 4-3 പേർക്ക് വിഷാദ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ മാനസികാരോഗ്യം ത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ വലിയ ദുരിതാവസ്ഥയില്ല, കാരണം സ്ത്രീകളുടെ ജീവിതത്തിലെ
0: ഭർത്താവിൽ നിന്നുള്ള ഒരു സന്തോഷം, അങ്ങനത്തെ ഒരു കേറിങ് മക്കൾ അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്കില്ല.
1: അതെ,
0: വീട്ടിൽ വന്ന് പിന്നെ ഈ കട എനിക്ക് ഷോപ്പുണ്ട്, അപ്പൊ ഷോപ്പിലാണ് നേരിടുന്നത്. തുണി ഫാൻസി എല്ലാം കൂടെ ചേർന്നുള്ള ഒരു കടയാണ്.
1: അല്ല, നമ്മുടെ നാട്ടിലെ ഈ മാറുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളൊന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല. ആൾക്കാർ പരസ്പരം സംസാരിക്കുന്നില്ല, എല്ലാവരും മൊബൈലുകളിലേക്ക് പോകുന്നു, വ്യക്തികൾ സംസാരിക്കുന്നതിന് വരെ മൊബൈലുമായി സംസാരിക്കുന്നു, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോഴും മാഡം സൂചിപ്പിച്ച ഈ ഹോർമോണിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലെ 3 നിർണായക ഘട്ടങ്ങൾ, 1 ആർത്തവാരംഭം, പ്രസവം, ഗർഭധാരണം, അതിനുശേഷം പിന്നെ ആർത്തവവിരാമം, ഈ 3 ഘട്ടങ്ങളിലും സ്ത്രീകൾക്ക് മാനസിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വിഷാദ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. മാഡത്തിൻ്റെ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടൊരു വിഷാദ രോഗവും യഥാർത്ഥത്തിലുണ്ട്. അത് യഥാർത്ഥത്തിൽ മാഡം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തുടരുന്നതിനോടൊപ്പം ഒരു മനോരോഗ ചികിത്സാ വിധത്തിനെ കണ്ടുള്ള ഒരു ചികിത്സയും കൂടി എടുക്കുന്നത് നന്നായിരിക്കും. വ്യായാമത്തിൻ്റെ അളവും തോതുമൊക്കെ ഒന്ന് കൂട്ടേണ്ടി വരും, അത് നമ്മുടെ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ സംസാരിക്കാം. മാഡം ഒരു സൈക്യാട്രിസ്റ്റിനെയാണ് കാണേണ്ടത്. മാഡം എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ, ജില്ലാ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ, ഏത് ജില്ലയിലാണെങ്കിലും ഇത്തരം തലങ്ങളിൽ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്.
2: സാർ, ഇപ്പം നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു, പൊതു സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകളെ കുറിച്ച് പറഞ്ഞു. ഇനി ചികിത്സയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എങ്ങനെയാണത് ചികിത്സ എങ്ങനെയാണ്?
1: നിന്റെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആൾക്കാർക്ക് നേരത്തെ സൂചിപ്പിച്ച ചികിത്സ പേടിയാ. പൊതുവേ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. പൊതുവെ എല്ലാവരും പറയുന്നതാണ് ഈ കിഡ്നി അടിച്ചു പോകുമെന്നുള്ളതാണ്. ഏറ്റവും രസകരമായ കാര്യം, ഈ ലഹരിക്കടിമപ്പെട്ടവർ ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വരും. മദ്യപാനികളായിരിക്കും, ചിലപ്പോൾ ഞരമ്പിൽ നേരിട്ട് ലഹരി കുത്തിവെക്കുന്നവരൊക്കെ ആയിരിക്കും.

0: ഇവരുടെയൊക്കെ പരിശോധന നടത്തും. പരിശോധന നടത്തുമ്പം കരളിൻ്റെ പ്രവർത്തനമൊക്കെ വളരെ, കരളിൻ്റെ എൻസൈമുകളൊക്കെ വളരെയധികം കൂടി ലിവർ ഫെയിലിയറിൻ്റെ ഘട്ടം വരെ എത്തിയിരിക്കും. ഇവർ പോലും നമ്മൾ ഇവരോട് വിഷാദരോഗമുണ്ട് അല്ലെങ്കിൽ മദ്യാസക്തിക്ക് ചികിത്സിക്കണമെന്ന് പറയുമ്പം ആളിങ്ങനെ ചരിഞ്ഞ് മുന്നിലോട്ട് വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. നമ്മൾ പൊതുവെ പറയും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ സാധനത്തിൻ്റെ അത്രയൊന്നും കുഴപ്പം ഇതിനില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇതിലടിസ്ഥാനമായ പല ചികിത്സകളുമുണ്ട്. നമുക്ക് തെറാപ്പികളുണ്ട്, തെറാപ്പിക്ക് അപ്പുറം മരുന്ന് ചികിത്സയുണ്ട്. തെറാപ്പിക്കൊക്കെ ആൾക്കാർ പൊതുവെ ബില്ലിങ്ങാണ്, കാരണം കുഴപ്പമൊന്നുമില്ലെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി ചെയ്യാത്ത തെറാപ്പി അപകടകരമാണെന്നുള്ളതിന് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. മരുന്ന് ചികിത്സയിൽ നമ്മൾ നേരത്തെ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നില്ല. വിഷാദരോഗത്തിൻ്റെ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത്. വിഷാദരോഗത്തിൻ്റെ കാരണം തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ അളവിലെ ഏറ്റക്കുറച്ചിലുകളാണ്. നമ്മുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് തലച്ചോറാണ്. തലച്ചോറും സാമൂഹിക സാഹചര്യങ്ങളും ജനിതക ഘടകങ്ങളുമാണ് നമ്മുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. അതോടൊപ്പം തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ നോറപ്പിനെഫ്രീൻ, സെറട്ടോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറയുന്നത്, അടിസ്ഥാനപരമായി സെറട്ടോണിൻ, ഡോപ്പമിൻ, നോറഡ്രിനാലിൻ, ഈ മൂന്ന് രാസപദാർത്ഥങ്ങളാണ് നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവയിൽ തന്നെ പരമപ്രധാനമായത് സെറട്ടോണിനാണ്. സെറട്ടോണിൻ്റെ അളവ് തലച്ചോറിൽ കുറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിഷാദരോഗത്തെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രചുരപ്രചാരമായ അറിവ്. ഇതിൽ ഈ സെറട്ടോണിൻ്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ മരുന്ന് ചികിത്സയ്ക്ക് ഉള്ള ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ പൊതുവെ ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ പനിക്കോ ജലദോഷത്തിനോ ചികിത്സ എടുക്കുന്നത് അപ്പോൾ മരുന്ന് കഴിക്കുന്നു, മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് ലക്ഷണങ്ങൾ കുറയുന്നു, ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ലക്ഷണം കുറയും. അപ്പോൾ പോലും അഞ്ച് ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ച് നിർത്തുന്നവരാണ്. വിഷാദരോഗത്തിൻ്റെ ചികിത്സ അങ്ങനെയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ അളവിലുള്ള വ്യത്യാസമാണ് ഇതിൻ്റെ കാരണം. തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ ഈ അളവ് ക്രമീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ച് കുറഞ്ഞത് 10 മുതൽ 14 ദിവസം കൊണ്ടേ മരുന്നിൻ്റെ പ്രവർത്തനം ആരംഭിക്കൂ. 4 മുതൽ 6 ആഴ്ചയോ 6 മുതൽ 8 ആഴ്ചയോ കൊണ്ടേ 50% ലക്ഷണങ്ങൾ മാറുകയുള്ളൂ. പൊതുവെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മളിപ്പോൾ പിന്തുടരുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 6 മുതൽ 9 മാസം വരെ ഈ മരുന്നുകൾ കഴിക്കേണ്ടി വരും. നമുക്ക് പൊതുവെ രണ്ട് തരം ചികിത്സാ രീതി അറിയാവൂ. ഒന്ന്, ഈ പനിക്കും ജലദോഷത്തിനും അപ്പം മരുന്ന് കഴിച്ച് പെട്ടെന്ന് നടന്നത്. 2, ദീർഘകാലം മരുന്ന് കഴിക്കേണ്ട ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു ചികിത്സയുണ്ട്. നമുക്ക് പണ്ട് ഓർമ്മയുണ്ട്, ഈ ക്ഷയം തുടങ്ങിയ രോഗങ്ങൾക്ക് ഒരു 6 മുതൽ 9 വരെ മാസം കഴിച്ച് മരുന്ന് നിർത്തുന്ന ഒരു ചികിത്സ. നമുക്ക് വലുതായി പരിചയമില്ല. വിഷാദരോഗത്തിൻ്റെയും പല മാനസിക രോഗങ്ങളുടെയും ചികിത്സ ആ ഗണത്തിൽ പെടുന്നതാണ്. പക്ഷേ നമ്മൾ സ്വീകരിക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് മരുന്ന് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മാറും. ഇപ്പോൾ വിഷാദരോഗത്തിൻ്റെ മരുന്ന് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തല്ലിപ്പിടിപ്പിച്ച് ഈ പറയുന്ന 4 മുതൽ 6 ആഴ്ച വരെയോ 6 മുതൽ 8 ആഴ്ച വരെയോ മാറും. ലക്ഷണങ്ങൾ 50% കുറയും. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം കൂടെ ഉത്സാഹ കമ്മിറ്റി ഇടപെടും. ഉത്സാഹ കമ്മിറ്റി പലതും പറയും, വിഷഗുളികകളാണല്ലോ, കിഡ്നി അടിച്ചു പോകുമല്ലോ, ഇതൊക്കെ ആരെങ്കിലും കഴിക്കുമോ. അത് നിർഭാഗ്യവശാൽ ഈ മരുന്നുകൾ കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റോറിലെ ആള് തൊട്ട് നമ്മുടെ അടുത്തുള്ളവരെല്ലാം. ചികിത്സയുടെ കാര്യത്തിൽ മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആര് പറഞ്ഞാലും എന്തും കേൾക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊരു കിണറുണ്ട് എന്ന് വയ്ക്കുക, നമ്മൾ പത്രമിടുന്ന ആളെ കൊണ്ട് കിണറിൻ്റെ പണി ചെയ്യിപ്പിക്കുമോ? ഒരിക്കലുമില്ല. കറണ്ടിൻ്റെ പണി എടുക്കുന്ന ആളെ കൊണ്ട് പത്രത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്ത് ശ്രമിക്കുമൊന്നും. പക്ഷേ ചികിത്സയുടെ കാര്യത്തിൽ മലയാളി എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും കേൾക്കും. അത് പൊതുവെ നമ്മുടെ ഉള്ളിൽ ഒരു ശാസ്ത്രവിരുദ്ധതയൊക്കെ നിലനിൽപ്പുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് നമുക്കുണ്ട്. ഇങ്ങനെ മരുന്ന് കഴിക്കാതെ ഇരിക്കുകയും ഭാവിയിൽ ഇത് കുഴപ്പത്തിലേക്ക് പോവുകയും ചെയ്യും. ഇതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെറാപ്പിയും ബാക്കിയും ഉൾപ്പെടെയുള്ളവ വേണം, വ്യായാമം വേണം, സാമൂഹികമായ കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തണം. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.
1: ഹലോ, ഹലോ, ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? ആ, ചോദിച്ചോളൂ മാഡം.
0: പറഞ്ഞോളൂ മാഡം.
2: വിഷാദ രോഗവും ഡിപ്രഷനും ഉത്കണ്ഠ ഒക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും എനിക്ക് അതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. സാറ് ശരിയാണ്, അതിനെ കുറിച്ചൊക്കെ പറയുന്നു. സാറ് പഠിച്ചുകൊണ്ട് ഇങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും എനിക്ക് 2-3 സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഡിപ്രഷനാണ്. ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന അവരോട്, ഒരു ഡിപ്രഷനും ഇല്ല, ഡിപ്രഷനും ഇല്ല, അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഡിപ്രഷനാണ്, നമുക്കൊന്നുമില്ലടാ, അതൊക്കെ നമ്മൾ ചിന്തിച്ച് ജീവിക്കണം എന്നൊക്കെ പറയാം. പക്ഷെ എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് രാത്രി ഉറക്കമില്ല, പിന്നെ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക,

0: എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടതാണ്, ഒറ്റപ്പെട്ട ജീവിതമാണ് എന്റെ എന്നങ്ങനെ പറഞ്ഞാൽ എനിക്കും പല ചിന്തകളുണ്ട്. പക്ഷെ അത് അത് നമ്മളങ്ങനെ പിടിച്ചു നിന്ന് ജീവിക്കാൻ ഉള്ള അവസ്ഥ ഇല്ല. പക്ഷെ പലപ്പോഴും എനിക്കും ആത്മഹത്യ ചെയ്യണം, എന്തിനു ജീവിക്കുന്നത്, നമ്മളെ സ്നേഹിക്കാനും ആരുമില്ല, നമ്മളെ മക്കളൊക്കെ ആ ഒരുതായ കുടുംബവും ജീവിതമൊക്കെ ആയി പോയി, ഇനിയിപ്പോ നമ്മൾ ആർക്കും വേണ്ടാത്തവരാണ് എന്നുള്ള ചിന്തയൊക്കെ എനിക്ക് വരാറുണ്ട്. ഇതിനൊക്കെ വിഷാദ രോഗം എന്താ പറയാ, അങ്ങനെയൊക്കെ ആണെന്ന് അംഗീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല.
1: അല്ല മാഡം, നമുക്ക് ശാസ്ത്രം നമുക്ക് അംഗീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിൽ ഞാൻ മാഡത്തിനെ കുറ്റം പറയില്ല. കാരണം മാഡത്തിന് വിഷാദരോഗം അംഗീകരിക്കാൻ സാധിക്കാത്തത് മാഡത്തിനോട് വിഷാദരോഗത്തെക്കുറിച്ച് അറിയിക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ ഞാനുൾപ്പെടെയുള്ള ഒരു പരാജയപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. കാരണം യഥാർത്ഥത്തിലെ വർഷങ്ങൾക്ക് മുമ്പ് ലോകാരോഗ്യ ദിനത്തിൽ വിഷാദരോഗമായിരുന്നു പ്രധാന തീം. അന്ന് ഞാൻ 6 പരിപാടികളാണ് തിരുവനന്തപുരം നടത്തി ചെയ്തത്. ഒരു 3 ചാനൽ ചർച്ച, റേഡിയോയിൽ 2 രാവിലെ ഒരു നടത്തം, വൈകുന്നേരം ഒരു പബ്ലിക് പ്രോഗ്രാം. എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ, എൻ്റെ സ്കൂളിൽ പഠിച്ച സുഹൃത്തുക്കൾ, എൻ്റെ MBBS സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചു, എടാ ലോകത്തിൽ പട്ടിണിയും പരിവട്ടവും ഒക്കെ മാറിയോ, വിഷാദമാണോ ഏറ്റവും വലിയ കാര്യം എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കും തോന്നി ഒരല്പം ഓവറായിപ്പോയില്ല. പക്ഷേ 2 കഴിഞ്ഞപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം, ഈ സുഹൃത്ത് ഒരു പ്രൊഫഷണൽ കൂടിയാണ്, ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, എടാ അച്ഛൻ കുറച്ച് ദിവസമായി കുറച്ച് വിഷമത്തിലായിരുന്നു, എന്നോട് ചോദിച്ചു, ഞാൻ നിനക്കൊരു ബാധ്യതയാണല്ലേ, നിനക്ക് കുറച്ച് വിഷം മറ്റോ വാങ്ങിത്തന്ന് എന്നെ ഞങ്ങൾക്ക് ഒന്നുകൂടി, ഇത് പുറത്തറിയാനൊന്നും പോകുന്നില്ല, നീയും രക്ഷപ്പെടും. എൻ്റെ ആ സുഹൃത്തിന് വിഷാദരോഗം ആണ് സ്വന്തം പിതാവിനെ നിന്ന് മനസ്സിലായില്ല, അത് അവബോധത്തിൻ്റെ പ്രശ്നമായി ഞാൻ അങ്ങ് എടുത്തു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. മാഡത്തിലേക്ക് വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളും വിഷാദരോഗമാണെന്നും അറിയിക്കുന്നതിൽ സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് മാഡം. മാഡം അനുഭവിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, മാഡത്തിന് ഇത് മനസ്സിലാകാത്തത് കൊണ്ട് മാഡത്തിന് പ്രിയപ്പെട്ടവരും ഇത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷാദരോഗം ചികിത്സിച്ചു കഴിഞ്ഞാൽ എനിക്കൊരൊറ്റ ഓഫറേ മാഡത്തിന് വയ്ക്കാനുള്ളൂ, മാഡവും സുഹൃത്തുക്കളും കൂടി വരിക, വിഷാദരോഗം ചികിത്സിക്കുക. ഇത് കഴിഞ്ഞുണ്ടാകുന്ന വ്യത്യാസം മാഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഒരു ഉറപ്പെനിക്ക് തരിക, മാഡം വിഷാദരോഗത്തിനെതിരായുള്ള ക്യാമ്പയിനിൽ എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറയുക. ക്യാമ്പയിനിലുള്ള വേദികൾ ഞാൻ ഉണ്ടാക്കിത്തരാം. മാഡത്തിനെ പോലെയുള്ളവരെ നമുക്ക് വേണ്ടത്. കാരണം ഒരു കാര്യമില്ല എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് നിർഭാഗ്യവശാൽ അത് ഇല്ലാതാവുന്നില്ല. നമ്മൾ ഈ മണലാരണ്യത്തിൽ ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നൊരു ജീവിയുണ്ട്. ഒട്ടകപ്പക്ഷി വേട്ടക്കാർ വരുമെന്ന് പേടിച്ച് മണ്ണിൽ തലപൂഴ്ത്തി നിൽക്കും. വേട്ടക്കാരൻ അടുത്ത് തന്നെയുണ്ട്, വേട്ടയാടേണ്ട മൃഗം അടുത്ത് തന്നെയുണ്ട്. പക്ഷെ നമ്മൾ തലപൂഴ്ത്തി നിൽക്കുന്നത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല. ഇത് അപകടമാണ്, നമ്മുടെ ജീവൻ അപകടമാണ്. അപ്പം മാഡം തന്നെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ സുസജ്ജമാണെങ്കിൽ ഇപ്പോൾ ഈ കോള് ട്രേസ് ചെയ്ത് മാഡത്തിനെ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം മാഡം വിഷാദരോഗം കൊണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഒരു പരാജയത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണം മാഡം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലൊരിക്കലും ഞാൻ മാഡത്തിനെ കുറ്റം പറയില്ല. നമുക്കറിയാത്ത ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് മാഡം, അതൊരിക്കലും ഒരു കുറ്റമല്ല. പക്ഷേ അത് നമ്മുടെ ജീവനോ നമ്മുടെ വെൽബീയിങ്ങിനോ ഒക്കെ ഒരു തടസ്സമാകുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇടപെടുക.
2: വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. സർ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മരുന്നുകളുടെ ഉപയോഗിച്ചുള്ള ചികിത്സയും അതിനുശേഷം തെറാപ്പിയെ പറ്റി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്ന് പറയാം.
1: തെറാപ്പി യഥാർത്ഥത്തിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ നടന്നു പോകുന്നു, നമ്മുടെ സുഹൃത്ത് നമ്മളെ കണ്ടു, സുഹൃത്ത് നമ്മളെ ശ്രദ്ധിച്ചില്ല, ചിലപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും, ഇനി ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ അവനവൻ്റെ വേറെ ജോലിയിലുണ്ട് പോകുമായിരിക്കും. സാധാരണ മനോനിലയിലുള്ള ഒരാൾ എന്താ ചിന്തിക്കുക, അവനെന്നെ കണ്ടു കാണില്ലായിരിക്കും, അല്ലെങ്കിൽ കണ്ടു അവന് വേറെ എന്തെങ്കിലും ഇതുണ്ടായിരിക്കും. എനിക്ക് വിഷാദമാണെന്ന് വെച്ചോളൂ, എൻ്റെ ഒരു ചിന്തകൾ എങ്ങനെയായിരിക്കുമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓ, അവൻ എന്നെ നോക്കിയില്ല, ഇപ്പം ആരും എന്നെ നോക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട, എനിക്കൊരു വിലയില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് എന്നെ വേണ്ടാത്തത്, ഇങ്ങനെ വിലയില്ലാത്ത ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, ഇതിനെക്കാട്ടി ഭേദം അങ്ങ് പോകുന്നതാണ്, ആത്മഹത്യയല്ലേ ഇതിനെ കട്ടുഭേദം. ഈ ചിന്തകൾ ആത്മഹത്യയിലേക്ക് നയിക്കുക. ഇപ്പം നമ്മൾ പൊതുവെ പറയുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നും വികാരങ്ങൾ ഉണ്ടാകുന്നു, ആ വികാരങ്ങളിൽ നിന്നും സ്വഭാവം രൂപപ്പെടുന്നു. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് വാഹനമായിട്ട് ഇറങ്ങുമ്പം മുമ്പിലൊരുത്തം നിൽക്കുന്നു, അവനെ ഇടിച്ചാൽ കുഴപ്പമാകുക എന്ന ചിന്തയിൽ ഉണ്ടാകുന്ന ഭയമാണ് എന്നെ കൊണ്ട് ബ്രേക്ക് ഘട്ടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ

0: ഈ ചിന്തയെ നമ്മൾ മാറ്റിമറിക്കാനാണ് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള പലതരം തെറാപ്പിയുണ്ട്, ഒരു തെറാപ്പിയിൽ ഇത് ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ വ്യക്തിയോട് നമ്മൾ സംസാരിക്കണേ നമ്മൾ ചോദിക്കുന്നത്, നോക്കൂ താങ്കൾ ഇന്ന് വരുന്ന വഴിക്ക് എത്ര പേരെ കണ്ടു? അവരോടെല്ലാവരും താങ്കൾ സംസാരിച്ചു, താങ്കൾ കാണാതിരിക്കാനുള്ള സാധ്യതയില്ലേ? ഇനി അഥവാ അയാൾ കണ്ടെങ്കിൽ തന്നെ സംസാരിച്ചില്ലെങ്കിൽ താങ്കളുടെ വില കുറഞ്ഞത് കൊണ്ടാണ് അയാൾ താങ്കളോട് സംസാരിക്കാത്തതെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? അയാൾ സംസാരിക്കുന്നത് കൊണ്ടാണോ താങ്കളുടെ വില? താങ്കൾക്ക് ഇത്ര ഇത്രയും കഴിവുകളും ബാക്കിയൊക്കെ ഉള്ളത് കൊണ്ട് ഈ വിലയില്ലേ? ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വിലയിരുത്തി ആ സാഹചര്യങ്ങളിൽ ഇയാളുടെ അടിസ്ഥാനപരമായ ചിന്തയെ നമ്മൾ ഒന്ന് വഴിമാറ്റാൻ ശ്രമിക്കുകയാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് മറ്റു ചില ഉദാഹരണങ്ങൾ കൊടുത്തുകൊണ്ട്, മറ്റു ചില എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ട്. ഇനി നമ്മൾ പറയുന്നത്, അടുത്ത ഒരു പ്രാവശ്യം മറ്റൊരാളെ കാണുമ്പോൾ അയാൾ ഇതുപോലെ താങ്കളോട് പെരുമാറിയാൽ അപ്പോഴും താങ്കൾ ഇങ്ങനെ ആലോചിച്ചുകൂടി? ഇത്തരത്തിലുള്ള സാധാരണ സാഹചര്യങ്ങൾ എടുക്കുന്നത് നമ്മൾ സെഷനുകളായിട്ടാണ് ചെയ്യുന്നത്. വ്യക്തി ഒരു ദിവസത്തെ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നു, ഓരോ സമയത്തും ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ വികാരം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അത് ക്രമീകരിച്ച് ക്രോഡീകരിച്ച് ഓരോ പ്രാവശ്യമായി എടുക്കുന്ന ഒരു രീതിയുണ്ട്. പലതരത്തിലുള്ള തെറാപ്പികളുണ്ട്. ആ തെറാപ്പി യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സമയം പ്രാധാന്യമാണ്. കാരണം ദിവസം കുറഞ്ഞത് ഒരു മണിക്കൂറൊക്കെ എടുക്കുന്ന സെഷനുകളാണ്. അത് 12 മുതൽ 18 വരെ അല്ലെങ്കിൽ 20 മുതൽ 25 വരെ വേണ്ടി വന്നേക്കാം. അതിന് പ്രിപ്പറേഷൻ, ഈ പറയുന്ന ആൾ ഇത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഡോക്ടർ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, അതിനൊക്കെ സമയവും മറ്റ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചില ആൾക്കാരെങ്കിലും ആദ്യം തന്നെ പറയാറുണ്ട് ഞങ്ങൾക്ക് തെറാപ്പിയല്ല മരുന്നുകളാണ് ആവശ്യമെന്ന് പറയുന്നവരുണ്ട്. പൊതുവായി ഇത്തരത്തിലുള്ള തെറാപ്പികൾ നമ്മൾ മരുന്നും ഉൾപ്പെടെയുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് നമുക്കുള്ളത്.
1: ഹലോ,
2: ഹലോ,
1: ആ നമസ്കാരം മാഡം. മാഡത്തിന്റെ പേര്? ആ ഓക്കെ, ചോദിച്ചു
0: പറഞ്ഞോളൂ മാഡം.
2: സാർ, ഞാൻ എനിക്ക് എന്തല്ലേ, എനിക്ക് രണ്ട് മക്കളുണ്ട്. പക്ഷെ എനിക്ക് പണ്ടേ അങ്ങനെയല്ല, കുട്ടികളോട് ചിന്തിക്കാൻ കഴിയുന്നില്ല. അത് കുട്ടികളോടൊരു സന്തോഷം അങ്ങനെ എപ്പോഴും പറയാം. കുട്ടികളായിപ്പം വലുതായി, ഒരു മോള് പ്രൊഫസറാണ്, ഒരു മോള് മോ ഇങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും പറയാം, അമ്മേന്റെ മുഖം നോക്കുമ്പോ ചെറുതിൽ എന്റെ അമ്മ മരിച്ചിരുന്നു, 10 വയസ്സിലെ മരിച്ചു. കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു.
0: 10 വയസ്സിന് ശേഷം അമ്മ മരിച്ചതിന് ശേഷം കുറച്ച് ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ?
2: കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറേ. അതുകൊണ്ടായിരിക്കണം
0: എനിക്ക് തോന്നുന്നത്. അമ്മയ്ക്ക് ഇപ്പോഴും ചെറുതായിട്ട് കരച്ചിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട് അല്ലേ?
2: എനിക്ക് തേയ്മാനം മുട്ടിന് ഇല്ലാതെ തേയ്മാനാണ്. പക്ഷെ എനിക്ക് ഗാർഡനിങ് എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ അങ്ങനെ അതിനൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് സന്തോഷം കണ്ടെത്തല്. പക്ഷെ ഇപ്പോഴേ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഗവേഷണം, മരിക്കേണ്ട ഏത് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാണ്ട് എങ്ങനെ മരിക്കണം, എങ്ങനെ മരിക്കണം എന്നൊരു ഗവേഷണം നടക്കുന്ന വഴിയായിരിക്കും.
0: അത്തരം ഗവേഷണം ഒന്നും നടത്തണ്ടമ്മ, കൃത്യമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഞാൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഭാവിയിൽ വിഷാദ രോഗം വരാനുള്ള സാധ്യത കൂട്ടുന്ന ചില ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ രണ്ട് മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നത്. അത് ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഇത്രയും നാൾ ഈ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ വിഷാദത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, അതിലൊന്ന് വ്യായാമമാണ്, രണ്ട് നമ്മൾ ഈ പെറ്റുകളെ വളർത്തുന്നത്, പൂച്ചയും പട്ടിയൊക്കെ വീട്ടിൽ വളർത്തുന്നത്, മൂന്ന് ഗാർഡനിങ് ആണ്.
2: പൂന്തോട്ട കോഴിയെ വളർത്താറുണ്ട്. ഇപ്പൊ എനിക്ക് കാലിന് തീരെ വയ്യ എന്ന് പറഞ്ഞാൽ വല്ലാതെ വയ്യ. ഒരു 2013 തുടങ്ങിയിട്ട് ചികിത്സയായിരുന്നു. ഇപ്പോഴെനിക്ക് അത് വല്ലാതെ ആയിരിക്കുന്നു. ഇഞ്ചക്ഷനും മറ്റേ ഹോർമോണിന്റെ ഇഞ്ചക്ഷനും അതും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും എന്താ പറയണ്ടേ, ഇപ്പോഴെനിക്ക് അത് ഓരോരിക്ക വല്ലാതെ വയ്യാണ്ട് ഡോക്ടർ പറയും ഇല്ലാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ എക്സസൈസോ അങ്ങനെ ഡോക്ടർ പറഞ്ഞ എക്സസൈസ് അല്ലാണ്ട് വേറാണ്ട് പുറത്തൊന്നും അങ്ങനെ ഗാർഡനിങ് ഒന്നും ഇപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഞാൻ പുലിക്കാറികളും വെച്ചിട്ട് എന്തെന്ന് ചെയ്യും,
0: അങ്ങനെ
2: കാണാനൊരു ഇഷ്ടമായിരുന്നു.
0: നമ്മള് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാദരോഗത്തിൻ്റെ ഒരു സാധ്യത, അത് വരാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നിട്ടും അമ്മയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് അമ്മ ഈ പറയുന്ന ഉള്ളിലുള്ളൊരു വിഷാദത്തെ ഒരു പരിധിവരെ അകറ്റി നിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഇല്ലാതായപ്പോൾ ആ വിഷാദം അധികരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മളത് ചികിത്സിക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. അത് തീർച്ചയായും ചികിത്സ എടുക്കുക. മുട്ടുവേദനയും ബാക്കി കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ഒരു ചികിത്സ

0: വേദന ഇല്ല സാർ, മുട്ട് വേദനയില്ല, പക്ഷെ എനിക്ക് തളർച്ചയായിരുന്നു, തളർച്ചയാണ് മുട്ട്. ആ തളർച്ചയായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറെ ഡോക്ടർത്തിൽ അവിടെ ആയുർവേദത്തിലെല്ലാം പോയി ചികിത്സിച്ച്, പിന്നെ കൂടാണ്ട് ഇംഗ്ലീഷ് മറ്റേ അലോപ്പതി ഉണ്ട്, അങ്ങനെയുണ്ട്, ഇഞ്ചക്ഷനും കാര്യങ്ങളും ഉണ്ട്, കൂടാതെ അങ്ങനെയും ചികിത്സിക്കുന്നുണ്ട്. പിന്നെ കണ്ണിനും വയ്യ, കണ്ണിനിപ്പോ എനിക്ക് പണ്ട് ഞാൻ വായിച്ചിട്ടല്ല നേരം പോക്കായിരുന്നു, ഇപ്പൊ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയും പറ്റി.
1: അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ
0: ഭക്ഷണത്തിൻ്റെതും എല്ലാം തന്നെയാണ് ഇങ്ങനെ വന്നത്.
1: സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരു വിഷാദം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഈ മൂന്ന് നാല് കാര്യങ്ങൾ കൊണ്ട് വളരെ ഫലപ്രദമായി അതിനെ പ്രതിരോധിച്ചിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ
0: നല്ലോണം വായിക്കായിരുന്നു, അതുപോലെ ടിവിയിൽ ഞാൻ അങ്ങനെ സീരിയൽ അങ്ങനത്തെ ഒന്നും കാണേയില്ല, മറ്റേ ഒന്നിക്കല് വാർത്ത കാണും, അല്ലെങ്കിൽ പുതിയ ആനുകാലിക സംഭവങ്ങൾ, കൃഷി സംബന്ധമായ കാര്യങ്ങൾ എല്ലാം ഇവിടെ കേരളം കൃഷി ഓഫീസേഴ്സിന്റെ നമ്പറുകൾ എടുത്തിട്ടുണ്ട്.
1: കൃഷി യഥാർത്ഥത്തിൽ വളരെയധികം മാനസിക ഉല്ലാസം തരുന്ന ഒരു കാര്യം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് ഒന്ന് പിൻവാങ്ങേണ്ടി വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുക. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പല ഘടകങ്ങളുള്ളതുണ്ട്, നമ്മളതിൽ വിഷാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയേണ്ടത് ശാരീരികവും മാനസികവുമായ പല പല ഘടകങ്ങൾ വന്നു കഴിയുമ്പോൾ അവസാനം സംഭവിക്കുന്നത് നമ്മൾ ഈ എന്താ സായിപ്പിൻ്റെ നാട്ടിൽ ലാസ്റ്റ് സ്ട്രോ ദാറ്റ് ബ്രോക്ക് ദ ക്യാമൽസ് ബാക്ക് എന്നോ, മലയാളത്തിലാണത് കൃത്യമായി മോങ്ങാനിരുന്ന് അവസാനത്തെ തേങ്ങ എന്ന് പറയുന്നത് പോലെയുള്ള ഏറ്റവും അവസാനത്തെ ഒരു കാര്യമായി ഈ പറയുന്ന പല പല പല കാര്യങ്ങൾ വരും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരു മാതാപിതാക്കൾ ഒരാളെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയ അവസാനമായപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായ ഒരാൾ. അപ്പോൾ ഈ ഘടകങ്ങൾ നമ്മൾ ശരിയാക്കി എടുക്കുന്നതിനോടൊപ്പം ചികിത്സയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതിർന്ന ആൾക്കാരിലെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ അറിയാം, കേരളം ഏകദേശം മുതിർന്നവരുടെ നാടായിരിക്കുക, 20% കൂടുതൽ മുതിർന്നവരാണ്.
0: കുട്ടികളെല്ലാം ഓരോരോ അവരവരുടെ ജോലിയാണ്, അപ്പൊ ഒരു ഡോക്ടർ പോകാൻ എനിക്ക് ഒരു കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെ ആളില്ല.
1: അല്ല അത് അല്ല, കേരളത്തിന്റെ വലിയൊരു പ്രതിസന്ധിയാണത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ ഇതുമായി ബന്ധപ്പെട്ടൊരു വയോജന വകുപ്പ് രൂപീകരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കൺസൾട്ടേഷനുകളും മറ്റും ഓൺലൈൻ ആക്കുകയും ആ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവുകയും വീടുകളിൽ ഉൾപ്പെടെ വന്ന് ആരോഗ്യ സേവനങ്ങൾ വാതിൽപ്പടി സേവനങ്ങളായി നൽകേണ്ട ഒരവസ്ഥയിലേക്ക് കേരളം താമസിയാതെ എത്തുമെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അത്രയധികം മുതിർന്നവർ ഒറ്റപ്പെട്ട് ഏകാന്ത ജീവിതം നയിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരം നഗരത്തിലൂടെ വാഹനം ഓടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ധാരാളം ഇരുനില കെട്ടിടങ്ങളുണ്ട്. വൈകുന്നേരം വരെ 7:30 കഴിഞ്ഞാൽ ഈ ഇരുനില കെട്ടിടങ്ങളിൽ നിന്ന് മുകളിൽ ലൈറ്റില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, കുട്ടികൾ വീട്ടിലില്ല, കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. 2014 നമുക്ക് ഏകദേശം 536,000 കുട്ടികൾ ജനിച്ചിരുന്നെങ്കിൽ 2026 348,000 കുട്ടികളാണ്. ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ എണ്ണം 310,000 എങ്ങാണ്ട. ഇവിടുത്തെ 70s കിഡിനൊക്കെ അറിയാം, അവരുടെ കാലത്ത് 5.5 ലക്ഷം കുട്ടികൾ സ്കൂളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ ഭീമമായ കുറവും മുതിർന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന കൂടുതലും വന്നു കഴിയുമ്പോൾ പൊതുവേ മുതിർന്നവരുടെ ആരോഗ്യ പരിപാലനം ഉൾപ്പെടെ അവരുടെ സാമൂഹ്യ ജീവിതം ഉൾപ്പെടെ അപകടത്തിലാവുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പറയുന്ന വിഷാദ രോഗവും മറ്റ് മുതിർന്നവരിലെ പ്രശ്നങ്ങളും കൂടാനുള്ള സാധ്യതയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളൊരു വയോജന വകുപ്പിന്റെ കാര്യമൊക്കെ തന്നെ തീരുമാനിച്ചത്.
0: മക്കളെ നിസ്സഹായതാണ്, മോളാങ്കിലി ഇപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോളടുത്ത് പോയി നിന്നാലും മോള് പറയുന്നു എനിക്ക് അമ്മേനെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ മോനാങ്കിൽ ഇവിടെ 8-9 മണിയാകും മോനും ഭാര്യയും വരെ. അപ്പോഴേ നമ്മളിപ്പോ രാത്രി വരെ ഇങ്ങനെ റേഡിയോ കേട്ടി തന്നെ ഇരിക്കും. ഇപ്പൊ റേഡിയോ ടി വി അങ്ങനെ കാണാറില്ല, റേഡിയോ കേട്ട് ടി വി തന്നെ വെക്കാൻ, ഇപ്പോഴത്തെ ടി വി ഒന്നും നമുക്ക് വെക്കാൻ പറ്റൂല, നമ്മളെ പ്രായമുള്ള വിട്ടിട്ട് അവരെ പുതിയ മോഡൽ
1: അല്ല. ഇത് എല്ലാം അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും മറ്റ് സംവിധാനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കേണ്ടതുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക്, അപ്പോൾ വിഷാദം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശാരീരികമായ ഘടകങ്ങൾ മാത്രമല്ല സാമൂഹികവും മാനസികവുമായ ഘടകങ്ങളുണ്ട്. സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിലെ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലൊക്കെ ഡിഫീറ്റ് ഡിപ്രഷൻ ക്യാമ്പയിൻ, വിഷാദത്തെ തോൽപ്പിക്കൂ എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ തന്നെ തുടങ്ങുന്നുണ്ട്. അതിൽ പലയിടത്തും നമ്മൾ കേട്ടാൽ രസകരമാണെന്ന് തോന്നും, അവർ ദേഹത്തെ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിരിക്കും, ടോക്ക് ടു മീ, എന്നോട് സംസാരിക്കൂ. അതായത് സംസാരിക്കാൻ ആളില്ലാത്തവർ അവരുടെ ശരീരത്തിൽ ഈ സ്റ്റിക്കർ ഒട്ടിക്കും, എന്നോട് സംസാരിക്കുന്നു വെച്ചാൽ മുതിർന്നവർ വന്നിരിക്കും അവരോട് സംസാരിക്കാൻ വേണ്ടി. അത്തരത്തിലുള്ള അവസ്ഥകളിലേക്കൊക്കെ കേരളം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഒരു പദ്ധതിയും മറ്റുമൊക്കെ
0: ആവശ്യമാണ്.
1: കുടുംബശ്രീ കൂട്ടങ്ങൾ ഉണ്ടാകണം, അയൽക്കൂട്ടങ്ങൾ ഉണ്ടാകണം, അങ്ങനെ സംസാരിക്കണം. നമുക്ക് സാമൂഹ്യ ജീവിതം വളരെ ആവശ്യമുള്ളതാണ്. ശരി, അപ്പം നമുക്കങ്ങനെ.

0: നോക്കാം.
1: വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കോൾ തൊട്ട് മുന്നേ ഉള്ള കോളിൽ ആ മാഡം പറഞ്ഞിരുന്നു താല്പര്യം മീൻസ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. ഇപ്പോൾ അടുത്തൊരു കോളിൽ ഇപ്പം സംസാരിച്ചാണ് രണ്ടുപേരും പക്ഷെ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിനെക്കുറിച്ച്.
0: നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഇന്നത്തെ ദിവസം എത്ര കോൾ കിട്ടി? 8-9 കിട്ടിയ 8-9 കോളുകളിൽ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്ന രണ്ട് പേരുണ്ടെന്ന് പറയുന്നത് ഒട്ടും തന്നെ നിസ്സാരമായ കാര്യമല്ല. എനിക്ക് യഥാർത്ഥത്തിൽ സംവിധാനങ്ങളോട് പറയാനുള്ളത് നമ്മൾ ആകാശവാണി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ടുപേരെ ട്രേസ് ചെയ്യുക, രണ്ടുപേരെ ട്രേസ് ചെയ്തിട്ട് അവർക്ക് മാനസികാരോഗ്യ സേവനങ്ങൾ എത്തിക്കുക എന്നതിലേക്ക് നമുക്ക് ചെയ്യേണ്ടി വരും. നോക്കൂ, നമ്മൾ ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പരിപാടിയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ 1 മണിക്കൂറുള്ള ഈ പരിപാടിയിൽ എത്ര കോള് വരുമെന്ന് നമ്മൾ ആശങ്കപ്പെടുത്തിയിരുന്നു. നോക്കൂ, എത്രയോ ആൾക്കാർ സംസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, ഇപ്പോഴും ആകാശവാണിക്ക് ശ്രോതാക്കളുണ്ട്, അവർ വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും ഒരാളുടെ മുന്നിൽ ചെന്നിരുന്ന് നമ്മുടെ മനസ്സിലെ വിഷമമോ സങ്കടമോ പറയുമോ? ഇവരാരെങ്കിലും ഒരാൾ ഇവരോട് സംസാരിക്കാൻ കാത്തു നിൽക്കുകയാണ്. നമ്മൾ എത്രമാത്രം മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ബോംബിൻ്റെ മുകളിലാണെന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ സാമൂഹ്യ സാഹചര്യം അത്രയ്ക്ക് ആയിരിക്കുന്നു എന്നുള്ളത്.
1: അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കോളിലേക്ക് പോകാം, സമയം വളരെ ചുരുങ്ങിയ സമയേ ഉള്ളൂ. ഹലോ ഹലോ ഹലോ, കട്ടായി പോയി. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ
0: സാർ പറഞ്ഞോളൂ.
2: നമസ്കാരം മാഡം. നമസ്കാരം സാർ.
0: നമസ്കാരം പറഞ്ഞോളൂ.
2: ഞാൻ ഇത് ഈ പരിപാടി ഞാൻ കേൾക്കുകയായിരുന്നു. ഞാൻ കാസർഗോഡ് വിളിക്കുന്നു. ഏറെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ് ആകാശവാണി. ആദ്യം ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ, അതുപോലെ മോഹൻ റോയിൽ സാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ പിന്നെ ഇപ്പോ ഈ വിഷാദരോഗം വർദ്ധിച്ചതായിട്ട്, അതായത് പഠനത്തിന്റെ കാര്യത്തിലാണെന്നും പഠനത്തിൽ അവര് പിന്നെ പിന്നീട് നിൽക്കുന്ന കുട്ടികൾക്ക് വിഷാദരോഗം ഉണ്ടോ എന്റെ സംശയമാണ്. വിഷാദരോഗം അങ്ങനെ ബാധിക്കുന്നത് ഇപ്പം നമ്മുടെ ഫോൺ, കുഞ്ഞു മക്കൾ വരെ ഫോൺ എടുത്തിട്ട് മൊബൈൽ എടുത്തിട്ട് അവർ ആ ഇത് കാണുന്നുണ്ട്, അത് റീൽസും കണ്ടിട്ട് അവർ ഈ രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പിന്നെ തടയാൻ എന്തെങ്കിലും വഴി?
0: തീർച്ചയായും അങ്ങ് പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സാർ. കാരണം ഈ കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗം, ഇത് യഥാർത്ഥത്തിലെ നമ്മൾ മാതാപിതാക്കൾ വളരെ കുറ്റവാളികളാണ് കേട്ടോ. കാരണം ഞാൻ പറയാം, ഒരു കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മളതിനെ മൊബൈലിൻ്റെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ ചുണ്ടിൻ്റെ അടുത്തേക്ക് ഭക്ഷണം എത്തിക്കുന്നു, കുട്ടി വാതുറക്കുമ്പോൾ നമ്മൾ ഈ ഭക്ഷണം വായിലേക്ക് ഇട്ട് കൊടുക്കുന്നു, അവിടുന്ന് നമ്മളാണ് കുട്ടിയെ മൊബൈലിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ലോകത്ത് പല രാജ്യങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപഴകാനുള്ള പ്രായം കുട്ടികൾക്ക് നിജപ്പെടുത്തിയിട്ടുണ്ട്. 13 വയസ്സാണ് പല പ്ലാറ്റ്ഫോമുകളിലും ഉള്ളത്. പക്ഷേ മാതാപിതാക്കളുടെ ഫോൺ കുട്ടികളുടെ കയ്യിലെത്തുകയും അവരീ പറയുന്ന അക്കൗണ്ടുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കുടുംബത്തിലൊരു പരിശീലനം ആവശ്യമാണ്. ഈ പറയുന്ന മാതാപിതാക്കളാണ് കുട്ടികളെ ആദ്യം മൊബൈൽ ഫോണിലേക്ക് എത്തിക്കുന്നത്. പറയുമ്പോൾ പല മാതാപിതാക്കളും ചോദിക്കും, ഡോക്ടറെ പഴയകാലം പോലെ കാക്കയും പൂച്ചയും കാണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പറ്റില്ല, നമുക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലെങ്കിലും മാതാപിതാക്കൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പേരൻ്റൽ ട്രെയിനിങ് എന്ന് പറയുന്ന മാതാപിതാക്കളുടെ ഒരു പരിശീലനം, അത് രസകരമാണ് കേട്ട് കഴിയുമ്പോൾ കുട്ടിയെ വളർത്താനൊക്കെ പരിശീലനം വേണമെന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ ഇനി അത് വേണ്ടതാണ്. കാരണം പേരൻറ്റിങ് എപ്പോഴും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. എന്നെ നന്നായി വളർത്തിയത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി, അതുകൊണ്ട് ആ രീതി ഞാൻ ചെയ്യും. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഞാൻ നന്നാവാതെ പോയത്, അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് ഞാൻ സ്വീകരിക്കും. ഇത് രണ്ടുമല്ല, ശാസ്ത്രീയമായ പേരൻറ്റിങ് ഉണ്ട്. അതിൽ അങ്ങ് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്.
1: അപ്പം വിളിച്ചതിന് നന്ദി സാർ. താങ്ക് യു സാർ. ഇപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു പല കോളേഴ്സും ചിലപ്പം അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വിളിക്കാതെ മടിച്ച് നിൽക്കുന്നവരും ഉണ്ടായിരിക്കാം. അപ്പോൾ പൊതുവിൽ സാറിനോട് എല്ലാവരോടുമായിട്ട് വിഷാദരോഗത്തെപ്പറ്റി എന്താണ് പറയാനുള്ളത്?
0: യഥാർത്ഥത്തിൽ വിഷാദരോഗത്തിൻ്റെ ഒരു നേർചിത്രമാകണ്ട, ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് നമ്മൾ പറയും. നമ്മളീ കണ്ടിരുന്നത് മലയുടെ, മഞ്ഞുമലയുടെ 1/8, 8-7 താഴെയുണ്ട്. വിളിച്ച 8 പേരിൽ 2 പേർ ആത്മഹത്യാ പ്രവണത ആക്റ്റീവായിട്ടുള്ളവരെന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ എത്ര ശതമാനം ഇതുണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. വിഷാദരോഗത്തെ തോൽപ്പിക്കുക, വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക, ചികിത്സ നേടാൻ വൈകാതിരിക്കുക, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടറോട് തുറന്ന് സംസാരിക്കുക. വ്യായാമത്തിൻ്റെ പ്രാധാന്യമുണ്ട്, സാമൂഹിക ജീവിതത്തിൻ്റെ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ വിഷാദത്തെ തോൽപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ശരാശരി ആത്മഹത്യാ നിരക്കിൻ്റെ 3-ഇരട്ടിയോളം കേരളത്തിലുണ്ട്. നിർഭാഗ്യവശാൽ അത് കൂടി വരുന്നുണ്ട്. മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളിൽ വിഷാദരോഗത്തെ തോൽപ്പിക്കാനുള്ള ക്യാമ്പയിനുകൾ

0: സജീവമായി വരേണ്ടതുണ്ട്. മുതിർന്നവരുടെ 60 വയസ്സിൽ കൂടുതലുള്ളവരുടെ ആരോഗ്യകാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംവിധാനങ്ങൾ, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ട ഈ പൊട്ടാൻ പോകുന്ന ടൈം ബോംബ് ഏത് നിമിഷവും പൊട്ടിയേക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് പോയേക്കാം.
1: ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്.
0: നന്ദി.
2: വിഷാദരോഗവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മോഹൻ റോയ്. സ്റ്റുഡിയോയിൽ സിവിൽ ജിഹാൻ. സാങ്കേതിക സഹായം സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഷെർലി, അനന്തു മൈലച്ചൽ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
6: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള PSC ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നിവിടങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്തോനേഷ്യയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2018 ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ മുന്നോട്ടുവച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തെ സന്ദർശനം കൂടുതൽ ദൃഢമാക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ മോദി അറിയിച്ചു. സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുമെന്നും ശ്രീ മോദി അറിയിച്ചു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസം നീളുന്ന പരിപാടി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നത്. ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
7: രാവിലെ വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് പ്രതിനിധികളുടെ പരിചയപ്പെടുത്തലും സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
6: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ തുടക്കം. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേരള PSC ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PSC വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്ന് മാഫിയയെ തകർക്കാൻ ആയതായും പോലീസിനെ ആക്രമിക്കുന്ന മയക്കുമരുന്ന് ലോബിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ മാറ്റങ്ങളുണ്ടായതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനതല +1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറേണ്ടതുണ്ടെന്നും അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു.
8: കഴിഞ്ഞ 150 കൊല്ലം കൊണ്ട് ലോക സമൂഹത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ

0: ഇതുവരെ കേട്ടത് ചിന്തുപാട്ട്. അവതരിപ്പിച്ചത് ഉദയ സുരേഷും സംഘവും.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന.

0: ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലാവട്ടെ, ഒരു ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാവട്ടെ, നിങ്ങൾക്ക് മനസ്സിലിക്കേണ്ടി വരുന്നത് പലപ്പോഴും ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെ കുട്ടികളുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ മത്സരിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന വിധം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്.
1: നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ചെന്താമര പ്രതിയായ രണ്ടാമത്തെ കൊലക്കേസാണ് ഇത്. നെന്മാറ തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ്. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും കോട്ടയത്ത് നടന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പിന്റെ ചർച്ച ആരംഭിച്ചു. തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ലേബർ കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണ എറണാകുളത്തെത്തി കമ്പനി അധികൃതരുമായി നേരിട്ട ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 7 തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി യാഷ്വാ 5 പുതുജീവനേകും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10:30 കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് 2 കരൾ, ഹൃദയവാൽവ്, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. 1 കോഴിക്കോട്ടുള്ള രോഗിക്ക് നൽകും. സമയബന്ധിതമായി അവയവം എത്തിക്കുന്നതിനായി തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് റോഡ് മാർഗം പോകുന്ന ആംബുലൻസിന് പോലീസ് പ്രത്യേക ഗ്രീൻ കോറിഡോർ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. മറ്റവയവങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആശുപത്രികളിലാണ് എത്തിക്കുന്നത്. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ നടത്തിയ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി 1 ജില്ലയിൽ 850 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും 500,000 രൂപയിലധികം പിഴ ഈടാക്കി. ഷിഗല്ല ബാക്ടീരിയ വ്യാപനം തടയുന്നതിന് ഭക്ഷ്യസംരംഭങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
1: കഴിഞ്ഞ വർഷത്തെ പുലിക്കളിക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാത്ത സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന് വീഴ്ച സംഭവിച്ചതാണ് തുക തടസ്സപ്പെടാൻ കാരണമായതെന്ന് വിവിധ പുലിക്കളി സംഘങ്ങളുമായുള്ള യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും പ്രതിനിധികളിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി വിശദീകരണം തേടി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയെ 3-2 2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: തോൽക്കാൻ മനസ്സില്ലാത്ത 2 അരയും തലയും മുറുക്കി ആസ്ട്രക്കയിൽ പൊരുതിയപ്പോൾ കാൽപന്ത് ലോകം ശ്വാസം അടക്കി പിടിച്ചു. 2 ഒരു ചുവപ്പുകാർഡുമൊക്കെയായി ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ വിജയിച്ച് ഇംഗ്ലണ്ട് ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. 10 ചുരുങ്ങിയിട്ടും ആതിഥേയരായ മെക്സിക്കോയെ 2-3 വീഴ്ത്തിയാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ മുന്നേറ്റം. മെക്സിക്കോയുടെ ആധിപത്യം കണ്ട മത്സരത്തിൽ കളിയുടെ ഗതിക്ക് വിപരീതമായാണ് ഇംഗ്ലണ്ട് ആദ്യ പകുതിയിൽ ലീഡ് പിടിച്ചെടുത്തത്. വിജയദാഹവുമായി പൊരുതിക്കളിച്ച മെക്സിക്കോയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് 98 ഇംഗ്ലണ്ട് തുടരെ തുടരെ ഗോളുകൾ അടിച്ചു കയറ്റിയത്.
1: അതേസമയം ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവെ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിനു പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 3 നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫീബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന

0: ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 434 പോയിന്റ് ഉയർന്ന് 78,198-ലും നിഫ്റ്റി 139 പോയിന്റ് നേട്ടത്തിൽ 24,410-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ താഴ്ന്ന് 1,07,520 രൂപയും ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,440 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള PSC ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി ഇപ്പോൾ പ്രകാശധാര.
2: ലോക ജന്തുജന്യ രോഗ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു.
3: ഇന്ന് ജൂലൈ 6 ലോക സൂണോസിസ് ദിനം. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. സൂണോസിസ് ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു ശാസ്ത്രീയ പദം മാത്രമായി തോന്നിയേക്കും. എന്നാൽ ഈ വിഷയം നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും പ്രത്യേകിച്ച് കർഷകർ, കന്നുകാലികളുമായി അടുത്തിടപഴകുന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടവർ, വനമേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നവർ, വളർത്തുമൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർക്കൊക്കെ ഒരുപോലെ ബാധകമായ ഒന്നാണ്. കാരണം ഈ രോഗങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തോട് അത്രയേറെ ഇടകലർന്നു നിൽക്കുന്നവയാണ്. 1885 ജൂലൈ 6 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആദ്യമായി പേവിഷബാധയ്ക്കുള്ള വാക്സിൻ വിജയകരമായി ജോസഫ് മെർ എന്ന ബാലനിൽ പ്രയോഗിച്ചത്. ആ ചരിത്ര മുഹൂർത്തത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 6 ലോക സൂണോസിസ് ദിനമായി ആചരിക്കുന്നത്. സൂണോസിസ് എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. സൂൺ എന്നാൽ മൃഗമെന്നും നോസിസ് എന്നാൽ രോഗമെന്നും അർത്ഥം. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്വാഭാവികമായി പകരുന്ന രോഗങ്ങളെയാണ് ജന്തുജന്യ രോഗങ്ങൾ അഥവാ സൂണോസിസ് എന്ന് വിളിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മനുഷ്യരെ ബാധിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ 60% ജന്തുജന്യ രോഗങ്ങളാണ്. കൂടാതെ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളിൽ കണ്ടെത്തിയ പുതിയ സാംക്രമിക രോഗങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും ഉറവിടം മൃഗങ്ങളാണ്. സാധാരണയായി കാണപ്പെടുന്ന എലിപ്പനി മുതൽ പേവിഷബാധ, നിപ്പ, പക്ഷിപ്പനി തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ വരെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇന്ന് ലോകമെമ്പാടും ജന്തുജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായി നാം കാണുന്നു. എബോള, നിപ്പ, കോവിഡ്, പക്ഷിപ്പനി, എംപോക്സ് തുടങ്ങിയ രോഗങ്ങൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇതിന്റെ ഗൗരവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഇതിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. നഗരവൽക്കരണവും ജനസംഖ്യാ വർധനവും ആണ് ഇതിൽ ആദ്യം പറയേണ്ടത്. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ധാരാളം വീടുകളും വ്യവസായ സ്ഥാപനങ്ങളും മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കപ്പെടുന്നു. ഇതിനായി പലപ്പോഴും വനപ്രദേശങ്ങളും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള അകലം കുറയുന്നു. മുമ്പ് വനങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന പല ജീവികളും മനുഷ്യവാസ മേഖലകളിലേക്ക് എത്താൻ തുടങ്ങുന്നു. ഇതോടെ മൃഗങ്ങളിൽ ഉണ്ടായിരുന്ന രോഗാണുക്കൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. നിപ്പ വൈറസിന്റെ കാര്യത്തിൽ ഫലബുക്കുകളായ വവ്വാലുകളും മനുഷ്യരും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിച്ചത് ഇത്തരം പരിസ്ഥിതി മാറ്റങ്ങൾ കാരണമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഭക്ഷ്യോൽപാദന

ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി വലിയ തോതിലുള്ള മൃഗസംരക്ഷണ ഫാമുകൾ വ്യാപകമായിട്ടുണ്ട്. ഒരേ സ്ഥലത്ത് ധാരാളം മൃഗങ്ങളെ വളർത്തുമ്പോൾ രോഗങ്ങൾ അതിവേഗം പടരാൻ സാധ്യത കൂടുതലാണ്. കോഴി ഫാമുകളിലും പന്നി ഫാമുകളിലും രോഗവ്യാപനം ഉണ്ടായാൽ അത് മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ ആധുനിക മൃഗസംരക്ഷണ രീതികൾ രോഗനിയന്ത്രണത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ആഗോള യാത്രകളും വ്യാപാരവും വർദ്ധിച്ചത് മറ്റൊരു വലിയ കാരണമാണ്. ഇന്ന് ലോകമൊരു ചെറിയ ഗ്രാമം പോലെ മാറിയിരിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഒരാൾക്ക് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഇതേ വേഗതയിൽ രോഗാണുക്കൾക്കും സഞ്ചരിക്കാൻ കഴിയുന്നു. രോഗബാധിതരായ മനുഷ്യരോ മൃഗങ്ങളോ അല്ലെങ്കിൽ മലിനമായ ഉൽപ്പന്നങ്ങളോ രാജ്യങ്ങൾക്കിടയിൽ സഞ്ചരിക്കുമ്പോൾ രോഗങ്ങൾ പുതിയ പ്രദേശങ്ങളിലേക്ക് എത്തുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു രോഗം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യം ഇന്ന് സാധാരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് കാലാവസ്ഥാ വ്യതിയാനം. താപനില വർദ്ധിക്കുന്നതും മഴയുടെ രീതികളിൽ മാറ്റം വരുന്നതും കൊതുക്, ഈച്ച, ചെള്ള് തുടങ്ങിയ രോഗവാഹകരുടെ വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. മുമ്പ് കാണാത്ത പ്രദേശങ്ങളിൽ പോലും ഇത്തരം ജീവികൾ വ്യാപിക്കുകയും രോഗങ്ങൾ പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. മറ്റൊന്ന് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നതാണ്. മനുഷ്യരിലും മൃഗങ്ങളിലുമായി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം രോഗാണുക്കളെ കൂടുതൽ ശക്തരാക്കുന്നു. മരുന്നുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള രോഗാണുക്കൾ രൂപപ്പെടുമ്പോൾ അവയെ നിയന്ത്രിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു. ഇത് രോഗചികിത്സ സങ്കീർണമാക്കുന്നതോടൊപ്പം രോഗവ്യാപന സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ലോകാരോഗ്യ സംഘടന ഇന്ന് ഇതിനെ ഒരു പ്രധാന ആഗോള ആരോഗ്യ ഭീഷണിയായാണ് കണക്കാക്കുന്നത്. മനുഷ്യന്റെ ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. വളർത്തുമൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത്, വന്യമൃഗങ്ങളുമായുള്ള സമ്പർക്കം കൂടുന്നത്, കാടുകളിലേക്കുള്ള വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നത് എന്നിവയും രോഗവ്യാപന സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. അതുപോലെ മാലിന്യ സംസ്കരണത്തിലെ പോരായ്മകളും ശുചിത്വക്കുറവും എലികൾ, ഈച്ചകൾ, കൊതുകുകൾ തുടങ്ങിയ രോഗവാഹകരുടെ വർദ്ധനവിന് കാരണമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ജന്തുജന്യ രോഗങ്ങളുടെ വർദ്ധനവ് ഒരു കാരണത്തിന്റെ മാത്രം ഫലമല്ല. അതുകൊണ്ട് തന്നെ ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കണമെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യം മാത്രമല്ല മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഒരുപോലെ സംരക്ഷിക്കുന്ന സമഗ്രമായ സമീപനം ആവശ്യമാണ്. ഇനി രോഗങ്ങൾ എങ്ങനെയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് എന്ന് നോക്കാം. എല്ലാ രോഗങ്ങളും ഒരേ രീതിയിലല്ല പകരുന്നത്. ചിലത് നേരിട്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്താം. മറ്റു ചിലതാകട്ടെ വെള്ളം, ഭക്ഷണം, വായു അല്ലെങ്കിൽ രോഗവാഹകരായ ചെറുജീവികൾ എന്നിവയുടെ സഹായത്തോടെയാണ് പകരുന്നത്. അതിനാൽ രോഗവ്യാപന മാർഗങ്ങളെക്കുറിച്ച് അറിയുന്നത് പ്രതിരോധത്തിന്റെ ആദ്യ പടിയാണ്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പ്രധാനമായും രോഗബാധിതമായ മൃഗങ്ങളുടെ രക്തം, ഉമിനീർ, മൂത്രം, വിസർജ്യങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. തൊക്കിലെ ചെറിയ മുറിവുകളിലൂടെയും രോഗാണുക്കൾ ശരീരത്തിനുള്ളിലേക്ക് കടക്കാം. എലിപ്പനി, ബ്രൂസെല്ലോസിസ് തുടങ്ങിയ രോഗങ്ങൾ ഇത്തരത്തിൽ പകരുന്നവയാണ്. കണ്ണ്, മൂക്ക്, വായ തുടങ്ങിയ മൃദുചർമ്മ ഭാഗങ്ങളിലൂടെയും രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ടാണ് രോഗബാധിതമായ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ നിർബന്ധമാക്കുന്നത്. ഇതുകൂടാതെ മൃഗങ്ങളുടെ കടിയോ മാന്തലോ വഴിയും രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇതിൽ ഏറ്റവും സുപരിചിതമായ ഉദാഹരണം പേവിഷബാധയാണ്. രോഗബാധിതമായ നായ, പൂച്ച തുടങ്ങിയ മൃഗങ്ങളുടെ കടിയിലൂടെ വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും സമയബന്ധിത ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവൻ പോലും അപകടത്തിലാക്കുകയും ചെയ്യുന്നു. നാം കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ചിലപ്പോൾ രോഗവ്യാപനത്തിന് കാരണമാകാം. ശുദ്ധീകരിക്കാത്ത പാൽ, ശരിയായി പാകം ചെയ്യാത്ത മാംസം, മത്സ്യം, മലിനജലം എന്നിവയിലൂടെ നിരവധി രോഗാണുക്കൾ മനുഷ്യരിലേക്ക് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷ ജന്തുജന്യ രോഗപ്രതിരോധത്തിലെ പ്രധാന ഘടകമാണ്. കൊതുക്, ഈച്ച, ചെള്ള്, പാറ്റ തുടങ്ങിയ ചെറുജീവികളും പല രോഗങ്ങളുടെയും വാഹകരാണ്. ഇവ ഒരു രോഗബാധിത ജീവിയിൽ നിന്ന് രോഗാണുക്കളെ സ്വീകരിച്ച് മറ്റൊരു ജീവിയിലേക്ക് എത്തിക്കുന്നു. ഉദാഹരണത്തിന്, ചില ബാക്ടീരിയകളും വൈറസുകളും ചെള്ളുകളുടെയും കൊതുകുകളുടെയും സഹായത്തോടെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്. അതിനാൽ രോഗവാഹക നിയന്ത്രണം ജന്തുജന്യ രോഗ നിയന്ത്രണത്തിന്റെ പ്രധാന ഭാഗമാണ്. ഇനി ചില രോഗാണുക്കൾ വായുവിൽ കലർന്ന സൂക്ഷ്മ കണികകളിലൂടെ പകരാം. രോഗബാധിതമായ മൃഗങ്ങളുടെ സ്രവങ്ങളിലൂടെയോ വിസർജ്യങ്ങളിലൂടെയോ പുറത്തു വരുന്ന അണുക്കൾ വായുവിലൂടെ മറ്റുള്ളവരിലേക്ക് എത്താം.
അടച്ചിട്ട ഇടങ്ങളിൽ ഇത്തരം രോഗവ്യാപന

0: സാധ്യത കൂടുതലാണ്. അതിനാൽ നല്ല വായുസഞ്ചാരവും ശുചിത്വവും വളരെ പ്രധാനമാണ്. മണ്ണ്, പൊടി, മലിനമായ പരിസരം എന്നിവയും ചില രോഗങ്ങളുടെ ഉറവിടമാകാറുണ്ട്. മൃഗങ്ങളുടെ വിസർജ്യങ്ങളാൽ മലിനമായ മണ്ണിലോ ജലാശയങ്ങളിലോ രോഗാണുക്കൾ ദീർഘകാലം നിലനിൽക്കും. പിന്നീട് മനുഷ്യർ അവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ രോഗബാധ ഉണ്ടാകാം. അപൂർവമായെങ്കിലും ചില ജന്തുജന്യ രോഗങ്ങൾ ഗർഭകാലത്ത് മാതാവിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാൻ കഴിയും. ടോക്സോപ്ലാസ്മോസിസ് പോലുള്ള രോഗങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് ഗർഭിണികൾക്ക് പ്രത്യേക മുൻകരുതലുകളും ആവശ്യമാണ്. ഒരു രോഗം എങ്ങനെ പകരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ വ്യാപനം തടയാൻ നമുക്ക് കഴിയുന്നത്. രോഗാണു, അതിന്റെ ഉറവിടം, പകരുന്ന മാർഗം, രോഗം സ്വീകരിക്കുന്ന വ്യക്തി, ഈ ശൃംഖലയിൽ ഏതെങ്കിലും ഒരു കണ്ണി തകർക്കാൻ കഴിഞ്ഞാൽ രോഗവ്യാപനം തടയാൻ കഴിയും. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ എങ്ങനെ പകരുന്നു എന്ന അറിവ് ചികിത്സയേക്കാൾ പ്രധാനപ്പെട്ട പ്രതിരോധ ആയുധമാണെന്ന് പറയാം. ഈ ലോക ജന്തുജന്യ രോഗദിനത്തിൽ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുമെന്ന യാഥാർത്ഥ്യം നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം.
1: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ അവസാന പാദത്തിൽ ശ്രീ മോദി ന്യൂസിലൻഡിലെ ഓക്ലൻഡ് സന്ദർശിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയായി. കാർഷിക ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് സഹകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗം അസമിലെ ഗുവാഹത്തിയിൽ ഇന്നും നാളെയുമായി നടക്കും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്നും നാളെയും പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്.
3: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു.

0: സംസാരിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ഈ മാസം 14-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ബീഹാറിലെ ബംഗിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നീ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 13 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. ജൂലൈ 30-നാണ് വോട്ടെടുപ്പ്. നീറ്റ് യുജി പരീക്ഷയുടെ ഫീസ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാലാവധി നാളെ അവസാനിക്കും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചവർക്ക് ഫീസ് തിരിച്ചു നൽകി തുടങ്ങിയതായി NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് 3-ന് നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെയാണ് ഫീസ് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനതല പ്ലസ് 1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള PSC ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭാരതീയ ജനസംഘ് സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ശ്യാമപ്രസാദ് മുഖർജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഇറാനിൽ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് ഇറാൻ എംബസി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ USA ബെൽജിയവുമായി ഏറ്റുമുട്ടും. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ മറികടന്ന നോർവേ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. 1-2 നോർവേയുടെ ജയം. അതിനിടെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ സ്വന്തം ചുമലിലേറ്റിയ ഐതിഹാസിക യാത്രയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. 2010 മെറ്റൈബ് സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് നെയ്മർ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ അതേ മൈതാനത്ത് വെച്ച് തന്നെ തന്റെ മഞ്ഞക്കുപ്പായത്തിലെ കരിയർ താരം അവസാനിപ്പിക്കുകയാണ്. പെലെയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പുരുഷ താരമെന്ന ഖ്യാതി നെയ്മർക്ക് സ്വന്തമാണ്. ആകെ 129 മത്സരങ്ങൾ, 80 ഗോളുകൾ, 4 ലോകകപ്പുകളിലും സാന്നിധ്യമായി. ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പമുള്ള നെയ്മറുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്നും സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കും.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 539 പോയിന്റ് ഉയർന്ന് 78,303, നിഫ്റ്റി 159 പോയിന്റ് നേട്ടത്തിൽ 24,430, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,07,520, ഗ്രാമിന് 13,440 ഇന്നത്തെ വില. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ മരണസംഖ്യ 3,342 ഉയർന്നു.

0: ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000-ലധികം പേരെയാണ് കാണാതായത്. 80 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി തൃശൂർ. സ്മൃതിലഹരി. ആദ്യഗാനം അഴിമുഖം എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയത്. പൂച്ചക്കൽ ഷാഹുൽ ഹമീദിന്റെ വരികൾക്ക് ഈണം പകർന്നത് MS ബാബുരാജ്.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: വയലാറിന്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണം പകർന്ന്

0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
2: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
0: പ്രായോജകർ
2: മന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: അക്കര പച്ച ഈ ചിത്രത്തിൽ പി മാധുരി പാടിയത്. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

0: അക്കൗണ്ടൻസ് അക്കാദമി. ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
1: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ചിത്രം ആരോമലുണ്ണി. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം പി സുശീല.

0: ഇന്നർ ഷോപ്പി, എംജി റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എംജി റോഡ്, തൃശൂർ. ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം ചെമ്പരത്തി.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒപ്തോമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: കെ പി ബ്രഹ്മാനന്ദൻ ആലപിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ചിത്രം നൃത്തശാല.

മിസ് മേരി. ഈ ചിത്രത്തിൽ പി ജയചന്ദ്രൻ, പി സുശീല എന്നിവർ ആലപിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം പകർന്നത് ആർ കെ ശേഖർ.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി വനിതകളുടെ ഉറ്റമിത്രം
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്
2: എസ് ജാനകിയുടെ ആലാപനം രചന വയലാർ രാമവർമ്മ സംഗീതം എം എസ് ബാബുരാജ് ചിത്രം ചേട്ടത്തി

ചിത്രം ഇണപ്രാവുകൾ. രചന വയലാർ രാമവർമ്മ. സംഗീതം വി ദക്ഷിണാമൂർത്തി. ഗായകർ സി ഒ ആൻറ്റോ, എൽ ആർ ഈശ്വരി എന്നിവർ.

കാട്ടുപൂക്കൾ. ഈ ചിത്രത്തിൽ പി ലീല, എൽ ആർ അഞ്ജലി, ജി ദേവരാജൻ എന്നിവർ പാടിയത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് ജി ദേവരാജൻ.

കെ പി ഉദയഭാനുവും സംഘവും ആലപിച്ച ഗാനം. ചിത്രം കാത്തിരുന്ന നിക്കാഹ്. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം.

സ്മൃതി ലഹരിയിൽ അവസാനമായി തങ്കക്കുടം എന്ന ചിത്രത്തിൽ LR ഈശ്വരിയും സംഘവും ആലപിച്ച ഗാനം. പി ഭാസ്കരൻ്റെ വരികൾക്ക് MS ബാബുരാജൻ്റെ സംഗീതം.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം നാലാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, രഘു ചന്ദ്രിക, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്. സംവിധാനം റൂബി ബാബു.

0: ഓ ലേഖ, നീയായിരുന്നോ?
1: അപ്പോ ചന്ദ്രു ആരെയാ പ്രതീക്ഷിച്ചോണ്ടിരുന്നത്?
0: ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ലേഖ. ബാംഗ്ലൂരിൽ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യക്തിയുടെ വാതിൽക്കൽ രാത്രി 9 മണിക്ക് എത്തുന്നത് ഫുഡ് ഡെലിവറി ബോയ് മാത്രമായിരിക്കും.
1: അപ്പോ ഈ ഗേളിനോട് അകത്തേക്ക് വരണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്?
0: ഗേളോ? നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്നിട്ട് ഞാൻ ഗേളിനൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ.
1: പോടാ, നിനക്ക് ഫുഡ് വേണമെങ്കിൽ പറയായിരുന്നില്ലേ, ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നു.
0: ഓ, ഞാൻ ദ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. അല്ല, രാജീവിന് ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? മോനെന്തിയെ ഭഗത്?
1: രാജീവിന് ഈവനിങ് ഷിഫ്റ്റാ. ഭഗത് ഓൺലൈൻ ട്യൂഷന് കയറി. കന്നഡ ലാംഗ്വേജ് പഠിപ്പിക്കാനൊന്നും എനിക്കറിയത്തില്ല.
0: വാ, എന്തായാലും നീ ഇരിക്കെ. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമല്ലോ, തണുത്തത് വല്ലതും ഫ്രിഡ്ജിൽ കാണും.
1: വേണ്ട, ഞാൻ വേറെ കാര്യം പറയാനാ വന്നത്.
0: എന്ത് കാര്യം?
1: നീ ശ്രദ്ധിച്ച് കേൾക്കണം, നിന്റെ വിവാഹാലോചന പറ്റി തന്നെയാ.
0: എന്റെ ലേഖ നീ അത് ഇതുവരെ വിട്ടില്ലേ.
1: ചന്ദ്രു, ഞാൻ വിട്ടാലും ആ പെണ്ണ് വിടത്തില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. പെണ്ണ് കാണാൻ വന്നവരെ പൊക്കാൻ പോലീസിനെ വിളിച്ചു വരുത്തിയെങ്കിൽ ആ കൊച്ച് ചില്ലറക്കാരിയായിരിക്കില്ല.
0: സമ്മതിച്ചു. അതിന്
1: ഫസ്റ്റ് സ്റ്റെപ്പ് പാളിയതിനാലൊന്നും അവളെ പിന്തിരിയാൻ പോകുന്നില്ല. അവളുടെ അടുത്ത നീക്കം എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ?
0: എനിക്കറിയത്തില്ല, എന്തായാലും നീ തന്നെ പറ.
1: അതിന് ഞാൻ തന്നെ വേണം, കാരണം നിനക്ക് പരസ്യചിത്രം നിർമ്മിക്കാനുള്ള ഭാവന മാത്രമേ ഉള്ളൂ. എന്നെ പോലെ അത് മാർക്കറ്റ് ചെയ്യാനുള്ള കൂർമ്മ ബുദ്ധി ഉണ്ടെങ്കിലേ വരാൻ പോകുന്ന വയ്യാവേലിയെ നേരത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ.
0: MBA മാർക്കറ്റിംഗ് പഠിച്ചതിന്റെ അഹങ്കാരം അല്ലേ?
1: തെറ്റി, ഇവിടെ അപ്ലൈ ചെയ്തത് സിമ്പിൾ ലോജിക്ക് മാത്രം. പെൺമനസിന്റെ ബേസിക് സ്വഭാവം അറിഞ്ഞാ മതിയാകും, അതെനിക്കറിയാം.
0: ആ, എന്തായാലും നീ പറഞ്ഞോ, സ്വിഗ്ഗി പയ്യൻ ഫുഡ് കൊണ്ടുവരുന്നത് വരെ എന്തായാലും നിനക്ക് സമയമുണ്ട്.
1: 30 സെക്കൻഡ്സ് മതി. കാര്യം ഇത്രയേ ഉള്ളൂ, അവൾ മേഘയുടെ പുറകെ, അതായത് കല്യാണം കഴിഞ്ഞതിന്റെ 3-ാം നാൾ ഓടിപ്പോയ നിന്റെ ഭാര്യയുടെ പുറകെ പോകാൻ ശ്രമിക്കും.
0: പൊക്കോട്ടെന്നേ,
1: അതാണ് അപകടം. ഓടിപ്പോയ ഭാര്യയെ തിരയാത്ത ചന്ദ്രുവും ഓടിപ്പോയ മകളെ തിരയാത്ത അച്ഛൻ സോമശേഖരൻ നായരും സംശയനിഴലിലാവുന്ന ഒരു നീക്കം ആ കുട്ടിക്ക് നടത്താനാകും.
0: എന്ത് നീക്കം?
1: 7 വർഷം മുമ്പ് ഓടിപ്പോയി എന്ന് നിങ്ങൾ പറയുന്ന മേഘ യഥാർത്ഥത്തിൽ കാണാതായതല്ലെന്ന് അവൾ വാദിച്ചാൽ?
0: അതിനിപ്പോ എന്താ വാദിച്ചാൽ എന്താ കുഴപ്പം?
1: ഇത് നിന്റെ ഫുഡ് ഡെലിവറി ആയിരിക്കും, പക്ഷേ ഇതുപോലെ അടുത്ത തവണ കോളിംഗ് ബെൽ അടിക്കുന്നത് പോലീസ് ആവാം. സോ ബി കെയർഫുൾ ചന്ദ്രു.

0: അയ്യോ, എന്തൊരു തിരക്കാണ്. ബാംഗ്ലൂർ ഇപ്പൊ പഴയ ബാംഗ്ലൂർ ഒന്നും അല്ലെന്നാ തോന്നുന്നത്. എക്സിറ്റ് ഏത് വഴി പോയാലാണ് അവോ എത്തുക? മെട്രോ റെയിൽ കയറാതെ ടാക്സി വിളിച്ച് പോയാൽ മതിയായിരുന്നു. ആ, അതാ വരുന്ന ആളിനോട് ചോദിക്കാം. ഹലോ സർ, വെയർ ഈസ് ദ എക്സിറ്റ്? എക്സിറ്റ് സർ, സർ. ഉത്തരം പറയാൻ പോലും ഇങ്ങോർക്കൊന്നും സമയമില്ലേ? ഓ, എന്തൊരു ജാട.
1: ഹലോ ചിത്ര, ഇവിടെ ഇവിടെ.
0: ഓ ഹാവു, എൻ്റെ അന്ന നീ എത്തിയോ? പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിന്നെ വിളിക്കാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷെ എക്സിറ്റ് കാണാതെ ഞാൻ കുറേ തപ്പി.
1: ആ, നീ ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് ഒത്തിരി നാളായില്ലേ, അതാ ഈ കൺഫ്യൂഷൻ. വാ, ഇതുവഴി ഇറങ്ങാം. ആ എക്സിറ്റ് ഓൾഡ് മദ്രാസ് റോഡിലേക്ക്. നമുക്ക് പോവേണ്ടത് ഓപ്പോസിറ്റ് വഴിയാ.
0: ഓ ശരി ശരി. ബാംഗ്ലൂരിന് ഇപ്പം നല്ല മാറ്റം വന്നിട്ടുണ്ട്, തിരക്കും ഒരുപാട് കൂടി.
1: വർക്ക് ഫ്രം ഹോമൊക്കെ പല കമ്പനികളും നിർത്തി. മിനിമം എല്ലാ ജീവനക്കാർക്കും ആഴ്ചയിൽ 3 ദിവസം ഓഫീസ് മസ്റ്റാക്കി. അതാ മെട്രോയിലൊക്കെ ഇത്ര തിരക്ക്. അതിരിക്കട്ടെ, പെട്ടെന്ന് നീ എന്താ ബാംഗ്ലൂരിലേക്ക് വീണ്ടും വന്നു ചാടിയത്?
0: പറയാം, ധൃതി വെക്കാതെ എൻ്റെ അന്നക്കുട്ടി.
1: വരുന്നുവെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തപ്പോഴും നീ ഒന്നും പറഞ്ഞില്ല. നീ ഇവിടെ വല്ല കമ്പനിയിലും ജോലിക്ക് കയറുവാണോ?
0: അല്ല, ഞാൻ ആദ്യം ചോദിക്കട്ടെ, നീ എന്നാ ഓസ്ട്രേലിയക്ക് പോകുന്നേ?
1: 3 മാസത്തിനുള്ളിൽ പോയാൽ മതി. 2 മാസം കഴിഞ്ഞ് ഭിന്നിച്ചും വരും, ഡിസൈൻ ശരിയാക്കിയിട്ട്. പുള്ളി പോകുമ്പോൾ ഒന്നിച്ചു പോകാനാ പ്ലാൻ.
0: വെരി ഗുഡ്. അപ്പോ അതുവരേക്കും നീ ഫ്രീ ആണല്ലേ?
1: ഫ്രീ ആണോ എന്ന് ചോദിച്ചാ, ഇപ്പൊ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ നോട്ടീസ് കൊടുത്തു. 1 മന്ത് കൂടി അവിടെ പോണം. വലിയ സീനില്ല. എന്താ ചോദിച്ചേ?
0: എങ്കിലേ, ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് വരെ അന്ന ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ വേറൊരു കമ്പനിയിൽ കയറണം. ഇന്റേണായിട്ട് മതി.
1: നിക്ക് നിക്ക് ചിത്ര, നീ എന്തോ നീ പറഞ്ഞു വരുന്നേ. പണ്ടത്തെ ബാംഗ്ലൂർ സ്വഭാവം ഒന്നും നാട്ടിൽ പോയിട്ട് മാറ്റിയിട്ടില്ല അല്ലേ?
0: കാര്യമുണ്ടടി, അതല്ലേ ഞാൻ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി ഇങ്ങി പോന്നത്. ആ, അത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കേസൊന്നുമില്ല. ഒരു ചെറിയ പ്രൊഡക്ഷൻ കമ്പനി, ഓണർ ഒരു മലയാളി തന്നെയാണ്, പേര് ചന്ദ്രു. കമ്പനിയുടെ പേരും അഡ്രസ്സും ഒക്കെ ഞാൻ തരാം.
1: പ്രൊഡക്ഷൻ കമ്പനിയോ? അതിനെനിക്ക്.
0: നിനക്ക് പ്രൊഡക്ഷനെ പറ്റി ഒന്നും അറിയില്ലെന്നല്ലേ? അതല്ലേ ഇന്റേണായിട്ട് കയറാൻ പറഞ്ഞത്. നീ അവിടെ കയറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം.
1: എന്ത് കാര്യം? എടി, എനിക്ക് പേടിയാവുന്നു.
0: ചങ്ങനാശ്ശേരിക്കാരിക്ക് പേടിയോ? എടി, ഇത് നിനക്കിഷ്ടപ്പെടുന്ന ഒരു വർക്ക് കൂടിയാ. രഹസ്യം ചോർത്തൽ, ഒരു ചെറിയ സ്പൈവർ.
1: നിന്റെ ഓൺലൈൻ പത്രത്തിന് വേണ്ടിയുള്ള വല്ല ഇൻവെസ്റ്റിഗേഷൻ വർക്കോ മറ്റോ ആണോ ചിത്ര?
0: എല്ലാം നിന്റെ ഫ്ലാറ്റിലെത്തിയിട്ട് വിശദമായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും ചാട്ട് ഐറ്റംസ് കഴിക്കണം. നീ ഏതെങ്കിലും ബംഗാരപ്പേട്ട് ചാട്ടുകടയിലേക്ക് വണ്ടിയെടുക്കുക.

0: ഹാ സോമശേഖരനാരെ, എന്താ മുനിസിപ്പാലിറ്റി ഓഫീസിൽ?
1: ആ ഗോവിന്ദൻ, ഓ കമലയുണ്ടല്ലോ. പുതിയ വീടിൻ്റെ ഓണർഷിപ്പ് എടുത്തു വെച്ചിട്ടില്ലായിരുന്നു, അതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് വെച്ചു. നിങ്ങളെന്താ ഇവിടെ?
0: ഓ, വാർഡ് മെമ്പറെ കാണാൻ ഇറങ്ങിയതാ. കൗൺസിൽ യോഗം കഴിഞ്ഞ് ആളിപ്പോഴെങ്ങും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ ആകട്ടെ എന്ന് വെച്ചു.
1: ഓ, അത് ശരി, കണ്ടതിൽ സന്തോഷം. എന്നാ പിന്നെ ഞാൻ നീങ്ങട്ടെ.
0: ആയിക്കോട്ടെ. പിന്നെ അന്നത്തെ കാര്യം മനസ്സിൽ വെച്ചേക്കണ്ട കേട്ടോ. സമയം കിട്ടുകയാണെങ്കിൽ വീട് വഴിയൊന്ന് ഇറങ്ങിയാട്ടെ.
1: ഏയ്, ഞാനതൊക്കെ അപ്പോഴേ വിട്ടു.

0: പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ലേ, ഒരു തമാശയായിട്ട് ഞാനതിനെ എടുത്തിട്ടുള്ളൂ. എന്താ അവരെ പറയുക, ജെൻസിയോ? എല്ലാം ധൃതിപ്പെട്ട് ചെയ്തു കളയും. അങ്ങനെ ഒരു കളിയെന്ന് വെച്ചാൽ മതി.
1: അയ്യോ, നല്ലൊരു മനുഷ്യൻ അല്ല ഗോവിന്ദേട്ടാ? ഇത്രയും കാര്യം നടന്നിട്ടും അതിൻ്റെ ഒരു നീരസോ വൈരാഗ്യമോ ഒന്നും നമ്മളോട് കാണിക്കുന്നില്ല.
2: അതാണ് മാന്യത. ചാടിക്കേറി അബദ്ധം കാണിച്ചത് നമ്മുടെ മോളല്ലേ.
1: ഇനിയും വേണമെങ്കിൽ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്.
2: അങ്ങോട്ട് ചെന്നാ മതി, ആട്ടിവിടും അങ്ങേര്. ആ ചിന്ത വിട്ടേരെ. അല്ല, ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ട് നിന്റെ മോൾ എന്തിനാ ബാംഗ്ലൂർക്കെന്ന് പറഞ്ഞ് പോയേക്കുന്നേ?
1: എന്റെ മാത്രം മോളല്ലല്ലോ. പിന്നെ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞാ കേൾക്കുന്ന കുട്ടിയാണോ അവള്? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് അവളെ

0: ഇത്രയും കാര്യം നടന്നിട്ടും അതിൻ്റെ ഒരു നീരസോ വൈരാഗ്യമോ ഒന്നും നമ്മളോട് കാണിക്കുന്നില്ല.
1: അതാണ് മാന്യത. ചാടിക്കേറി അബദ്ധം കാണിച്ചത് നമ്മുടെ മോളല്ലേ.
0: ഇനിയും വേണമെങ്കിൽ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്.
1: അങ്ങോട്ട് ചെന്നാ മതി, ആട്ടിവിടും അങ്ങേര്. ആ ചിന്ത വിട്ടേരെ. അല്ല, ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ട് നിന്റെ മോൾ എന്തിനാ ബാംഗ്ലൂർക്കെന്ന് പറഞ്ഞ് പോയേക്കുന്നേ?
0: എന്റെ മാത്രം മോളല്ലല്ലോ. പിന്നെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞാ കേൾക്കുന്ന കുട്ടിയാണോ അവള്? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് അവളെ വഷളാക്കിയത് ഞാനല്ല.
1: മതി, ഞാൻ ആ സ്കൂട്ടർ എടുത്തോണ്ട് വരട്ടെ. ഇനി എങ്ങോട്ടാ? പച്ചക്കറി കടയിലേക്കല്ലേ?
0: ആ

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം നാലാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ, ചിത്ര, ദേവിപ്രിയ വി, ഗോവിന്ദൻ, രഘു ചന്ദ്രിക, സോമശേഖരൻ, പി എം ലാൽ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ അഞ്ചാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: വാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ ഇപ്പോൾ മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. സി രാജേന്ദ്രൻ വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം. ആദ്യം ജഗൻമോഹിനി രാഗത്തിൽ പാഹിതരക്ഷു എന്നാരംഭിക്കുന്നു ആദിതാളം.

ഒരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ സ്വാതി തിരുനാൾ കൃതികൾ. സി രാജേന്ദ്രൻ വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം. കച്ചേരി തുടരുന്നു. പൂർണ്ണചന്ദ്രിക രാഗത്തിലുള്ള രാമചന്ദ്രപാഹി എന്നാരംഭിക്കുന്നു രൂപകതാളം.

0: മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികളാണ് കേട്ടത്. സി രാജേന്ദ്രൻ വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം. സ്വരസാഗരം സമാപിച്ചു.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ: കേരളത്തിൽ മിക്കയിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യത.

0: ഉള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ. ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ. അതിഥിയോടൊപ്പം എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായ പി പത്മരാജന്റെ മകനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇന്ന് നമ്മുടെ അതിഥി. ഒപ്പം YS പൗർണമി.
2: കഥകളുടെ ലോകത്തേക്ക് മലയാളിയെ കൂട്ടിക്കൊണ്ടുപോയ എഴുത്തുകാരൻ. അഭ്രപാളികളിലെ മനോഹരമായ ആവിഷ്കാരങ്ങൾ കൊണ്ട് നമ്മുടെ സ്വന്തം ചലച്ചിത്രകാരനായ പി പത്മരാജന്റെ പുത്രൻ പി അനന്തപത്മനാഭനാണ് ഇന്ന് അതിഥിയോടൊപ്പം പരിപാടിയിൽ എത്തിയിരിക്കുന്നത്. നമസ്കാരം.
3: നമസ്കാരം.
2: കഥകൾ നിറഞ്ഞ, പാട്ട് നിറഞ്ഞ, സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നിറഞ്ഞ ഒരു ബാല്യമാണല്ലോ ഉണ്ടായിട്ടുണ്ടാവുക. അമ്മയും അച്ഛനും ആകാശവാണിയുടെ ഭാഗം. അവർ എഴുത്തും വായനയും പാട്ടും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ. ആ ബാല്യകാലത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു ബാല്യം? അതും മുതുകുളം, ചിറ്റൂർ രണ്ട് എക്സ്ട്രീം സ്ഥലങ്ങളിൽ നിന്ന് വന്ന രണ്ട് വ്യക്തികൾ. ബാല്യത്തെക്കുറിച്ച് ഒന്ന് ഓർക്കാമോ?
3: എൻ്റെ വളരെ ചെറുപ്പത്തിലേ ഉള്ള ഓർമ്മകൾ കൂടുതലും മുതുകുളവുമായി ബന്ധപ്പെട്ടാണ്. ചിറ്റൂര് ഇടക്കിടക്കൊക്കെ വന്നു പോയിരുന്നെങ്കിലും അന്ന് തിരുവനന്തപുരം തൊട്ട് ചിറ്റൂര് വരെ വരിക എന്ന് പറയുന്നത് അങ്ങ് ഹിമാലയത്തിലൊക്കെ പോകുന്ന പോലൊരു സാഹസികമായ കാര്യമായിരുന്നു. ഒരു ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ എത്തില്ല. നമ്മളൊരു സ്റ്റോപ്പ് ഓവർ കൊച്ചിയിലൊക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും വരുന്നത്. പക്ഷേ മുതുകുളം അക്സസബിളായിരുന്നു. അന്നും ഒരു 4 മണിക്കൂറിലൊക്കെ അന്ന് എത്തുമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ സ്വന്തം വാഹനം ആയതിന് ശേഷം നിരന്തരം പോകുമായിരുന്നു. എൻ്റെ ബാല്യം അധികവും ചെലവിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ബാല്യത്തിൽ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന വലിയ രസമുള്ള സ്മരണകളുള്ളത് മുതുകുളമായിട്ടാണ്. അവിടുത്തെ തറവാടും ഇപ്പോഴും ആ തറവാടുണ്ട്. അവിടുത്തെ തൊഴുത്തും അവിടുത്തെ പാടങ്ങളും, ഇപ്പോൾ പാടങ്ങളൊന്നുമില്ല, തൊഴുത്തുണ്ട്, പക്ഷേ തൊഴുത്ത് മാത്രമേ ഉള്ളൂ. അവിടുത്തെ വലിയ മരങ്ങളും ഇപ്പോഴും ആ സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട്. മരങ്ങൾ പലതും പോയി എങ്കിലും ആ ഒരു പഴയ ഓർമ്മയ്ക്ക് വേണ്ടി ഇടയ്ക്ക് പോയി കാണാൻ ഉള്ളൊരു സ്ഥലമായിട്ട് അതവിടെ കിടപ്പുണ്ട്. അന്ന് ഞങ്ങൾ ഈ എല്ലാതരം കളികളും, ഊഞ്ഞാലാട്ടവും, കുളത്തിൽ മീൻ പിടിക്കാൻ പോലും, വട്ടം പുറത്തൽ, വട്ടം പുറത്തലൊക്കെ അന്നത്തെ ഏറ്റവും വലിയ വിനോദമാണ്. ഏറ്റവും ഉയരത്തിൽ പോകുന്നതിന് ബ്ലേഡൊക്കെ വെച്ചിട്ട് മുറിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഞങ്ങളുടെ വലിയ ചേട്ടന്മാരൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഒരുമിച്ച് ഹരിപ്പാട്ടേക്ക് സൈക്കിളിൽ കൊട്ടുക, സിനിമ കാണാൻ പോകുന്നത്. ഈ സിനിമ കാണാൻ പോകുന്നതിന് പൈസ സംഭരിക്കുന്നത് ഞങ്ങളുടെ അയ്യം എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അയ്യത്തൊക്കെ പുരയിടത്തിലുള്ള പറങ്കിമാങ്ങകൾ പറിക്കുകയും വാരിക്കൂട്ടുകയും ചെയ്യും. പറങ്കിമാങ്ങയുടെ പഴം അമ്മൂമ്മയ്ക്ക് വേണം, അമ്മൂമ്മയ്ക്ക് വേണ്ടിയല്ല, അത് പശുവിന് കാടിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ പറങ്കിയണ്ടി നമുക്ക് തരും. എനിക്കൊക്കെ ചെറിയ ഓർമ്മയുള്ളൂ. ഇത് കൊണ്ടുപോയി ഞങ്ങൾ മുക്കിന്, ഞങ്ങൾ മുക്കെന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ, അവിടെ ചുള്ളത്തെരുവ് മുക്ക്, അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന് കിട്ടുന്ന പൈസയ്ക്കാണ് 5 പൈസ, 2 പൈസ, 3 പൈസയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതൊരു വലിയ പാട്ടക്കകത്തായിട്ട് കൊണ്ട് കൊടുക്കുക. ആ പൈസ കൊണ്ട് ഒരു 6-7 സൈക്കിളുകളിൽ ഡബിളും ട്രിപ്പിളും ഒക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. ഹരിപ്പാട് സുരേഷ്, ഹരിപ്പാട് സെൻ, മുതുകുളം ഗോപാലകൃഷ്ണ തൊട്ടടുത്ത് തന്നെയുണ്ട്. അത് കൊട്ടകയാണ്, നിലത്തൊക്കെ ഇരുന്ന് സിനിമ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. മണലിൽ പിന്നെ രാമപുരം സുനിത, ഇങ്ങനെയൊക്കെയുള്ള തിയേറ്ററുകളിലേക്കുള്ള സൈക്കിളിൽ ചവിട്ടിപ്പോക്ക്. അത് കഴിഞ്ഞ് ചിലപ്പം ഭക്ഷണമൊക്കെ ആണെങ്കിൽ തിരിച്ചു വരുന്നത് വളരെ സാഹസികമാണ്. കാരണം റോഡുകളിലൊന്നും ലൈറ്റ് കാണില്ല, ആകെപ്പാടെ ഈ സൈക്കിൾ, ഏതെങ്കിലും 1-2 സൈക്കിളിന് ലൈറ്റും കാണില്ല. അപ്പോൾ മുന്നേ പോകുന്ന സൈക്കിൾ തെളിക്കുന്ന ഈ ഡൈനാമോ വെട്ടത്തിലാണ് പോകുന്നത്. അത് അനന്തപുരം തോടിൻ്റെ വശത്തൂടെ, ഹരിപ്പാട് തോടിൻ്റെ, കാർത്തിപ്പള്ളി തോടിൻ്റെ വശത്തൂടെയുള്ള വരവൊക്കെ ശരിക്കും ചില ഇക്ഷിക്കഥകൾ, നല്ല പേടിയുണ്ടാവും ആ സമയത്തൊക്കെ. പിന്നെ മിക്കവാറും മഴയില്ലാത്ത സമയങ്ങളിലായിരിക്കും പോകുന്നത്, വേനലവധിക്കോ അല്ലെങ്കിൽ ഡിസംബറിലെ തണുപ്പ് കാലത്തൊക്കെ ആയിരിക്കും. പക്ഷേ ചില വേനൽ മഴകൾ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് വളരെ വ്യക്തമായ ഓർമ്മയുള്ളത് ഞങ്ങളുടെ തറവാട്ടിലൊരു ഞങ്ങളെ ഇരുട്ടുമുറി എന്ന് വിളിക്കുന്നൊരു ഇതുണ്ട്. അത് ശരിക്കും പേറ്ററയാണ്. ഞങ്ങളുടെ തലമുറകൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ ഒരു 2-3 വയസ്സ് മൂത്ത ചേട്ടന്മാരും ചേച്ചിമാരും വരെ അവരെ പ്രസവിച്ച അവിടെയാണ്. എന്നെ പ്രസവിച്ച ചിറ്റൂരാണ്. ഞാൻ ഈ പറഞ്ഞ വീട്ടിലാണ്, ഹോസ്പിറ്റലല്ല, അമ്മയുടെ തറവാട്ടിലാണ്. അപ്പോൾ ഈ ഇരുട്ടുമുറിയിൽ ഇരുന്ന് ഞങ്ങൾ കഥകൾ വായിക്കും. ശരിക്കും ഇരുട്ടുമുറി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴല്ല, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നെല്ലറയായിട്ടാണ്. നെല്ല് അവിടെ കൊയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണക്കാൻ കൊണ്ടിടുന്ന സ്ഥലം അങ്ങനെയാണ്.

0: അപ്പോൾ എനിക്കിതുപോലെ അന്ന് ഞാൻ ഓർക്കുന്നു കോട്ടയം പുഷ്പനാഥിൻ്റെ മരണമില്ലാത്തവൻ എന്ന് പറയുന്ന ഭയാനകമായ നോവൽ വായിക്കുകയാണ്. എനിക്കൊന്ന് 78-79 കാലഘട്ടത്തിലാണ്, 6-7 വയസ്സ് അന്ന്. ഇത് വായിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു ചേട്ടനാണ്. അദ്ദേഹം വളരെ നാടകീയമായിട്ട് ഇത് വായിക്കുകയും പെട്ടെന്ന് കറണ്ട് പോവുകയും ഭയങ്കര ഇടിമിന്നൽ വരികയും ഞങ്ങളെല്ലാം കൂവി വിളിച്ചു. അന്ന് വലിയൊരു ഇടി വെട്ടുകയും വലിയ മരം കടപുഴകി വീണു. എന്തോ ഭാഗ്യത്തിന് പുരയുടെ മുകളിൽ വീണില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ തലയിൽ വീഴേണ്ടതായിരുന്നു. അപ്പോൾ ഇത്തരം ഭയങ്കര അതിഭൗതികമായിട്ടുള്ള ചില അനുഭവങ്ങൾ ബാല്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ രസകരം. ഇപ്പോഴത്തെ ചെറുപ്പ കുട്ടികൾക്കൊന്നും അറിയില്ല. അന്ന് ഞങ്ങൾ അത്തപ്പൂ ഇടുന്നതൊക്കെ ശരിക്കും ആദ്യത്തേല് തുമ്പപ്പൂ, അത് കഴിഞ്ഞാൽ മുക്കുറ്റിപ്പൂ, അത് കഴിഞ്ഞാൽ കാക്കപ്പൂ, അതേ ഓർഡറിലാണ് ഇടുന്നത്. ഒരു കളന്നിറയണമെങ്കിൽ എന്തുമാത്രം പഴിക്കണം, ഒരു ലക്ഷക്കണക്കിന് പറിച്ചാലേ കളന്നിറയുള്ളൂ. അതിനിപ്പുറത്ത് തുമ്പപ്പൂ ആദ്യം, അത് മുക്കുറ്റി, ഇങ്ങനെയാണല്ലോ. കാക്കപ്പൂ 3, ഇതൊക്കെ ഞങ്ങളുടെ ആ അയ്യത്തുണ്ടാവും. ഇപ്പോഴ് ഉണ്ടാകുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ പൂക്കളൊക്കെ പൂക്കുന്നുണ്ടാകാം. പക്ഷെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, ഏതെങ്കിലും കുട്ടികളത് പറിക്കാൻ വരുന്നുണ്ടോ എന്നറിയില്ല.
1: അപ്പോൾ തീർച്ചയായിട്ടും ബാല്യം ഒരു പക്ഷേ ഒരു പത്മരാജൻ ചിത്രത്തിൽ കാണുന്നത് പോലെ വളരെ മനോഹരമായ കേരളത്തിലെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ തന്നെയാണ് ആസ്വദിച്ചിട്ടുള്ളത്. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറിച്ചിൽ കാരനാക്കിയ അമ്മയെ ഓർക്കുന്ന പത്മരാജൻ്റെ മകനും തീർച്ചയായിട്ടും കഥാലോകം ചെറുപ്പത്തിൽ തന്നെ പ്രാപ്യമായി കാണുമല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: ആ, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കഥ പറച്ചിലുകാരി എൻ്റെ അമ്മൂമ്മയാണ്. അച്ഛൻ്റെ കഥ പറച്ചിലൊക്കെ രസമാണെങ്കിലും ഇത് അൺമാച്ച്ഡ് ആണ്, ആർക്കും എത്തിപ്പറ്റാൻ പറ്റില്ല. ആ ഒരു കഥ പറച്ചിലിൻ്റെ ഒരു താളം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് ഉണ്ടാക്കി കഥകളുണ്ട് പലതും. അമ്മൂമ്മ ഇങ്ങനെ ഫാൻറ്റസി പോലെ ഇങ്ങനെ പറയും. ഇത് പലതും കഥയാണോ സത്യമാണോ എന്നൊന്നും അറിയില്ല. പലപ്പോഴും മാജിക്കൊക്കെ കയറി വരും കഥയുടെ ഇടയിൽ കൂടെ. അപ്പോൾ ഞങ്ങൾ ചില കുട്ടികൾ ആഹാരം കഴിക്കില്ല, അപ്പോൾ അവരൊക്കെ കഴിക്കാൻ വേണ്ടി ഉള്ള കഥ പറച്ചിലുണ്ട്. രാത്രി കിടക്കുമ്പോൾ നിരന്ന് ഞങ്ങളൊക്കെ ഒരു മുറിയിൽ, അമ്മൂമ്മയുടെ വടക്കെ മുറി, അമ്മൂമ്മ അവിടെ കിടന്നിങ്ങനെ കഥ പറയും. ഞങ്ങളൊക്കെ നിലത്ത് കിടന്നിങ്ങനെ, അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാനായിരിക്കും മിക്കവാറും അവസാനത്തെ മൂളലുകാരൻ, ബാക്കി എല്ലാവരും ഉറക്കത്തിലോട്ട് ഇങ്ങനെ പോവും. അത് കഴിഞ്ഞ് അമ്മൂമ്മ ഇങ്ങനെ അമ്മൂമ്മയങ്ങനെ ഉറക്കത്തിലോട്ട് പോവും. മിക്കവാറും ഞാനായിരിക്കും ലാസ്റ്റ് ലിസണർ. അപ്പോൾ അമ്മൂമ്മയുടെ ചില കഥകളൊക്കെ ഭയങ്കര രസകരമാണ്. ഞാൻ ഓർക്കുന്നൊരു കഥയുണ്ട്, ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ ഒരു കൃഷ്ണപിള്ള മാമൻ എന്ന് പറഞ്ഞ് അമ്മൂമ്മയുടെ അമ്മയുടെ വലിയ മാമൻ, അപ്പോൾ അദ്ദേഹം വലിയ സാഹസികനായിരുന്നു, സിദ്ധവിദ്യനായിരുന്നു. വെള്ളക്കുതിരപ്പുറത്ത് നടന്നിരുന്ന ആളാണ് ഞവരൊക്കെ കൃഷ്ണപിള്ള. അപ്പോൾ കൃഷ്ണപിള്ള മാമൻ ഒരിക്കൽ ഒരു കടൽ യാത്രക്കിടയിൽ, അന്ന് വള്ളം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെയൊക്കെ ഒരു തലമുറ മുമ്പ് വരെ വള്ളം ഉണ്ടായിരുന്നു, അച്ഛനൊക്കെ നല്ല ഓർമ്മയുണ്ട്. കെട്ടുവള്ളം, കാരണം കടലടുത്താണ്, കോസ്റ്റൽ ഗ്രാമമാണല്ലോ, കായലും അതിനപ്പുറത്ത് കടലുമാണ്. അപ്പോൾ ഒരിക്കൽ ഈ കടൽയാത്രക്കിടയിൽ കൃഷ്ണപിള്ള മാമന് ഒരു വിചിത്ര മനുഷ്യനെ കിട്ടുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഉത്സുകരായിട്ടിരിക്കുകയാണ്, എന്താണ് ഈ മനുഷ്യൻ? അതൊക്കെ കടൽ മനുഷ്യനാണ്, പൂർണ്ണമായും നഗ്നനാണ്, ഒരു തുണി പോലുമില്ല. അപ്പോൾ മനുഷ്യനോ? ഇതൊക്കെ വളരെ വിശ്വാസ്യതയോടുകൂടിയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം അന്തംവിട്ടിരിക്കുകയാണ്. അത് ഒരു വാക്ക് മാത്രമേ കടൽ മനുഷ്യൻ പറയൂ, കടലിന് തീ പിടിച്ചേ, കടലിന് തീ പിടിച്ചേ എന്നുള്ളൊരു ഒരു വാക്ക് മാത്രമേ പറയുള്ളൂ. അപ്പം കൃഷ്ണപിള്ള മാമൻ വലയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നു, മീനിനെയൊക്കെ പിടിക്കുന്ന പോലെ. എന്നിട്ട് ഇവിടെ ഒന്ന് ഞവരൊക്കെ കുളത്തി, ഞങ്ങളുടെ തൊട്ട് മുമ്പ് ഞങ്ങളൊക്കെ നീന്തൽ പഠിച്ച കുളമുണ്ട്, അവിടെ കൊണ്ടിട്ടു, അവിടെ കൊണ്ടിട്ടു, അത് അതിൻ്റെ അകത്ത് തന്നെ കിടന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കടൽ മനുഷ്യന് പനി പിടിച്ചു. അപ്പോൾ അതെന്ത് പറ്റി? അത് ഈ വെള്ളം മാറിയതുകൊണ്ടാണെന്ന്, അതൊക്കെ കൃത്യമായ എക്സ്പ്ലനേഷന് കടൽ. എന്നിട്ട് എന്ത് ചെയ്തു? അവസാനം പനി മാറുന്നില്ല, അവസാനം എന്ത് ചെയ്തു? ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് കടൽ മനുഷ്യനെ തിരിച്ച് കടലിൽ കൊണ്ട് തുറന്നു വിട്ട്, അത് വളരെ ഹാപ്പിയായിട്ട് നീന്തിപ്പോയി എന്ന് പറഞ്ഞു. ഇത് സത്യമാണോ? ഇത് ഈ മാർക്കേസിൻ്റെയൊക്കെ കഥകളിൽ കേൾക്കുന്ന പോലെ ഒരു ഭ്രമാത്മകമാണ്. അപ്പോൾ അച്ഛനിന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അച്ഛൻ ചിരിക്കുന്നതൊക്കെ എനിക്ക് കാണാം. ഞാൻ ഇതൊക്കെ സത്യമാണോ? അച്ഛൻ ചിലപ്പോൾ കാണൂടാന്ന്. ഇങ്ങനെയുള്ള കഥ പറച്ചിലാണ് ഇത്.
1: പക്ഷേ അമ്മൂമ്മ കഥ എഴുതിയിരുന്നെങ്കിൽ മലയാളം കണ്ട സംശയമില്ല.
0: അതെ, എനിക്കറിയാം ഇത് അപ്പോഴുണ്ടാക്കുന്ന കഥയാണ്. ഇത് അങ്ങനെ കോർത്ത് കോർത്ത് പോകുന്നതാണ്, അത് നേരത്തെ സ്വരൂപിച്ച് വെച്ചതൊന്നും അല്ല. അതിൻ്റെ ഒരു ഒഴുക്കാണ് അച്ഛനിലേക്ക് വന്നതും. പിന്നീട് എൻ്റെ കസിൻസിലൊക്കെ എഴുതുന്നവരുണ്ട്, നന്നായിട്ട് കഥയും കവിതയൊക്കെ എഴുതുന്നവരുണ്ട്. അതിൽ ഞങ്ങളിലൊക്കെ അത് പടർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
1: എപ്പോഴാണ് എനിക്കും കഥകൾ വഴങ്ങും, ഞാനും കഥകൾ എഴുതിയാൽ? പ്രത്യേകിച്ചും അച്ഛൻ ഒരു വളരെ പ്രശസ്തനായൊരു എഴുത്തുകാരനാകുമ്പോൾ തീർച്ചയായിട്ടും മകനെ കുറേ കൂടി തെളിയേണ്ടതുണ്ട് എന്നുള്ള ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ എപ്പോഴാണ് കഥ എനിക്കും വഴങ്ങും എന്ന് മനസ്സിലായത്?
0: ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കഥകൾ എഴുതിയിരുന്നു, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കഥകൾ എഴുതിയിരുന്നു. അതായത് ഒരു 10-14 വയസ്സിലൊക്കെ അത്യാവശ്യം തിരക്കേടുള്ള കഥ എഴുതുകയും അച്ഛനതിൽ വലിയ അഭിമാനമായിരുന്നു. അച്ഛൻ ഞാൻ സിനിമാക്കാരനാകുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഒരിക്കലും പോരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ എഴുതുന്ന പുള്ളിക്ക് വലിയ അഭിമാനമായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ എഴുതിയ ഈ കുട്ടിക്കഥകൾ അതൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ കഥകൾ പലതും അച്ഛൻ മദ്രാസിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സുഹൃത്തുക്കളോട് ഞാൻ എഴുതിയ കഥകളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, അതിൻ്റെ ആശയം. അപ്പോൾ അത് എപ്പോഴെങ്കിലും ഇവർ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു സന്തോഷത്തിൽ പറയുന്നതാണ്. അപ്പോൾ അതൊരു അപ്രീസിയേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യത്തെ കഥ പബ്ലിഷ് ചെയ്യുന്നത് 19-ാമത്തെ വയസ്സിലാണ്, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ.

0: മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ്. എം ടിക്ക് കഥ വായിക്കാൻ വീട്ടിലെ അഡ്രസ്സിലായിരിക്കുന്നു. ഒരിക്കലും അത് വെറും വായന മാത്രമേ ഉദ്ദേശമുള്ളൂ, അല്ലെങ്കിൽ ആ മാതൃഭൂമിക്ക് അയക്കേണ്ടതാണ്. കുറേ ദിവസത്തിന് ശേഷം മാതൃഭൂമി എന്നൊരു കാർഡ് വന്ന് കിടക്കുന്നു, നിങ്ങളുടെ കഥ ബാലപന്തിയിൽ കൊടുക്കാൻ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എം ടി എടുത്തു കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അത് വലിയൊരു കഥയായിരുന്നു. സാധാരണ ബാലപന്തിയിൽ ചെറിയ കഥകൾ മാത്രം വരുന്നതാണ്, മൂന്നാല് കഥകൾ. ഇത് ഒറ്റ കഥയായിട്ട് നാല് പേജ് നിറച്ച് ബാലപന്തിയിൽ വന്നു. പക്ഷേ ആ കഥ വരുന്നതിന് അത് എടുത്തു വെച്ചു എന്നുള്ള കാർഡ് വന്നു. പക്ഷേ അതിന് മുമ്പേ തന്നെ എൻ്റെ ഒരു പൂർണ്ണകഥ കലാമുദിയിൽ വന്നു, എസ് ജയചന്ദ്രൻ നായർ. ഞാൻ തുടക്കത്തിൽ വളരെ സ്പീഡിൽ കഥകൾ എഴുതിയിരുന്നു. എനിക്കൊന്ന് ആദ്യത്തെ ഒരു അഞ്ച് വർഷത്തിനകത്ത് തന്നെ ഒരു 10 കഥകൾ എഴുതി. പക്ഷേ പിന്നീട് അതങ്ങ് കുറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരാഗ്രഹം സഫലീകരിച്ചു കഴിഞ്ഞു, അപ്പോൾ പിന്നെ നമ്മൾ പതുക്കെ എഴുതിയാൽ മതി എന്നുള്ളൊരു തോന്നലാണ്. എം ടിയും എസ് ജയചന്ദ്രൻ നായരും എല്ലാ മാതൃഭൂമിയിലും കലാമുദിയിലുമാണ് വന്നിട്ടുള്ള കഥകൾ. അതുപോലുള്ള മുന്തിയ പ്രസിദ്ധീകരണങ്ങളിൽ, അഭിലഷണീയമായ പ്രസിദ്ധീകരണങ്ങളിൽ വരിക എന്നൊക്കെ പറയുന്നത് വളരെ ചെറുപ്പത്തിൽ. ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് എം എ ആവുന്ന സമയത്ത് തന്നെ ഒരു 6-7 കഥകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതൊരു എന്തോ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അത് വലിയ കഥകളായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല, ആളുകൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, അത് ഒരു സൗഭാഗ്യമായിട്ട് കരുതുന്നു.
1: തീർച്ചയായിട്ടും എഴുത്തിൻ്റെ ലോകത്ത് പി പത്മരാജൻ്റെ മകൻ എന്നതിനപ്പുറത്ത് പി അനന്തപത്മനാഭൻ എന്ന എഴുത്തുകാരനെ മലയാളം അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് നമുക്കറിയാം. മകൻ്റെ കുറിപ്പുകളാണെങ്കിലും അല്ലാതെ എഴുതിയിട്ടുള്ള കഥകളാണെങ്കിലും തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധ പിടിച്ച്, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കോലാരമാണെങ്കിലും ആസ്വാദക ശ്രദ്ധ പിടിച്ചു പറ്റിയ കഥകളാണ്. ഇപ്പോൾ അമ്മ തീർച്ചയായിട്ടും അച്ഛൻ്റെ കഥകളൊക്കെ വായിക്കുമായിരുന്നു, അവർ തമ്മിൽ ചർച്ച ചെയ്യുമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഇടപെടൽ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു?
0: ആദ്യത്തെ കഥകളിലൊക്കെ ഞാൻ അമ്മയെ വായിച്ച് കേൾപ്പിച്ചിട്ട് ആയിരുന്നു വന്നിരുന്നത്. ഇപ്പം അങ്ങനെ ചെയ്യാറില്ല, വായിക്കാൻ കൊടുക്കുമെന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു ചർച്ചയിലേക്കൊന്നും പോകാറില്ല. കാരണം ഈ പുതിയ കഥയുടെ സങ്കേതങ്ങൾ അമ്മയ്ക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, ഇപ്പോൾ കൊല്ലാരം പോലൊരു കഥ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് മുന്നേ എഴുതിയ മറ്റൊരു കഥ ഞാൻ വളരെ പ്രതീക്ഷയോടു കൂടി കൊടുത്തതാണ്, തിരക്കേടില്ല എന്നേ പറഞ്ഞുള്ളൂ. അത് കുറച്ചുകൂടെ ഒരു മോഡേൺ സോണിൽ നിൽക്കുന്ന കഥയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞൊരു വലിയ പ്രശംസയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ മോശമല്ല എന്നുള്ളൊരു പ്രതികരണമാണ് എപ്പോഴും അമ്മയുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളത്. അമ്മ എപ്പോഴും ഈ താരതമ്യം ചെയ്യുന്നത് അച്ഛൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ എഴുത്തുകാരുമായിട്ട് താരതമ്യം ചെയ്യുന്നുകൊണ്ടായിരിക്കാം. അങ്ങനെ എനിക്കൊരു വലിയ പ്രശംസയൊന്നും കിട്ടിയിട്ടില്ല, ചിലത് മാത്രം നന്നായിട്ടുണ്ട് എന്ന് പറയും വളരെ അപൂർവമായിട്ട്.
1: ഇപ്പോൾ കഥകളുടെ ലോകം ഇടയ്ക്ക് വെച്ച് ആദ്യത്തെ സ്പീഡുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അത് മനഃപൂർവ്വം ചെയ്തതാണോ അതോ അങ്ങനെ വന്ന് ഭവിച്ചതാണോ?
0: അത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. കാരണം മനസ്സിൽ കഥകളില്ലാഞ്ഞിട്ടല്ല, കഥകളുണ്ട്. ഇപ്പോൾ പോലും ഒരു 1-2 കഥകൾ മനസ്സിലുണ്ട്. പക്ഷേ അതിന് പാകം വരട്ടെ, അത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് പതുക്കെ എഴുതിയാൽ മതി. ഇപ്പം മറ്റേതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. നമുക്കൊരു നല്ല കഥ എഴുതി കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമെന്ന് അറിയാം, അത്യാവശ്യം നല്ല പ്രസിദ്ധീകരണത്തിൽ വരുമെന്നൊരു തോന്നലുണ്ട്, നമുക്ക് വായനക്കാരും ഉണ്ട്. അപ്പോൾ പിന്നെ ആളുകൾ നമ്മളെ മറക്കുന്നില്ലല്ലോ. അപ്പോൾ അടുത്തൊരു നല്ല കഥയ്ക്ക് അവരെ നിരാശരാക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാനങ്ങനെ ഒരു പ്രൊളിഫിക്കലി ടാലൻറ്റഡ്, അങ്ങനെ അനുശൂതം എഴുതുന്ന ഒരാളൊന്നും അല്ല. എനിക്ക് നല്ല കഥ തോന്നി അത് നല്ല കഥയായി തോന്നണം. ഉള്ളിലുള്ള എഡിറ്റർ ഒരു വലിയ പ്രശ്നമാണ്, കാരണം ഇത് എന്ത് കഥ എന്ന് തോന്നും ചില തോട്ടുകളൊക്കെ വരുമ്പോൾ. അപ്പോൾ അത് മാറ്റി വയ്ക്കും, അത് വേണ്ടാന്ന് വയ്ക്കും. അതാണ് നല്ലതെന്ന് തോന്നുന്നു. അതിൻ്റെ എണ്ണത്തിലല്ല വണ്ണത്തിലാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നിയത് കൊണ്ടാകാം. പിന്നെ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ പിൻവാങ്ങിയൊരു കടലിൻ്റെ ഒരു പതപ്പന്തണ്ടും പായൽ ബാക്കിയും മാത്രമാണ് ഞാനിന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഒരു റെമനൻ്റ് മാത്രമാണ്, അല്ലെങ്കിൽ റിമെയിൻസ് മാത്രമാണ്, ഹമ്പിൾ റിമെയിൻസ് മാത്രമാണ്. അത് ഇത്രയെങ്കിലും കിട്ടിയത് ഭാഗ്യമായിട്ട് കരുതുന്നു.
1: ഇപ്പോൾ എഴുത്തിൻ്റെ ലോകത്ത് മാത്രമല്ല, ചലച്ചിത്രത്തിൻ്റെ ലോകത്തും കൈവച്ചിട്ടുണ്ട് അനന്തപത്മനാഭൻ. തിരക്കഥയായും മറ്റും ഓഗസ്റ്റ് ക്ലബ് എന്ന സൃഷ്ടി, അങ്ങനെ അച്ഛൻ കൈവച്ച ആ മേഖലയിലും തൻ്റെതായ ഒരു കയ്യൊപ്പ് ചേർത്തണം എന്ന തോന്നൽ എപ്പോഴാണ് ഉണ്ടായത്?
0: അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിന് കാരണം അച്ഛൻ തന്നെ പറഞ്ഞതാണ്, നീ ഒരിക്കലും സിനിമ ഉപജീവനമാക്കരുത്, സംവിധാനം ചെയ്യാൻ പോകരുത് എന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ആ വഴിക്ക് പോകാത്തത്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ ആ വഴി ആലോചിക്കുമായിരുന്നു. അച്ഛൻ്റെ തന്നെ മിടുക്കരായ ശിഷ്യന്മാരുണ്ടല്ലോ, പ്ലസ് സി ഒക്കെ പോലുള്ള, അവരുടെ കൂടെ പോയി നിന്ന് ഈ കല പഠിക്കാൻ പ്രയാസമൊന്നുമില്ല. ഒന്നുകൂടെ നിൽക്കണം, അല്ലെങ്കിൽ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ഭരതനൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, ഉള്ളത് പറയണമല്ലോ, ഭരതമോഹനൊക്കെ നീ വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, എനിക്ക് എഴുത്തുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ വിളിച്ചതാണ്. പക്ഷേ ഞാൻ പോയിട്ടില്ല, എനിക്കങ്ങനെ പോകാനൊന്നും തോന്നിയിട്ടില്ല. ഈ രണ്ട് തിരക്കഥകൾ സംഭവിച്ചതാണ്, അത് ഇങ്ങോട്ട് വന്ന ഓഫറുകളായതുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്, അടുപ്പിച്ച് ഒരു 96 2001 ഇടയ്ക്കുള്ള ഒരു 5 അപരൻ ഷൂട്ടിംഗ് തുടങ്ങിയ February 18 എൻ്റെ ഓർമ്മ. ആ ദിവസം ജയറാം കൃത്യമായിട്ട് വിളിക്കും. അദ്ദേഹം വിളിച്ചിട്ട് പറയും, പപ്പന് ഇഷ്ടമുള്ള സംവിധായകൻ. അന്ന് അദ്ദേഹത്തിന് ഹി വാസ് കോളിംഗ് ദ ഷോട്ട്സ് എന്ന് വേണേൽ പറയാം. അന്ന് കമല് വേണോ, സത്യേട്ടൻ വേണോ, പറയൂ, പപ്പന് ഒരു കഥയുണ്ടെങ്കിൽ പറയും, ഞാൻ സിനിമയാക്കി തരാം. അന്ന് അദ്ദേഹത്തിന് വിചാരിച്ച ഒരു പ്രോജക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറുപ്പക്കാർ. ഞാനൊന്നും വേണ്ട,

0: എന്നേ പറഞ്ഞിട്ടുള്ളൂ അതാണ്. അപ്പം പല ചെറുപ്പക്കാർക്കും ഇത് അതിശയം തോന്നാം. എന്തോ എൻ്റെ മനസ്സിലൊരു പിൻവലിയുമുണ്ട്, അത് വേണ്ട എന്നൊരു തോന്നൽ. മറ്റ് ജോലികളിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്, മറ്റ് ജോലികളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയായിരുന്നു. അതുകൊണ്ടൊന്നും അല്ല, വേണമെങ്കിൽ ഇവിടുത്തെ പോകാമല്ലോ, അത് വേണ്ട എന്നൊരു എന്തോ ഉള്ളിലൊരു തോന്നൽ. പിന്നെ അങ്ങനൊരു സിനിമയ്ക്കായിട്ട് അങ്ങനെ ആലോചിച്ച് അങ്ങനെ ഒരു സംഭവം ഒന്നും എൻ്റെ മനസ്സിലും ഇല്ല. ചില കഥകൾ വരുന്നത് ഇത് സിനിമയാക്കിയാൽ നന്നാവുമെന്ന് എനിക്കറിയില്ല, അങ്ങനെയുള്ളൊരു പിൻവലി ഉണ്ടായിട്ടുണ്ട്.
1: ചുരുക്കി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ആ മേഖലയിൽ കൈവച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാളും ഏറെ മനോഹരമായ സൃഷ്ടികൾ മലയാളിക്ക് ലഭിക്കുമായിരുന്നു എന്ന് പറയാൻ പറ്റും.
0: ഈ റോഡ് നോട്ട് ടേക്കണിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമല്ല, അത് നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കാത്ത വഴിയാണ്. ഒരുപക്ഷെ ആ തിരഞ്ഞെടുക്കാത്ത വഴിയിലൂടെ യാത്ര പോയിരുന്നെങ്കിൽ മറ്റ് ഫലങ്ങൾ കിട്ടുമായിരുന്നിരിക്കാം, പണ്ടൊക്കെ ഇത് സാധ്യമാകുമായിരുന്നു. ഇപ്പോൾ നമ്മളൊരു ജോലിയിൽ, പ്രത്യേകിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് ഇത് നടത്താൻ പ്രയാസമാണ്, അല്ലെങ്കിൽ പിന്നെ ആ ജോലി രാജിവെക്കേണ്ടി വരും. തൽക്കാലം അതിനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ജോലി അനിവാര്യമാണ്, കുടുംബം നടത്തണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ജോലി രാജിവെച്ച് പോകുന്നതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി നടത്തിക്കൊണ്ട് പോകുന്നവർ ഇപ്പോൾ വളരെ കുറവാണ്. പണ്ടൊക്കെ ആകാശവാണിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടാണ് അച്ഛനൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ അച്ഛന് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു, കാരണം സജീവമാവണമെങ്കിൽ ഒരു തൊഴിലിരുന്നു കൊണ്ട് പറ്റില്ല. ഇപ്പോഴത് തീരെയും പറ്റില്ല, നിയമപരമായിട്ട് തന്നെ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ, അങ്ങനെ ഒരു നിയന്ത്രണം എൻ്റെ കർമ്മമേഖലയിലും ഉണ്ട്.
1: ഈ ജോലിയുടെ ഭാരം എന്നതിലുപരിയായിട്ട് ഒരു പക്ഷേ അച്ഛൻ ഉണ്ടാക്കി വെച്ച ഒരു സിംഹാസനം, ആ സിംഹാസനത്തിൻ്റെ ഭാരം തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
0: അതൊരു ഭാരമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ പല കഥകളും മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ, മനസ്സിൽ തോന്നുന്നു ഈ താരതമ്യം ഉള്ളിൽ തന്നെ നടക്കും. ഉള്ളി എഴുതിയതിൻ്റെ നാല് അലത്ത് വരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥകളാണോ ഞാൻ പറയേണ്ടത് എന്ന് ആലോചിക്കും. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്, ഞാൻ എൻ്റെ പി അനന്തപത്മനാഭിൽ പി പോലും ഞാൻ പലപ്പോഴും ഉൾപ്പെടുത്താറില്ല കഴിഞ്ഞ കുറേ കാലമായിട്ട്. കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിന് അങ്ങനൊരു അപമാനം നമ്മളായിട്ട് വരുത്തി വയ്ക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഒരിക്കലും അച്ഛൻ്റെ പേര് ഞാൻ എവിടെയും പറയാറില്ല, അനന്തപത്മനാഭന് മാത്രമേ വയ്ക്കാറുള്ളൂ. എനിക്ക് എൻ്റേതായ എന്തെങ്കിലും സവിശേഷത ഉണ്ടെങ്കിൽ അത് ആളുകൾ അംഗീകരിച്ചാൽ മതി, മറ്റേ നിഴലിലോ തണലിലോ നിൽക്കണ്ട എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടത് പറയുന്നില്ല, ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ ഇത് പറയാറില്ല. പറയരുതെന്ന് കൂടെ വരുന്നവരടുത്ത് പറയും, ഞാൻ ഇന്നയാളുടെ മകനാണെന്ന് പറയരുതെന്ന്. അല്ലാതെ സ്വാഭാവികമായ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയണമല്ലോ, അതിനുവേണ്ടിയാണ്.
1: വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുത്തിൻ്റെയും കഥകളുടെയും ചലച്ചിത്രത്തിൻ്റെയും ലോകത്ത് വളർന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഇന്നത്തെ എഴുത്തിനെയും സിനിമകളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ, എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
0: എനിക്ക് തോന്നുന്നത് സാങ്കേതികമായി നമ്മൾ വളരെയധികം മുന്നേറിയിട്ടുണ്ട്, കഥ പറച്ചിലിൻ്റെ വഴികൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ കഥകളുടെ ആഴം കുറയുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ സിനിമയുടെ കാര്യവും കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഒരു പാരായണ സുഖം തരുന്നു, അല്ലെങ്കിൽ ഒരു ദൃശ്യ സുഖം തരുന്നു. പക്ഷേ ഇതൊരു രണ്ട് മാസം കഴിഞ്ഞ് എന്തായിരുന്നു അതിലെ കഥാപാത്രത്തിൻ്റെ പേരെന്ന് ചോദിച്ചാൽ പോലും ഓർക്കുന്നില്ല. അങ്ങനെ ഉള്ള നല്ല സിനിമകളും നല്ല കഥകളും ഉണ്ടാവുന്നുണ്ട്, പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ തുലവും വളരെ വളരെ കുറവാണ്. മറ്റത് ഒരു ഭരതൻ ചിത്രം, അല്ലെങ്കിൽ ഒരു എം ടി ചിത്രം, ഒരു പത്മരാജൻ ചിത്രം, കെ ജി ജോർജ് ചിത്രം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഈ പുതിയ തലമുറ പോലും അവർ ഓർക്കുന്നുണ്ട്, അവരത് ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ആഘോഷിക്കുന്ന എത്ര ചിത്രങ്ങളുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഇറങ്ങിയ ചിത്രങ്ങൾ അതിൻ്റെ ക്രാഫ്റ്റിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇതൊരു രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്രാഫ്റ്റിന് മുകളിൽ വേറൊരു ക്രാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് മാഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ക്രാഫ്റ്റോ ഒന്നുമല്ല, അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറയുന്ന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ അത് കുറവാണ്. പഴയ പാട്ടുകളുടെ കാര്യം പറഞ്ഞവരെയാണ്, പഴയ പാട്ടുകൾ ഇപ്പോഴും നമ്മൾ ഓർത്ത് പാടുന്നു. ഇപ്പോഴത്തെ പാട്ടുകൾ ഒന്ന് കേൾക്കുന്നു, ചില പാട്ടുകൾ നമ്മളെ ഒന്ന് ആകർഷിക്കുന്നു, പക്ഷേ ഇതൊരു മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് ഓർത്ത് പാടാൻ പറ്റുന്നില്ല, ട്യൂൺ ഒന്ന് ആലോചിക്കേണ്ടി വരുന്നു. അതേസമയം പഴയ പാട്ടുകൾ നമുക്ക് എപ്പോഴും വേണമെങ്കിലും നമ്മുടെ ചുണ്ടിൽ വരും. അതേ അവസ്ഥയാണ് പൊതുവിൽ കലയ്ക്ക് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അതേ ആവശ്യമുള്ളൂ എന്നും തോന്നുന്നു. പുതിയ തലമുറയ്ക്ക് ഇതിലേക്കുള്ള ഒരു ആണ്ടറങ്ങളുണ്ടോ എന്നുള്ള കാര്യവും സംശയമുണ്ട്. അവർക്കൊരു നൈമിഷികമായിട്ടുള്ള ഒരു ആസ്വാദനം മാത്രം മതിയോ എന്നൊക്കെ തോന്നാറുണ്ട് പലപ്പോഴും.
1: ഒരു പക്ഷേ അച്ഛൻ്റെ കാലത്തോ അല്ലെങ്കിൽ നമ്മുടെ കുറേ കൂടി ചെറുപ്പകാലത്തോ ഒക്കെ ഉണ്ടായിരുന്നതിൽ നിന്ന് അനന്ത സാധ്യതകളാണ് ഇന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളടക്കമുള്ളവ ഒരു സൃഷ്ടാവിനും അതേസമയം ലഭിക്കേണ്ടവർക്കും നൽകുന്നത്. അത്തരമൊരു മേഖലയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, ആ അവിടുത്തെ തൊഴിലിനെക്കുറിച്ചും അത് നൽകുന്ന സാധ്യതകളെക്കുറിച്ചും ഒന്ന് പറയാമോ?
0: ഞാൻ പറഞ്ഞല്ലോ, ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലാണ്. മലയാളത്തിലെ ആദ്യത്തെ ഒ ടി ടി ആദ്യത്തെ തിരയിൽ തന്നെ ഉൾപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിപ്പോഴും ഇവോൾവിംഗ് ആണ്, ഇപ്പോഴും പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതാണ് അടുത്ത തലമുറയുടെ ദൃശ്യ ആസ്വാദനം, അതിൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു കാര്യം ഒ ടി ടി ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ പുതിയ തലമുറയുടെ അഭിരുചികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, കാരണം പഴയ തലമുറ ഇത് കാണുന്നില്ല. ഒരു

0: 30-നുള്ളിലുള്ള ജനറേഷനാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ജനറേഷനെയും കൂടെ, തലമുറയും കൂടെ ഇതിന് സജ്ജരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അവരെ കൂടെ ഇതിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് കുറച്ചുകൂടി കാമ്പുള്ള കഥകളും വേണം. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സന്നിവേശമൊക്കെയാണ് ഇപ്പം ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. എത്രത്തോളം സാധ്യമാകുമെന്നറിയില്ല. ധാരാളം സാധ്യതകളുണ്ട്, ധാരാളം പ്രൊജക്റ്റുകൾ മുന്നിലുണ്ട്. നല്ല തിരക്കുള്ള ദിവസങ്ങളാണ്.
1: വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നക്ഷത്രങ്ങളെക്കാൾ വലുതൊട്ട് അഭിനയ രംഗത്തും കൈവച്ചിട്ടുണ്ടല്ലോ, ബാലതാരമായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ.
0: അത് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. എനിക്കൊരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ്. നക്ഷത്രങ്ങളെ കാവൽ 76-ലാണോ 77-ലാണോ അന്നൊരു 5 വയസ്സ് വരും, അത്രേ ഉള്ളൂ. അതിൻ്റെ പൂജ തിരുവനന്തപുരത്തൊരു താരാ ഹോട്ടൽ, ഇപ്പോഴത്തെ SUT ഉത്രാടം തിരുനാൾ, പട്ടം പാലസ് എന്ന് പറയും, അവിടെ വെച്ചായിരുന്നു എൻ്റെ പൂജ. അപ്പോൾ ആ പൂജയ്ക്ക് വളരെ ആദർശികമായിട്ട് ഇതുപോലെ ഞാൻ അവിടെ എത്തിപ്പെട്ടു. അത് എനിക്ക് തോന്നുന്നത് എന്നെ ഇതുപോലെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന വഴിക്കും കണ്ട് അമ്മയും കൂടെ അങ്ങോട്ട് പോയപ്പോൾ അങ്ങനെ പറ്റിയതാണ്. ഞാൻ യൂണിഫോമിലാണ് പോകുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ അന്ന് നക്ഷത്രങ്ങളെക്കാവലിൻ്റെ പൂജ നടക്കുകയാണ് ആദ്യത്തെ. അത് ഞാൻ ഓർക്കുന്നുണ്ട്. സേതുമാധവൻ സാറ്, സുമാരിയമ്മ ഓർക്കുന്നുണ്ട്, NG സോമൻ, അദ്ദേഹം അന്ന് താരമാണ്. അച്ഛൻ ബഹദൂർ കെയൊക്കെ ഓർമ്മയുണ്ട്. അവരൊക്കെ പൂജയ്ക്ക് വന്നിട്ടുണ്ട്. ഹരിപ്പോത്തൻ അന്ന് സുപ്രിയ ഏറ്റവും കത്തി നിൽക്കുന്ന സമയമാണ്. അച്ഛൻ്റെ തന്നെ ഒരു 4 ഹിറ്റുകൾ അടുപ്പിച്ച് അവർ നിർമ്മിച്ചതാണ്, അതിനുശേഷം ഒന്നാണ്. അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പം അദ്ദേഹം വളരെ നൈർമല്യമുള്ള ഒരു മനുഷ്യനാണ്, ഒരു കൽക്കണ്ടം പോലൊരു മനുഷ്യനാണ് സേതുമാധവൻ സാറ്. അദ്ദേഹം എന്നെ അടുത്ത് വന്ന് ലാളിച്ചു, എന്തൊക്കെയോ കഥകളൊക്കെ ചോദിച്ചു. സാധാരണ ഒരു സംവിധായകൻ ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ കാര്യമായിരുന്നു. അതൊരു പാലക്കാട്ടുകാരനായതുകൊണ്ട് എൻ്റെ അമ്മയെ അടുത്ത് അങ്ങനെയുള്ള ചില സ്മൃതികൾ പറയുകയൊക്കെ ചെയ്തു, പാലക്കാടുമായി ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് എന്നെ ഒരു ദിവസം സ്കൂളിൽ വൈകിട്ട് അച്ഛനും അമ്മയും കൂടെ വിളിക്കാൻ വരുന്നു വണ്ടിക്ക്. അപ്പോൾ ഞാനിത് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. പോവാം എന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് വെപ്പൻസ് നിനക്കൊരു പടത്തെ അഭിനയിക്കണോ ചോദിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുക, എനിക്ക് യാതൊരു പിടുത്തമില്ല, എന്താ അഭിനയിക്കേണ്ട അഭിനയമൊന്നും അറിയില്ല. നേരെ പോകുന്ന പട്ടം പാലസിൽ. അപ്പോൾ അദ്ദേഹം എന്നെ വളരെ സൗഹൃദത്തിൽ വിളിച്ച്, അടുത്ത് വിളിച്ച് ശരിക്കും പെറ്റഡ് ആൻഡ് പാമ്പേഡാക്കി അവിടെ പിടിച്ച് നിർത്തുന്നു. ഇനി വരാൻ പോക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ സുമാരിയമ്മയാണ് ഏൽപ്പിക്കുന്നത്. സുമാരിയമ്മയ്ക്ക് മറ്റേ ജ്യൂസ് തരുന്നു. അതിൽ ഭാഗ്യത്തിന് അഭിനയിക്കാനൊന്നുമില്ല, കുറേ മൊണ്ടാഷ് പോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിന്നാലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്ഷൻ കാണിച്ചാൽ മതി. അതൊരു മൊണ്ടാഷാണ്, സംഭാഷണങ്ങളൊന്നുമില്ല. തിയേറ്ററിൽ ഇത് ആദ്യം എഴുതി കാണി, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം മാസ്റ്റർ അനന്തപുരം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുമ്പോൾ ഞാൻ ജാള്യത കൊണ്ട് ഞാൻ ചാളിപ്പെന്ന് പറഞ്ഞ് ഇങ്ങനെ. ആ സിനിമ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയുമല്ല. ഞാൻ രണ്ടാമത് കാണാൻ ആഗ്രഹിക്കാത്തൊരു സിനിമയാണ്. അച്ഛൻ്റെ നല്ല നോവലായിരുന്നെങ്കിലും അത് സിനിമാരൂപം എനിക്കിഷ്ടമല്ല. പിന്നെ ഈ അടുത്തത് വീണ്ടും സർഫേസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ നിന്ന് ഒളിച്ചോടണമെന്ന് തോന്നിയത് ഒരു നിമിഷമായിരുന്നു.
1: അപ്പോൾ അങ്ങനെ ഒരു അഭിനേതാവ് എന്ന മോഹം എവിടെയും വന്നിട്ടില്ല.
0: ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല.
1: അനന്തപത്മനാഭന്റെ കഥയ്ക്ക് ആമുഖം എഴുതിയ
0: എം സുമാരൻ,
1: അദ്ദേഹം എഴുതിയത് മുതുകുളത്തു നിന്ന് ഇടയ്ക്ക് പാലക്കാടേക്ക് ഓടി ഒളിക്കുന്ന ഒരാളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് കൾച്ചറൽ ഡിഫറൻസ് എങ്ങനെയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ സ്വാധീനിച്ചിട്ടുള്ളത്?
0: ഞാൻ ഇഷ്ടപ്പെടുന്ന മുതുകുളം ആയിരുന്നെങ്കിലും
1: എഴുത്തിൽ
0: ഞാൻ ചിറ്റൂർ കഥകളാണ് ആദ്യം മുഴുവൻ എഴുതിയിരുന്നത്. എനിക്ക് അവിടുത്തെ സവിശേഷമായ സംസ്കാരം ഇഷ്ടമാണ്. ഈ കടുത്ത ദ്രാവിഡം ചുവയ്ക്കുന്നതെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. തനി ദ്രവീഡിയനാണ് അവിടുത്തെ ആളുകളുടെ ഭാഷയിൽ, പെരുമാറ്റത്തിൽ, തുറന്ന പെരുമാറ്റത്തിലൊക്കെ എനിക്ക് വളരെ തമിഴ് കൾച്ചർ എനിക്ക് തോന്നിയിട്ടുണ്ട്. തമിഴിൻ്റെ ഒരു ഹൃദയം തുറക്കൽ എനിക്ക് ചിറ്റൂരെപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടുത്തെ മനുഷ്യരും അങ്ങനെയാണ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കഥകൾ അധികവും ചിറ്റൂരിൽ. പിന്നെ അതിൽ നിന്ന് പറിച്ചു പോരുക എന്നുള്ളതായിരുന്നു പിന്നീടുള്ള എൻ്റെ ചലഞ്ച്. പിന്നീട് 10 കഥകൾക്ക് ശേഷം എഴുതിയ കഥകളിൽ 1-2 കഥകൾ ഒഴിച്ച് പിന്നെ പാലക്കാട് അധികം വരുന്നില്ല. ബാക്കി മുഴുവനും മറ്റ് സ്ഥലങ്ങളിലാണ്. ഞാൻ മനഃപൂർവ്വം അത് മാറ്റിയതാണ്. എന്തുകൊണ്ട് ഞാൻ ചിറ്റൂർ തിരഞ്ഞെടുത്തു എന്നുള്ളതിന് കാരണം വേറൊന്നുമില്ല. അച്ഛനിൽ നിന്ന് മാറിയൊരു എൻ്റേതായ ഒരു അടയാളം ഉണ്ടാവണം, എൻ്റേതായ ഭാഷ. അച്ഛൻ ഒരിക്കലും ഉപയോഗിക്കാത്തൊരു ഭാഷയാണ്. അച്ഛൻ അങ്ങനെ അധികം ചൂഷണം ചെയ്യാത്ത ഒരു ഭൂമികയാണ് അവിടുത്തെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുത്തത്. എനിക്കവിടെ വളരെ സവിശേഷമായി തോന്നിയ പല പ്രത്യേകതകളുള്ളൊരു സ്ഥലമാണ്. എൻ്റെ ഭാര്യ വീടും പാലക്കാടായതുകൊണ്ട് എപ്പോഴും പാലക്കാട് പോകാറുണ്ട്. ഇനിയും പാലക്കാട് കഥകളുണ്ട് എന്നെനിക്കറിയാം. മനഃപൂർവ്വം പിടിച്ച് നിർത്തിയിരിക്കുകയാണ് അത്.
1: ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ആളുകൾ, അവരൊരു പക്ഷേ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായാലും അവർ എപ്പോഴും ജനങ്ങളുടെ പ്രിയപ്പെട്ടവരായി അവശേഷിക്കും. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും അവർക്ക് ആ വാത്സല്യവും ഉണ്ടാവും. അനന്തപത്മനാഭൻ എന്ന വ്യക്തിയോട് ഒരുപക്ഷെ മലയാളിക്കുള്ള വാത്സല്യവും അങ്ങനെ തന്നെയായിരിക്കും. എന്തായിരിക്കും അവർ ഇനി പ്രതീക്ഷിക്കുന്നത്, അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചിട്ടുണ്ടോ?
0: ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഒരിക്കലും ചെയ്യാൻ പോകാത്ത ഒരു കാര്യത്തിലാണ്. ഞാൻ സംവിധാനം ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് വലിയ എഴുത്തുകാർ പോലും പറയുന്നത് പത്മരാജൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഭരണം സംവിധാനം ചെയ്യണം.
1: പ്രതിമയും രാജകുമാരിയും പോലെയുള്ള നോവലുകളെ കുറിച്ച് പലരും പറയുമ്പോൾ അത് അനന്തപത്മനാഭൻ സംവിധാനം ചെയ്ത് കാണണം എന്ന് ആളുകൾ പറഞ്ഞു, ഞാൻ പോലും കേട്ടിട്ടുണ്ട്.
0: അനന്തപത്മനാഭൻ സംവിധാനം ചെയ്തതെന്ന് മോശമായാൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് ഞാനായിരിക്കും. കാരണം അച്ഛനുണ്ടാക്കി വെച്ചൊരു സാധനം

0: പ്രേരിപ്പിച്ചു. ഒരിക്കലും അച്ഛൻ്റെ അതേപടി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അച്ഛൻ്റെ പണ്ട് എഴുതിയ ചില നോവലുകൾ പുനരാവിഷ്കരിക്കാൻ അല്ലെ പുനർഭാഷ്യം കൊടുക്കാൻ അതേപടിയല്ല, ഞാൻ അങ്ങനെ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. വാടകയ്ക്കൊരു ഹൃദയം എന്ന് പറയുന്ന നോവൽ, ആ നോവൽ സിനിമയായപ്പോൾ വരാത്തൊരു കഥാപാത്രത്തെ മുഖ്യ കഥാപാത്രമായി, നോവലിലുള്ളൊരു കഥാപാത്രത്തെയാക്കി ചെയ്തിരുന്നത്. അത് കുറേ അപ്രീസിയേഷൻ കിട്ടിയിരുന്നു. ഒരു ഷോർട്ട് സീരീസായിട്ട് അമൃത ടി വിയിൽ ചെയ്തിരുന്നു. അതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ഞാനായിരുന്നു, എഴുത്തും ഞാനായിരുന്നു, പ്രൊജക്ട് ഡയറക്ടർ വേറെ ആളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ പൂർണ്ണമായിട്ട് ഇരുന്നിരിക്കുന്ന ഞാനാണ്. മേൽനോട്ടം എന്നാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്, സംവിധാന മേൽനോട്ടം. അതെനിക്ക് വളരെ തൃപ്തികരമായ ഒരു അനുഭവമായിരുന്നു. കാരണം അതൊരു പുനർഭാഷ്യമായിരുന്നു, നോവലില്ലാത്ത ഒരു ക്ലൈമാക്സ് ഞാൻ ഉണ്ടാക്കിയ. അങ്ങനെയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നോവൽ അതേപടി എടുത്ത് പകർത്തി വയ്ക്കുകയല്ല എന്ന് തോന്നുന്നു. എനിക്കത് അതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒന്നാണ് നക്ഷത്രങ്ങളെ കാവൽ. അത് സിനിമയായപ്പോൾ നന്നായില്ല, പക്ഷേ അതിൽ നല്ലൊരു ഭാഷ്യം എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എപ്പോഴെങ്കിലും സാധിക്കുമായിരിക്കും, എഴുത്തിലായിരിക്കും, സംവിധാനം വേറെ ആരെങ്കിലും എടുക്കുമാരി ചെയ്യണം.
1: അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ,
0: എൻ്റെ സ്വപ്നം ഇതൊന്നുമല്ല, ഒരു നോവൽ എഴുതുക എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും

0: പ്രളയമാവില്ല, അത് സിനിമയായപ്പോൾ നന്നായില്ല. പക്ഷേ അതിൽ നല്ലൊരു ഭാഷ്യം എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എപ്പോഴെങ്കിലും സാധിക്കുമായിരിക്കും, എഴുത്തിലായിരിക്കും, സംവിധാനം വേറെ ആരെങ്കിലും എടുക്കന്മാർ ചെയ്യണം.
1: അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ,
0: എൻ്റെ സ്വപ്നം ഇതൊന്നുമല്ല, ഒരു നോവൽ എഴുതുക എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും മലയാളിയുടെ സ്വപ്നങ്ങൾ പൂവണിയും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അനന്തപത്മനാഭൻ എന്ന വ്യക്തിയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്?
0: എൻ്റെ മനസ്സിൽ കഥകൾ എഴുതുക, അതിനേക്കാൾ എന്തെങ്കിലും ഒരു നോവൽ എഴുതണം. ഒറ്റ നോവൽ മതി, ആ നോവൽ നന്നായിരിക്കണം, അത്രേ ഉള്ളൂ.
1: ആകാശവാണിയുടെ ഏറെ അടുത്തു നിൽക്കുന്ന രണ്ടു പേരാണ് പി പത്മരാജനും രാധാലക്ഷ്മിയും. അതുകൊണ്ട് തന്നെ അവരുടെ പുത്രനോടുള്ള ഒരു വാത്സല്യം ശ്രോതാക്കൾക്ക് കൂടുതലായിരിക്കും. അവരോട് എന്താണ് പറയാനുള്ളത്?
0: എനിക്ക് വലിയ നഷ്ടബോധം തോന്നാറുണ്ട്. കാരണം പഴയ ആകാശവാണി പരിപാടികളിൽ ഞാൻ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ പോയിട്ടുണ്ട്. ആ സജീവത ഞാൻ കണ്ടതാണ്. അത് തിരുവനന്തപുരത്തൊക്കെ ലളിതഗാന രംഗത്താണെങ്കിൽ കെ പി ഉദയഭാനു, എം ജി രാധാകൃഷ്ണൻ, പെരുമ്പാവൂർ രവീന്ദ്രനാഥ്, ഇങ്ങനെ അതികായന്മാർ നിന്ന ഒരു കാലം. അതുപോലെ പ്രക്ഷേപണകലയിൽ ജഗതി എൻ കെ ആചാരി, നാഗവള്ളി ആർ എസ് കുറുപ്പ്, ടി എൻ ഗോപിനാഥൻ നായർ, പി ഗംഗാധരൻ നായർ, ടി പി രാധാമണി, വലിയ വലിയ, ശരിക്കും അവരൊക്കെ മഹാമേരുക്കളച്ചൻ, വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു സംഘമായിരുന്നു. ഇപ്പോൾ

രാജന്റെ മകനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനായിരുന്നു ഇന്ന് നമ്മുടെ അതിഥി. ഒപ്പമുണ്ടായിരുന്നത് YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം പ്രജ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം MG രാധാകൃഷ്ണൻ. ആലാപനം MG ശ്രീകുമാർ.

ചിത്രം സമ്മർ ഇൻ ബെത്ലഹേം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ചത്.

എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം. ചിത്രം മയിൽപ്പീലിക്കാവ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
0: ആകാശവാണി തൃശൂർ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ സില്ലിനൊരു കാതൽ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം.

0: 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. അല്പസമയത്തിനകം കാൽപന്തോളം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം കേൾക്കാം കോഴിക്കോട് റിലേ.
1: ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞ എടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
4: നോർത്ത് അമേരിക്കൻ മണ്ണിൽ ആവേശം വിതറി മുന്നേറുന്ന ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരവും നാടകീയവുമായ അധ്യായങ്ങളാണ് അരങ്ങേറിയത്. ആരാധകരെ മുൾമുനയിൽ നിർത്തിയ ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലെ ബ്രസീൽ നോർവേ പോരാട്ടവും മെക്സിക്കോ സിറ്റിയിലെ അസ്റ്റക്ക സ്റ്റേഡിയത്തിൽ നടന്ന ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരവും പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദൃശ്യവിരുന്നാണ് സമ്മാനിച്ചത്. 5 തവണ ലോക ചാമ്പ്യന്മാരായ കാനറികളെ 1-2 ഗോളുകൾക്ക് അട്ടിമറിച്ച് വൈക്കിങ്ങുകളുടെ പിന്മുറക്കാരായ നോർവേ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ കളി

കളിയിലുടനീളം നാടകീയമായ ചുവപ്പ് കാർഡും പെനാൽറ്റികളും കണ്ട മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോയെ 2-3 തകർത്ത് 10 പൊരുതിയ ഇംഗ്ലണ്ടും തങ്ങളുടെ ക്വാർട്ടർ ഫൈനൽ യോഗ്യത ഉറപ്പിച്ചു. ആദ്യ മത്സരത്തിൽ ടാക്ടിക്കൽ മികവിലും ശാരീരികക്ഷമതയിലും ബ്രസീലിനേക്കാൾ ഏറെ മുന്നിലായിരുന്നു സ്റ്റാലെ സോൽബക്കന്റെ നോർവീജിയൻ പട. ലോകകപ്പ് ചരിത്രത്തിൽ ബ്രസീലിന് ഇതുവരെ തോൽപ്പിക്കാൻ കഴിയാത്ത ഏക ടീമെന്ന തങ്ങളുടെ വിസ്മയ റെക്കോർഡ് കാത്തുസൂക്ഷിക്കാൻ ഇറങ്ങിയ നോർവേ നായകൻ മാർട്ടിൻ ഒഡേഗാർഡിന്റെയും സൂപ്പർ സ്ട്രൈക്കർ ഏർലിംഗ് ഹാലൻഡിന്റെയും അസാധാരണ പ്രകടനത്തിന്റെ കരുത്തിലാണ് അട്ടിമറി വിജയം സ്വന്തമാക്കിയത്. കളിയുടെ ഭൂരിഭാഗം സമയവും പന്ത് കൈവശം വെക്കുന്നതിൽ നോർവേ ആധിപത്യം പുലർത്തിയെങ്കിലും കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലിയൻ നിര വിനീഷ്യസ് ജൂനിയറിന്റെയും റോഡ്രിഗോയുടെയും വേഗതയിലൂടെ പ്രത്യാക്രമണങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. ആദ്യ പകുതിയിൽ പരിക്കേറ്റ ലൂക്കാസ് പക്വേറ്റയുടെ അഭാവം ബ്രസീലിന്റെ മധ്യനിരയുടെ സർഗാത്മകതയെ ബാധിച്ചപ്പോൾ ഒഡേഗാർഡ് നയിച്ച നോർവീജിയൻ മധ്യനിര കളം നിറഞ്ഞു കളിച്ചു. കളിയുടെ 14th ബ്രസീലിയൻ താരം മാത്യൂസ് കുൻഹയെ നോർവീജിയൻ ഡിഫൻഡർ ക്രിസ്റ്റഫൻ അയർ ബോക്സിൽ വീഴ്ത്തിയതിന് ബ്രസീലിന് പെനാൽറ്റി ലഭിച്ചു. മിഡ്ഫീൽഡർ ബ്രൂണോ ഗ്യുമാരസ് എടുത്ത ഷോട്ട് നോർവേയുടെ കരുത്തനായ ഗോൾകീപ്പർ ഒറിയാൻ നീ ലാൻഡ് അതിസാഹസികമായി തടുത്തു. ഈ പെനാൽറ്റി മിസ്സാണ് ബ്രസീലിന് ആദ്യ പകുതിയിൽ ലീഡ് നേടാനുള്ള സുവർണാവസരം നഷ്ടമാക്കിയത്. നോർവേയുടെ യുവ വിങ് ആന്റണിയോ നൂസ 1st കനത്ത ഭീഷണി ഉയർത്തിയെങ്കിലും പിന്നീട് പകരക്കാരനായി വന്ന ആൻഡ്രിയാസ് ഷെൽഡ്രപ്പാണ് കളിയുടെ ഗതി മാറ്റിയത്. 2nd തുടക്കത്തിൽ ബ്രസീലിന്റെ കൌമാര വിസ്മയം എഡ്രിക് കളത്തിലിറങ്ങി ഒരു സുവർണ അവസരം പാഴാക്കിയതിന് തൊട്ടുപിന്നാലെ നോർവേ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടി. കളിയുടെ 79th കൃത്യമായ 7 മെനഞ്ഞെടുത്ത നീക്കത്തിനൊടുവിൽ ഇടതുഭാഗത്ത് നിന്ന് ആൻഡ്രിയാസ് ഷെൽഡ്രപ്പ് നൽകിയ മനോഹരമായ ക്രോസ് ബോക്സിനുള്ളിൽ ഉയർന്ന ചാട്ടത്തിലൂടെ എർലിംഗ് ഹാലൻഡ് ഒരു ഉഗ്രൻ ഡൗൺവേർഡ് ഹെഡറിലൂടെ ബ്രസീലിയൻ ഗോൾകീപ്പർ അലിസൺ ബെക്കറെ കീഴടക്കി വലയിലെത്തിച്ചു. ഗോൾ വഴങ്ങിയതോടെ സമനിലയ്ക്കായി ബ്രസീൽ സർവശക്തിയുമെടുത്ത് ആക്രമിച്ചെങ്കിലും നോർവീജിയൻ ഗോൾകീപ്പർ ഒറിയാൻ നിലാൻഡ് റയാൻ ബ്രൂണോ ഗ്യുമാരസ് എന്നിവരുടെ ഗോൾ ഉറച്ച ഷോട്ടുകൾ അതിസാഹസികമായി തടഞ്ഞ് കോട്ട കാത്തു. മത്സരം അതിന്റെ നിശ്ചിത 90 അടുത്ത സമയത്ത് ഹാലൻ വീണ്ടും തന്റെ ഗോൾ വേട്ടക്കാരന്റെ സഹജവാസന പുറത്തെടുത്തു. പ്രതിരോധ താരം ഡാനിലോയുടെ കാലുകൾക്കിടയിലൂടെ ഹാലൻ തൊടുത്ത നിലം പറ്റിയുള്ള ക്ലോസ് റേഞ്ച് ഷോട്ട് അലിസനെ കാഴ്ചക്കാരനാക്കി വലതുമൂലയിലേക്ക് തുളച്ചു കയറിയതോടെ നോർവേ 2 മുന്നിലെത്തി. എന്നാൽ ഇഞ്ചുറി ടൈമിന്റെ 10th ബോക്സിനുള്ളിൽ കാസമിറോയെ ഓസ്റ്റിഗാർഡ് വീഴ്ത്തിയതിന് VAR പരിശോധനയിലൂടെ ബ്രസീലിന് അനുകൂലമായി പെനാൽറ്റി ലഭിക്കുകയും കിക്കെടുത്ത സൂപ്പർ താരം നെയ്മർ പന്ത് വലയിലെത്തിച്ച് ആശ്വാസ ഗോൾ നേടുകയും ചെയ്തു. 1990 ശേഷം ആദ്യമായി ബ്രസീൽ ഒരു ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ പുറത്താകുന്ന നാണക്കേടോടെ കളം വിട്ടപ്പോൾ വൈക്കിങ്ങുകൾ തങ്ങളുടെ ചരിത്രത്തിലാദ്യമായി ലോകകപ്പിന്റെ അവസാന 8 ഇടം പിടിച്ചു. അതേസമയം മെക്സിക്കോ സിറ്റിയിലെ കനത്ത അന്തരീക്ഷമർദ്ദവും ഉയരക്കൂടുതലും വെല്ലുവിളിയുയർത്തിയ 2nd തോമസ് ടുഷേലിന്റെ ഇംഗ്ലണ്ട് ടീം ചരിത്രത്തിലെ ഏറ്റവും ധീരമായ പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത്. അതുവരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിത കുതിപ്പ് നടത്തിയ ആതിഥേയരായ മെക്സിക്കോയെ അവരുടെ തട്ടകത്തിൽ നേരിടുക എന്നത് ഇംഗ്ലണ്ടിന് കഠിനമായിരുന്നു. എങ്കിലും മധ്യനിരയിലെ കുതിരശക്തിയായ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ അവിശ്വസനീയമായ ഇരട്ട ഗോൾ പ്രകടനമാണ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിന് വലിയ മേധാവിത്വം നൽകിയത്. കളിയുടെ 36th നായകൻ ഹാരി കെയ്നിന്റെ അസിസ്റ്റിൽ നിന്ന് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ ആദ്യ ഗോൾ നേടി. വെറും 98 വ്യത്യാസത്തിൽ 38th പ്രതിരോധ നിരയെ കീറിമുറിച്ചുകൊണ്ട് ബെല്ലിംഗ്ഹാം വീണ്ടും ലക്ഷ്യം കണ്ടതോടെ ഇംഗ്ലണ്ട് പെട്ടെന്ന് തന്നെ 2-0 മുന്നിലെത്തി. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുൻപ് 42nd മെക്സിക്കൻ താരം ജൂലിയൻ കിനോണസ് നേടിയ മനോഹരമായ ഗോളിലൂടെ ആതിഥേയർ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചുവന്നു. 2nd മത്സരം കൂടുതൽ വന്യവും നാടകീയവുമായി മാറി. കളിയുടെ 54th ഇംഗ്ലണ്ടിന്റെ യുവ ഡിഫൻഡർ ജാരൽ ക്വാൻസ മെക്സിക്കൻ താരം ജീസസ് ഗല്ലാഡോക്കെതിരെ നടത്തിയ അപകടകരമായ സ്റ്റെഡ്സബ് ചലഞ്ചിന് വാർ പരിശോധനയിലൂടെ നേരിട്ട് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയത് ഇംഗ്ലണ്ടിനെ കടുത്ത പ്രതിസന്ധിയിലാക്കി. 10 ചുരുങ്ങിയ ഇംഗ്ലണ്ടിനെതിരെ മെക്സിക്കോ വൻ ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും 60th ആന്റണി ഗോർഡനെ ബോക്സിൽ വീഴ്ത്തിയതിന് ഇംഗ്ലണ്ടിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. കിക്കെടുത്ത നായകൻ ഹാരി കെയ്ൻ ഒട്ടും പിഴയ്ക്കാതെ പന്ത് വലയിലെത്തിച്ച് സ്കോർ 3-1 ആക്കി ഉയർത്തി. പോരാട്ടം അവസാനിപ്പിക്കാൻ മെക്സിക്കോ മടിക്കാത്തതിനാൽ 69th അവർക്കും വാർ പരിശോധനയിലൂടെ ഒരു പെനാൽറ്റി ലഭിക്കുകയും മെക്സിക്കൻ സൂപ്പർ സ്ട്രൈക്കർ റൌൾ ജിമനസ് അത് ഗോളാക്കി മാറ്റി സ്കോർ 3-2 കളി വീണ്ടും ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുകയും ചെയ്തു. അവസാന 30 11 നീണ്ട ഇഞ്ചുറി ടൈമും 10 പ്രതിരോധിച്ച ഇംഗ്ലണ്ട് കോട്ടക്കാക്കാൻ ഡിഫൻഡർ ഡാൻ ബേണും ഗോൾകീപ്പർ ജോർദാൻ പിക്ഫോർഡും നടത്തിയ അസാമാന്യ രക്ഷപ്പെടുത്തലുകൾ എടുത്തു പറയേണ്ടതാണ്. മെക്സിക്കോയുടെ നിരന്തരമായ ക്രോസുകളും റൌൾ ജിമനസിന്റെ അക്രോബാറ്റിക് ഓവർഹെഡ് കിക്കുകളും പിക്ഫോർഡിന്റെ തകർപ്പൻ സേവുകളിലും

ഇംഗ്ലീഷ് പ്രതിരോധത്തിലും തട്ടിത്തകരുകയായിരുന്നു. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ആസ്റ്റക്കയിലെ മെക്സിക്കൻ ആരാധക കൂട്ടത്തെ നിശബ്ദരാക്കി ഇംഗ്ലണ്ട് 3-2 ഇതിഹാസ വിജയം ആഘോഷിച്ചു. ഈ രണ്ട് തകർപ്പൻ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ അവസാനിച്ചതോടെ വരുന്ന ശനിയാഴ്ച മയാമിയിൽ നടക്കുന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനലിൽ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഇംഗ്ലണ്ട് നോർവേ പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിലെ ക്ലാസിക് പോരിന് ഡാളസിലെ ടെക്സസ് AT&T സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടം. അത്യന്തം ആവേശം നിറഞ്ഞ ഐബീരിയൻ ഡെർബിയും തുടർന്ന് നാളെ പുലർച്ചെ 5:30 വാഷിംഗ്ടണിലെ സീറ്റിലെ ലുമേൻ ഫീൽഡിൽ ആതിഥേയരായ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ബെൽജിയവും തമ്മിൽ ഏറ്റുമുട്ടുന്ന പ്രവചനാതീതമായ മത്സരവും ടൂർണമെന്റിലെ തന്നെ ഏറ്റവും വലിയ ദൃശ്യവിരുന്നുകളായി മാറും. ആദ്യ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരൊറ്റ ഗോൾ പോലും വഴങ്ങാതെ അപരാജിത കുതിപ്പ് തുടരുന്ന ലൂയിസ് ഡീല ഫുവെൻഡെയുടെ സ്പെയിൻ ടീം തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫോമിലാണ് ഈ പ്രീ ക്വാർട്ടറിലേക്ക് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 34 മത്സരങ്ങളിൽ തോൽവിയറിയാതെ മുന്നേറുന്ന സ്പാനിഷ് പട തങ്ങളുടെ മധ്യനിരയിലെ കരുത്തരായ റോഡ്രി, പെദ്രി, ഡാനി ഓൽമോ എന്നിവരുടെ സർഗാത്മകതയിലാണ് പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ഇവർക്കൊപ്പം വിങ്ങുകളിൽ വിനാശകരമായ വേഗതയുമായി കളം നിറയുന്ന യുവവിസ്മയം ലാമിൻ യമാലും ഗോളടിവീരൻ മൈക്കൽ ഒയാസബാലും ചേരുമ്പോൾ ഏത് വൻ പ്രതിരോധ കോട്ടയും തകർക്കാൻ പോന്ന ആക്രമണ നിരയാണ് സ്പെയിനിനുള്ളത്. പ്രതിരോധത്തിൽ പൌ കുബാർസിയും ഐമെറിക് ലപ്പോട്ടയും നൽകുന്ന അസാധാരണമായ ഉറപ്പും ഗോൾവലയ്ക്ക് മുന്നിൽ ഉനായ് സിമോണിന്റെ സാന്നിധ്യവും സ്പെയിനിന് ഈ ടൂർണമെന്റിലെ ഏറ്റവും സമഗ്രമായ ടീമാക്കി മാറ്റുന്നു. എന്നാൽ റോബർട്ടോ മാർട്ടിനസിന്റെ കീഴിലിറങ്ങുന്ന പോർച്ചുഗലിനെ ഒട്ടും കുറച്ചു കാണാൻ സ്പെയിനിനാവില്ല. കാരണം വ്യക്തിഗത മികവുകൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു കൂട്ടം മികച്ച കളിക്കാരുടെ നിരയാണ് അവർക്കുള്ളത്. അന്താരാഷ്ട്ര ഫുട്ബോളിലെ തന്റെ അവസാന ലോകകപ്പ് മത്സരങ്ങളിൽ കളിക്കുന്ന ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇനിയുള്ള ഓരോ മത്സരവും ജീവൻ മരണ പോരാട്ടമായാണ് കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ നോക്കൌട്ട് ഘട്ടത്തിലെ തന്റെ ആദ്യ ഗോൾ നേടി റെക്കോർഡിട്ട റൊണാൾഡോയ്ക്ക് മികച്ച പിന്തുണ നൽകാൻ ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റീനിയ, റാഫേൽ ലിയാവോ എന്നിവരടങ്ങുന്ന അത്യാധുനിക മധ്യനിരയും ആക്രമണ നിരയും പോർച്ചുഗലിനുണ്ട്. പ്രതിരോധത്തിൽ റൂബൻ ഡയസും കാൻസലോയും നൽകുന്ന പരിചയ സമ്പത്തും ഗോൾ കീപ്പർ ഡീഗോ കോസ്റ്റയുടെ സാന്നിധ്യവും പോർച്ചുഗലിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. പൊസിഷൻ ഫുട്ബോളിന്റെ ആധിപത്യം പുലർത്തുന്ന ഇരു ടീമുകളും നേർക്കുനേർ വരുമ്പോൾ മധ്യനിരയിലെ പോരാട്ടമായിരിക്കും കളിയുടെ ഗതി നിശ്ചയിക്കുക. ചരിത്രപരമായി ഇരു ടീമുകളും തമ്മിലുള്ള മത്സരങ്ങൾ സമനിലകളിൽ അവസാനിക്കാറുണ്ടെങ്കിലും സ്പെയിനിന്റെ നിലവിലെ ഫോമും പ്രതിരോധത്തിലെ കെട്ടുറപ്പും റൊണാൾഡോയുടെ കരിയറിലെ അവസാന ലോകകപ്പ് മോഹങ്ങൾക്ക് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. രണ്ടാമത്തെ മത്സരത്തിൽ സീറ്റിലെ സ്വന്തം ഗാലറിയുടെ ആവേശം മുഴുവൻ ഉൾക്കൊണ്ടിറങ്ങുന്ന USA ടീം തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നിലേക്ക് കണ്ണുവച്ചാണ് മൗറീഷ്യോ പോച്ചെട്ടിനോയുടെ തന്ത്രങ്ങൾക്ക് കീഴിൽ ബൂട്ട് കെട്ടുന്നത്. ബോസ്നിയക്കെതിരെയുള്ള മികച്ച വിജയത്തിന് ശേഷം ടീമിലെ സൂപ്പർ സ്ട്രൈക്കർ ഫൊളാരിൻ ബലോഗന്റെ ചുവപ്പ് കാർഡ് സസ്പെൻഷൻ ഫിഫ അപ്രതീക്ഷിതമായി പിൻവലിച്ച വാർത്ത US ക്യാമ്പിൽ വലിയ ഊർജ്ജമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നായകൻ ക്രിസ്ത്യൻ പുലിസിച്ചിനൊപ്പം ബലോഗൻ കൂടി മുന്നേറ്റ നിരയിൽ ഒന്നിക്കുമ്പോൾ USAയുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച ഇരട്ടിക്കും. വെസ്റ്റൺ മക്കെന്നി, ടൈലർ ആഡംസ്, മാലിക് ടിൽമാൻ എന്നിവരടങ്ങുന്ന മധ്യനിരയാണ് അമേരിക്കയുടെ കളി നിയന്ത്രിക്കുന്നത്. ഇവരുടെ തീവ്രമായ പ്രസിംഗ് ഗെയിം ബെൽജിയത്തിന്റെ താളം തെറ്റിക്കാൻ പോകുന്നതാണ്. വിംഗ് ബാക്കുകളായ സെർജീനിയോ ഡസ്റ്റും ആന്റണി റോബിൻസണും നൽകുന്ന വേഗതയും പ്രതിരോധത്തിൽ ടീം റീമിന്റെ അനുഭവ സമ്പത്തും ആതിഥേയർക്ക് കരുത്താകും. മറുഭാഗത്ത് ഗ്രൂപ്പ് ഘട്ടത്തിൽ അത്ര സ്ഥിരതയാർന്ന പ്രകടനമല്ല കാഴ്ചവെച്ചതെങ്കിലും സെനഗലിനെതിരെ 2 പുറകിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയ റൂഡി ഗാർഷ്യയുടെ ബെൽജിയം ഒട്ടും എളുപ്പമുള്ള എതിരാളികളല്ല. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പ്ലേമേക്കർമാരിൽ ഒരാളായ കെവിൻ ഡി ബ്രൂയിനെ നയിക്കുന്ന ബെൽജിയൻ നിരയിൽ ജെറമി ഡോക്കുവിന്റെ വിനാശകരമായ ട്രിബിളിംഗുകളും യൂറി ടീലമൻസിന്റെ മിന്നും ഫോമും ഏത് പ്രതിരോധത്തെയും തകർക്കാൻ കെൽപ്പുള്ളതാണ്. മുന്നേറ്റത്തിൽ ചാൾസ് ഡി കെറ്റിലറേയും ബെഞ്ചിൽ നിന്ന് സൂപ്പർ സബ്ബായി ഇറങ്ങാൻ സാധ്യതയുള്ള റൊമേലു ലുക്കാക്കുവും ഗോൾവലയ്ക്ക് മുന്നിൽ അനുഭവ സമ്പത്തിന്റെ കൊടുമുടിയായ തിബോ കോർട്ടോയും അണിനിരക്കുമ്പോൾ ബെൽജിയം കടുത്ത പോരാട്ട വീര്യമാണ് പുറത്തെടുക്കുക. ട്രാൻസിഷൻ കളികളിൽ ബെൽജിയത്തിന്റെ പ്രതിരോധം പലപ്പോഴും പതറാറുള്ളത് അമേരിക്കൻ വിങ്ങർമാർക്ക് മുതലെടുക്കാൻ സാധിക്കുന്ന വലിയൊരു ബലഹീനതയാണ്. 2014 ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ബെൽജിയത്തോട് ഏറ്റുവാങ്ങിയ തോൽവിക്ക് സ്വന്തം മണ്ണിൽ വെച്ച് പ്രതികാരം ചെയ്യുക എന്ന ലക്ഷ്യം കൂടി USA മുന്നിൽ കാണുന്നുണ്ട്. മത്സരത്തിന്റെ കനത്ത അന്തരീക്ഷവും ഹോം ഗ്രൗണ്ടിന്റെ വലിയ പിന്തുണയുമുള്ളതിനാൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കോ നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. എങ്കിലും ടീമിന്റെ കെട്ടുറപ്പിലും നിലവിലെ മികച്ച ഫോമിലും അമേരിക്കയ്ക്ക് നേരിയ മുൻതൂക്കമുണ്ട്. ഈ 2 ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശം നിറഞ്ഞ നോക്കൌട്ട് രാത്രികൾ സമ്മാനിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.

0: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
1: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.
2: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പ്രണാമം എന്ന ചിത്രത്തിൽ ഭരതന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ചത്.

0: ചലച്ചിത്രഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
5: ആകാശവാണി അക്ഷര ശ്ലോകം അവതരിപ്പിക്കുന്നത് വനമാല അക്ഷര ശ്ലോക സമിതി, തിരുവനന്തപുരം. പങ്കെടുക്കുന്നവർ ചിത്രകുമാരി, കൃഷ്ണകുമാരി അന്തർജനം, ഷീല ശശിധരൻ, പത്മാവതി പിഷാരസ്യാർ.
6: ധ്യായേ നിത്യം ഗണേശം പരമഗുണയുധം, ധ്യാന സംസ്ഥം ത്രിനേത്രം, ഏകം ദേവം ത്വദേകം പരമസുഖയുധം, ദേവദേവം പ്രസന്നം. ശുണ്ടാദിണ്ടാഡ്യഗണ്ടോദ്ഗളിതമദജ്വാലാല്ലോലമത്താലിമാലം, ശ്രീമന്തം വിഘ്നരാജം സകല സുഖകരം ശ്രീഗണേശം നമാമി.
7: ശ്രീയേറും മാറുകാടാമ്പുഴയിൽ മരുവിടും പാർവതീദേവി, തൃക്കാലിയുള്ളോനാശ്രയിപ്പൂ പല

0: ലൗകികാശാലയിൽ ഒലയുമേ കാട്ടുവൃക്ഷത്തിലാരാൾ പീയൂഷം അയ്യണി കൺമുന വഴി ചൊരിയാൻ കൈതൊഴുന്നേ നജസ്രം.
1: ഭൂതങ്ങൾ കിഷനായും ഹരിഹരസുതനായാർക്കുമേ സോമിയായും ഭൂവിങ്കൽ പ്രാണനായും മണിമയവരനാൽ പന്തളം ദാസനായും പാരം മോദേന പുള്ളിപ്പുലിയുടെ പുറമേറിട്ടെഴും നള്ളിയിടുന്ന ആചാര്യരൂപമൊന്നൻ തരളിത ഹൃദയത്തിങ്കലും കണ്ടിടാവൂ.
2: ഭൂമാതിന്നും ഭുവയ്ക്കും ഭുജഗപതി തനിക്കും വിഹംഗാധിപന്യം ലക്ഷ്മീകാന്തൻ തനിക്കും കമലമതിലിരിക്കും വിധിക്കും തൊഴുന്നേൻ. കെൽപ്പേറിയിടുന്ന വൈവസ്വത ഭവനമതിൽ ചെന്നു ഞാൻ വീണിടായ്വാൻ തൃക്കാലേകീടവേണം ശിവശിവകരുണാസത്തമേ പത്മനാഭ.
3: കുട്ടത്തേങ്ങ അവൽ പഴം കുളവുമായി നിത്യം നമിക്കുന്നൊരേ തുഷ്ട്യാ നല്ല വരങ്ങളേകി നിതരാം പാലിച്ചുകൊണ്ടെപ്പോഴും മുട്ടാതെന്നു അനുഗ്രഹം ചൊരിയുമാറത്യന്ത ശ്രദ്ധായുധം കൊട്ടാരക്കരവാണിടും ഗണപതേ കാത്തിടണേ ഞങ്ങളെ.
0: മദ്യം പച്ച ഇറച്ചി മണ്ണു ശവവും കത്തുന്ന തീയക്ഷതം നെയ്യും ചന്ദനവും വെളുത്ത കുസുമം വിപ്രദ്വയം കാതളം ദേശാത്രി തൈർത്തേൻ കരിമ്പ് ഗജവും തണ്ടശ്വമാന്തോളവും രാജാവും കയറിട്ട കാള പശുവും യാത്രാമുഖേ ശോഭനം.
1: വെണ്ണീറും വിറകെണ്ണയും കഴുതയും ചൂലും മുറം ദർഭയും ഒത്തും കൂറ്റനുമെള്ളുമു

0: ആരൻ ബലിപുഷ്പം എന്നിവയെതിർത്തേടിൽ സദാ നിന്ദിതം.
1: ദേവീ പൂമകളെ മുകുന്ദവനിരേ, വെൺമുത്തുരത്നങ്ങളാൽ വാരിക്കോരി നിറച്ച പൂർണകലശം കൊണ്ടാടുമാനന്ദമേ. ധന്യേ നിന്നയനോദ്ഭവ സുധാരസ സമ്പത്തു ധന്യാത്മികേ, തന്നേടൻപിലെനിക്കു സുന്ദരി മഹാലക്ഷ്മീ വികൽപ്പം വിനാ.
2: ധാരാളം ധനവും പ്രതാപവും അതീവായുസ്സും ആരോഗ്യവും ചേരുന്നോരിക ഭാരതക്ഷിതിയിലുണ്ടെന്നാളു എന്നാകിലും ആരുണ്ടാകിലും അശ്രുപൂജനം എനിക്കാണെന്ന് ലോകോത്തമന്മാരാരും നിരൂപിക്കയില്ല നിയതം ശ്രീരാമരാജർഷികൾ.
3: ആരാ കൂടെ ഒരുത്തരില്ല പറയൂ, സത്യം ധരിപ്പിച്ചിടാന്നാരാലുള്ളൊരു വാരിയ തരുണിയെങ്ങുണ്ടങ്ങു നിൽപ്പുണ്ടവൾ. പേരാനന്ദവൾ പൂരമോർത്തറിയുമോ, താൻ മുമ്പതില്ലെങ്ങു നിന്നാ രാമാമണിയെ കിടച്ചതു വഴിമത്യേ വച്ചു ഹാമെച്ചമായി.
0: പാലാംഭോതി കടഞ്ഞെടുത്തൊരമൃതം തങ്ങൾ

0: കവർന്നു മധുരം ഞങ്ങൾക്കു നിർവാണതം.
1: ഈറ്റില്ലമ്പുകൾ പെറ്റ പാൽക്കടലിതം കോലം കലാനായക കിറ്റം അമ്പിലുടപ്പിറപ്പിന്ന തമൃതം മറ്റേതു പിന്നോർമരം പോറ്റി നിൻ പതി വിഷ്ണു പുണ്യവനിതേ നിന്നെ തൊഴുന്നെങ്ങളെ പോറ്റിയിടാത്തതു കുറ്റമെന്നറിക മഹാലക്ഷ്മി വികൽപ്പം വിനാ.
2: ഭവന തനയ ചെയ്ത പങ്കജാക്ഷം മുനീന്ദ്രൈരനുദിനമനുസേവ്യം ശമളം കോമളാംഗം ദിനകരകുലദീപം ജാനകീ ഭാഗ്യരാശിം കരധൃത ശരചാപം നൗമി വില്വാദ്രിനാഥം.

0: സംഭവിക്കും നമൂലം ബലമഖിലമകന്നെന്നുൾത്തടം പൊട്ടിടുന്നു.
1: കുറുമുഴിയില ശേഷം പ്രാകൃതക്കൂട്ടമെന്നായി വെറുതെ ഇതരോതിടുന്നരച്ചോല നായ്ക്കർ കുറുമരിനി കുറിച്ചന്മാരുമക്കാട്ടിനുള്ളിൽ പൊറുതി അനുഭവിച്ചാരെന്നു സഹ്യന്റെ മക്കൾ.
2: കാട്ടാനയും കടുവയും കിടിതൊട്ടനേകം കാട്ടാളരും കുതുകമാർന്നു വസിച്ച കാട്ടിൽ കൂട്ടാളരെ കുടിയിരുത്തിടുവാൻ മുതിർന്നോരാട്ടിന്റെ വൈഭവം ഇതോർക്കില ഭൗമമത്രേ.
3: കൊച്ചിങ്ങൾ ഇന്നലെ മുതൽ കുടനന്നമിട്ടു വെച്ചുള്ള വെള്ളം ഒരു തുള്ളി കഴിച്ചതില്ല. ഇച്ചുട്ട വാർത്തയിലും ഇല്ലിവിടെ കിളക്കം പിച്ചുള്ള പോലിത കിടാങ്ങൾ പിണഞ്ഞിടുന്നു.
0: ഇപ്പച്ചിമാദ്രിയിലണഞ്ഞൊരു താരമാറാൽ ഉൽപ്പന്ന ശോഭമുദയാദ്രിയിലെത്തിടും പോൽ സൽപുഷ്പമേ ഇവിടെ മാഞ്ഞു സുമേരുവിൻമേൽ കൽപദ്രുമത്തിനുടെ കൊമ്പിൽ വിടർന്നിടാം നീ.
1: സ്വാതന്ത്ര്യമെന്നത് കുലാങ്കനമാർക്കയോഗ്യം തേജസ്സിലന്യ പുരുഷാഗ്രഹവും തഥൈവ യാതൊന്നു കൊണ്ടു പരലോക സുഖം ലഭിപ്പോ ചെയ്താലുമേകമതു തന്നെ നമുക്കു നല്ലു.
2: യശോദയാ ഭക്തി വിവേകശീല യശോദ എന്നുള്ളൊരു നന്ദപത്നി സുമാനുഷ സംപ്രതി ഗോപവാടേ കുമാരിയെത്താൻ പ്രസവിച്ച ശോദ.

0: കുടലും കളഞ്ഞ് പുളിച്ച മോരിൽ കടുകും ചെലുത്തി കഴിച്ചതോ നല്ല അമൃതോ നജാനേ.
1: പിടിച്ചുമെല്ലെന്നതപിച്ച നിന്നാർ പടുത്വമില്ലാഞ്ഞു മറിഞ്ഞു വീണാർ. നടന്നു നാലഞ്ചടി മന്ദമന്ദം കിടന്നുരുണ്ടാ നവനീ വിഭാവേ.
2: നാടായ നാടഖിലവും നിവസിച്ചിടുന്നോർ കീടാർന്ന സർപ്പകുലദോഷം ഉയർത്തിടുമ്പോൾ കൂടാതതിനു പരിഹാരമണയ്ക്കുവാൻ മേക്കാടാണു നല്ലത്, അതിനില്ലൊരു സംശയമേ.

0: ിലും പുനരഗോഗജമാകിലും തെല്ല വാസുദേവനൊരു ഭേദവുമില്ല കാന്തേ.
1: പൂഞ്ചേല കൊണ്ട് വിരവോടു ഞൊറിഞ്ഞൊടുത്തു കാഞ്ചീകലാപവുമണിഞ്ഞു യശോദ മുമ്പിൽ അഞ്ചാതലീലയൊടു പുഞ്ചിരി തൂകിയല്ലോ ചാഞ്ചാടി നിന്ന മുകിൽ വർണ്ണനെ ഞാൻ തൊഴുന്നേൻ.
2: അച്ഛൻ മഹാവൃദ്ധൻ അവർക്കു വേണ്ടി കാച്ചെങ്ങുവച്ചേനിരുനാഴി ദുഗ്ധം കണ്ണൻ തഥാ വന്നു കുടിച്ച ശേഷം കിണ്ണത്തിൽ അംബസ്സു നിറച്ചു പോയാൻ.
3: കിണ്ണങ്ങളും കിണ്ടികളും കുമാരൻ കണ്ഠിച്ചു മണ്ണിൽ കളയുന്നതയ്യോ. കണ്ണന്റെ കണ്ണിൽ ബദ കണ്ടതെല്ലാം കാണാതെ

0: ഇല്ലാതെഴുമാഴി പോലെ കാറ്റിൽ പെടാ ദീപവുമെന്ന പോലെ നിഷ്പന്ദമായി പ്രാണനടക്കി വെച്ചു.
1: കീഴിൽ ഭോഷത്വമാർന്നങ്ങിരവു പകലു ചെയ്തുള്ള ദുഷ്കർമ്മമെല്ലാം ഈശൽക്കും ഭേദമന്യേ പടുതയൊടു പറഞ്ഞങ്ങു കണ്ണും ചുവത്തി ദ്വേഷത്തോടെ കൃതാന്തൻ വലിയ കയറുമായി വന്നടുക്കും ദശായ വാഴപ്പള്ളിൽ കൃതാന്താന്തകനടിയനെ വന്ന

0: നോക്കിയിട്ടിരിക്കുന്ന അളവിൽ അജലജാദേവിയോടും രമിക്കും. ദേവന്മാരും കൊതിക്കുന്ന അമൃതിന് ഗുണമില്ലെന്നതാക്കിയിട്ട് വയ്ക്കും. അന്നം നൽകിയിട്ട് വൈക്കം മരുവുമുടയവൻ രക്ഷിതാവിന്നെനിക്കും.
1: ദാരിദ്ര്യം കൊണ്ട് അനേകം ദിനമതി കഠിന ക്ലേശഭാരം സഹിച്ചും ചാരിത്ര്യം കാത്തു സൂക്ഷിച്ചരിയൊരു ദൈത ദൈന്യഭാവം നിനച്ചും നേരെ തദ്വാരകാന്ത പുരമതിലവിലും കൊണ്ടു ചെന്ന കുചേലന് ആരൂടാനന്ദമേകി പരിചൊടു വിലസും പത്മനാഭം പജേത.
2: നന്നാണേറ്റം കറിക്ക കുരുചുള മുതലായുള്ളതെല്ലാം പഴുത്താൽ ഒന്നാം ക്ലാസ്സാണു തിന്നാൻ. തവ പശമെഴുകും വന്തിരിക്കും വിശേഷം കന്നാലിക്കും കൊടുക്കാം ചകിനിമടലും അക്കുഞ്ഞിലും ചീത്തയായിട്ടൊന്നും തന്നെ നിനക്കില്ല പകുതി സകലം കൊണ്ടുമുണ്ടെന്റെ ചക്കേ.
3: കരുത്തരെന്നാലും ഋഷീന്ദ്രനോടു കയർത്തതിൽ ഈശ്വര പാർഷദന്മാർ സ്വാമിക്കു ശിഷ്യപ്രതിപത്തി എത്രയ്ക്കാണെന്നതിങ്ങാരറിയാതെ ഉള്ളു.

0: കരമേൽ പറമ്പൊന്നൊരാലയത്തിൻതറയൊന്നു കാൺമു, മറ്റന്തരിൽ നേർക്കു നമസ്കരിക്ക സാഷ്ടാംഗമായി നീ മലയാള ഭാഷേ.
1: മീനായതും കൂർമവതായതും നീ, പീനം വരാഹാകൃതി പൂണ്ടതും നീ, മഹാനുസിംഹോത്തമന

0: ഗൗരിയുമായി ഗൗരി പരുക്കുപെട്ട പുത്രനു വീണ്ടും പരിചര്യ ചെയ്യേ അഭിജ്ഞനാം ഷൺമുഖൻ അച്ഛനമ്മമാരെ ഗ്രഹിപ്പിച്ചു നടന്നതെല്ലാം.
1: അഭംഗ ശൃംഗാര സരസ്വുക്ക മീനങ്ങളാം മോഹനലോചനങ്ങൾ കാണിപ്പതുണ്ടാ ചെറുപൻകിടാവിൻ നിർവ്യാജവും ഭവ്യവുമായ ഭാവം.
2: കാലകേയവധമത്ര കർണശപഥം ച ബാലി വിജയം തഥാ രാവണോദ്ഭവവും അംബരീഷ ചരിതം ജ രുക്മിണി സ്വയംവരം ഭീമബന്ധന കുജേല വൃത്തമധ പാർവതീ പരിണയം കഥ രാജസൂയമൊടു ദക്ഷയാഗമിവ ഉത്തരോത്തര മഹത്തര.

0: വിച്ചുചിത്തമൊരു ചൈത്ര സന്ധ്യയിലിണങ്ങവേ. ചാരുചന്ദന സുഗന്ധമാർന്ന മൃദു തെന്നലായി ചലനമേകുവാൻ ചേത പങ്കജതലം വെടിഞ്ഞു സുമവാണി എന്ന ഗമണഞ്ഞുവോ.
1: ചക്കമൂപ്പിളയ തുപ്പിൽ വെന്തുടനിടിച്ചു നല്ല മുളകും തളി ചൊക്ക നെയ്യിലുലയുമ്പോൾ വേണ മഴ കൂടു തേങ്ങ വിതറിയിടുവാൻ തക്കമോട് പുതുജീരകൻ ചെറുതു പാർത്തു ചേർത്തു കടുകും വറു താക്കമോട് ഇലയിലാക്കു ഓർക്കു തരുവൻ ദൈവതരി കങ്കണം
2: തണ്ടാരിൽ.

0: മാതു ചപലാഗ്രിമയെന്നുരപ്പോരുണ്ടായ ശേഷം ഇതു കണ്ടവരല്ല കണ്ടാൽ മിണ്ടാതെയാം തനതു ചാപലമോർത്തു മാറാതുണ്ടാ പയോധിസുത സുസ്ഥിരമായി തിങ്കൽ.
1: മാനത്തിൽ ഇന്ദ്രപുരിയോടടരാടി വേഗം മാനത്തയച്ചതിന് വീഴുകിലുടൻ തടുക്കാൻ താനത്ര സൗദമകുടങ്ങൾ ഉയർത്തി നിൽപ്പാണി നൽപുരം സകല ദിക്ജയമാർന്ന വണ്ണം.
2: ഈ വച്ചു തന്നുട ചിതയ്ക്കതിലേക്കു ചാടി ജീവൻ ത്യജിച്ച നൃപനക്ഷണമാശ്രയാശൻ കൈവല്യമേ കിടുകിലും ഹുതപുക്കിനാൾ അവന്ത്യഹവ്യമരുളിയിലൊരു തൃപ്തിയേതും.
3: കത്തിജ്വലിക്കുമൊരു പന്തമിരുട്ടകറ്റാൻ ഭിത്തിക്കുമേൽ തിരികെ വെച്ച നിലാവു വീകെ തപ്പിപ്പിഴഞ്ഞൊരു പതങ്കമൊടുങ്ങിയപ്പോൾ ഹൃത്തിധരാധവനൊരാശയമങ്കുരിച്ചു.
0: തന്നീടുവെപ്പിലിനിയും മുതലേറുവാനും പിന്നീട് നാട്ടിലുളവാം വിനമാറുവാനും നന്നീ നിലയ്ക്കുടനെ ആംഗളരോടു സഖ്യമെന്നീ വിധം കരുതി ശൈലപയോധിനാഥൻ.
1: നൈരാശ്യമാണ്ടമിഴി തീർത്തും അലക്ഷ്യമായ കാരാഗ്രഹച്ചുമരിലൊങ്ങരിടത്തു ചേർത്തും ആരാൾക്കപോല ധൃതപാണിയോടൊട്ടു ചിന്താവാരാർത്ഥനേറെ നെടുവേർ.

0: வாம். உச்சம் விசுத்தி பெடுமிப்புரியங்கலென்னும் மெச்சம் நரர் கவளுயர்த்தில சிப்பதேவம்.
1: உஷ்ணாதிரேகமியலும் பவமேற்றுவாடும் கிருஷ்ணார்த்தராம் நரன்னு நடுக்குளிலேகுவானாய் கிருஷ்ணாவதார கத நர்த்தன சாஸ்திரகங்கா நிஷ்காதனிங்ங்கொரு நிருபൻ நடனத்തിലാക്കി.
0: കുടിക്കുന്ന കൂട്ടർക്ക് കൂട്ടാകിൽ ആരും കുടിക്കാൻ പഠിക്കും. കുടുംബം നശിക്കും മടിക്കാതെ രോഗങ്ങൾ എത്തിപ്പിടിക്കും. മുടിക്കും കടക്കാർ കുടിക്കുള്ള നേട്ടം.
2: മുനിപ്രൗഢജിത്തെ കളിക്കുന്ന നിന്മയെനിക്കിഞ്ഞു കാണുവാൻ വരം നൽക വേണം. തനിപ്പാൾ തൊഴും

0: പോകുന്ന പോലെ കൊടും കാട്ടിലെ കൂറിരിട്ടിങ്കൽ നിന്നും ചുടിപ്പുള്ള പൂഞ്ചേല നാട്ടിൽ കടന്നു.
1: കനൽക്കട്ട ചിന്തുന്ന മധ്യാഹ്ന സൂര്യൻ കനക്കേടു പാലിന്നു നൽകി തുടങ്ങി. വിളർത്തുള്ള പച്ചപ്പടർപ്പിൻ്റെയുള്ളിൽ കിളിക്കൂട്ടമെല്ലാം ഒളിക്കാൻ തുടങ്ങി.
2: വിളങ്ങുമാറമ്പൊടു കൊമ്പു രണ്ടും അക്കുളമ്പു നാലും കനകേന കെട്ടി ഞാൻ പശുക്കളെ പൂർവം അസംഖ്യം ഏകി ഞാൻ വിശുദ്ധ വിപ്രപ്രകരർക്കനേകഥ
3: പെരുത്തനു.

0: വരുന്നവർ ഉത്തമ വിശ്രമത്തിനായി.
1: ഒരോന്തിനെ കണ്ടിതു കുണ്ടിൽ വീണുടൻ കരേറുവാൻ കൗശലഹീനമാകുലം. കരേറ്റുവാനും വശമല്ല ബാലകർക്കനന്തരം കേട്ടെഴുന്നള്ളി മാധവൻ.
2: കുമാരാ നിനക്കച്ഛൻ അമ്മയാരെന്ന മന്ദപ്രമോദേന ചോദിച്ചു കൃഷ്ണൻ. മധുദ്വേഷിയെയും മഹാലക്ഷ്മിയെയും തഥാ തൊട്ടുകാട്ടിയതിനേക ബാലൻ.
3: മുന്നിലേക്കൊരടി വയ്ക്ക വയ്യഹോ, പിന്നിലേക്കും അതു തന്നെ ഈ വിധം. നിന്നിടത്തു നിലകൊള്ളുക, അങ്ങൊരാൾ മുന്നിലൊട്ടകലെ വന്നു നിന്നിതേ.
0: നേരിടുന്നു രണരീതി.

0: മോതുക അനതൻ മുതുകിൽ വാഴുവോൻ വെറും ശോനനെ ചെറുത് ഭയപ്പെടാ.
1: ആയവും വയവുമോർത്തിടാതെ അന്യായമായി നികുതി സംഭരിക്കുകിൽ മായമറ്റു സഖി കെട്ടു നാട്ടുകാരായ പോലെ തിരിടുന്നതോപിട.
2: മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാകം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണ നേത്രേ നജ വ്യോമ ഭൂമിർന്ന തേജോ ന വായുശ്ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം.
3: നജ പ്രാണ സഞ്ജോ ന വൈ പഞ്ചവായുർ ന വാക്സപ്തധാതുർ ന വാ പഞ്ചകോശ നവാക്പാണിപാദം നജോ.

0: പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദോ ന യജ്ഞം അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം.
1: അളകയ വിഭവത്തിൻ വൃദ്ധിയാൽ താഴ്ത്തി നിർത്തും വിളകളിവിടെയെങ്ങും തിങ്ങിനാർ മങ്ങിടാതെ ഇളകിടും അകതാരങ്ങാർക്കുമേ പാർക്കിലപ്പോൾ പുളകമുളകളെത്തും പമ്പുടാലംബമേകാൻ.
2: ഇടയുമിരുന്നൃപന്മാർ തങ്ങളെ പോരടിപ്പിച്ചിടയിൽ അവരണഞ്ഞിട്ടേകനെ പിന്തുണയ്ക്കും. അടരിലരിയ വെന്നിട്ടായവൻ തങ്ങൾ നിന്നടവിൽ അവനി അല്പം ശുൽക്കമായി കൈക്കലാക്കും.
3: അലകടലുടകന്നും സഖ്യനാം കോട്ട ചൂണ്ണും കലജന നിവഹത്തിനെത്തുവാനൊത്തിടാതെ വിലസും നിവിടയും പമ്പാർത്തുടൻ പാർത്തുകൊണ്ടാർ ജലതിജമൊഴിമാതും ഭദ്രയും ഹൃദ്രസാർദ്രം.
0: വിഹക മൃഗത്തോടൊത്തിണങ്ങി സസൗഖ്യം ദഹനമതിലൊതുങ്ങി പാർത്തിടും ഗോത്രവർഗം. ദഹനമതികളാണെന്നോതിടുന്നുണ്ടിടയ്ക്കൽ ഗുഹകളിൽ ഒളികൊള്ളും ചിത്രമാം ചിത്രമെല്ലാം.
1: ഗാനമങ്ങനെ അടങ്ങി നാഥ ഭവവാദ്യമേള രസതാളവും ബ്രഹ്മസൗഖ്യ പരിമാനമായി സഭയിലാടിനാർ പശുപനാരി.

0: വേദം ഇതിൽ തഥാ പറവതെന്തിനി.
1: ഒട്ടുരാത്രികളിൽ ഈ വിധം പശുപനാരിമാർക്കമിത സുന്ദരൻ പുഷ്ടരാഗമൊടു സൗഖ്യമേകി മുനിമാർക്കു പോലും അതു കേട്ടിടാ. ബ്രഹ്മശങ്കരൻ നമിച്ചു ഗോപയുവ സുന്ദരീ പദ സരോരുഖം ഭക്തദാസ ഗുരുവായൂ.

0: പരമശാന്തയായി കിട്ടിടും കുളിരു നീരണിഞ്ഞ ചെറുകാറ്റിനാൽ സതതമെങ്കിലും ബോട്ടുയാത്ര ഹിതമല്ലൊരാളിനും ഇതിന്റെ മന്ദഗതി കാരണം.
1: കാലവാഹിനി കലങ്ങി നീകിയുക ചന്ദതന്നുട നിമന്ത്രണം. നീല നീല വിപിനം ശ്രവിച്ചു മുനിയായ വേടനരുളുന്നതായി രാമചാപമുലയുന്ന നീചഗണമസ്തകങ്ങളടരുന്നുഹ. ഭൂമി തന്നിലുണരുന്നു ശങ്കുലി മംഗളോദിതമനാരദം.
2: രോഗികൾക്ക് സുഖമാണ് വീട്ടിലൊരു കോണിലങ്ങനെ കിടക്കണം. ബാക്കിയുള്ള ജനമെപ്പോഴും മൊഴി കഥിക്കു അങ്ങനെ ഇരിക്കണം. ആകവേ കുളിരു കോരിടുന്ന ബഹുമാനമാണു വിലയുള്ളവൻ. താനിവണ്ണം ഒരു തോന്നലില്ല പണിവിശ്രമം പെരി

0: മലയാളരാജ്യമിതു കേരളം.
1: മഞ്ഞണിഞ്ഞ ധവളോജ്വലം കുതുക തുന്തിലം ഗഗനവേദിമേൽ ആഞ്ഞൊരുമിമതാർന്നൊരുസരവധൂജനം നയനമോഹനം സ്നാനകേളിരസമേൽക്കയാൽ മണമയെന്ന കൽപ്പസുമാഞ്ചിതം പാഞ്ഞുപോം തരളഗംഗയെ ചുമലിലേറ്റുവാങ്ങി ഹിമപർവ്വതം.
2: നിലാവായി തിളങ്ങുന്ന വെണ്ടാമരപ്പൂതിളങ്ങൾക്കു മധ്യേ വിളങ്ങിയിടുമമ്മേ.

0: നാം ഗ്രഹിക്കാൻ കരുത്തും, ഗ്രഹിക്കുന്നതെല്ലാം ഉറയ്ക്കാൻ വിടുക്കും, ഉറയ്ക്കുന്നതെല്ലാം പ്രവർത്തിച്ചു കൊള്ളാൻ ചുടിപ്പും ലഭിക്കാൻ ഇതാ കുമ്പിടും നേൻ.
1: മഹാബ്ധിക്ക് തുല്യം നവോന്മേഷപൂർണം മഹാദേവി നിൻ ദിവ്യലീലാചരിത്രം. മുഴങ്ങട്ടെ നിൻ ശ്രേഷ്ഠനാമം ജഗത്തിൽ, തിളങ്ങട്ടെ നിൻ മുഗ്ധരൂപം മനസ്സിൽ.
2: അക്ഷരശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് വനമാല അക്ഷരശ്ലോക സമിതി, തിരുവനന്തപുരം.

അക്ഷരശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് വനമാല അക്ഷരശ്ലോക സമിതി, തിരുവനന്തപുരം. പങ്കെടുത്തവർ: ചിത്രകുമാരി, കൃഷ്ണകുമാരി അന്തർജനം, ഷീല ശശിധരൻ, പത്മാവതി പിഷാരസ്യാർ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ഹലോ,
3: രാജേഷ് അല്ലേ ഇത്? പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സാർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: അറിവിന്റെ അക്ഷയഖനി,
7: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
6: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
7: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
6: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
7: വിദ്യാഭ്യാസ രംഗം.
6: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
7: വിദ്യാഭ്യാസ രംഗം.

ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തോളൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി മുഖാന്തരം ക്ലീനിംഗ് സ്റ്റാഫ്, കൌണ്ടർ സ്റ്റാഫ് തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 179 ദിവസത്തേക്കാണ് കരാർ വ്യവസ്ഥയിലാണ് നിയമനം. 10-ാം ക്ലാസ് പാസായ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് കൌണ്ടർ സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് തോളൂർ BFHC കോൺഫറൻസ് ഹാളിലാണ് അഭിമുഖം. 7-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. നാളെ വൈകിട്ട് 3 കോൺഫറൻസ് ഹാളിലാണ് അഭിമുഖം. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ, ബയോഡാറ്റ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം നേരിട്ട് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487228746. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0487228746. ഇമെയിൽ വിലാസം bphctholoor@gmail.com. തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഡിജിറ്റൽ ലാംഗ്വേജ് ലാബിൽ ഇംഗ്ലീഷ് വിഷയം കൈകാര്യം ചെയ്യുവാൻ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള പരീക്ഷ ഈ മാസം 10 രാവിലെ 10 മണിക്ക് ഫിസിക്സ് വകുപ്പിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് GECTCR.AC.IN എന്ന സൈറ്റിൽ ലഭ്യമാണ്. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, നാച്ചുറൽ സയൻസ്, മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 602/2024 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായുള്ള അഭിമുഖം ഈ മാസം 8, 9, 10 തീയതികളിൽ നടത്തും. എറണാകുളം മേഖലാ PSC ഓഫീസിലാണ് അഭിമുഖം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഔദ്യോഗിക അറിയിപ്പ്, SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ മുഖേന അയച്ചു.

0: ിട്ടുണ്ടെന്ന് പി എസ് സി ജില്ലാ ഓഫീസർ അറിയിച്ചു. അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റ് ഡൌൺലോഡ് ചെയ്ത് അതിലെ വ്യക്തിവിവരക്കുറിപ്പ് കൃത്യമായി പൂരിപ്പിച്ച് കൈവശം കരുതണം. ഇതോടൊപ്പം ഒ ടി വി സർട്ടിഫിക്കറ്റും മറ്റ് യോഗ്യതകൾ തെളിയിക്കുന്ന നിർദ്ദിഷ്ട അസൽ രേഖകളും സഹിതം നിശ്ചിത സമയത്തും സ്ഥലത്തും നേരിട്ട് ഹാജരാകണം. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ കരാർ നിയമനം താൽക്കാലിക ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിർദ്ദിഷ്ട യോഗ്യതകൾ ഉള്ളവർക്ക് ഈ മാസം 8 രാവിലെ 10 കോളേജിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് KAU.IN അല്ലെങ്കിൽ COHVKA.KAU.IN എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ 0487243830 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487243830. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
4: ശനി ഒഴികെ എന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
4: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
4: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ദീൻദയാൽ അന്ത്യോദയ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം തടയാം. ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. ജോൺ ബെക്കൻ എഴുതിയ നോവൽ. 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം. 8:00 ഹലോ ഡോക്ടർ. വിവിധതരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 എസ് കെ മഹദിയുടെ സംഗീത കച്ചേരി. കൊടുന്തിരപ്പിള്ളി സുബ്രഹ്മൻ വയലിൻ, കൊടുന്തിരപ്പിള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം ഷൈജു മുഖർശംഖ്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടുത്ത്. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാത വന്ദനം, മുരുകഭക്തിഗാനങ്ങൾ, കെ വീരമണിയും സംഘവും പാടിയത്. 6:35 ഐവിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്. പുതുക്കാലത്തിൽ പ്രസക്തിയേറെയുള്ള ചില കോഴ്സുകളെക്കുറിച്ച് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൌൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകളി സാദരം. 7:50 ദൃശ്യം ഐ

0: കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശി മംഗലം ഇ പി രമേശ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഘടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഓട്ടൻതുള്ളൽ കലാമണ്ഡലം പരമേശ്വരൻ ും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരന്വേഷണം ഭാഗം 5. 2:30 സ്വരസാഗരം തൃപ്പൂണിത്തറ കെ വി ഗിരിജാവർമ്മ പാടിയ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി പരിപാടി. 5:15 ലൈവ് വിന്യാസം. ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗത്തിലും കൊന്നക്കോലിലും അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. മാധ്യമരംഗത്ത് ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനം. ഈ വിഷയത്തെക്കുറിച്ച് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന പ്രഭാഷണം. തുടർന്ന് ബഷീർ അനുസ്മരണം. അവതരിപ്പിച്ചത് കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ കെ ഉണ്ണികൃഷ്ണൻ. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സർഗ കേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 2-ാം യൂണിറ്റിലെ താപവിതരണത്തെക്കുറിച്ച് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നത് തൃശൂർ കാൾഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക പ്രിയ ബി. 9:30 കഥാപ്രസംഗം. 10:00 കഥകളി പദങ്ങൾ. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിലെ മിക്കയിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരമ്പരയുടെ 4-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണക്കാല പച്ചക്കറികളുടെയും അത്തപ്പൂക്കളം ഒരുക്കാനുള്ള പൂവിന്റെയും കൃഷിരീതികൾ വിശകലനം ചെയ്യുന്ന സമഗ്ര പ്രതിവാര പരമ്പരയാണിത്. നാം ഓണാവശ്യത്തിനായി നട്ട പച്ചക്കറികൾ തളിർത്ത് വളപ്രയോഗത്തിന്റെ 1-ാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ പച്ചക്കറികളിൽ പ്രയോഗിക്കേണ്ട ജൈവ വളങ്ങളെക്കുറിച്ചും പുഷ്പിക്കുന്നതിനുള്ള ലായനികളെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ അധ്യായത്തിൽ ജൈവ കൃഷി വിദഗ്ധനും നിരവധി പേർക്ക് ഈ രംഗത്ത് പരിശീലനം നൽകി വരുന്ന ശ്രീ ഉള്ളൂർ ആർ രവീന്ദ്രൻ നടത്തിയ പ്രഭാഷണം ശ്രോതാക്കൾ കേട്ടല്ലോ. ഇന്ന് 4-ാം അധ്യായത്തിൽ പച്ചക്കറികൾക്ക് നൽകേണ്ട

0: ജൈവ വളങ്ങൾക്കൊപ്പം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ രാസവള പ്രയോഗത്തിന്റെ വിവിധ വശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ ഒരു പ്രഭാഷണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിത്യേനയുള്ള പരിചരണവും കൃത്യസമയത്തുള്ള വളപ്രയോഗവും ഒത്തുചേരുമ്പോൾ വിളവിസ്മയം കൊണ്ട് ഓണസദ്യ ഒരുക്കാം. ഇനി നമുക്ക് ഇന്നത്തെ അധ്യായം ശ്രദ്ധാപൂർവം കേൾക്കാം. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവനാണ് വിവിധ രീതിയിലുള്ള വളപ്രയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നത്.
1: ഓണക്കാല പച്ചക്കറികളുടെ വളപ്രയോഗ രീതികളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു. ജൈവ രീതിയിൽ അധിഷ്ഠിതമായ വളപ്രയോഗ രീതികളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിച്ചത്. മികച്ച വിളവ് കിട്ടുന്നതിനായി ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി അവലംബിക്കുന്നതാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏറ്റവും അഭികാമ്യം. മണ്ണിൻ്റെ ഭൗതിക രാസ ജൈവ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ജൈവവളങ്ങളും അനുവദനീയമായ അളവിലുള്ള രാസവളങ്ങളും ജീവാണു വളപ്രയോഗവും കൂടി സംയോജിപ്പിച്ച് ചെയ്യുന്ന വളപ്രയോഗ രീതിക്കാണ് സംയോജിത വളപ്രയോഗം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ്റ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓരോ മണ്ണിൻ്റെയും തരവും ഘടനയും രചനയും വ്യത്യസ്തമായതിനാൽ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വളപ്രയോഗ രീതി തീരുമാനിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. രണ്ട് തരത്തിലുള്ള വളപ്രയോഗമാണ് നമ്മൾ ചെടികൾക്ക് ചെയ്യാറുള്ളത്. ആദ്യത്തേത് അടിസ്ഥാന വളപ്രയോഗം അല്ലെങ്കിൽ അടിവളപ്രയോഗം. രണ്ടാമത്തേത് മേൽവളപ്രയോഗം. ഇംഗ്ലീഷിൽ ഇതിനെ ബേസൽ ആപ്ലിക്കേഷൻ എന്നും ടോപ്പ് ഡ്രസ്സിംഗ് എന്നും വിളിക്കും. മണ്ണിൻ്റെ പുളിപ്പിനെ ക്രമീകരിച്ച് രണ്ടാഴ്ച സമയം കൊടുത്തതിന് ശേഷമായിരിക്കണം നമ്മളുടെ അടിസ്ഥാന വളപ്രയോഗം നടത്തേണ്ടത്. അടിസ്ഥാന വളപ്രയോഗത്തിൽ പ്രധാനമായിട്ടും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, എല്ലുപൊടി, നന്നായി പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക്, ചാമ്പൽ, പിണ്ണാക്കുകൾ എന്നിങ്ങനെയുള്ള ജൈവവളങ്ങൾ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അത് ചെടികളുടെ വേരോട്ടത്തെയും മണ്ണിലെ വായുസഞ്ചാരത്തെയും മണ്ണിൻ്റെ വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള ശേഷിയെയും മണ്ണിലെ സൂക്ഷ്മാണു സാന്നിധ്യത്തെയുമെല്ലാം പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. അത് വലിയ അളവിൽ ചേർത്ത് കൊടുക്കണം എന്നാണ് ശാസ്ത്രീയമായ ശുപാർശ. അതായത് ഒരു സെൻറ് സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആളുകൾ 80 കിലോ മുതൽ 100 കിലോഗ്രാം വരെ അടിസ്ഥാന വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് മണ്ണിൻ്റെ ഫോസ്ഫറസ് അംശം കൂട്ടുന്നതിനായി റോക്ക് ഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്ന മസൂറി ഫോസ്, രാജ് ഫോസ് പോലെയുള്ള വളങ്ങളും ചേർത്ത് കൊടുക്കുന്നത് തുടക്കത്തിൽ തന്നെ ചെടികൾക്ക് നല്ല രീതിയിൽ വേരുകൾ വളരാൻ സഹായകമാകും. അതോടൊപ്പം തന്നെ ചെടിയുടെ ആദ്യ ഘട്ടത്തിലെ വളർച്ചയെ മെച്ചപ്പെടുത്തുന്നതിനായി നൈട്രജനും പൊട്ടാസ്യവും അടങ്ങിയ വളങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് അടിസ്ഥാന വളപ്രയോഗം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഓരോ വിളകൾക്കും അതിൽ തന്നെ സങ്കര ഇനങ്ങളാണോ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണോ നാടൻ ഇനങ്ങളാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാറുമുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന്, പ്രാദേശികമായി നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളങ്ങളാണ്. അതിൽ ബയോഗ്യാസ് പ്ലാന്റുകളുള്ള ആളുകൾക്ക് ബയോഗ്യാസിൻ്റെ സ്ലറി 3 ഇരട്ടി മുതൽ 4 ഇരട്ടി വരെ വെള്ളം ചേർത്ത് ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. ജീവാമൃത പ്രയോഗം നടത്താം. വളച്ചായ ഉണ്ടാക്കാം. ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് പോലെയുള്ള വളർച്ചാ ത്വരകങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്ന വാട്ടർ സോലിബിൾ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജലലേയ വളങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൽ പ്രധാനമായും നമുക്ക് 2 വളങ്ങളാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. 1 നാനോ യൂറിയ, 2 നാനോ ഡി എ പി. നാനോ യൂറിയ എന്ന വളം 1 ലിറ്റർ വെള്ളത്തിൽ 2 മുതൽ 4 മില്ലി വരെ ലയിപ്പിച്ച് നല്ല സ്പ്രെയറുകൾ ഉപയോഗിച്ച് ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നാനോ ഡി എ പി, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നുള്ള വളം വിത്തിൽ പുരട്ടിയും ഇലകളിൽ തളിച്ചും നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. നമ്മൾ നടാനെടുക്കുന്ന അല്ലെങ്കിൽ പാകാനെടുക്കുന്ന വിത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 4 മില്ലി ലിറ്റർ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ലയിപ്പിച്ച ലായനിയിൽ 1 മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നടുന്നത് അതിൻ്റെ മുളകളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ 2 മുതൽ 4 മില്ലി ലിറ്റർ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് നാനോ രൂപത്തിലുള്ളത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ ഇത് ആധുനിക കാലത്തിൻ്റെ പുതിയ സാങ്കേതിക വിദ്യകളാണ്. നമുക്ക് കുറച്ച് വളം കൊണ്ട് കൂടുതൽ ചെടികളെ പോഷിപ്പിക്കാൻ സാധിക്കുന്ന ടെക്നോളജിയാണ് നാനോ വളങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് 19 19 19 എന്നുള്ള അനുഭവം

വാദത്തിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ 100% വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ ലഭ്യമാണ്. ചെടിയുടെ വളർച്ചയുടെ തുടക്കത്തിൽ തന്നെ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായി ഇലകൾ കുളിപ്പിച്ച് തളിക്കുന്നത് വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ചെടികൾക്ക് പലപ്പോഴും ഉണ്ടാകാവുന്ന ഒരു മൂലകത്തിൻ്റെ ദൗർലഭ്യമാണ് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി. അപ്പോൾ കാൽസ്യം ഇലകൾക്ക് നല്ല വിരിവും കട്ടിയും രോഗ കീടപ്രതിരോധ ശേഷിയും നൽകുന്ന ഒരു മൂലകമായതിനാൽ കാൽസ്യം നൈട്രേറ്റ് എന്ന രൂപത്തിലുള്ള ജലലേയ വളം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്നുള്ള രീതിയിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് ഒരുമിച്ചല്ല ചെയ്യേണ്ടത്. ഈ ആഴ്ച 19 ആണ് ചെയ്തതെങ്കിൽ അടുത്ത ഡോസ് അടുത്ത ആഴ്ചയിൽ കാൽസ്യം നൈട്രേറ്റ് എന്നുള്ള രൂപത്തിലാകാം. ഇനി ചെടികൾ പൂക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ ആവശ്യം ചെടികൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഈ സമയത്ത് മണ്ണിൽ പൊട്ടാസ്യം അടങ്ങിയ പൊട്ടാഷ് വളങ്ങൾ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ അലിയുന്ന സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ SOP എന്ന ജലലേയ വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കാം. അപ്പോൾ ചെടികളുടെ വളർച്ചയുടെ നിർണായക ഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള വളപ്രയോഗം ചെടികൾക്ക് അനിവാര്യമാണ്. അത് പ്രധാനമായും അടിസ്ഥാന വളപ്രയോഗത്തിൻ്റെ രൂപത്തിലും ചെടികളുടെ ഓരോ വിളവെടുപ്പിനു ശേഷം അടുത്ത വിളവെടുപ്പിന് കൂടുതൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള മേൽവളപ്രയോഗ രൂപത്തിലും ആകാം. അപ്പോൾ മണ്ണ് പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തി മണ്ണിൻ്റെ അമ്ലതയെ ക്രമീകരിച്ച് ചെടികളുടെ വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള അടിസ്ഥാന വളപ്രയോഗവും അതോടൊപ്പം തന്നെ മേൽവളപ്രയോഗവും ചെയ്യുന്ന രീതിയായിരിക്കണം കൃഷിക്കാർ അനുവർത്തിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ജൈവവളങ്ങളും അനുവദനീയമായ രാസവളങ്ങളും നാനോ വളങ്ങളും ജലലേയ വളങ്ങളും ജീവാണുവളങ്ങളും അടങ്ങിയ ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി മണ്ണിൻ്റെ ആരോഗ്യത്തിനും ചെടികളുടെ മികച്ച വിളവിനും നമ്മളെ സഹായിക്കും. അതേസമയം വീട്ടിൽ പശു ആട് കോഴി പോലെയുള്ള വളർത്തുമൃഗങ്ങളുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സ്വന്തമായി ജൈവവള ലഭ്യത ഉറപ്പാക്കാൻ കഴിയുന്ന കർഷകർ തീർച്ചയായും അവരുടെ ലഭ്യമായ വളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വളപ്രയോഗ രീതി അനുവർത്തിക്കാം. അതേസമയം ഇത്തരം സംവിധാനങ്ങളില്ലാത്ത കർഷകരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജലലേയ വളങ്ങളും നാനോ വളങ്ങളും ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതി അവലംബിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. അപ്പോൾ ഈ ഓണക്കാലത്ത് നമുക്ക് പച്ചക്കറികൾക്ക് സമയബന്ധിതമായി വിളവെടുക്കാനും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും ഗുണമേന്മയേറിയതാകുന്നതിനുമായി ഈ ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി അനുവർത്തിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.

0: പച്ചക്കറികൾക്കൊപ്പം നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയിലും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതിന്റെ വളപ്രയോഗവും പുഷ്പിക്കാനുള്ള മറ്റ് രീതികൾ കൂടി ചുരുക്കം ചില വാക്കുകളിൽ ശ്രീ പ്രമോദ് മാധവൻ പറയുന്നത് കേൾക്കാം.
1: ഓണക്കാലത്ത് പൂക്കൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ പൂക്കളുടെ ലഭ്യത നമ്മൾ ചെണ്ടുമല്ലി പൂക്കളുടെ കാര്യത്തിലാണ് ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന വളപ്രയോഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും, മിക്കവാറും ആളുകൾ അതിൻ്റെ തൈകൾ പറിച്ച് നട്ടിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണിൻ്റെ പുളിപ്പ് ക്രമീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കുമ്മായ വസ്തുക്കൾ ചേർത്ത് രണ്ടാഴ്ച ഇട്ടതിന് ശേഷം 1 സെൻറ്റ് സ്ഥലത്തേക്ക് 100 കിലോ അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും അടിസ്ഥാന വളമായി 1 സെൻറ്റ് സ്ഥലത്തേക്ക് 220 ഗ്രാം യൂറിയ, 400 ഗ്രാം മസൂറിഫോസ്, 100 ഗ്രാം പൊട്ടാഷ് എന്നീ അളവിൽ NPK വളങ്ങളും അടിസ്ഥാന വളമായി ചേർത്ത് കൊടുക്കണം. ഇത് 1 സെൻറ്റിൽ ഏകദേശം 200 ചെടികളാണുള്ളത്. അപ്പോൾ ഈ വളം 200 ചെടികൾക്കായി തുല്യമായി വീതിച്ച് നൽകുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ അടിസ്ഥാന വളങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തുടക്കത്തിലുള്ള വളർച്ചയുടെ ഗതിവേഗം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി നട്ട് 20 ദിവസം കഴിയുമ്പോൾ, 3 ആഴ്ച കഴിയുമ്പോൾ കളകൾ നീക്കം ചെയ്ത് ഇടയിളക്കി വീണ്ടും 1-ാമത്തെ മേൽവള പ്രയോഗം ചെയ്യേണ്ടതാണ്. അതിനായി നമുക്ക് 1 സെൻറ്റ് സ്ഥലത്തേക്ക് 220 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും മണ്ണിൽ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ പറിച്ച് 4 ആഴ്ച കഴിയുമ്പോൾ ചെടികളുടെ മണ്ട നുള്ളിക്കൊടുക്കുന്നത് കൂടുതൽ ശിഖരങ്ങൾ വരാനും ചെടികൾക്ക് കരുത്തു കൂടാനും സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പൂക്കളും ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതോടൊപ്പം തന്നെ വളർച്ച കുറവുള്ള ചെടികൾക്ക് 19:19:19 എന്ന ജലലേയ വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല കരുത്തുള്ള ചെടികൾക്ക് ഇത്തരത്തിലുള്ള വളപ്രയോഗത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ചെടികളിൽ വളർച്ച കുറവുള്ള വളങ്ങൾ നോക്കി അവർക്ക് പ്രത്യേകമായ ഒരു പരിചരണവും കൂടി

0: കൊടുക്കാം. അപ്പം ഇങ്ങനെ രണ്ട് വളപ്രയോഗം, ഒരു അടിസ്ഥാന വളപ്രയോഗവും ഒരു മേൽവളവും മറ്റ് പരിപാലനവും കളനിയന്ത്രണവും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 60-65 ദിവസം കഴിയുമ്പോൾ നമുക്ക് പൂക്കൾ വിളവെടുത്ത് തുടങ്ങാൻ സാധിക്കും.
1: കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ പറഞ്ഞു തന്ന വളപ്രയോഗ രീതികൾ മനസ്സിലാക്കിയല്ലോ. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി കൃഷിയെ മാറ്റിയാൽ ആഘോഷവേളകൾ മാത്രമല്ല എല്ലാ ദിവസവും രുചിയുള്ള ഭക്ഷണം വിഷമില്ലാതെ കഴിക്കാം. അതിന് ഇന്ന് ഓരോ കുടുംബവും തയ്യാറായി കഴിഞ്ഞു. നമുക്കൊന്നായി അണിചേരാം വിളവിന്റെ വിള സമൃദ്ധിക്കായി.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്പോൺസേഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി
4: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
5: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇത് ഭാരത സർക്കാരിൻ്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം

0: സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൗണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: The India Meteorological Department has issued a yellow alert for 2 days forecasting heavy rain, thunderstorms, lightning and strong winds with speeds of 40 to 50 km per hour in several parts of the state. During the last 24 hours, the highest rainfall of 79.8 millimeters was recorded at Nimdi in Saraikela Kharsawan district, while Ranchi received 37 millimeter of rain. People have been advised to avoid unnecessary travel during adverse weather conditions and to stay in safe locations. The Department of Consumer Affairs has amended the Legal Metrology General Rules 2011 to substantially reduce the requirement of standard weights for the verification of high-capacity weighing instruments by introducing scientific, repeatability-based verification approach. Under the revised provisions, the mandatory quantity of standard weights required before substitution with constant loads has been reduced to 50% of the maximum capacity to 20% while maintaining the prescribed standards of verification accuracy and reliability. Union Minister of Road Transport and Highways Nitin Gadkari today chaired a review meeting of the National Highways Logistics Management Limited and assessed the project-level progress of multimodal logistics parks, ropeways, intermodal stations and wayside amenities being developed across the country. During the meeting, Mr. Gadkari also evaluated the key challenges affecting project implementation and directed all concerned stakeholders to resolve bottlenecks on priority and expedite project execution. The appeal by the People of Pakistan-Occupied Jammu and Kashmir, POJK, to the Indian government for assistance underscores the depth of the crisis unfolding in the region. Protests have continued across POJK for more than a month. An official said that the nature of the appeal is particularly worrying as people in POJK are seeking medicines and essential food supplies from India. This reflects the gravity of the humanitarian situation in the region. On the instructions of Field Marshal Asim Munir, the Pakistani establishment has blocked the supply of ration and medicines to the region for the past 20 days. Mourners dressed in black flooded Iran's capital Tehran for of funeral processions today honoring the late Supreme Leader Ayatollah Ali Khamenei. Khamenei's flag-draped coffin, along with those of several family members, was carried on a truck decorated to resemble the ornate lattice work surrounding the shrine of an imam. They were killed in an airstrike on the 28th of February at the outset of the war launched by Israel and the United States. The massive turnout was encouraged by Iran's theocratic leadership to as a show of national unity and strength. And that is the end of this news bulletin.
1: Akashavani, Kozhikode. Malappuram Jilla Vrittantham.
2: ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ അക്കാദമിക് ബ്ലോക്ക് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തിലെ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിച്ചു. പൊതുവിദ്യാലയങ്ങളുടെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്കായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും ഗവൺമെന്റ് അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഏകദേശം 3.90 കോടി രൂപ ചെലവിൽ ആധുനിക ക്ലാസ് മുറികളും അനുബന്ധ സൗകര്യങ്ങളും ഉൾപ്പെടെ നിർമ്മിച്ച 3-നില കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചത്. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പൊന്നാനി ഈശ്വരമംഗലത്ത് പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ PSC പരിശീലനം ആരംഭിച്ചു. ബാച്ചിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ 6 മാസ കാലയളവിൽ വിവിധ സർക്കാർ വകുപ്പുകളിൽ ജോലി നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന സമ്മേളനവും KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. കരടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പരിശീലന കേന്ദ്രം മുൻ ഉദ്യോഗാർത്ഥിയുമായ മുബ്സിറ സിറാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏറനാട് ലീഗൽ സർവീസ് കമ്മിറ്റി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്കായി ആന്റി റാഗിംഗ് ലഹരിവിരുദ്ധ നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് ഷാക്സ് MT ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും മൂല്യബോധം വളർത്തുന്നതിനും പഠനം കാര്യക്ഷമമാക്കുന്നതിനും ജില്ലാ പഞ്ചായത്ത് വിജയവേരിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പെപ്പ് ടോക്ക് വീഡിയോകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ച പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ മനസ്സിൽ

0: വിശ്വാസത്തിന്റെ വിത്തുകൾ പാകാനും പഠനത്തോട് അഭിനിവേശം ജ്വലിപ്പിക്കാനുമാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. പെപ്ടോക്ക് പുരസ്കാരം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷ്റഫ് വിതരണം ചെയ്തു. ഗവൺമെന്റ് സ്കൂൾ തലത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മക്കരപ്പറമ്പും എയ്ഡഡ് മേഖലയിൽ കൊണ്ടോട്ടി ഇ എം ഇ എ ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നാം സ്ഥാനം നേടി. ജി എച്ച് എസ് എസ് അരീക്കോട്, ഓറിയന്റൽ എച്ച് എസ് തിരുവങ്ങാടി എന്നിവ രണ്ടാം സ്ഥാനവും, ജി എച്ച് എസ് എസ് പേരശ്നൂരും ജി എച്ച് എസ് എസ് കാവനൂരും മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഈ വർഷം എസ് എൽ സി പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച ഹൈസ്കൂളുകളെയും ചടങ്ങിൽ അനുമോദിച്ചു. കളക്ടറേറ്റ് ആസൂത്രണ സമിതി ഹാളിൽ നടന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ അസ്ലു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെൻസസ് 2027 ഭാഗമായി ഒന്നാം വട്ട ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് ജില്ലയിൽ ആരംഭിച്ചു. ജൂലൈ 31 വരെയാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണത്തിനായി വീടുകളിലേക്ക് എത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോൾ ലഭിച്ച 11 എസ് സി ഐ ഡി ഭവന സന്ദർശനത്തുമ്പോൾ എന്യൂമറേറ്റർമാർക്ക് കൈമാറണം. 6707 എന്യൂമറേറ്റർമാരാണ് വീടുകളിൽ സെൻസസിനായി എത്തുന്നത്. 6926 ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളാണ് ജില്ലയിലുള്ളത്. 11019 സൂപ്പർവൈസർമാർ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴി ജില്ലയിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്തിയത് 1,533 പേരാണ്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത സ്കൂൾ ഫോറസ്ട്രി ക്ലബ്ബുകളിലെ ഗ്രീൻ കൺസർവേറ്റർമാർ, അസിസ്റ്റന്റ് ഗ്രീൻ കൺസർവേറ്റർമാർ എന്നിവർക്കായി ഏകദിന ശില്പശാലയും കേരള വനം വന്യജീവി വകുപ്പിന്റെ ഔദ്യോഗിക ഫോറസ്ട്രി ക്ലബ്ബ് ലോഗോയുടെ വിതരണവും കോട്ടപ്പടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം പി സ്മീജി ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കെ എ മുഹമ്മദ് സൈനുലാബുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2025 വർഷത്തെ വനമിത്ര അവാർഡ് ജേതാവ് ജോളി ജോസഫ് ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശത്തിനൊപ്പം ചേർന്നുകൊണ്ട് നാപ്സ് തിരൂരും റീ എക്കോ തിരുനാവായും സംയുക്തമായി തിരുനാവായ എ എം എൽ പി സ്കൂളുടെ സഹകരണത്തോടുകൂടി ലോകോത്തര ഫുട്ബോൾ താരങ്ങളായ മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നിവരടക്കമുള്ള താരങ്ങൾ ധരിച്ച ജേഴ്സിയുടെയും ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ നാണയങ്ങളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു. അതോടൊപ്പം ഇന്ത്യയിലെ രാജഭരണകാലത്തെ നാണയങ്ങൾ, കറൻസികൾ, വിവിധ രാജ്യങ്ങളുടെ പ്ലാസ്റ്റിക് കറൻസികൾ, അന്റാർട്ടിക്കുമായി ബന്ധപ്പെട്ട അപൂർവ ശേഖരങ്ങൾ എന്നിവയും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. ഖത്തർ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, പഴയകാല ആധാരങ്ങൾ, പുരാരേഖകൾ, പഴയകാല പാത്രങ്ങൾ, താളിയോലകൾ, വേൾഡ് കപ്പിലെ പ്രത്യേക മാതൃകകൾ, എഴുത്താണികൾ, പഴയകാല ആയുധങ്ങൾ എന്നിവയുടെയും പ്രദർശനം ഇതിന്റെ ഭാഗമായി നടന്നു. ശാസ്ത്ര പഠന ക്ലാസിന്റെയും പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം മുതിർന്ന ശാസ്ത്രജ്ഞൻ എം ആർ രമേഷ് കുമാർ നിർവഹിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോടുകൂടിയ മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം: കാൽ ബൈശാഖി. ബംഗ്ലാദേശ്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന ഒരു പ്രാദേശിക കാലാവസ്ഥാ പ്രതിഭാസമാണ്. പ്രീ മൺസൂൺ കാലത്തെ ഈ ശക്തമായ കാറ്റും മഴയും കൃഷിക്ക് അനിവാര്യമാണ്. കാൽ ബൈശാഖി നോർവെസ്റ്റേഴ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോടുകൂടിയ മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം: കാൽ ബൈശാഖി. ബംഗ്ലാദേശ്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന ഒരു പ്രാദേശിക കാലാവസ്ഥാ പ്രതിഭാസമാണ്. പ്രീ മൺസൂൺ കാലത്തെ ഈ ശക്തമായ കാറ്റും മഴയും കൃഷിക്ക് അനിവാര്യമാണ്. കാൽ ബൈശാഖി നോർവെസ്റ്റേഴ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇനി ചിന്താവിഷയം ശ്രദ്ധിക്കാം. അഭിനിവേശങ്ങൾ ശരീരത്തിന്റെ ശബ്ദമായിരിക്കുന്നതുപോലെ മനസാക്ഷി ആത്മാവിന്റെ ശബ്ദമാണ്. ജീൻ ജാക്വസ് റൂസോ. ചിന്താവിഷയം ഒരിക്കൽ കൂടി: അഭിനിവേശങ്ങൾ ശരീരത്തിന്റെ ശബ്ദമായിരിക്കുന്നതുപോലെ മനസാക്ഷി ആത്മാവിന്റെ ശബ്ദമാണ്. ജീൻ ജാക്വസ് റൂസോ. ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിച്ചു.

6:50 വയലും വീടും. ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം, തടയാം. ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം. കേൾക്കാം ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ. 7:35 മായാമുദ്രകൾ, ജോൺ ബക്കൻ എഴുതിയ നോവൽ. 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം. രാത്രി 8:00 ഹലോ ഡോക്ടർ. വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. കേൾക്കാം ഇന്ന് രാത്രി 8:00 ഹലോ ഡോക്ടർ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും
2: കണ്ടില്ലേ
3: പപ്പ നിക്കു ഞാൻ പേ ചെയ്യാം
4: നോ സിഗ്നൽ
1: ഇനി എന്ത് ചെയ്യും
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ
2: ഏ മണ്ടത്തരം നിർത്ത്
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്ക് തിരിക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തന

0: കർഷകസമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
1: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. रेलवे हमेशा लो इनकम और मिडिल क्लास फैमिलीज की सवारी है, इसलिए बहुत ध्यान दिया गया है कि अफोर्डेबल सर्विसेज ज्यादा से ज्यादा बढ़े.
0: ഓണക്കാലത്ത് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദുകൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി KA തുളസി. പാലക്കാട് ജില്ലാതല പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
2: അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കണം, ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്കൂളിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാല് നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
0: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും TB ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൗൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി T.Siddiq. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൗൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതു മാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 USA ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ. മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ്.

0: ശ്രീധർ.
1: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കു കൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുണ്ട്. രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
0: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA യുടെയും ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി TT സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. ലോകത്തെ ഏറ്റവും വലിയ സെൻസസ് പ്രക്രിയയായി വിലയിരുത്തപ്പെടുന്ന സെൻസസ് 2027 പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ്. 2026-27 കാലയളവിൽ നടത്തുന്ന പുതിയ സെൻസസ് ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. രാജ്യം കണ്ട ഏറ്റവും ബൃഹത്തായ സെൻസസ് എന്നതിലുപരി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയും സെൻസസ് 2027. പൌരന്മാർക്ക് ഓൺലൈൻ വഴി വിവരങ്ങൾ സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യവും ഇക്കുറി പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 നടക്കുന്ന സെൻസസ് നടപടികളുടെ ആദ്യഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പും ഭവന സെൻസസും നടക്കും. 2 ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. 150 പാരമ്പര്യമുള്ള ഇന്ത്യൻ സെൻസസ് ആദ്യമായി 1872 അവസാനമായി 2011 നടന്നത്. ഈ പരമ്പരയിലെ 16 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8 സെൻസസുമാണ് ഇപ്പോൾ നടക്കുന്നത്. 2027 ജനസംഖ്യാ സെൻസസ് നടത്തുന്നത് സംബന്ധിച്ച് 2025 ജൂൺ 16 ഭാരത സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സെൻസസിന്റെ 1 വിജ്ഞാപനം 2026 ജനുവരി 7 പുറത്തുവന്നു. ഇതേ തുടർന്ന് 2026 ഏപ്രിലിൽ രാജ്യത്ത് ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഗവൺമെന്റുകളുടെ സൌകര്യാർത്ഥം 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 30 കാലയളവിലാണ് വീടുതോറുമുള്ള ആദ്യഘട്ട സെൻസസ് പ്രവർത്തനം നടക്കുക. ഈ 30 കാലയളവിന് തൊട്ടുമുൻപുള്ള 15 സെൽഫ് എന്യൂമറേഷനുള്ള സൌകര്യം അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യഘട്ടമായി വീടുകളുടെ എണ്ണമെടുക്കലും ഭവന സെൻസസും ജൂലൈ 1 മുതൽ 30 നടക്കും. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വീടിന്റെ അവസ്ഥ, വീട്ടുകാർക്ക് ലഭ്യമായ സൌകര്യങ്ങൾ, കൈവശമുള്ള ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. ഓരോ കുടുംബത്തോടും 33 ചോദ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ചോദിക്കുക. വീടിന്റെ നിർമ്മാണരീതി, ശുദ്ധജലം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ, വീട്ടിലുള്ള വാഹനങ്ങൾ, ഇന്റർനെറ്റ് ലഭ്യത എന്നിവ ചോദ്യങ്ങളിൽ ഉൾപ്പെടും. ഒന്നാം ഘട്ടത്തിന് മുന്നോടിയായി വ്യക്തികൾക്ക് കുടുംബത്തിലെ വിവരങ്ങൾ

ഓൺലൈൻ പോർട്ടൽ വഴി സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ ജൂൺ 16 ആരംഭിച്ച് ജൂൺ 30 അവസാനിച്ചു. ജൂലൈ 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത്. വിജയകരമായി വിവരങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 11 അക്ക സവിശേഷ സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ഈ ID കൈമാറി വിവരങ്ങൾ ഡിജിറ്റലൈസ് സ്ഥിരീകരിക്കാം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാത്തവരുടെ വിവരങ്ങളും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ശേഖരിക്കും. സെൻസസിന്റെ 2ാം ഘട്ടം 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലും ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെയും 2ാം ഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. കണക്കെടുപ്പിന്റെ 2ാം ഘട്ടത്തിലാണ് ജാതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ, കുടിയേറ്റം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. 2ാം ഘട്ടത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ കൃത്യമായ തീയതികളും ഈ ഘട്ടത്തിലെ ചോദ്യങ്ങളും സർക്കാർ യഥാസമയം അറിയിക്കും. സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 സെൻസസ് നിയമം രാജ്യത്ത് നിലവിൽ വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1951 മുതൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഭാരത രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ കാര്യാലയമാണ് സെൻസസ് നടത്തിവരുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസിനാണ് സംസ്ഥാന സർക്കാരുകളുമായുള്ള ഏകോപന ചുമതല. പൊതുഭരണ വകുപ്പാണ് സംസ്ഥാനത്തെ നോഡൽ ഏജൻസി. പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരെന്ന നിലയിൽ ഓരോ ജില്ലയിലെയും സെൻസസ് പ്രവർത്തനങ്ങളുടെ ചുമതല ജില്ലാ കളക്ടർമാർ നിർവഹിക്കും. സെൻസസ് സുഗമമായി നടത്തുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിർണായക പങ്കാണ് വഹിക്കുന്നത്. വിവരശേഖരണം, ഒത്തുനോക്കൽ, നിരീക്ഷണം, മേൽനോട്ടം, പുരോഗതി വിലയിരുത്തൽ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് അതാത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിയോഗിക്കുന്ന സെൻസസ് ഉദ്യോഗസ്ഥരാണ്. സെൻസസിലൂടെ ശേഖരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കും. വിവിധ ഭരണതലങ്ങളിലുള്ള ക്രോഡീകരിച്ച വിവരങ്ങൾ മാത്രമായിരിക്കും പ്രസിദ്ധീകരിക്കുക. 1948 സെൻസസ് നിയമം, 1990 സെൻസസ് നിയമങ്ങൾ എന്നിവയിൽ കാലാകാലങ്ങളായി വരുത്തുന്ന ഭേദഗതി വ്യവസ്ഥകൾ പ്രകാരമാണ് ഇന്ത്യയുടെ സെൻസസ് നടത്തുന്നത്. 2027 സെൻസസിനായി കേന്ദ്ര ഗവൺമെന്റ് 11,718.24 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 4 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇത്തവണ ഡിജിറ്റലായി സെൻസസ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകൾ ഡിജിറ്റലായി നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് HLBC വെബ് ആപ്ലിക്കേഷൻ. എന്യൂമറേറ്റർമാർക്ക് ഹൌസ് ലിസ്റ്റിംഗ് വിവരങ്ങൾ ശേഖരിക്കാനും അപ്ലോഡ് ചെയ്യാനുമുള്ള സുരക്ഷിതമായ ഓഫ്ലൈൻ ആപ്പായി HLO മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നു. സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ സമർപ്പിക്കുന്നത് സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴിയാണ്. സെൻസസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യാനും നിയന്ത്രിക്കാനും നടപ്പിലാക്കാനും നിരീക്ഷിക്കാനും സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ സഹായിക്കുന്നു. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി ശേഖരിക്കുന്ന പ്രക്രിയ എന്ന നിലയിൽ 140 കോടിയിലധികം വരുന്ന ജനസംഖ്യയെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ സെൻസസ് പ്രക്രിയ. കേവലം കണക്കെടുപ്പ് എന്നതിലുപരി രാജ്യത്തെ ജനസംഖ്യയുടെയും ജീവിത സാഹചര്യങ്ങളുടെയും വിശദമായ ഒരു ചിത്രമാണ് സെൻസസ് നൽകുന്നത്. പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും കൃത്യമായ കണക്കെടുക്കാനും ഈ വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും സെൻസസ് വിവരങ്ങൾ വഴിയൊരുക്കും. സെൻസസ് വഴി ലഭിക്കുന്ന പ്രായത്തിന്റെ കണക്കുകൾ വഴി കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ, വയോജനങ്ങൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ, തൊഴിൽ, ആരോഗ്യ, പെൻഷൻ, സുരക്ഷാ പദ്ധതികൾ സൃഷ്ടിക്കാനും നിലവിലുള്ള പദ്ധതികളിൽ കാലാനുസൃത മാറ്റങ്ങൾ വരുത്താനും കഴിയും. 2021 സെൻസസിനായി 2019 സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കോവിഡ് മഹാമാരി കാരണം സെൻസസ് പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു. 2011 സെൻസസ് നടത്തി 15 വർഷത്തിനു ശേഷമാണ് ഇത്തവണത്തെ സെൻസസ് നടക്കുന്നത്. ഈ കാലയളവിൽ ജനസംഖ്യാ വ്യതിയാനങ്ങൾ, കുടിയേറ്റം, നഗരവൽക്കരണം, വിദ്യാഭ്യാസ നിലവാരം, തൊഴിൽ മേഖലയിലെ പ്രവണതകൾ എന്നിവയിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ക്ഷേമ പദ്ധതികളുടെ ആസൂത്രണം, അടിസ്ഥാന സൌകര്യ വികസനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കൽ, സംവരണം, ജനസംഖ്യാനുപാതികമായ മണ്ഡല പുനർനിർണയം തുടങ്ങിയ നയപരമായ തീരുമാനങ്ങളെടുക്കാൻ സർക്കാരിനെ സഹായിക്കുക പുതിയ സെൻസസ് ഡേറ്റയാകും. അതുകൊണ്ടുതന്നെ സെൻസസ് 2027 കൃത്യമായ വിവരങ്ങൾ നൽകി രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്നതിൽ പങ്കാളിയാവുക എന്നത് നമ്മുടെ കടമയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ.

0: ആകാശവാണി.
1: വയലും വേടും
2: എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സഹായം എന്നത് ആവശ്യത്തിലധികമുള്ള സമ്പത്തിന്റെ വിതരണം മാത്രമല്ല, നമുക്കുള്ളതിന്റെയൊക്കെ പങ്കുവയ്ക്കലാണ്. പണമോ പാരിതോഷികങ്ങളോ മാത്രമല്ല സമ്മാനം, പുഞ്ചിരിയും സ്നേഹവും അഭിനന്ദനവും ആശ്വാസവാക്കും ഒക്കെ സമ്മാനങ്ങളാണ്. അതുമാത്രമാവും ചിലപ്പോൾ ചിലർ പ്രതീക്ഷിക്കുന്നതും. ഈ നല്ല ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. ജന്തുജന്യ രോഗങ്ങൾ, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരഭിമുഖമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളർത്തുമൃഗങ്ങൾക്കുണ്ടാവുന്ന പല അസുഖങ്ങളും മനുഷ്യരിലേക്ക് വേഗം പകരാൻ സാധ്യതയുണ്ട്. പല ജന്തുജന്യ രോഗങ്ങളും സൂക്ഷിച്ചില്ലെങ്കിൽ ജീവഹാനിക്ക് വരെ കാരണമാകും. സൂക്ഷ്മ ശ്രദ്ധ വേണ്ടുന്ന ഒരു മേഖലയാണിത്. മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നവർ ഈ രോഗങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് രോഗം വരാം. ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ ഇന്നത്തെ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം കേൾക്കാം. ഒരു പശുത്തൊഴുത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എത്ര ദൂരപരിധിയാണ് ആവശ്യമുള്ളത്? ചോദ്യം കേട്ടല്ലോ, ഉത്തരം ഇപ്പോൾ പറയില്ല, ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി ജന്തുജന്യ രോഗങ്ങളുടെ കാര്യത്തിൽ കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസിലെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡോക്ടർ സഞ്ജയ് ഡി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കാം. ഷിബു ജോർജാണ് ഡോക്ടർ സഞ്ജയുമായി സംസാരിക്കുന്നത്.
3: ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ ഇന്ന് കർഷകർക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം ഇതിനെപ്പറ്റി. എന്നാലും ഒന്ന് വിശദീകരിക്കാവോ, ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ എന്തുവാണ്?
4: ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, അങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് ജന്തുജന്യ രോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കാലിക

0: പ്രസക്തിയുള്ളൊരു വിഷയമാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഗോള താപനിലയുടെ വർധനവ്, കാലാവസ്ഥാ വ്യതിയാനം, ഇപ്പം അമിതമായിട്ടുള്ള മഴയും വേനലും, ഗ്ലോബൽ വാർമിംഗ്, അത് കാരണം ഇപ്പോൾ ഒരുപാട് പ്രാണികൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കൊതുക്, ചെള്ള്, അപ്പം ഇതുവഴിയൊക്കെ ഇതൊക്കെ പല അസുഖങ്ങളുടെയും വാഹകരാണ്. അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര യാത്രകൾ, അതുവഴിയും രോഗാണുക്കളുടെ സംക്രമണം നടക്കുന്നുണ്ട്. പിന്നെ വനനശീകരണം. അപ്പം ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒരുപാട് ജന്തുജന്യ രോഗങ്ങൾ കാണുന്നുണ്ട്.
1: പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ അത് ഏതൊക്കെയാണ്?
0: ഇപ്പോൾ കേരളത്തിലെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്നുകാലികളിൽ ബ്രൂസല്ലോസിസ്, ക്ഷയം എന്ന് പറയുന്നത് അഥവാ ട്യൂബക്കുലോസിസ്, പിന്നെ ആന്ത്രാക്സ് ഉണ്ട്, പിന്നെ ലെപ്റ്റോസ്പൈറസിസ് അഥവാ എലിപ്പനി, പിന്നെ ചെറിയ ഈ വട്ടച്ചോറി എന്നൊക്കെ പറഞ്ഞ ഫംഗൽ അസുഖങ്ങളും, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്.
1: അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രൂസല്ലോസിസിനെ കുറിച്ച് സംസാരിച്ചാൽ ഈ ബ്രൂസല്ലോസിസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്?
0: ബ്രൂസല്ല എന്ന് പറയുന്നത് പല വകഭേദങ്ങളും, ബ്രൂസല്ല അബോർട്ടസ് ഉണ്ട്, ബ്രൂസല്ല മെലിറ്റൻസസ്, ബ്രൂസല്ല സൂയിസിസ്, അങ്ങനെ വരുന്ന പല വകഭേദങ്ങളുള്ള ബ്രൂസല്ല എന്നൊരു ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന അസുഖമാണ്. അത് പശുക്കളെ ബാധിക്കുന്നുണ്ട്, ആടുകളെ ബാധിക്കുന്നുണ്ട്, പന്നുകളെ ബാധിക്കുന്നുണ്ട്.
1: ബാക്ടീരിയൽ രോഗമാണിത്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: മനുഷ്യരിൽ കൂടുതലെന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത പനി ആണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം. പിന്നെ വിട്ടുമാറാത്ത പനിയും വിറയലും, അതുപോലെ ഇപ്പോൾ സന്ധിവേദന ഉണ്ടാവാം, ശരീരവേദന, പിന്നെ പുരുഷന്മാരിൽ വൃഷ്ണവീക്കം വരും, സ്ത്രീകളിലാണെങ്കിൽ ഗർഭമലസൽ. ഇതൊക്കെയാണ് മനുഷ്യരിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഇത് തന്നെയാണ് ഏകദേശം മൃഗങ്ങളിലും കാണുന്നത്. വിത്തുകാള, അതുപോലെ ആൺപന്നി, ഇതിലൊക്കെ തന്നെ വൃഷ്ണവീക്കം വന്ന് പശുക്കളിൽ ഗർഭവത്സരം അല്ലാതെ തന്നെ ചിലപ്പോൾ കുട്ടി ചത്ത് പുറത്ത് വരിക, സ്റ്റിൽ ബർത്ത് എന്ന് പറയും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ ഈ മറിവുള്ള പ്ലാസൻ്റ പോവാതിരിക്കുക, ഇത്തരം മതിതാ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. ഇതിന് പുറമെ പശുക്കളിൽ ജോയിൻറ്റ് സ്വെല്ലിങ്, അതായത് സന്ധിവീക്കവും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കുതിരയിലാണെങ്കിൽ കഴുത്തിൻ്റെ അവിടെ പൊട്ടി കഴുത്തിൻ്റെ പുറം ഭാഗത്ത് ഇതുപോലെ മുറിവുകളും ഉണ്ടാവാറുണ്ട്.
1: അപ്പൊ ഈ ബ്രൂസല്ലോസിസ് ബാധിച്ച പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് ഈ രോഗം എങ്ങനെയാ പകരുന്നത്?
0: പ്രധാനമായിട്ടും പാലിൽ കൂടെ പകരാവുന്നൊരു അസുഖമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫാമുകളിലും മറ്റും, ഈ ഞാൻ പറഞ്ഞല്ലോ ഗർഭമലസൊന്നും മറുപുള്ള പോവാതിരിക്കുക, കൈയുറയൊന്നും ഇല്ലാതെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് തൊക്കിൽ കൂടെ ശരീരത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള,
1: മുറിവെല്ലാം ഉണ്ടെങ്കിൽ,
0: മുറിവില്ലെങ്കിൽ പോലും തൊക്കിൽ കൂടെ കയറാൻ സാധ്യതയുള്ളൊരു ബാക്ടീരിയയാണ് ബ്രൂസല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫാമില് ഒരു പശുവിന് വന്നു എന്നിരിക്കട്ടെ, ഇതിന്റെ വിസർജ്യങ്ങളിൽ കൂടെ ഈ ബാക്ടീരിയ പൊയ്ക്കൊണ്ടിരിക്കും, അതുവഴി മറ്റ്
1: പശുക്കളിലും
0: അത് ബാധിക്കും.
1: അപ്പൊ മനുഷ്യരിൽ വരുന്നത്
0: പാല് അതുമാത്രമല്ല, ഇപ്പോൾ ഗർഭം അലസിയിരിക്കുമ്പോൾ ഈ ഗർഭപാത്രത്തിൽ നിന്നിങ്ങനെ സ്രവങ്ങൾ വന്നുകൊണ്ടിരിക്കും, അത് വാലിട്ട് ആട്ടുമ്പോഴത്തേക്ക് അത് നേരെ കണ്ണിലേക്ക് തെറിക്കും, അങ്ങനെയും ഒക്കെ
1: പകരാനുള്ള സാധ്യതയുള്ള
0: സാധ്യത.
1: മാംസത്തിൽ നിന്ന് ഇത് പകരുമോ?
0: മാംസത്തിൽ നിന്നുള്ള പകരാൻ ചാൻസ് കൂടുതലാണ്. എന്നാലും ഈ ബ്രൂസല്ല വന്ന് പല ആൾക്കാരും പോയി ഇതിനെ അറവുശാലയിൽ കൊണ്ടുപോയി അറക്കാറുണ്ട്. അപ്പോൾ അത് നേരെ വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ മാംസത്തിൽ നിന്ന് വരാം. പക്ഷേ മാംസം ശരിയായ രീതിയിൽ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ മാംസം ഭക്ഷിക്കാവുന്നതാണ്.
1: ഇതിന്റെ ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈ ബ്രൂസല്ല രോഗത്തിന്റെ?
0: കേരളത്തിലെ ബ്രൂസല്ല രോഗം നോക്കുകയാണെങ്കിൽ പലതും ഈ തമിഴ്നാട് ഭാഗത്തു നിന്നൊക്കെ ചന്തയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന മൃഗങ്ങൾക്ക് ബ്രൂസല്ല കാണുന്നുണ്ട്. കഴിവതും നമുക്ക് അറിയാവുന്ന നല്ല പശുക്കളെ വിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് വാങ്ങിക്കുന്നത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ വേറെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പശുവിനെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നേരെ മറ്റു പശുക്കളുമായിട്ട് കെട്ടിപ്പാർപ്പിക്കാതെ 3 ആഴ്ച എന്തെങ്കിലും അതിനെ നിരീക്ഷിച്ചിട്ട്, ക്വാറന്റൈൻ എന്ന് പറയും, നിരീക്ഷിച്ചിട്ട് മാത്രമേ മറ്റു പശുക്കളോട് പാർപ്പിക്കാറുള്ളൂ. പിന്നെ ഗർഭം അലസി പോവുകയോ കുട്ടി ചത്ത് പുറത്തു വരികയാണ് അങ്ങനെ എന്തെങ്കിലുമുള്ള ലക്ഷണം കാണുകയാണെങ്കിൽ അപ്പം തന്നെ ആ പശുവിനെ അല്ലെങ്കിൽ ആടിന് അല്ലെങ്കിൽ പന്നിയെ ഇതിനൊക്കെ വരാമെന്നാണ് അത് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. മാറ്റി നിർത്തിയ ശേഷം ഒരു ലബോറട്ടറി പരിശോധന നടത്തി രോഗമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായി ഉള്ള അറവുശാലകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതിന് ദേവവധം ചെയ്യുന്നതാണ് നല്ലത്. ശാസ്ത്രീയമായ അറവുശാല ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇതിൻ്റെ അകിടും ഇതിൻ്റെ ഗർഭപാത്രവും ഒക്കെ മാറ്റിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ഇറച്ചിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പുണ്ട്. 4 മുതൽ 8 മാസം പ്രായമുള്ള പശുക്കുട്ടികളിൽ ഇതിനെതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പ് അത് ഒറ്റ തവണ എടുത്താൽ മതി,
1: ലൈഫ് ലോങ് നമുക്ക്
0: അതിന്റെ
1: പ്രതിരോധം കിട്ടും. അടുത്ത ഒരു രോഗം സാർ സൂചിപ്പിച്ചത് ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗമാണ്. അപ്പം ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ മൃഗങ്ങളിലും മനുഷ്യരിലും എല്ലാം ഇതും സെയിം തന്നെയാണോ?
0: ഏകദേശം ക്ഷയം അഥവാ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് അതൊരു
1: ബാക്ടീരിയ
0: കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. ഇതിനും പല വകഭേദങ്ങളുണ്ട്. ഇപ്പോൾ കന്നുകാലികളിൽ അല്ലെങ്കിൽ പശുക്കളിൽ കൂടുതലും മൈക്രോബാക്ടീരിയം ബോവിസ് ആണ്. മനുഷ്യനിലാണെങ്കിൽ മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലോസ്.

0: ആണ്. പിന്നെ പക്ഷികളിലും മൈക്രോബാക്ടീരിയം ഏവിയം എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഇത് കന്നുകാലികൾക്ക് പുറമെ ആനകളിലും ഇപ്പൊ കേരളത്തില് ട്യൂബക്കുലോസിസ് റിപ്പോർട്ടുകളുണ്ട്. മാനുകളിലൊക്കെ ഒരുപാട് കേസുകൾ ട്യൂബക്കുലോസിസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ എന്നാണെങ്കിൽ, ഇത് മനുഷ്യന്റെയും മൃഗങ്ങളിലുള്ള ലക്ഷണങ്ങൾ ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷെ മനുഷ്യരിൽ പനിയുണ്ടാവും, മൃഗങ്ങളിൽ പനി ഉണ്ടാവില്ല എന്നൊരു വ്യത്യാസം. അപ്പൊ ഒന്ന് പനി, പിന്നെ വിട്ടുമാറാത്ത കഫത്തോടു കൂടിയുള്ള ചുമ, പിന്നെ ശരീരത്തൂക്കം കുറഞ്ഞു വരിക, വല്ലാതെ ക്ഷീണിച്ച് നമ്മൾ എത്ര ഭക്ഷണം കൊടുത്താലും തീറ്റ കൊടുത്താലും അത് ആരോഗ്യം വെക്കാതെ എല്ലും തോലുമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. പ്രധാനമായിട്ടും ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പൊ ഈ ക്ഷയം വരുമ്പോഴത്തേക്ക് നമ്മുടെ ശ്വാസകോശത്തിൽ ഒരു മുഴ പോലെ വരും. മനുഷ്യന്റെയും മൃഗത്തിന്റെയും പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബാക്ടീരിയയെ ഇതെല്ലാം വന്ന് മൂടി ഒരു അതും സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് മുഴ പോലെ വരുന്നു. അപ്പൊ ഈ ശ്വാസകോശം വികസിക്കാൻ പറ്റാതെ ചുമ, വിട്ടുമാറാത്ത ചുമ അത് കാരണം വരുന്നുണ്ട്. ഇതിന് പുറമെ ഇത് പൾമണറി ടിബി എന്ന് പറയും, ശ്വാസകോശത്തെ വരുന്ന പൾമണറി ടിബി എന്ന് പറയും. അല്ലാതെ ശ്വാസകോശത്തിന് വെളിയിലും കുടലിൽ വരാം. കുടലിൽ വന്നാൽ വയറിളക്കം, അതിൽ രക്തം കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് എക്സ്ട്രാ പൾമണറി ടിബി എന്ന് പറയും. പിന്നെ നട്ടലിൽ വേണമെങ്കിൽ വരാം. നട്ടലിൽ വന്നു കഴിഞ്ഞാൽ നട്ടലിലുള്ള വേദനയും അങ്ങനെയുള്ള ഇത്. പിന്നെ വളരെ തീവ്രമായിട്ടുള്ള ഒരു അസുഖമാണ് തലച്ചോറിനെ ബാധിച്ചിട്ട് മസ്തിഷ്ക ജ്വരം എല്ലാം സംഭവിക്കാവുന്നതാണ്.
1: അപ്പൊ ഈ രോഗം എങ്ങനെയാ പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് വരുന്നത്?
0: പ്രധാനമായിട്ടും പാലിൽ കൂടെ തന്നെയാണ്.
1: ഇതും പാലിൽ കൂടെ
0: തന്നെ വരുന്നൊരു അസുഖമാണ്. സാധാരണ ഇത് അറക്കുമ്പോഴത്തേക്ക് ഈ മുഴ വ്യക്തമായിട്ട് കാണുന്നതുകൊണ്ട് ആരും ആ ഇറച്ചി ഉപയോഗിക്കാറില്ല, അതിനെ വെട്ടിമാറ്റി. എന്നാലും അശാസ്ത്രീയമായിട്ട് ഇത് നമ്മുടെ ഭക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ഇറച്ചി വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മനുഷ്യനെയും ബാധിക്കാം. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം ഒരു നല്ല ശാസ്ത്രീയമായിട്ടുള്ള അറിവുശാലകളിലാണ് ശരിക്കും വേണ്ടത്. അതിലാണ് ഇത്തരം അസുഖങ്ങളെ നമുക്ക് യഥാസമയം മനസ്സിലാക്കുകയും അത്
1: പടരാതിരിക്കാനുള്ള നടപടി എടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം മൃഗങ്ങൾക്ക് വരുമ്പം അതിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്തുവാണ്?
0: ഇത് ചികിത്സിച്ച് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. പിന്നെ മനുഷ്യർക്ക് തന്നെ ഏകദേശം മാസങ്ങളോളം വരെ ഇതിന്റെ മരുന്ന് കൊടുക്കേണ്ടി വരും. മൃഗങ്ങളിൽ ഇത് പ്രായോഗികമല്ല, കാരണം ഇത് മാറാനായിട്ട് മാസങ്ങൾ എടുക്കുകയും ഒന്ന് ചികിത്സാ ചെലവ്, പിന്നെ ഇത് വായുവിൽ കൂടെ പകരുന്നതും കൂടെയാണ്. ഇതേപോലെ തന്നെയാണ് ബ്രൂസെല്ലയും ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ളത്. ഈ ക്ഷയവും ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഇത് ഒരുപാട് നാള് ഇതിന്റെ ചികിത്സ തുടരേണ്ടി വരും എന്നുള്ളത് കൊണ്ട് പ്രായോഗികമല്ല.
1: എക്കണോമിക്കുമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗം എന്ന് പറയുന്നത് ആന്ത്രാക്സ് ആണ്. ഇതൊരു ബയോ വെപ്പൺ ആയിട്ട് വരെ യൂസ് ചെയ്യാറുണ്ട് ആന്ത്രാക്സിനെ, അല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: ആന്ത്രാക്സും ബാസിലസ് ആന്ത്രാക്സിസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. ഇത് കേരളത്തിൽ അങ്ങിങ്ങായിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അസുഖം, എന്നാലും ഉണ്ട് താനും. അപ്പൊ ഇത് മുഖ്യമായിട്ടും വേനൽ സമയത്ത് സസ്യബുക്കുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് പശു, ആട്, പന്നി, ആനകളിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആതിരപ്പള്ളി ഏരിയയിലുള്ള കാട്ടുപന്നികളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു അസുഖമാണ്.
1: ഇത് മാരകമായ രോഗമാണ്.
0: മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ രോഗം പശുക്കളിൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇത് ചത്തു കിടക്കുന്നതാണ്. പെട്ടെന്ന് അങ്ങ് വീണ് ചാവുന്ന ഒരു അസുഖമാണ്. ചാവുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ പല ദ്വാരങ്ങളിൽ നിന്നും, അത് മൂക്കിൽ നിന്നും, വായിൽ നിന്നും, മലദ്വാരത്തിൽ നിന്നും, ചെവിയിൽ നിന്നും ഒക്കെ എല്ലാ ദ്വാരത്തിൽ കൂടെയും, ഒരുമിച്ച് വരണമെന്നില്ല, ഏതെങ്കിലും ദ്വാരത്തിൽ കൂടെ അല്ലെങ്കിൽ പല ദ്വാരങ്ങളിലൂടെ കട്ട പിടിക്കാത്ത രക്തസ്രാവം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ വയറ് വീർത്തിരിക്കുന്ന, പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ഇതാണ്. നമുക്ക് ചികിത്സയ്ക്ക് ഒരു അവസരം തന്നെ കിട്ടില്ല. ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇത് പെട്ടെന്ന് വീണ് മരിക്കുന്നു, ദ്വാരങ്ങളിൽ കൂടെ രക്തം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പറയാറില്ല. അതിന്റെ ചെവിയുടെ അറ്റം അല്ലെങ്കിൽ രക്തം എടുത്തിട്ട് സ്മിയറാക്കി ലബോറട്ടറിയിൽ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ സ്രവങ്ങൾ അന്തരീക്ഷമായിട്ട് സമ്പർക്കം വരുമ്പോൾ ഇതിന്റെ ഒരു ചുറ്റൊരു കവചം ഉണ്ടാവുന്നു. അപ്പൊ ഈ കവചത്തിനുള്ളിലായിരിക്കും ഈ ബാക്ടീരിയ നിൽക്കുന്നത്. ഇത് എല്ലാ കാലാവസ്ഥയും തരണം ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു ഇതാണ്. വർഷങ്ങളോളം മണ്ണിൽ കിടക്കും. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് പുല്ലിന്റെ കുറവ് വരുമ്പോഴത്തേക്ക് പശുക്കളെല്ലാം മണ്ണിനോട് ചേർന്ന് മേയാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മണ്ണിൽ കിടക്കുന്ന കവചത്തോടുകൂടിയുള്ള ബാക്ടീരിയ മൃഗത്തിന്റെ ഉള്ളിൽ പോവുകയും, ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ ബാക്ടീരിയ പുറത്തു വന്ന് മനുഷ്യന് അസുഖം വരാൻ ചാൻസ്. ഇപ്പൊ മനുഷ്യരെ പറഞ്ഞിടത്തോളം മനുഷ്യർക്കും പല രീതിയിലുള്ള ആന്ത്രാക്സ് വരും. ഒന്ന്,
1: ജന്തുവിൽ നിന്ന് മനുഷ്യരിലോട്ട് എങ്ങനെയാ വരുന്നത്? ഇത്
0: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടുള്ളത് ഒഡീസയിലാണ്. ഈ ചത്ത മൃഗത്തിന്റെ ഇറച്ചി കഴിക്കുന്നുണ്ട് വരുന്നതാണ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ തോല് കൈകാര്യം ചെയ്യുന്നവര്, ഇപ്പൊ പശു ചത്തി കഴിഞ്ഞാൽ അതിന്റെ തോലിന് 10,000-4,000 രൂപ കിട്ടും. അപ്പൊ അത് തോല് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അറിവുശാലയിലുള്ള ആൾക്കാർക്ക്, പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ നേരെ അറബിശാലയെ കൊണ്ട് അറക്കുന്ന ആൾക്കാർക്കും ഇത് വരാം. ഇവിടെയും ശാസ്ത്രീയമായ അറബി

0: മസാലയുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
1: മാംസം നല്ലപോലെ വെച്ചാൽ പിന്നെ അതിൽ വരത്തില്ല, പാചകം ചെയ്തു
0: കഴിഞ്ഞാല് പ്രശ്നമില്ല. പിന്നെ മനുഷ്യർക്ക് ഇപ്പൊ ഈ ചെമ്മരിയാടിന്റെ ഒക്കെ കമ്പിളി പുതുപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ രോമങ്ങൾ വെട്ടുന്നവർക്ക് ശ്വാസകോശത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നെ തോലൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് കയ്യിലും ഒക്കെ ഉണ്ടാവാം.
1: മനുഷ്യരിലും ഇത് മാരകമാണോ?
0: അത്രത്തോളം മരകമല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇറച്ചി കഴിക്കുന്ന ആൾക്ക് ഒരു 20% ആണ് മരണനിരക്കുള്ളത്. അത്ര തീവ്രമായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ മാത്രമേ മരണം സംഭവിക്കൂ, ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. പക്ഷെ ശ്വാസകോശത്തെ ബാധിക്കുകയാണെങ്കിൽ അത് ഈ ചെമ്മരിയാടിന്റെ രോമമെടുക്കുന്ന കമ്പിളി പുതപ്പൊക്കെ ഉണ്ടാക്കാൻ അത് കുറച്ച് മാരകമായിട്ടുള്ള ഇതാണ്. എന്നാലും ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ.
1: ഡോക്ടർ സഞ്ജയ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലെപ്റ്റോസ് വൈറസസിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. എലിപ്പനി ഇതൊരു കോമൺ ഡിസീസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതൊരു ജന്തുജന്യ രോഗമാണ്
0: ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി. അതും ഒരു ബാക്ടീരിയൽ കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ്. ഈ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ 260 ബാക്ടീരിയ ഉണ്ടെങ്കിലും കുറച്ച് ബാക്ടീരിയ മാത്രമാണ് രോഗം ഉണ്ടാക്കുന്നത്. ഇത് മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും പ്രത്യേകിച്ച് നായ്ക്കളെയും വന്യമൃഗങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ അസുഖമാണ്. ഇത് എലികളാണ് ഇതിൻ്റെ നിശബ്ദ വാഹകരാണ്. ഈ എലികൾക്ക് അസുഖമൊന്നും വരില്ല, എന്നാൽ അതിൻ്റെ വൃക്കയിൽ ഇത് പെറ്റുപെരുകി മൂത്രത്തിൽ കൂടെ ഇത് വെളിയിൽ പോകുന്നു. അവിടെയാണ് ഈ പ്രശ്നം. ഈ മൂത്രം ചെന്ന് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ഭക്ഷണത്തിലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ തീറ്റപാത്രത്തിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കുടിവെള്ളത്തിലോ രോഗാണുവുള്ള എലിയുടെ മൂത്രം വഴി ഉള്ളിൽ പോവുകയാണെങ്കിൽ അസുഖം ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടുകളിലൊക്കെ എലിയുടെ ഒക്കെ മൂത്രമൊക്കെ കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വെള്ളക്കെട്ടിൽ നമ്മൾ മൃഗത്തിനെ ആയാലും മനുഷ്യരായാലും അധികം നേരം നിൽക്കുന്ന സാഹചര്യം വരുമ്പോൾ മൃദുവായ ചർമ്മത്തിൽ കൂടിയും ഈ രോഗം ഉള്ളിലേക്ക് പ്രവേശിക്കാം.
1: റാബീസ് പ്രധാനപ്പെട്ട ഒരു ജന്തുജന്യ രോഗം നമുക്ക് പറയാൻ സാധിക്കും. നായ്ക്കളിൽ കണ്ടുവരുന്നുണ്ട്. നമ്മുടെ മറ്റ് ഫാം ആനിമൽസ് അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പശുക്കളിലും ഈ റാബീസിന്റെ പ്രശ്നമുണ്ടോ?
0: റാബീസ് പേവിഷബാധ മനുഷ്യർക്ക് ഉണ്ടാവുന്ന അറിയാമല്ലോ, നായ്ക്കളുടെ കടിയും പൂച്ചയുടെ മാന്തല്. അതേപോലെ തന്നെ ഇപ്പോൾ പൂച്ചയുടെ മാന്തല് ഫാം മൃഗങ്ങൾക്ക് പശുക്കൾക്കും ഒന്നും വരാൻ, പക്ഷെ നായ്ക്കളുടെ കടി ഏക്കാൻ സെൻസർ. നായ്ക്കളുടെ കടിയേറ്റാൽ പശുക്കൾക്കായൊക്കെ ആടുകളിലും പന്നി എല്ലാത്തിനും ഈ രോഗം വരാൻ
1: സാധ്യതയുണ്ട്. കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ മനുഷ്യനെയും മൃഗങ്ങളെയും അതുപോലെ പ്രകൃതിയെയും പ്രകൃതിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജൈവസുരക്ഷ. ഈ ജൈവസുരക്ഷ ശരിയായ രീതിയിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പല അസുഖങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ജൈവസുരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്ന രോഗാണു മൃഗങ്ങൾ വളർത്തുന്ന പരിസരത്തേക്ക് വരാതിരിക്കുക, മൃഗങ്ങൾക്കൊന്നും അത് വെളിയിൽ പോകാതിരിക്കുക, പിന്നെ അതിനകത്ത് ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പുതുതായിട്ടൊരു മൃഗത്തിനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ക്വാറന്റൈൻ, ഒരു 3 ആഴ്ച എന്തെങ്കിലും ക്വാറന്റൈൻ. പിന്നെ അസുഖമുള്ള ആനിമൽസിനെ മാറ്റി പാർപ്പിക്കുക. പിന്നെ ജലസുരക്ഷ, കുടിവെള്ളം നല്ല രീതിയിലുള്ള ക്ലോറിൻ ടാബ്ലറ്റുകളോ ബ്ലീച്ചിങ് പൗഡറോ ഇട്ടിട്ടുള്ള നല്ല കുടിവെള്ളം കൊടുക്കുക എന്നുള്ള. പിന്നെ തീറ്റ സുരക്ഷ, തീറ്റയിൽ എലിമൂത്രം ഒന്നും കലങ്ങാത്ത രീതിയിൽ ഉള്ള തീറ്റ സുരക്ഷ. പിന്നെ കൊതുക് പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക, കൊതുക് നശീകരണം, കൊതുകിനെ അകറ്റി നിർത്താനായിട്ടുള്ള ഫുൾ സ്ലീവ്സ് ഷർട്ടും അതുപോലെ റിപ്പലൻസ് മറ്റേ ഇത് അകറ്റി നിർത്താനുള്ള ഓയിൻമെൻറ്റുകളൊക്കെ പുരട്ടുക എന്നുള്ളതാണ്. പാല് പാസ്റ്ററൈസ് ചെയ്ത് തിളപ്പിച്ച് കുടിക്കുക, മുട്ടയും ഇതും വേവിച്ച് കഴിക്കുക എന്നുള്ള. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ശുചിത്വം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുറകൾ ഉപയോഗിക്കുക.
1: സാധാരണമായിട്ട് നമ്മൾ ഇത് ചെയ്യാറില്ല.
0: പ്രത്യേകിച്ചും ഗർഭവലസിലും അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇപ്പോൾ ചത്ത് പുറത്ത് വരിക, അപ്പോഴൊക്കെ തന്നെ കൈയുറകൾ ഉപയോഗിക്കും. പിന്നെ കാലുറകൾ തന്നെ ഉപയോഗിക്കണം. നമ്മൾ വെളിയിൽ പശുവിനെയും കൊണ്ട് മേയാൻ പോകുമ്പോൾ അതങ്ങനെയുള്ള വരുമ്പോൾ കാലുറകൾ ഇട്ടുകൊണ്ട് തന്നെ പോകണം. അല്ലെങ്കിൽ വേറെയും ചെള്ളുപനി പോലെയൊക്കെയുള്ള അസുഖങ്ങളും ഉണ്ട്. പിന്നെ അസുഖമുള്ള ഒരു മൃഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അവസാനം മാത്രമേ പരിചരിക്കാവുള്ളൂ. കൈയും ഒക്കെ നല്ല വൃത്തിയ സോപ്പ് ഇട്ട് കഴുകേണ്ട. അതുകൊണ്ട്
1: ഡോക്ടർ സഞ്ജയ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചും നല്ലതായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
2: ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട അറിവുകൾ പങ്കുവച്ചത് ശ്രദ്ധിച്ചു കാണുമല്ലോ. മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ അഭിമുഖം പ്രയോജനപ്പെട്ടിരിക്കും എന്ന് കരുതുന്നു. ജന്തുജന്യ രോഗങ്ങളുടെ കാര്യത്തിൽ കർഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നത് പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസിലെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡോക്ടർ സഞ്ജയ് ഡി ആണ്. ഷിബു ജോർജ് ആണ് ഡോക്ടർ സഞ്ജയുമായി സംസാരിച്ചത്. ഡോക്ടർ സഞ്ജയിന്റെ ഫോൺ നമ്പർ 9994

0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
1: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം

0: മൂന്ന് ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. പി എം കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണ്ണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൗണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ ഇ കെ വൈ സി പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. പി എം കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിളപരിപാലന നിർദ്ദേശങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ ഒന്നാം മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് രണ്ടാമത്തെ വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. രണ്ടാമത്തെ വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷും ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും രണ്ടാമത്തെ വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിരി വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിരി വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിൾ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡയോക്സൈഡ് 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്ത് പാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷെ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
2: ഇനി ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, ഒരു പശുത്തൊഴുത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്നും എത്ര ദൂരപരിധിയാണ് ആവശ്യമുള്ളത്? ഉത്തരം, 6 മുതൽ 20 പശുക്കൾ വരെയുള്ള സംരംഭങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് 10 മീറ്റർ ദൂരപരിധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്.

ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 18:34. ഇന്ന് രാത്രി 8 മണിക്ക് ഹലോ ഡോക്ടർ. വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. ഇന്ന് രാത്രി 8 മണിക്ക് ഹലോ ഡോക്ടർ. ഇന്ന് രാത്രി 9:30 എസ് കെ മഹദിയുടെ സംഗീത കച്ചേരി. കൊടുന്തിരിപ്പുള്ളി സുബ്ബരാമൻ വയലിൻ, കൊടുന്തിരിപ്പുള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം ഷൈജു മുഖർശംഖ്. കേൾക്കാം ഇന്ന് രാത്രി 9:30 സംഗീത കച്ചേരി.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 85 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 8547070773. മറ്റൊരു നമ്പർ 04872370773. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 8547070773. ഒരു നമ്പർ കൂടി 04872370773. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈ 1 ന് 25 രൂപ നിരക്കിലും നെടുനേന്ത്രൻ തൈ 1 ന് 40 രൂപ നിരക്കിലും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9048 17 8101. മറ്റൊരു നമ്പർ 04872435 76. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9048 17 8101. മറ്റൊരു നമ്പർ 04872435 76. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി 2026-27 പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി എന്നീ പഞ്ചായത്തുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. വ്യത്യസ്ത വിഭാഗങ്ങളിലായി ആകെ 5 അവാർഡുകളാണ് നൽകുന്നത്. സമ്മിശ്ര കർഷകൻ, വിളാധിഷ്ഠിത കർഷകൻ, മികച്ച കർഷകൻ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. അപേക്ഷകർ ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിലുള്ളവരും സ്വന്തം ഉടമസ്ഥതയിലോ പാട്ടത്തിനെടുത്തതോ ആയ കുറഞ്ഞത് 50 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരുമായിരിക്കണം. തങ്ങൾ താമസിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ പഞ്ചായത്ത് പരിധിയിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മാസം 13 വരെ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9383471448. മറ്റു നമ്പർ 04802285200. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9383471448.

0: 4 4 8. ഒരു നമ്പർ കൂടി, 0 4 8 0 2 8 5 2 8 0 0. കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. ചികിത്സിച്ചു ഭേദമാക്കാനാകാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏക മാർഗം കാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിന്റെ 8-ാം ഘട്ടം ഈ മാസം 10-ാം തീയതി വരെ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഉരുക്കളെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
4: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
6: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000-ത്തോളം വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്.
1: We will be operating 300 plus special trains during the Ratha Yatra of Mahaprabhu Jagannath Ji, and during Onam festival we'll be running about more than 100 special trains. This is a big effort from railways, effort from the central government, effort from Prime

0: Minister Shri Narendra Modi ji to make sure that our citizens get affordable and safe services. We'll continue to work in that direction.
1: ഓണക്കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA നന്ദി രേഖപ്പെടുത്തി. പരിഷ്കാരങ്ങൾ, ഡിജിറ്റൈസേഷൻ എന്നിവയിലൂടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനം വികാസത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി അമിത്ഷാ. സഹകരണ മന്ത്രാലയം സ്ഥാപിതമായതിന്റെ 5-ാമത് വാർഷികാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 5

0: വികാസത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി അമിത്ഷാ. ക്ഷമിക്കണം, കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മന്ത്രാലയം സ്ഥാപിതമായതിന്റെ 5-ാമത് വാർഷികാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന 5 സഹകരണ സംഘങ്ങളെ കണ്ടെത്തുന്നതിന് റാങ്കിംഗ് ചട്ടക്കൂട് തയ്യാറാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും അദ്ദേഹം കർഷകരോട് അഭ്യർത്ഥിച്ചു.
1: सहकारिता मंत्रालय के इनिशिएटिव से कुल 9 राष्ट्रीय स्तर पर काम करने वाली सहकारी समिति बनाकर देश से लेकर ग्राम तक ये 9 क्षेत्रों में सहकारिता मंत्रालय को एक माला में पिरोने का काम हमने किया है.
0: നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ തുടങ്ങിയവയുടെ പദ്ധതി തല പുരോഗതി മന്ത്രി വിലയിരുത്തി. സംയോജിത ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 6 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരപത്രം സ്വീകരിച്ചു. മൊസാംബിക്, നിക്കരാഗ്വേ, സുരിനാം, ഗാബോൺ, മംഗോളിയ, ബഹാമാസ് എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്നാണ് രാഷ്ട്രപതി അംഗീകാരപത്രം സ്വീകരിച്ചത്. ലീഗൽ മെട്രോളജി നിയമം 2011 ഭേദഗതി വരുത്തി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ശാസ്ത്രീയമായ രീതികളിലൂടെ അളവ് തൂക്ക ഉപകരണങ്ങളുടെ പരിശോധന വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വെയ്റ്റ് പരിധി 50% നിന്നും 20% കുറച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടന്ന കൂടിയാലോചനകളിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ക്രിയാത്മകമായ സമീപനം അടുത്ത 2 ദിവസത്തെ ചർച്ചകളെയും നയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. തുടർന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ജൂലൈ 9 സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും.
0: ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. ഇവിടേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലും മുംബൈ ഗോവ ദേശീയപാതയിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പൂനെയിലും തീരദേശ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. ഗുജറാത്തിന്റെ തെക്കൻ മേഖലകളിലും സൌരാഷ്ട്രയിലും കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. 3 ദേശീയപാതകളടക്കം 80 റോഡുകൾ താൽക്കാലികമായി അടച്ചു. 100 ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള ജില്ലകളിൽ NDRF, SDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടറിൽ 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 ഗോളുകൾക്ക് നോർവെ പരാജയപ്പെടുത്തി. ലോകകപ്പിൽ നിന്ന്

0: പുറത്തായതിനു പിന്നാലെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിലാപയാത്രയ്ക്കായി ടെഹ്റാനിൽ ഇന്ന് അണിനിരുന്നത് വൻ ജനാവലി. ഫെബ്രുവരി 28 ഇസ്രായേൽ അമേരിക്ക വ്യോമാക്രമണത്തിലാണ് ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. 12 മണിക്കൂറോളം നീളുന്ന വിലാപയാത്രയോടനുബന്ധിച്ച് റോഡുകളും വ്യോമപാതയും അടച്ചിരിക്കുകയാണ്. ഖമനേയിയുടെ ജന്മസ്ഥലമായ മഷ്ഹാദിൽ വ്യാഴാഴ്ചയാണ് ഖബറടക്കം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പാക് അധീന കശ്മീരിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയതായി സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം.
4: അവിശ്വസനീയമെന്ന് തോന്നുന്ന ചാരകഥകളാൽ സമ്പന്നമാണ് ലോകസാഹിത്യം. ലോകമെങ്ങും വലവിരിച്ചിരിക്കുന്ന ചാരസംഘങ്ങളുടെ കഥകൾ ഇന്നും നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താറുണ്ട്. അതീവ രഹസ്യമായി രാഷ്ട്രങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും ഭാവി തന്നെ അപകടത്തിലാക്കുന്ന, ലോകക്രമം തിരുത്തിയെഴുതുന്ന, സ്വന്തം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോകുന്ന സാഹസികരാണ് ചാരന്മാർ. രഹസ്യഭാഷയും ഗൂഢതന്ത്രങ്ങളുമായി അവർ ഇരുട്ടിൻ്റെ മറയിലൂടെ സഞ്ചരിക്കുന്നു. 1-ഉം 2-ഉം ലോകമഹായുദ്ധങ്ങളുടെ കാലത്താണ് ചാരസംഘടനകളെ രാഷ്ട്രങ്ങൾ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി കൂടുതൽ വിനിയോഗിച്ചത്. മനുഷ്യ മനസ്സിനെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന അത്തരമൊരു ചാരസംഘടനയുടെ കഥ പറയുന്ന ക്ലാസിക് നോവലുണ്ട് ലോകസാഹിത്യത്തിൽ. സ്കോട്ടിഷ് എഴുത്തുകാരനായ ജോൺ ബുക്കാൻ്റെ 39 പടവുകൾ അഥവാ 39 സ്റ്റെപ്സ്.
5: ആ മെയ്മാസ സായാഹ്നത്തിൽ നഗരത്തിൽ നിന്ന് മടങ്ങുമ്പോൾ വിരസമായ ഈ ജീവിതത്തോട് എനിക്ക് വെറുപ്പ് തോന്നി. 3 മാസം കൊണ്ട് ഇംഗ്ലണ്ട് മടുത്തു. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ തോന്നുമെന്ന് 1 കൊല്ലം മുമ്പ് ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയാളെ പരിഹസിച്ചേനെ. ഇംഗ്ലണ്ടിനെ കുറിച്ച് അത്ര മതിപ്പായിരുന്നു അന്നെനിക്ക്. അതാണ് സത്യം. ഇംഗ്ലണ്ടിലെ കാലാവസ്ഥ എന്നെ ദേഷ്യം പിടിപ്പിച്ചു. ഇംഗ്ലീഷുകാരുടെ സംസാരം എന്നെ മുഷിപ്പിച്ചു. ലണ്ടനിലെ വിനോദങ്ങൾ സോഡാവെള്ളം പോലെ രുചിരഹിതമായി എനിക്ക് അനുഭവപ്പെട്ടു. റിച്ചാർഡ് ഹെന്നെ, ഞാൻ സ്വയം പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഒരു കുഴിയിൽ ചെന്ന് ചാടിയിരിക്കുന്നു. കയറി രക്ഷപ്പെടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.
6: മുപ്പത്തിയൊൻപത് പടവുകൾ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്.
4: നോവലിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് നോവലിന്റെ ചരിത്ര പശ്ചാത്തലം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജോൺ ബുക്കാന്റെ 39 പടവുകൾ എന്ന നോവൽ ആരംഭിക്കുന്നത് 1914 മെയ്

0: മാസത്തിലാണ്. അതേ മാസത്തിലാണ് ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന ചരിത്ര വസ്തുത ഓർത്തിരിക്കേണ്ടതാണ്.
1: ജർമ്മനിയും ആസ്ട്രിയയും ഒരു വശത്ത്, ഫ്രാൻസും റഷ്യയും മറുവശത്ത്. ബ്രിട്ടൻ നിഷ്പക്ഷമായി നിലകൊണ്ടുവെങ്കിലും വാണിജ്യ രംഗത്തെ ബ്രിട്ടന്റെ പുരോഗതി ജർമ്മനിയെ അസൂയാലുവാക്കി. 1904 ബ്രിട്ടനും ഫ്രാൻസും ഒന്നിച്ച് പ്രവർത്തിക്കാൻ സമ്മതിച്ചുകൊണ്ടുള്ള ഉടമ്പടി ഒപ്പിട്ടു. ഇത് ജർമ്മനിയുടെ പക വർദ്ധിപ്പിച്ചു. ജർമ്മനി ഒരു അവസരം കാത്തിരിക്കുമ്പോഴാണ് 1914 ജൂൺ 28 തീയതി ആസ്ട്രിയൻ രാജകുമാരനായ ഫെർഡിനാൻഡ് ഫ്രാൻസിസ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സെർബിയയിൽ വെച്ചുണ്ടായ ഈ സംഭവത്തെ തുടർന്ന് ജർമ്മനി സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. റഷ്യ സെർബിയയെ സഹായിക്കാനെത്തി.
0: 1 ജർമ്മനി റഷ്യയ്ക്കെതിരെയും 3 ഫ്രാൻസിനെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചു. 1914 ഇംഗ്ലണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ യുദ്ധത്തിനു മുൻപ് ഇംഗ്ലീഷ് നാവികസേനയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയായിരുന്നു ബ്ലാക്ക് സ്റ്റോൺ എന്ന ജർമ്മൻ ചാരസംഘടനയുടെ ലക്ഷ്യം. ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് 39 പടവുകൾ എന്ന കുറ്റാന്വേഷണ നോവലിന്റെ പിറവി. ബ്ലാക്ക് സ്റ്റോൺ എന്ന വിളിപ്പേരുള്ള ജർമ്മൻ രഹസ്യ സംഘടനയുടെ പ്രധാന ലക്ഷ്യം അതേ വർഷം ജൂൺ 15 ഇംഗ്ലണ്ടിൽ നിന്ന് കടക്കുക എന്നതായിരുന്നു. അതിനു മുൻപ് ഗ്രീക്ക് പ്രധാനമന്ത്രിയായ കോൺസ്റ്റാന്റൈൻ കരോളിഡ്സിനെ അവർ വധിക്കുന്നു. 1 പ്രധാന ചാരസംഘടനയായ ബ്ലാക്ക് സ്റ്റോണിൽ നിന്നും ഇംഗ്ലണ്ടിനെ രക്ഷിക്കുക എന്ന ദൌത്യത്തോടെയാണ് ജോൺ ബുക്കാൻ 39 പടവുകൾ എന്ന കൃതി എഴുതിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും.
1: 1914 ഓഗസ്റ്റ് 4 പൊട്ടിപ്പുറപ്പെട്ട ജർമ്മനി ഇംഗ്ലണ്ട് യുദ്ധത്തിന് 3 മുൻപാണ് 39 പടവുകൾ എന്ന നോവലിൽ വിവരിക്കുന്ന സംഭവ പരമ്പരകൾ അരങ്ങേറുന്നത്. 39 പടവുകൾ അഥവാ 39 എന്ന നോവലിനെ ഒരു ഡിക്റ്റേറ്റീവ് നോവലെന്നോ ചാരകഥയെന്നോ ഒക്കെ വായനക്കാരന്റെ താൽപ്പര്യമനുസരിച്ച് വിളിക്കാവുന്നതാണ്. എന്നാൽ എല്ലാ സാഹിത്യ വിഭാഗങ്ങളുടെയും അന്തസത്ത ചോരാതെ കോർത്തിണക്കിയ ഈ നോവൽ ലോക സാഹിത്യത്തിലെ ക്ലാസിക് നോവലുകളുടെ ശ്രേണിയിൽ വിരാജിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
0: റിച്ചാർഡ് ഹന്നെ എന്ന 35-കാരനാണ് 39 പടവുകൾ എന്ന നോവലിലെ കഥാനായകൻ. ദീർഘകാലം പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ച ആളാണ്. സുന്ദരനും സുമുഖനുമാണ്. വിവാഹിതനല്ല, സാഹസികത ഇഷ്ടപ്പെടുന്നയാളാണ്. ഒരു സ്കോട്ട്ലൻഡുകാരനായ റിച്ചാർഡ് ഹെന്നെ കുറച്ചു മാസങ്ങളായി ഇംഗ്ലണ്ടിലാണ് താമസം. അയാൾക്ക് ഇംഗ്ലണ്ട് മടുത്തു തുടങ്ങി.
1: അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം റിച്ചാർഡ് ഹന്നെയുടെ ജീവിതം അയാൾ ഒരിക്കലും ചിന്തിക്കാത്ത വിധം മാറിമറിയുന്നത്. ലണ്ടൻ നഗരത്തിന്റെ ഒഴിഞ്ഞ കോണിൽ ഒരു ഫ്ളാറ്റിലാണ് ഹന്നെ താമസിക്കുന്നത്. അയൽക്കാർ തമ്മിൽ വലിയ സൗഹൃദമൊന്നുമില്ല. ഓരോരുത്തരും താന്താങ്ങളുടെ ജീവിതം നോക്കി സുഖമായി ജീവിക്കുന്നു. അങ്ങനെയിരിക്കെയാണ് അപരിചിതൻ റിച്ചാർഡ് ഹെന്നെയെ തേടിയെത്തുന്നത്. അതോടെ എല്ലാം തകിടം മറിഞ്ഞു.
2: എനിക്ക് താങ്കളോടൊന്ന് സംസാരിക്കാമോ? ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാൻ അകത്തോട്ട് വന്നോട്ടെ. ഞാൻ വാതിൽ തുറന്ന് അയാളോട് അകത്ത് വരാൻ പറഞ്ഞു. വാതിൽ തുറന്നയുടൻ അയാൾ ഞാൻ സാധാരണ പുക വലിക്കാറുള്ള മുറിയുടെ നേരെ ഓടി. വാതിൽ തഴുതിട്ടോ? അയാൾ ഭീതിയോട് ചോദിച്ചു. എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് സ്വാതന്ത്ര്യമെടുത്തു. നിങ്ങളെ കണ്ടിട്ട് എല്ലാം മനസ്സിലാകുന്ന ഒരാളാണെന്ന് തോന്നി. പറയൂ, നിങ്ങളൊരു സഹായം ചെയ്യാമോ? അയാൾ ചോദിച്ചു. നിങ്ങൾ കാര്യമെന്താണെന്ന് പറയൂ, എന്നിട്ട് എനിക്ക് വാക്ക് തരാൻ കഴിയൂ. അയാളുടെ വിചിത്രമായ പെരുമാറ്റം എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു.
1: അപരിചിതൻ തന്റെ രഹസ്യം റിച്ചാർഡ് ഹെന്നെയോട് പറയുന്നു. അയാളൊരു അമേരിക്കക്കാരനാണ്, ഒരു പത്രപ്രവർത്തകനായിരുന്നു. പിന്നീട് അയാൾ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. ഒടുവിൽ അയാൾ അപകടകരമായ ഒരു ചാരസംഘടനയിൽ എത്തപ്പെട്ടു. ഇംഗ്ലണ്ടിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ചാരസംഘടന

0: ഗ്രീക്ക് പ്രധാനമന്ത്രിയായ കോൺസ്റ്റാന്റൻ കരോലെറ്റ്സിനെ വധിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന വിവരം അയാൾക്കറിയാം. ഈ രഹസ്യം അയാൾക്കറിയാമെന്ന് ചാരസംഘടനയിലെ അധോലോക അംഗങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അവർ തന്നെ ഏതു വിധേനയും കൊല്ലും. ബ്ലാക്ക്സ്റ്റോൺ എന്നാണ് ആ സംഘത്തിന്റെ പേര്. അവർ തന്നെ വേട്ടയാടുന്നു. ബ്രിട്ടീഷ് സർക്കാരിന്റെ അതിഥിയായ ഗ്രീക്ക് പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്നതോടെ ബ്രിട്ടന് അപകടമുണ്ടാകും, ലോകമഹായുദ്ധമുണ്ടാകും. അത് പുതിയ തലത്തിലേക്ക് മാറും. ഈ രഹസ്യം താങ്കളോട് പറയാനാണ് ഞാൻ വന്നത്. അപരിചിതൻ ഹെന്നയോട് ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തുന്നു. അയാൾ അവസാനം തന്റെ പേര് പറയുന്നു. ഫ്രാങ്ക്ലിൻ പി സ്കഡ്ഡർ, അതാണ് പേര്.
1: റിച്ചാർഡ് ഹെന്നെ അപരിചിതൻ പറയുന്ന കാര്യങ്ങൾ വിശദമായി കേൾക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് സ്കഡ്ഡർ ആവശ്യപ്പെട്ടത്. ഈ വിവരങ്ങൾ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയെ അറിയിക്കണം. ഗ്രീക്ക് പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്ന മരണത്തിൽ നിന്നും രക്ഷിക്കണം. തനിക്ക് കുറച്ച് ദിവസത്തേക്ക് അഭയം തരണം. ഒടുവിൽ ഈ കാര്യങ്ങൾ ഹെന്നെ ഏറ്റെടുക്കുന്നു.
0: അപരിചിതനായ അതിഥിയെ വിശ്വാസത്തിലെടുത്ത് ഹെന്നെ അയാൾക്ക് അഭയമൊരുക്കുന്നു. താൻ ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്ന് സ്കഡ്ഡർ തന്റെ ആതിഥേയനോട് പറയുന്നു. തന്നെ തേടി വരുന്നവർ നിസ്സാരക്കാരല്ല. ബ്ലാക്ക്സ്റ്റോൺ എന്ന വിളിപ്പേരുള്ള, എന്തും ചെയ്യാൻ മടിക്കാത്ത, ഇരുട്ടിന്റെ നിഴലിൽ സഞ്ചരിക്കുന്ന ഭീകരന്മാരാണവർ.
1: സ്കഡ്ഡർ ഭയന്ന പോലെ രാത്രിയുടെ ഏതോ യാമത്തിൽ ചാരസംഘം അയാളെ തേടിയെത്തി. ഹെന്നയുടെ വിശ്രമമുറിയിലായിരുന്നു അയാൾ ഒളിച്ചു താമസിച്ചിരുന്നത്. മൂന്നാം ദിവസത്തെ പ്രഭാതത്തിൽ റിച്ചാർഡ് ഹെന്നെ തന്റെ അതിഥിയുടെ ചേതനയേറ്റ ശരീരമാണ് കണ്ടത്. ഹെന്നെ ഞെട്ടിത്തകരുന്നു. സ്കഡ്ഡർ താമസിച്ചിരുന്ന മുറി അലങ്കോലമായിട്ടുണ്ട്. കൊലപാതകികൾ എന്തോ തേടിയാണ് വന്നത്, പക്ഷേ പരതിയത് അവർക്ക് ലഭിച്ചില്ല.
2: ഞാൻ ആകെ തകർന്ന് കസേരയിലേക്കിരുന്നു. 5 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കാണണം. ഭീകരമായ ചിന്തകൾ എന്റെ മനസ്സിലേക്ക് വന്നു. മനുഷ്യർ ഭീകരമായി കൊല ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റാബേൽ യുദ്ധത്തിൽ ഞാനും ശത്രുക്കളെ നിഗ്രഹിച്ചിട്ടുണ്ട്. സമയം 6 മണിയായിട്ടുണ്ട്. കൊലയാളി ഇനി മടങ്ങിവരാൻ സാധ്യതയില്ല. സ്കഡ്ഡർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സത്യമാണ്. ഞാൻ പുറത്തുപോയി പോലീസിനെ വിവരമറിയിച്ചാൽ കൊലപാതക കുറ്റം എന്റെ മേൽ വീഴും. സാഹചര്യ തെളിവുകളെല്ലാം എനിക്കെതിരാണ്. ഇംഗ്ലണ്ടിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ എന്നെ അറിയാവൂ. ഗ്രീക്ക് പ്രധാനമന്ത്രി ഇംഗ്ലണ്ടിലെത്താൻ പാടില്ല. സ്കഡർ കൊല്ലപ്പെട്ടു. രഹസ്യങ്ങളെല്ലാം അയാൾ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് അയാളുടെ ജോലികൾ ഇനി ഞാനാണ് ചെയ്യേണ്ടത്.
0: കഠിനമായ ആലോചനയ്ക്ക് ശേഷം ഒളിവിൽ പോകാൻ റിച്ചാർഡ് ഹെന്നെ തീരുമാനിക്കുന്നു. 3 ആഴ്ചക്കാലം ഇംഗ്ലണ്ടിൽ നിന്നും മാറി നിൽക്കണം. കൊലയാളികൾ അന്വേഷിച്ചു വന്ന ഡയറി ഹെന്നെ മുറിയിൽ നിന്നും കണ്ടെത്തുന്നു. കോഡ് ഭാഷയിൽ സ്കഡ്ഡർ അതിൽ പലതും എഴുതിയിട്ടുണ്ട്. ഒളിച്ചോടുക എന്നത് അത്ര നിസ്സാര കാര്യമല്ലെന്ന് ഹെന്നെ മനസ്സിലാക്കുന്നു. പുറത്ത് ചാരസംഘവും പോലീസും ഉണ്ടാവും. ആൾമാറാട്ടം നടത്തുക മാത്രമാണ് പരിഹാരം. കൃത്യം 6:30 എല്ലാ ദിവസവും വരുന്ന പാൽക്കാരന്റെ തൊപ്പിയും കുപ്പായവും ഒരു പന്തയത്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ് സ്വർണനാണയം പ്രതിഫലമായി നൽകി പാൽക്കാരനിൽ നിന്നും വാങ്ങി ധരിച്ച് കണ്ണുവെട്ടിച്ച് ഹെന്നെ അവിടെ നിന്നും കടന്നുകളയുന്നു. തീവണ്ടി നിലയത്തിലെത്തിയ ഹെന്നെ തന്റെ സാഹസികമായ ഒളിച്ചോട്ടം ആരംഭിക്കുന്നു.
1: വടക്കോട്ടാണ് ഹെന്നെയുടെ യാത്ര. ഗ്രാമപ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമുള്ള ഒരു സത്രത്തിൽ ഒളിക്കുക എന്നതാണ് അയാളുടെ പദ്ധതി. തീവണ്ടിയിലിരുന്ന് സ്കഡ്ഡറുടെ ഡയറി പരിശോധിക്കുന്നുണ്ട്. അതിൽ രഹസ്യ കോഡുകളാണ്. അത് അഴിച്ചെടുക്കുക എന്നത് ശ്രമകരമാണ്. ലണ്ടനിൽ നിന്നും അയാൾ വളരെ ദൂരെ എത്തിയിരുന്നു. ഒരു മലയോരത്ത് തീവണ്ടി നിന്നപ്പോൾ ഹെന്നെ ഇറങ്ങി. കൃഷിക്കളത്തിന് സമീപം കണ്ട ഒരു സത്രത്തിൽ അഭയം തേടി. പിറ്റേന്ന് സത്രത്തോട് വിട പറഞ്ഞ്

0: തീവണ്ടി നിലയത്തിൽ നിന്നും ഡംഫ്രീസിലേക്ക് ടിക്കറ്റ് എടുത്തു. തീവണ്ടി ബോഗിയിൽ കിടന്ന സ്കോട്സ്മാൻ പത്രം റിച്ചർഡ് ഹന്നെ നിവർത്തി നോക്കി. അതിൽ സ്കഡറുടെ കൊലപാതകത്തെക്കുറിച്ച് രണ്ട് കോളം വാർത്തയുണ്ട്. പാൽക്കാരൻ അറസ്റ്റിലായി, പിന്നീട് അയാളെ വിട്ടയച്ചു. തന്നെക്കുറിച്ചൊന്നുമില്ല.
1: വീണ്ടും ഹന്നെ തന്റെ യാത്ര തുടർന്നു. അടുത്ത സ്റ്റേഷനിൽ തീവണ്ടിയിൽ നിന്നുമിറങ്ങി ശേഷം വനത്തിന്റെ സമീപമുള്ള ഒരു സത്രത്തിൽ അയാളെത്തി. അഭയം തേടിയ സത്രത്തിന്റെ ഉടമ ഒരു യുവാവാണ്. അവന് ഒരു സാഹിത്യകാരനാകാനാണ് ആഗ്രഹം. ഹന്നെ അവനുമായി സൗഹൃദത്തിലായി. തന്റെ ധീരസാഹസിക കഥകൾ പറഞ്ഞു തരാമെന്ന് യുവസാഹിത്യകാരന് ഹന്നെ വാഗ്ദാനം നൽകി. ആ സത്രത്തിൽ ഒളിച്ചു പാർക്കുന്നു. ഇതിനിടയിൽ ഒരു കാറിൽ രണ്ടുപേർ ഹന്നയെ തിരക്കിയെത്തുകയും അവരെ യുവാവ് മടക്കി അയക്കുകയും ചെയ്യുന്നു. ചില രഹസ്യങ്ങൾ ഹന്നെ യുവാവിനോട് പറയുന്നുണ്ട്. കാറിൽ വന്ന അപരിചിതർക്ക് കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് പോലീസിനെ അറിയിക്കാൻ ഹന്നെ സത്രമുടമയായ യുവാവിനെ ശട്ടം കെട്ടുന്നു. പിറ്റേന്ന് പോലീസുകാർ സത്രത്തിലെത്തി. ഹന്നെ എല്ലാം ഒളിച്ചു കണ്ടു. തന്നെ പിന്തുടരുന്നവരെയും പോലീസുകാരെയും കൂട്ടിമുട്ടിക്കുക എന്ന തന്റെ പദ്ധതി വിജയിച്ചതിൽ ഹന്നയ്ക്ക് സന്തോഷം തോന്നി. സത്രത്തിലിരുന്ന് കദ്ദറുടെ ഡയറിയിലെ രഹസ്യഭാഷയിൽ എഴുതിയ കാര്യങ്ങൾ ഹന്നെ കഷ്ടപ്പെട്ട് വായിച്ചു മനസ്സിലാക്കി.
0: സ്കോട്ട്ലൻഡ് ലക്ഷ്യമാക്കി സത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയ റിച്ചാർഡ് ഹന്നെ ഒരു കാറ് മോഷ്ടിച്ച് യാത്ര തുടരുന്നു. ഇതിനിടയിൽ മറ്റൊരു കാറുമായി കൂട്ടിമുട്ടുന്നു. ലിബറൽ പാർട്ടി അംഗമായ സർ ഹാരിയുടെ വാഹനമായിരുന്നു അത്. മാന്യതയോടെ പെരുമാറിയ ഹാരിയെ വിശ്വാസത്തിലെടുത്ത് ഹന്നെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ബ്രിട്ടൻ അപകടത്തിലാണെന്നും ഗ്രീക്ക് പ്രധാനമന്ത്രി വധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമുള്ള ഗൗരവകരമായ രഹസ്യ പദ്ധതി സർ ഹാരി തിരിച്ചറിയുന്നു.
1: സർ ഹാരി ഹന്നെ സഹായിക്കാമെന്ന് പറയുന്നു. രഹസ്യ പോലീസും ചാരസംഘവും തന്നെ പിന്തുടരുന്നുണ്ടെന്ന് ഹന്നേക്കറിയാം. അയാൾക്ക് സർ ഹാരി അഭയം നൽകുകയും തന്റെ കോട്ട് ധരിച്ച് രക്ഷപ്പെടാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. വീണ്ടും ഹന്നെ യാത്ര തുടരുന്നു. മലമ്പ്രദേശത്തു വെച്ച് റോഡ് പണിക്കാരനായ ടേൺ ബുള്ളിന്റെ സവിധം അയാളെത്തുന്നു. ബ്ലാക്ക് സ്റ്റോൺ ചാരസംഘം പിന്തുടരുന്നതിനാൽ വീണ്ടും വേഷം മാറാൻ ഹന്നെ തീരുമാനിക്കുന്നു. റോഡ് പണിക്കാരന്റെ കുപ്പായം വാങ്ങി അയാൾ റോഡ് പണി ചെയ്യുന്നതായി അഭിനയിക്കുന്നു. ചാരസംഘടനക്കാരുടെ കാർ സമീപമെത്തി. സത്രത്തിൽ അന്വേഷിച്ചു വന്നവർ തന്നെയാണ് കാറിൽ. അവരെ അതിവിദഗ്ധമായി ഹന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അവർ പോയ ശേഷം ഹന്നയുടെ പരിചയക്കാരനായ ജോപ്ലി എന്നൊരാൾ കാറിൽ ആ വഴിയിലെത്തുന്നു. അയാളിൽ നിന്നും ഹന്നെ കാർ തട്ടിയെടുത്ത് രക്ഷപ്പെടുന്നു. ആ രാത്രി അയാൾ ചാരന്മാരുടെ പിടിയിലാകുന്നു.
0: ഉപയോഗശൂന്യമായ ഒരു മില്ലിനകത്തേക്ക് ഹന്നയെ ചാരസംഘം വലിച്ചഴച്ചുകൊണ്ടുപോയി ഒരു മൂലയിലേക്ക് തള്ളി. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇരുട്ടിലും ആ കണ്ണുകൾ പരതി. ഒടുവിൽ മില്ലിന്റെ മൂലയിൽ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അയാൾ കണ്ടെത്തി. യുദ്ധരംഗത്ത് വെച്ച് ബോംബ് നിർമ്മിക്കാൻ പരിശീലനം ലഭിച്ചിരുന്ന ഹന്നെ ഡൈനാമിറ്റ് ഉണ്ടാക്കി മില്ല് തകർത്ത് രക്ഷപ്പെടുന്നു. സർ ഹാരി ഇതിനിടയിൽ പോലീസിനെയും അധികാരികളെയും നടന്ന യഥാർത്ഥ സംഭവങ്ങൾ അറിയിക്കുന്നു. ഗ്രീക്ക് പ്രധാനമന്ത്രിയുടെ ജീവൻ പക്ഷേ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഗ്രീക്ക് പ്രധാനമന്ത്രി കരോലറ്റ്സ് കൊല്ലപ്പെട്ട വിവരം റിച്ചർഡ് ഹന്നെ അറിയുന്നു.
1: ജർമ്മൻകാരുടെ രഹസ്യ പദ്ധതിയായ ചാരസംഘടനയാണ് ബ്ലാക്ക് സ്റ്റോൺ എന്ന സത്യം പോലീസ് മനസ്സിലാക്കുന്നു. റിച്ചാർഡ് ഹന്നയെ അവർ വിശ്വാസത്തിലെടുക്കുകയും അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയും ചെയ്യുന്നു. ഈ രഹസ്യങ്ങൾ എല്ലാം അറിയാവുന്ന ഹന്നയുടെ സഹായം ചാരസംഘടനയെ അമർച്ച ചെയ്യാൻ പോലീസ് തേടുന്നതോടെ അയാൾ സ്കഡ്ഡറുടെ ആത്മാവിന് നീതി നൽകാൻ തീരുമാനിക്കുന്നു.
2: ഞങ്ങൾ തീരത്തേക്ക് മടങ്ങി. എന്റെ സംശയങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. സ്കഡ്ഡറിൽ നിന്ന് എല്ലാ വിവരങ്ങളും അറിഞ്ഞു എന്ന ശത്രുക്കളുടെ അറിവാണ് എന്നെ അസ്വസ്ഥനാക്കിയത്. ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അറിവ് തന്നതും

0: സ്കഡറാണെന്ന് അവർക്കറിയാം. ജൂൺ 15-ാം തീയതി ഇംഗ്ലണ്ടിൽ നിന്ന് കടക്കാനുള്ള ചാരസംഘത്തിന്റെ പദ്ധതി എനിക്കറിയാമെന്നതിനാൽ അവർ തീരുമാനം മാറ്റുമോ എന്ന് ഞാൻ ഭയന്നു. എന്നാൽ തങ്ങളുടെ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുന്ന ജർമ്മൻകാരുടെ സ്വഭാവം എനിക്കറിയാമായിരുന്നു. 39 പടവുകൾ കയറി കുന്നിൻമുകളിലെ ആ ഒഴിഞ്ഞ വീടിന്റെ പൂന്തോട്ടത്തിൽ ഞാൻ ചെന്നു. ടെന്നീസ് കോർട്ടിൽ രണ്ടുപേർ കളിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാൾ ഞാൻ മുമ്പ് കണ്ട ബ്ലാക്ക് സ്റ്റോണിലെ ഭീകരൻ വയസ്സനായിരുന്നു. മറ്റൊരാൾ ചെറുപ്പക്കാരനും. ട്രഫൽഗാർ ലോഡ്ജ് എന്നാണ് ഈ വസതിയുടെ പേര്. ചുറ്റും എന്റെ ആളുകൾ വളഞ്ഞിട്ടുണ്ട്.
1: നോവൽ അന്ത്യത്തിലേക്ക് കടക്കുകയാണ്. ചാരസംഘത്തിന്റെ രഹസ്യ കേന്ദ്രത്തിലേക്ക് സ്കഡറിന്റെ ഡയറിയിൽ നിന്നും ലഭിച്ച അടയാളങ്ങളനുസരിച്ച് രഹസ്യമായി കടന്നുകയറുന്ന റിച്ചാർഡ് ഹെന്നെയെയാണ് നാം നോവലിൽ കാണുന്നത്. ഒരു തവണ അയാൾ ആ ഭീകരന്മാരിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. അതിന് മുൻകരുതൽ എന്ന വണ്ണം തോക്കേന്തിയ പോലീസ് സേനയെ ആ രഹസ്യ കേന്ദ്രത്തിന്റെ ചുറ്റും ഹന്നെ വിന്യസിപ്പിക്കുന്നു. ടെന്നീസ് കളിച്ചവർ കളി മതിയാക്കി ഉള്ളിലേക്ക് കയറിപ്പോയപ്പോൾ ഹന്നെ അവരുടെ പിന്നാലെ കൂടി. ഹന്നെയെ അവർ തിരിച്ചറിഞ്ഞു. ചാരസംഘം പ്രതിരോധത്തിന് പെട്ടെന്ന് തയ്യാറായില്ല. അതിക്രമിച്ചു കയറിയ അതിഥിയെ മയത്തിൽ കൈകാര്യം ചെയ്യുക എന്ന പദ്ധതിക്ക് അവർ രൂപം നൽകി. പോലീസ് തങ്ങളെ വളഞ്ഞിട്ടുണ്ടാവും എന്നവർ ചിന്തിച്ചു. ബ്ലാക്ക് സ്റ്റോണിന്റെ തലവൻ വയസ്സൻ ഹന്നെയെ ചീട്ട് കളിക്കാൻ ക്ഷണിച്ചു. കളി പുരോഗമിച്ചു.
0: ഞാനൊരു വിസിലടിച്ചു. പെട്ടെന്ന് വിളക്കുകൾ അണഞ്ഞു. ബലിഷ്ടമായ രണ്ട് കരങ്ങൾ എന്നെ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ചു. മറ്റൊരു കരം എന്റെ പോക്കറ്റിൽ തോക്കുണ്ടോ എന്ന് നോക്കി. കടൽ തീരത്തു നിന്നും കാറ്റ് കയറി വരുന്നുണ്ട്. ഫ്രാൻസ്, വേഗം വേഗം, തീരത്ത് ബോട്ടുണ്ട്, രക്ഷപ്പെടൂ, വയസ്സൻ പങ്കാളിയോട് പറഞ്ഞു. അപ്പോൾ എന്റെ രണ്ട് സഹായികൾ അവിടെ എത്തിയത് നിലാവെളിച്ചത്തിൽ ഞാൻ കണ്ടു. ജനലിലൂടെ ചാടിയ യുവാവിനെ എന്റെ സംഘാംഗങ്ങൾ പിടികൂടി. വയസ്സനെ ഞാൻ ചുറ്റിപ്പിടിച്ചു. ബ്ലാക്ക് സ്റ്റോണിന്റെ സംഘത്തലവൻ എന്റെ കയ്യിൽ പിടഞ്ഞു. 39 പടവുകൾ കയറിയാണ് ഞാൻ ഈ രഹസ്യ സങ്കേതത്തിലെത്തിയത്. സ്കഡർ എല്ലാം വിശദമായി ഡയറിയിൽ രഹസ്യ ഭാഷയിൽ അടയാളപ്പെടുത്തിയിരുന്നു. എന്റെ സഹായികൾ ചാരസംഘത്തെ പിടികൂടി. വയസ്സനെ ഞാൻ വിലങ്ങണിയിച്ചു. അയാൾ കുതറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ രക്ഷപ്പെടാൻ ഒരുക്കി നിർത്തിയ കപ്പലും ഞങ്ങൾ കണ്ടെത്തി. 7 ആഴ്ചകൾക്ക് ശേഷം യുദ്ധം തുടങ്ങി. ആദ്യ ആഴ്ചയിൽ തന്നെ ഞാൻ സൈന്യത്തിൽ ചേർന്നു. യുദ്ധത്തിലെ എന്റെ പരിചയം വെച്ച് ഒരു ക്യാപ്റ്റനായി എന്നെ ഉയർത്തി. ഞാൻ എനിക്ക് കഴിയാവുന്നത്ര സേവനം ചെയ്തുവെന്നാണ് എന്റെ വിശ്വാസം.
1: 39 പടവുകൾ എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന ജർമ്മൻ ചാരസംഘടനയെ അമർച്ച ചെയ്ത റിച്ചാർഡ് ഹന്നെ എന്ന കഥാനായകൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ നശിപ്പിക്കാനെത്തുന്ന സംഘത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുന്നതോടെയാണ് ഈ ക്ലാസിക് കൃതി അവസാനിക്കുന്നത്. ലോകമഹായുദ്ധങ്ങളുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഉദ്വേഗഭരിതമായ രഹസ്യ ചാരസംഘടനകളുടെ കഥ പറയുന്ന ജോൺ ബുക്കാന്റെ 39 പടവുകൾ അതിവേഗമാണ് വായനക്കാർക്കിടയിൽ പ്രചാരം നേടിയത്. 1910 പുറത്തിറങ്ങിയ പ്രെസ്റ്റർ ജോൺ എന്ന ഡിറ്റക്റ്റീവ് നോവലിലൂടെയാണ് ബുക്കാൻ ശ്രദ്ധേയനാകുന്നത്.
2: ആയിരത്തി 1915 39 പടവുകൾ എന്ന കൃതി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. റിച്ചാർഡ് ഹന്നെ എന്ന ഐതിഹാസിക കഥാനായകനെ ഈ നോവലിലൂടെ എഴുത്തുകാരൻ അവതരിപ്പിച്ചു. നിരവധി സംവിധായകർ ഈ നോവലിനെ അടിസ്ഥാനമാക്കി ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തം 1935 വിശ്രുത സംവിധായകൻ ആൽഫ്രഡ് ഹിച്ച്കോക്ക് അഭ്രപാളികളിലെത്തിച്ച 39 പടവുകൾ എന്ന സിനിമയാണ്. പിന്നീട് ഹോളിവുഡ് നടൻ റോബർട്ട് പവൽ റിച്ചാർഡ് ഹന്നെ എന്ന കഥാപാത്രമായി അഭിനയിച്ചതോടെ ഈ കൃതി വീണ്ടും അനുവാചകരുടെ ശ്രദ്ധയിൽ ഇടം നേടി. റിച്ചാർഡ് ഹന്നെയെ കഥാനായകനാക്കി ജോൺ ബുക്കാൻ 5 നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഈ കഥാപാത്രത്തിന്റെ രചന

0: വൈഭവത്തോടെ ഇംഗ്ലണ്ടിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ എന്ന ഖ്യാതി ജോൺ ബുക്കാനെ തേടിയെത്തി. എല്ലാ സാഹിത്യ വിഭാഗങ്ങളുടെയും ഘടകങ്ങൾ ഈ നോവലിൽ ജോൺ ബുക്കാൻ വിളക്കി ചേർത്തിട്ടുണ്ട്.
1: 1935 വരെ സാഹിത്യരചന തുടർന്ന ബുക്കാൻ 1940 ഫെബ്രുവരി 11 തീയതി അന്തരിച്ചു. എന്നാൽ ആ വിശ്വപ്രതിഭയുടെ സാഹിത്യ സൃഷ്ടികൾ ഇന്നും ജീവിക്കുന്നു. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത പുസ്തകങ്ങളിൽ കൾട്ട് ക്ലാസിക്കായ ജോൺ ബുക്കാന്റെ 39 പടവുകളും ഇടം പിടിച്ചിട്ടുണ്ട്. തീർച്ച
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: ആകാശവാണി. ഹലോ ഡോക്ടർ, വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് വിവിധ തരം പകർച്ചപ്പനികളെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ആണ്. സ്വാഗതം മാഡം.
2: നമസ്കാരം.
1: വിവിധ തരം പകർച്ചപ്പനികളെ കുറിച്ച് പറയുമ്പോൾ എല്ലാ പനിയും പകർച്ചപ്പനി അല്ലല്ലോ. ഒരു സാധാരണ പനിയും പകർച്ചപ്പനിയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് പറയാമോ?
2: പനി എന്ന വാക്ക് ഓരോ പ്രദേശത്തും അതിന് ഓരോ നിർവചനമാണ്. പൊതുവെ നമ്മൾ ശരീരത്തിന്റെ ഊഷ്മാവ് കൂടുന്നു, ടെമ്പറേച്ചർ കൂടി, നമുക്ക് ചൂട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ പനി എന്ന വാക്ക് ഉപയോഗിക്കും. ചില പ്രദേശങ്ങളിൽ ജലദോഷപ്പനി, അതായത് മൂക്കൊലിപ്പും തൊണ്ടവേനയൊക്കെ വരുമ്പോൾ അതിനും നമ്മൾ പനി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പകർച്ച പനി എന്ന വാക്ക് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് പൊതുവായി ഉപയോഗിക്കുന്നു. കമ്മ്യൂണിക്കബിൾ എന്നാൽ സാംക്രമിക രോഗങ്ങൾ, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ നമ്മുടെ പരിസരത്ത് നിന്നോ മറ്റ് മൃഗങ്ങളിൽ നിന്നോ അവയും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. നമ്മളിലേക്ക് പകർന്നു വരാവുന്ന രോഗങ്ങളെ നമ്മൾ പകർച്ച വ്യാധികൾ, അതിൽ പനിയോടുകൂടി വരുന്ന അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ പകർച്ചപ്പനി എന്ന് വിളിക്കുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് പകർച്ചപ്പനിയായിട്ട് കണ്ടുവരുന്നത് സാധാരണയുള്ള ജലദോഷപ്പനി, അത് പലതരം വൈറസുകളാണ് പ്രധാനമായിട്ടും അതുണ്ടാക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇൻഫ്ലുവൻസ എന്ന വിഭാഗത്തിൽ നമ്മൾ ഫ്ലൂ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ, അത് തന്നെയും പലതരം സ്ട്രെയിനുകളുണ്ട്, വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗം, അതുകൂടാതെ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്, പലതരം വൈറസുകൾ നമുക്ക് പൊതുവെ പനി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ അതിൻ്റെ കൂടെ തന്നെയുള്ള വായുവിലൂടെ നമ്മൾക്ക് പകർന്നു കിട്ടുന്ന ശ്വസനത്തിലൂടെ ആ രോഗമാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പല പകർച്ചപ്പനികളുമുണ്ട്. അതിൽ പ്രധാനികളാണ് നമുക്ക് ചിക്കൻ പോക്സ്, മീസിൽസ്, മംസ്, മീസിൽസ് അഞ്ചാമ്പനി, മംസ് മുണ്ടിനീര്, കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന ഇവയൊക്കെ വായുവിലൂടെ പകർന്ന് നമ്മൾക്ക് വരുന്ന പകർച്ച രോഗങ്ങളാണ്. ഇത് കൂടാതെ ഇപ്പോൾ കൂടുതൽ ഈ ഒരു മഴക്കാലത്തോടനുബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം കൊതുക് ജന്യമായിട്ട്, അതും പകർച്ചപ്പനികളാണ്. കൊതുക് വഴി ഒരു വ്യക്തിയിൽ ഡെങ്കി വൈറസ് ഉണ്ടെങ്കിൽ ആ വൈറസ് രോഗിയുടെ രക്തത്തിലുണ്ടാകും. ആ രോഗിയെ കടിക്കുന്ന കൊതുകിന്റെ ശരീരത്തിലേക്ക് ഈ വൈറസ് പ്രവേശിക്കുകയും ഏകദേശം ഒരു 7 മുതൽ 10 ദിവസം കൊണ്ട് ആ കൊതുക് മറ്റൊരാളിലേക്ക് രോഗം പകർത്തുവാനുള്ള ശേഷി ആർജിക്കുകയും ആ കൊതുക് കടിക്കുന്ന രണ്ടാമത്തെ വ്യക്തിക്ക് ഈ വൈറസ് അയാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഡെങ്കി, അതുപോലെ ഡെങ്കിയോട് കൂടെ തന്നെയുള്ള ചിക്കൻ ഗുനിയ, സിക്ക ഇപ്പോൾ കേസ് കുറവാണെങ്കിലും ചിക്കൻ ഗുനിയ നമുക്ക് കുറച്ച് കേസസ് ഇപ്പോൾ ഈ ഡെങ്കിയുടെ കൂടെ തന്നെയുണ്ട്. ഈഡിസ് പരത്തുന്നതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക. അതുകൂടാതെ ക്യൂലെക്സ് വിഭാഗത്തിൽ ഉള്ള കൊതുക്

0: വെസ്റ്റ് നൈൽ കുറച്ച് കേസസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലേറിയ, അനോഫിലസ് വിഭാഗം, ഇത്തരത്തിൽ കൊതുകുജന്യ രോഗങ്ങൾ, ഇത് കൂടാതെ ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ, അതിലിപ്പോൾ പ്രധാനപ്പെട്ട നമുക്ക് ഇത്തിരി ഒരു ജാഗ്രത നമ്മൾ കൂട്ടിയിരിക്കുന്ന ഒരു രോഗം ഷിഗെല്ലയാണ്. ഷിഗെല്ലയുടെ കൂടെ തന്നെ മറ്റു വൈറലൊക്കെ രോഗങ്ങളും, അതും പലതരം വൈറസുകൾ, പൊതുവെ റോട്ടാ വൈറസ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോട്ടാ വൈറസ് വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. നോറോ വൈറസ്, ഇത് കൂടാതെ പല ബാക്ടീരിയകൾ, കാമ്പിലോ ബാക്ടറിയം ജെജനി, ഇക്കോളൈ, ഷിഗെല്ലയാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് കേസസ് കൂടുതൽ വന്നിട്ടുള്ളത്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട് മാഡം, ഈ വിഷയത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് ഉദയപ്പാനു പള്ളിപ്പാട്.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
2: നമസ്കാരം സാറേ.
0: നമസ്കാരം.
2: രണ്ട് മാസം പനിയുണ്ടായി, 86 വയസ്സുണ്ട്. പനി കൂടിയപ്പോൾ 3-4 പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്തു, ലേശം കുറവ് വന്നിട്ട് വീണ്ടും കൂടി. ഇപ്പൊ എന്റെ നടുവെല്ലിന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവമാണ്, ഒരു വെട്ടിച്ചുരുക്കം പോലെ തോന്നി. അതിന് വീണ്ടും ഞാൻ ആശുപത്രി ഡോക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞാൽ 3-4 സൈസ് മരുന്ന് കുത്തിവെച്ചു. അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്ത് ചകല ലേശം കുറവൊക്കെ ഉണ്ടായി. ഇപ്പോഴും അതിന്റെ ആഘാതം, ആ നട്ടലിന് പനിയുടെ മറ്റും ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഞാൻ കൂടുതൽ മരുന്ന് അങ്ങോട്ട് പോകുന്നില്ല.
0: ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ അതോ നടുവേദന മാത്രമേ ഉള്ളൂ? ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ?
2: ചൂടൊന്നുമില്ല, പക്ഷെ എപ്പോഴും കഫക്കെട്ടും. ഒന്നേ ഈ നടുവിന്റെ
0: ഈ 2 മാസം മുമ്പ് വന്ന പനി എന്ന് പറയുമ്പോൾ, അന്ന് ഇത്തരത്തിൽ ഈ ഡെങ്കി ചിക്കൻ ഗുനിയ കണക്കുള്ള പനികൾ, കൊതുകുജന്യ രോഗങ്ങൾ ആയിരുന്നുവെങ്കിൽ പനി വന്നു പോയതിനു ശേഷം കുറച്ചു കാലം കൂടി നമുക്ക് ശരീരവേദനയും അസ്ഥി സംബന്ധമായ വേദനയും നിലനിൽക്കാറുണ്ട്. പക്ഷെ ഈ ഒരു പ്രായത്തിൽ ഇത്രയും ദിവസം നിലനിൽക്കുന്ന ഒരു നടുവേദന ഉണ്ടെങ്കിൽ അത് ഓർത്തോ ഡോക്ടറെയുടെ കാണിക്കുന്നത്, കാരണം ചിലപ്പോൾ ഈ പനിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ പുതുതായിട്ട് വന്നതുമാകാം. അപ്പോൾ ആ രീതിയിൽ ഒരു ഓർത്തോ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. 2, ഈ പനി വന്നത് ഏത് വിഭാഗം പനിയാണ്? കാരണം ഓരോ പനിയുടെയും ചികിത്സ വ്യത്യസ്തമാണ്. ഇപ്പൊ ഡെങ്കി ആണെങ്കിലും ചിക്കൻ ഗുനിയ അതല്ല മറ്റ് എന്തെങ്കിലും, ഇപ്പോൾ കഫക്കെട്ടുമുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ മറ്റെന്തെങ്കിലും അണുബാധ, ഇൻഫ്ലുവൻസ, ഇവയാണെങ്കിൽ ഏതാണ് എന്നത് പരിശോധിച്ച് രോഗാണു ഏതാണെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് അതിനായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ സാധാരണ പനി വന്നൊരു 5-6 ദിവസം കൊണ്ടെങ്കിൽ ശരിയായി പോവുകയാണെങ്കിൽ നമുക്ക് മറ്റ് പരിശോധനകൾ ആവശ്യം വേണ്ടി വരില്ല. പക്ഷെ ഇത്രയും ദിവസം ബുദ്ധിമുട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് ഡോക്ടറെ കണ്ട് വിശദമായി പരിശോധിച്ച് ഇത് ഏതെങ്കിലും അണുബാധയുടെ ബാക്കി നിൽപ്പുണ്ടോ അതോ അതിനുശേഷമുള്ള സാധാരണ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണോ, ഇനി അസ്ഥി സംബന്ധമായ പ്രശ്നം, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നട്ടലിനുണ്ടോ, ഇത്രയും പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് നമ്മൾ ചികിത്സ എടുക്കേണ്ടത്. അപ്പോൾ താങ്കൾ വീണ്ടും ഒരു ഡോക്ടറെ കണ്ട് ഇതൊന്ന് കൃത്യമായ പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.
1: വിളിച്ചതിന് നന്ദി. ഡോക്ടർ, പനി വരുമ്പോൾ എന്ന് മുതലാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്? ഇപ്പോൾ ചില ആൾക്കാർ 3 ദിവസം വെയിറ്റ് ചെയ്യും, ചില ദിവസം ടെമ്പറേച്ചർ തുടങ്ങിയാൽ ചില ആൾക്കാർ അന്ന് തന്നെ പോയി ഡോക്ടറെ കാണും. അപ്പോൾ എന്ന് മുതലാണ് ഡോക്ടറിനെ കാണേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് സ്വയം ചികിത്സ പാടില്ലെന്ന് ഉറപ്പിക്കേണ്ടത്?
0: നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വയം ചികിത്സ പാടില്ല എന്ന് പൂർണ്ണമായും തന്നെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാം പ്രാക്ടിക്കലി മിക്ക പനികളും, ഈവൻ ഇപ്പോൾ ഡെങ്കി ആണെങ്കിൽ പോലും 80-90% ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഒരു 6-7 ദിവസം കൊണ്ട് സുഖപ്പെടും. വയറിളക്ക രോഗങ്ങൾ പോലും നമുക്കറിയാം മുതിർന്നവർക്കൊക്കെ, ഇപ്പോൾ ഷിഗെല്ല പോലും മുതിർന്നവർക്കൊക്കെ വരുമ്പോൾ 2-3 ദിവസം വയറിളക്ക നിൽക്കുകയും വീട്ടിൽ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാതെ ഉള്ള പാനീയങ്ങളൊക്കെ കുടിക്കുകയും ചെയ്യുമ്പോൾ സുഖപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില രോഗങ്ങൾ, ഇപ്പോൾ എലിപ്പനി, എലിപ്പനിയിലൊക്കെയാണ് നമുക്കൊരു ധൈര്യം കുറയുന്നത്. കാരണം എലിപ്പനി പൊതുവെ രോഗി എത്തി ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ സങ്കീർണതകളിലേക്ക് പോവുകയും വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ഡെങ്കി കണക്കുള്ള പനി, കോവിഡ് ഒക്കെ ആണെങ്കിൽ 2 ആഴ്ചയാവും. അപ്പൊ നമുക്കൊരു സമയമുണ്ട്. പക്ഷെ എലിപ്പനി നമ്മൾക്ക് പലപ്പോഴും ഒരു സമയം തരുന്നില്ല, 5 ദിവസം ഒക്കെ കൊണ്ട് സങ്കീർണതകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആളുകളെ പഠിപ്പിച്ച് കൊടുക്കുന്നത് ഈ ചില അപകട ലക്ഷണങ്ങളുണ്ട്, ആ അപകട ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകിക്കാതെ പല ഡോക്ടർമാരെയും പല ആശുപത്രികളിലും പോയി സമയം കളയാതെ എത്രയും പെട്ടെന്ന് സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകുവാൻ പറയും. ആ അപകട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. 1, നല്ല ശ്വാസമുട്ട്, നെഞ്ചിടിപ്പ് കൂടുക, ശ്വാസത്തിന്റെ ഗതി കൂടുക, പിന്നീട് തലച്ചോറ് സംബന്ധമായി കോട്ട് വരിക, അല്ലെങ്കിൽ പിച്ചും പേയും പറയുക, ഒരു ബോധത്തിന് ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. പിന്നീട് ഡെങ്കി കണക്കുള്ള പനികളിൽ ഈ രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം, മോണയിൽ നിന്ന് രക്തം വരുന്നു, അതല്ലെങ്കിൽ മലത്തിന് കറുത്ത നിറം. മലത്തിന് കറുത്ത നിറം എന്ന് വെച്ചാൽ നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന, ആമാശയത്തിലൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവമാണ് മലത്തിന് കറുത്ത നിറം കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. അത്തരത്തിൽ പിന്നീട് വയറിന് വേദന, അത് പലപ്പോഴും പല ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്നതിന്റെ ഒരു വലിയ ലക്ഷണമാണ് കടുത്ത വയറുവേദന. ഇപ്പോൾ നമുക്ക് ഈ ഷിഗല്ല ഇപ്പോൾ ഉള്ളപ്പോൾ നല്ല വയറുവേദന അതിന്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലാതെ ഡെങ്കി കണക്കുള്ള രോഗങ്ങൾക്ക് ഈ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമ്പോഴാണ് വളരെ കടുത്ത വയറുവേദന നിലനിൽക്കുന്നത്. എത്ര മരുന്ന് കഴിച്ചാലും

0: കുറയാത്ത വയറുവേദന നിൽക്കുക, തുടർച്ചയായി ഛർദ്ദിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തണം. അതല്ലെങ്കിൽ തന്നെയും ഒരു ദിവസം രണ്ടാമത്തെ ദിവസം ഒക്കെ തന്നെ പനി കുറയുന്നില്ല, കൂടുകയാണ് എന്ന് കാണുകയാണെങ്കിൽ വീട്ടിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കണ്ട് ഒന്ന് പ്രാഥമികമായ പരിശോധനകൾ നടത്തി നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് സുരക്ഷിതം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ, ഞാൻ ഉള്ളന്നൂർ നിന്ന് കലാവരിയ.
1: സംസാരിച്ചോളൂ.
2: എന്റെ കൊച്ചുമോനെ കുറെ ദിവസം കൊണ്ട് അങ്ങ് തുമ്മുകയും മൂക്ക് ചീറ്റി ചീറ്റി ഇരിക്കുക. ഇപ്പൊ ഇന്നലെയൊക്കെയാണ് കൂടെ കൂടെ ഭയങ്കര തുമ്മല്.
0: എത്ര വയസ്സുള്ള കുഞ്ഞാണ്?
2: മോന് 15 വയസ്സ്.
0: 15 വയസ്സായ? പനി ഉണ്ടായിരുന്നോ രണ്ടു ദിവസം മുമ്പ്? പനി ചൂടുണ്ടായിരുന്നു. ചൂട്? ഇത് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം. നമുക്ക് ഇപ്പോൾ പലതരം ശ്വാസകോശ സംബന്ധമായ അണുബാധകളും ഉണ്ട്, പൊതുവെ വൈറസുകളായിരിക്കാം. പിന്നെ വൈറസ് വന്ന് 2-3 ദിവസം കഴിയുമ്പോൾ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകും. ഇത് നമുക്ക് പൊതുവെ കാണുന്ന പനിയാണ്. അത് പലപ്പോഴും നമ്മുടെ ഈ സൈനസിലേക്ക് കൂടി ഇൻഫെക്ഷൻ വരും. അപ്പൊ അതാണ് പൊതുവെ നമ്മൾ ആവി പിടിക്കാനൊക്കെ പറയാറുള്ളത്. പക്ഷെ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഒരു ഇപ്പോൾ ബാക്ടീരിയൽ ആയിട്ടുണ്ടാവും, മഞ്ഞ നിറത്തിലൊക്കെ കഫമൊക്കെ ആണ്, ഒന്ന് രക്തപരിശോധന ചെയ്യുമ്പോൾ കൗണ്ടൂടെ നോക്കാൻ പറ്റും. ആ രീതിയിൽ ഒന്ന് ജസ്റ്റ് കാണിച്ച് ഒരു ആന്റിബയോട്ടിക് എടുക്കണമെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആവി പിടിക്കുകയും മൂക്കടപ്പുണ്ടോ? മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിക്കാൻ
2: പറ്റും.
0: അപ്പൊ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് എന്താണ് എന്ന് ഒരു രക്തപരിശോധന നമുക്കത് വൈറസ് ആണോ ബാക്ടീരിയൽ ആണോ എന്ന് അറിയാൻ പറ്റും. അതിൽ നിന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആന്റിബയോട്ടിക് എഴുതും, അതല്ല എങ്കിൽ 2-3 ദിവസം കൊണ്ട് അങ്ങ് സാധാരണ പനി വരുന്ന രീതിയിലേ ഉള്ളെങ്കിൽ അത് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ഡോക്ടറെ കാണിച്ചോളൂ.
1: വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഷിഗില്ല കേസസ് കൂടുന്നുണ്ടല്ലോ, അപ്പം പൊതുവിൽ എങ്ങനെയാണ് ഈ രോഗം തുടങ്ങുന്നത്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെയാണ് പ്രതിരോധ മാർഗങ്ങൾ എന്നൊന്ന് പറയാമോ?
0: ഷിഗില്ല ഒരു വയറിളക്ക രോഗമാണ്. അത് വെറും വയറിളക്കമല്ല, നമ്മൾ അതിസാരം ഡിസെൻട്രി എന്ന് പറയും. കാരണം സാധാരണ വയറിളക്കിൽ വെള്ളം പോലെ മലം പോകുന്നു. ഇതിൽ മലത്തിൽ രക്തവും മ്യൂക്കസ് പഴുപ്പും കലർന്നിട്ടുണ്ടാവും. രക്തം കലർന്ന മലം പോകുമ്പോഴാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്ന ഷിഗല്ല. പൊതുവെ വയറിളക്ക രോഗങ്ങൾ പല വൈറസുകളും ഉണ്ടാക്കും, ബാക്ടീരിയകളും ഉണ്ടാക്കും. ഷിഗല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അത് 4 സ്പീഷീസ് ആണുള്ളത്. പണ്ട് കാലങ്ങളിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യം. 1900s റെഫ്യൂജി ക്യാമ്പുകളിലും മിലിറ്ററി ക്യാമ്പുകളിലും ഈ ശുചിത്വ സാഹചര്യങ്ങൾ മോശമായ സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന വയറിളക്കും. അത് ഷിഗാടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ, ഒരു മാരകമായിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാക്കുകയും ആ രീതിയിൽ കിഡ്നിയൊക്കെ ബാധിച്ച് കഠിനമായ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ കാലക്രമേണ മിക്ക വികസ്വര രാജ്യങ്ങളിലും ഷിഗല്ല ഫ്ലെക്സിനറി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഉള്ളത്. ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഷിഗല്ല ഫ്ലെക്സിനറി ആണ് കൂടുതൽ. വികസിത രാജ്യങ്ങൾ പൊതുവെ കണ്ടുവരുന്ന സ്പീഷീസ് ഷിഗല്ല സോണിയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 70%+ നമ്മൾ മലം പരിശോധിക്കുമ്പോഴും ഷിഗല്ല സോണി, അതായത് വികസിത രാജ്യങ്ങൾ കണ്ടുവരുന്ന ടൈപ്പ് സ്പീഷീസ് ആണ് കാണുന്നത്. ഇത് പഴയ ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും കടുത്ത രോഗലക്ഷണങ്ങളില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും മുതിർന്നവരും പ്രതിരോധശേഷി കുറവുള്ള ആളുകൾക്കും അപകട സാധ്യതയുണ്ട്. സാധാരണ ആളുകൾക്ക് അത്ര വലിയ കോംപ്ലിക്കേഷൻ സങ്കീർണതകളിലേക്ക് പോവുകയില്ല, എങ്കിലും ബുദ്ധിമുട്ടിക്കും. കാരണം ഒരു 5 മുതൽ 7 ദിവസം വരെയൊക്കെ വയറ് അസ്വസ്ഥമായിരിക്കും. ലക്ഷണങ്ങൾ പനി തുടങ്ങാം, ചിലർക്ക് തണുപ്പ് മാത്രമായിരിക്കും, ചിൽസ്, ടെമ്പറേച്ചർ ഉണ്ടാകാം, കടുത്ത വയറുവേദന, സാധാരണ വയറിളക്കത്തെ കാട്ടി കൊളുത്തി പിടിക്കുന്ന ക്രാമ്പ്, നല്ല അബ്ഡമിൽ ക്രാമ്പ്. പിന്നീട് ആദ്യത്തെ 2 ദിവസം വളരെ ലൂസായിട്ട് മലം പോവുകയും പിന്നീട് അങ്ങോട്ട് എപ്പോഴും എപ്പോഴും പോകണമെന്നൊരു തോന്നല്, എന്നാൽ പോകുമ്പോൾ അധികം ക്വാണ്ടിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് പിന്നീട് മാറുന്നു. മാത്രവുമല്ല മലദ്വാരത്തിന്റെ അവിടെ വേദന, എപ്പോഴും പോകണമെന്നുള്ള ഏജ്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൂടെ ഛർദ്ദിൽ വെച്ച് തുടങ്ങുകയും ചെയ്യാം. ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെ. അതായത് മലിനമായ ഭക്ഷണത്തിലൂടെ, മലിനമായ ജലത്തിലൂടെ, അല്ലെങ്കിൽ രോഗിയുടെ കൈകൾ അല്ലെങ്കിൽ കൈകൾ തൊട്ട പ്രതലങ്ങൾ, അതുവഴി ഇത് പകരാം. ഈ ഒരു ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ വയറിളക്കം ഉണ്ടാക്കുന്ന സാൽമണല്ല, കോളറ കണക്കുള്ള ബാക്ടീരിയകളൊക്കെ, ലക്ഷക്കണക്കിന് ബാക്ടീരിയ ഉണ്ടെങ്കിലേ നമുക്ക് രോഗം വരികയുള്ളൂ. നമ്മൾ ആ ലക്ഷക്കണക്കിന് ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാലേ രോഗം വരികയുള്ളൂ. പക്ഷേ ഈ ഷിഗല്ലയുടെ ഒരു പ്രത്യേകത 10 മുതൽ 100 എണ്ണം ബാക്ടീരിയ മതി. ഇത്രയും മൈക്രോസ്കോപ്പിക് ആണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലത്തിലൊക്കെ 1 ഗ്രാം മലത്തിൽ ലക്ഷക്കണക്കിന്, 10 ലക്ഷത്തിലധികം ഈ ബാക്ടീരിയകൾ പുറത്തേക്ക് തള്ളും. അപ്പൊ അതിൽ 10 മുതൽ 100 ബാക്ടീരിയ മതി ഒരാൾക്ക് രോഗം ഉണ്ടാക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സാംക്രമികത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രോഗി കക്കൂസിൽ പോയതിന് ശേഷം കൈ വൃത്തിയായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ രോഗി തൊടുന്ന പ്രതലങ്ങളിൽ ഈ ബാക്ടീരിയ ഇരിക്കാം. ആ പ്രതലത്തിൽ നമ്മൾ തൊടുകയും നമ്മുടെ കൈ വായിലെത്തുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പകരാം. ഇനി ഈ മലത്താൽ മലിനമായ ജലം, ആ ജലവും അത്തരത്തിൽ മലിനമായ ഭക്ഷണവും, ഇവ നമ്മൾ കഴിച്ചാലും ഈ രോഗം നമ്മളിലേക്ക് പകരാം.
1: ഡോക്ടർ, ഒരുപാട് പേര് പറയുന്നുണ്ട് പകർച്ചപ്പനികൾ വന്നതിന് ശേഷം വിട്ടുമാറാത്ത കടുത്ത ശരീരവേദനയാണ്, എന്താണ് ഇതിങ്ങനെ ദീർഘനാൾ ഇങ്ങനെ വേദന നിലനിൽക്കാനുള്ള കാരണം?
0: പൊതുവെ വൈറൽ പനികൾ ഇപ്പൊ നമുക്ക് കോവിഡിൽ ഉണ്ടായിരുന്നു, പിന്നെ ഡെങ്കി, ചിക്കൻ ഗുനിയ പിന്നെ പറയുകയും വേണ്ട. ചിക്കൻ ഗുനിയ മാസങ്ങളോളം അസ്ഥി വേദനയും ഒക്കെ നിൽക്കും, ഡെങ്കിക്കും അതുപോലെ തന്നെ. വൈറസ് നമ്മുടെ ശരീരത്തെ

0: ബാധിച്ചതിന് ശേഷം ശരീരത്തിന്റെ പ്രതിരോധത്തിൽ വൈറസിനെ നശിപ്പിക്കുന്നു. പക്ഷെ അതിനുശേഷം ശരീരം ഈ പ്രതിരോധത്തിന് വേണ്ടി കുറേയധികം കെമിക്കൽസ്, സൈറ്റോകൈൻസ് ഒക്കെ റിലീസ് ചെയ്യും. ഇവ നമ്മുടെ ശരീരത്തിന് തന്നെ മറ്റ് അവയവങ്ങളെ ബാധിക്കും. ചിലർക്ക് ഈ ഒരു പ്രതിരോധം കൂടിപ്പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള കെമിക്കൽ മീഡിയേറ്റേഴ്സ് ഈ സൈറ്റോകൈൻസ് കാരണമൊക്കെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കപ്പെടാം. വൈറൽ പനികൾ കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ സാധാരണമാണ് ഈ ശരീരവേദന വരുന്നത്. അതിന് നമുക്ക് ശരീരവേദനയ്ക്കുള്ള ചികിത്സ ഡോക്ടറെ കണ്ടെടുത്താൽ മതിയാകും. അത് തനിയെ റിക്കവർ ചെയ്യും. അപ്പോൾ വൈറൽ പനികൾക്ക് ശേഷം ആ ഒരു 7 ദിവസം കൊണ്ട് നമ്മൾ ഭേദമാകുന്നില്ല. അവിടെയാണ് പ്രതിരോധത്തിന്റെ പ്രാധാന്യം വരുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്തേ.
1: നമസ്തേ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഞാൻ നൂറിനാട് ദീജെ എന്ന് പറഞ്ഞ ആളാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ. ഡോക്ടറുണ്ട്.
2: മോനും അമ്മയ്ക്കും ചിക്കൻ പോക്സ് പിടിപെട്ടായിരുന്നു. അമ്മ 2-3 ദിവസം ഇത് കൊണ്ടുതരുന്നുണ്ട്. കൊണ്ടുകഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രോഗസ്ഥിതി എടുത്തത്. ഇപ്പൊ അമ്മ ഓക്കെ ആയി. ഇപ്പൊ ശരീരവേദന മാത്രമേ ഉള്ളൂ. പിന്നെ വ്യാഴാഴ്ച മോനും ചിക്കൻ പോക്സിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചായിരുന്നു. അന്നേരം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കഴിച്ച്. ഇപ്പൊ പിന്നീട് അതുപോലെ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഈ മുട്ടയും മീനും ഒക്കെ കൊടുക്കത്തില്ല എന്നൊക്കെയൊന്ന് കേട്ടു. അതിന്റെ കാര്യം കൂടെ ഒന്ന് ചോദിക്കാനും. ഇപ്പൊ ഇനി അമ്മയുടെ അടുത്ത് പോകുന്നത് കൊണ്ട് ഇനിയും പകരത്തില്ലയോ? അങ്ങനെ പകർച്ച ആ ഒരു സമയം കഴിഞ്ഞല്ലോ. അപ്പൊ അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിലൂടെ ചോദിച്ചേ.
0: ഇപ്പോൾ എല്ലാം കരിഞ്ഞല്ലേ, കുമ്പളകളൊക്കെ പൊട്ടിയതെല്ലാം കരിഞ്ഞു. അപ്പൊ ഇനി അധികം ഇൻഫെക്ടിവിറ്റി ഇല്ല. പക്ഷെ മോന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച തുടങ്ങിയ ലക്ഷണമുള്ള ആള് ഇപ്പോഴും ഒരു 5 ദിവസത്തിനകത്തല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ ആള് ഇപ്പോൾ രോഗം പകർത്തുവാനുള്ള, അത് ചിക്കൻ പോക്സ് ആയിരുന്നു, കുമ്പളകൾ പൊട്ടിയായിരുന്നു, കുമ്പളകളൊക്കെ വന്നായിരുന്നു,
2: 2-3 അടുത്ത് കുമ്പളകൾ വന്നായിരുന്നു.
0: രോഗലക്ഷണം തുടങ്ങി ഒരു 7 ദിവസം വരെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെയാണ് വീട്ടിലെങ്കിലേ ഒന്ന് ശ്രദ്ധിക്കാം. ഇതിനു മുമ്പ് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടോ താങ്കൾക്ക്?
2: ഇല്ല, ഞാനത് കഴിഞ്ഞാണ് വന്നത്. അമ്മയ്ക്ക് റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് ഞാൻ എത്തിയത്.
0: പ്രത്യേക മുറിയിൽ തന്നെ ആയിരിക്കുമല്ലോ ഇരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പോക്സ് നമുക്ക് ഒരു വൈറസ് ഉണ്ടാക്കുന്നു. അത് രോഗലക്ഷണം കാണിക്കുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ പകരുവാൻ തുടങ്ങും. പകർന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞ് ഒരു 10 മുതൽ 14 ദിവസം, ചിലർക്ക് 3 ആഴ്ചയൊക്കെ കഴിഞ്ഞു വരാം, ഒരു 10-14 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ അടുത്ത ആൾക്ക് രോഗം വരുന്നത്. മാക്സിമം 21 ദിവസം വരെയൊക്കെ കഴിഞ്ഞ് രോഗം വരാൻ സാധ്യതയുണ്ട്. പൊതുവെ എന്നാലും ഒരു 2-ാമത്തെ ആഴ്ചയ്ക്കകം നമുക്ക് രോഗലക്ഷണം കാണിക്കും. പിന്നീട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഗുളികയുണ്ട്. നമ്മൾ ആദ്യത്തെ കുമ്പള പൊട്ടുമ്പോൾ തന്നെ സൈക്ലോവിർ എന്ന് പറഞ്ഞ ഗുളിക, വൈറസിനെതിരെയുള്ള ഗുളിക നമ്മുടെ എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പനിയോ കുമ്പളയോ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ കണ്ട് ഈ ഗുളിക കഴിക്കുന്നത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ പിന്നീട് കൂടുതൽ പ്രായമുള്ളവർക്ക് വരുമ്പോൾ ചിലപ്പോൾ സങ്കീർണതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ചിക്കൻ പോക്സ് റെമഡി വേണ്ട, റെമഡിയുടെ ആവശ്യം ശരിക്കും നമ്മൾ ഈ രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകമാണെങ്കിൽ വാക്സിൻ എടുക്കാം. പക്ഷെ വാക്സിൻ വില കൂടിയ വാക്സിനാണ്, 2000 രൂപയ്ക്ക് അടുത്ത് വില വരും. അപ്പോൾ അത് ശരിക്കും രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകം എടുക്കുന്നതാണ് ഏറ്റവും മെച്ചം. എങ്കിലും നമ്മൾ പൊതുവെ 5 ദിവസം വരെയൊക്കെ വാക്സിൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനി വാക്സിൻ എടുത്തിട്ട് ഫലം വളരെ കുറവാണ്.
2: മോന് കണ്ടപ്പോ തന്നെ ഇത് മാറുന്ന സ്റ്റാർട്ട് ചെയ്തോട്ട് പിന്നെ വന്നിട്ടില്ല.
0: അതാണ് അതിന്റെ മെച്ചം. ആദ്യത്തെ കുമ്പള വരുന്നു അല്ലെ, പനി തുടങ്ങുമ്പോൾ തന്നെ. അപ്പൊ നമ്മൾ ഒരാളായിട്ട് ഒരു കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ നമുക്കൊരു സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ആ ഒരു 10-14 ദിവസം നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് ഉടനെ തന്നെ മരുന്ന് കഴിച്ചാൽ വളരെ പെട്ടെന്ന് ഭേദപ്പെടുകയും പിന്നെ ഭാവിയിൽ ഈ ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറഞ്ഞ് ചിക്കൻ പോക്സ് പിന്നീട് കുമ്പളകൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. നല്ല വേദനയുള്ള കുമ്പളകൾ ചിക്കൻ പോക്സ് വന്ന് വർഷങ്ങൾക്ക് ശേഷം ഹെർപ്പസ് സോസ്റ്റർ എന്നൊരു രോഗം വരാം. അത് വരാനുള്ള സാധ്യതയും നമ്മൾ ഇത്തരത്തിൽ മരുന്ന് കഴിച്ച് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ സാധിക്കും. ഭക്ഷണത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദഹിക്കുവാൻ എളുപ്പമുള്ള, നമ്മൾ ഏത് അസുഖം നമുക്ക് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ദഹിക്കുവാൻ എളുപ്പമുള്ള ഭക്ഷണം കൊടുക്കുക. കാരണം ശരീരം രോഗാണുവിനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ ശരീരത്തിന്റെ ഊർജ്ജം മുഴുവൻ ആ പ്രതിരോധ പ്രവർത്തനത്തിന് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ഒത്തിരി ദഹിക്കാൻ കഷ്ടപ്പാടുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ ശരീരത്തെ ബുദ്ധിമുട്ടിലാക്കരുത്. അതിന് ദഹിക്കാൻ എളുപ്പമുള്ള ഏത് ഭക്ഷണവും കൊടുക്കാം. നമ്മുടെ ചികിത്സയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നൊന്നും നമ്മൾ പറയാറില്ല. ദഹനത്തിന് എളുപ്പമുള്ള കൊടുക്കാം,
1: കുഴപ്പമൊന്നും. മാഡം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് പകർച്ചവ്യാധികളെ തടയാൻ എങ്ങനെ സഹായിക്കുന്നു?
0: ഷിഗെല്ല ഇപ്പം കൂടി നിൽക്കുന്നു, വരളക്ക രോഗങ്ങൾ കൂടുന്നുണ്ട്. അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ഐ, ഷിഗെല്ല പലർക്കും ഒരു തോന്നലുണ്ട് ഒരു പുതിയ രോഗമാണ്. അങ്ങനെയല്ല, നമുക്ക് എല്ലാ വർഷവും കേരളത്തിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ചധികം കേസസ് കൂടിയിട്ടുണ്ട്. ഇത് ഒരു കേരളത്തിന് മാത്രം ഒറ്റപ്പെട്ട ഒരു ഫിനോമിനൻ അല്ല, ആക്ച്വലി ആഗോളതലത്തിലൊരു പ്രതിഭാസമാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങൾ. ഇത്തരത്തിലുള്ള രോഗാണുക്കൾ ഈ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ പല രോഗാണുക്കളും അവ പരത്തുന്ന കൊതുക് കണക്കുള്ളയും ഈച്ചകണക്കുള്ളയും ജീവികളുടെ ഒരു സർവൈവൽ, അവരുടെ ഒരു സാന്ദ്രത കൂടുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ലോകത്ത് എല്ലായിടവും പണ്ട് നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന പല രോഗങ്ങളും ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നതായിട്ടും പുതിയതായിട്ടുള്ള ഇപ്പം നിപ്പ കണക്കുള്ള, എബോള കണക്കുള്ള പല രോഗങ്ങളും പൊട്ടിപ്പറപ്പെടുന്നതായിട്ടും ഒക്കെ ഉള്ളൊരു പ്രതിഭാസമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വയറിളക്ക രോഗങ്ങൾ കൂടുതലാണ്. അതുകൂടാതെ കഴിഞ്ഞ 2-3 വർഷമായിട്ട്

0: മഞ്ഞപ്പിത്തം, മഞ്ഞപ്പിത്തത്തിൽ ജലത്തിലൂടെ പകരുന്ന, ജലത്തിലും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ടാക്കുന്ന മഞ്ഞപ്പിത്ത രോഗവും കേരളത്തിൽ വളരെ കൂടിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് 100-ന് അടുത്ത് മരണങ്ങളും 5,000-ന് അടുത്ത് കേസുകളും എല്ലാ ദിവസവും, ഈ വർഷവും നമുക്ക് കേസുകളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമായിരിക്കുന്നു, നമ്മുടെ കുടിവെള്ളം, പ്രത്യേകിച്ച് കിണർ വെള്ളം മലിനമായിരിക്കുന്നു. കാരണം അടുത്തടുത്ത് വീടുകൾ, നമ്മൾ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും കക്കൂസുകളും ഒക്കെ ഉണ്ടാക്കി, കേരളം വളരെ മെച്ചപ്പെട്ട ശുചിത്വ നിലവാരം നേടിയവരാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അടുത്തടുത്ത വീടുകളാവുമ്പോൾ കക്കൂസ് കുഴികളും കിണറുകളും അടുത്തടുത്ത് 3 സെന്റിലും 5 സെന്റിലും വീട് അടുത്തടുത്ത് വരുമ്പോൾ, മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയിൽ കക്കൂസ് കുഴികളുടെ കോൺക്രീറ്റും അത് കെട്ടിയിരിക്കുന്നതിൽ വിടവുകളും വിള്ളലുകളും വീഴുകയും, അത്തരത്തിൽ ഈ കക്കൂസ് കുഴി തന്നെ പലപ്പോഴും ഈ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന രീതിയിലുള്ളതല്ല, നമുക്ക് വെറും കുഴികളാണ് പൊതുവെ ഉള്ളത്. മാത്രമല്ല അവിടുന്ന് ആ ജലം, ടാങ്കിലെ ജലം നമ്മുടെ മണ്ണുവഴി കിണറ്റിന്റെ വെള്ളത്തിനെ മലിനമാക്കുന്നതായിട്ട് ഉള്ള ഒരു പ്രതിഭാസം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കിണറിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ പോകുമ്പോൾ 10% താഴെയൊക്കെ ആയിരുന്നു ഇക്കോളൈ. ഇക്കോളൈ എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയാണ്, മനുഷ്യന്റെ കുടലിലുള്ള ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മൾ കിണറ്റിലെ വെള്ളം അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം പരിശോധിക്കുമ്പോൾ കണ്ടെത്തിയാൽ അതിന്റെ അർത്ഥം ആ വെള്ളം മനുഷ്യന്റെ മലത്താൽ മലിനമായി എന്നുള്ളതാണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ വീടുകളിലെയോ സ്ഥാപനങ്ങളിലെയോ ഒക്കെ ജലം പരിശോധിക്കുമ്പോൾ 10% താഴെ സാമ്പിളുകളിലൊക്കെ നമുക്ക് ഇക്കോളൈ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ പരിശോധിക്കുന്ന സാമ്പിളുകളിൽ 70%-ൽ അധികവും നമുക്ക് ഇക്കോളയുടെ സാന്നിധ്യം, ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജലം വളരെയധികം മലിനപ്പെട്ടിരിക്കുന്നു, അത് പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യവുമൊക്കെ ആയിട്ട്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടിയതിന്റെ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു തിയറി നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അമീബകൾക്ക് കണ്ടാമിനേറ്റഡ് മലിനമായ ജലത്തിൽ ബാക്ടീരിയകൾ, ഓർഗാനിക് മെറ്റീരിയൽ ബാക്ടീരിയകൾ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണമുണ്ട്, അപ്പോൾ ഷിഗെല്ല കൂടുവാനും ഒക്കെ ഇത്തരത്തിൽ ഉള്ള മലിനമായ ജലം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാരണം. അതിനെതിരെയുള്ള നമ്മുടെ ഏക പ്രതിവിധി, ഒന്ന്, നമ്മൾ കുടിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 2, നമ്മുടെ കിണറുകൾ, അത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനും പ്രധാനമാണ്, ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും പ്രധാനമാണ്, വയറിളക്ക രോഗങ്ങൾ, ഷിഗെല്ല ഇവയ്ക്കെല്ലാം പ്രധാനമാണ് നമ്മുടെ കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മഴക്കാല സാഹചര്യത്തിൽ ഒത്തിരി വെള്ളം, വെള്ളക്കെട്ട്, പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമായിട്ട് വരും. അതായത് സാധാരണ നമ്മൾ 1000 ലിറ്റർ വെള്ളത്തിന് 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടാണ് ക്ലോറിനേറ്റ് ചെയ്യുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി, 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇട്ട് 1000 ലിറ്റർ വെള്ളത്തിന്, ആ തോതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് അല്ലെങ്കിൽ തന്നെയും നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ജലത്തിന്റെ ശുദ്ധി ഉറപ്പാക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ പണ്ട് അമ്മമാര് പറയും തിളപ്പിച്ചാറ്റിയ വെള്ളം കൈ കരുതുക എന്നുള്ളത്. ആ ശീലം നമ്മൾ പുതുക്കേണ്ടിയിരിക്കുന്നു. തിളപ്പിച്ചാറ്റിയത് എന്ന് പറയുമ്പോൾ ചിലരൊക്കെ 20 മിനിറ്റ് റോളിംഗ് ബോയിൽ വെട്ടി തിളപ്പിക്കുക, പക്ഷെ അത് സാധ്യമല്ല. പ്രത്യേകിച്ചും ഇത്രയും ഇന്ധനവിലയൊക്കെ കിടക്കുന്ന സമയത്തും 20 മിനിറ്റ് തിളപ്പിക്കുക എന്ന് പറയുന്നത് അതിലുള്ള സർവ്വ ജീവനും, അതായത് സ്പോറുകളടക്കം നശിപ്പിക്കുന്ന സ്റ്റെറിലൈസേഷൻ പോയിന്റ് എത്തുന്നതാണ്. ആക്ച്വലി ഈ രോഗകാരണമായിട്ടുള്ള പെത്തോജനിക് ആയിട്ടുള്ള മിക്ക രോഗാണുക്കളും ഒരു 3-5 മിനിറ്റ് വെട്ടിത്തിളയ്ക്കുക, റോളിംഗ് ബോയിൽ എന്ന് വെച്ചാൽ കുമ്പളകൾ വന്ന് വെട്ടിത്തിളയ്ക്കുന്നത്, ഒരു 3-5 മിനിറ്റ് നമ്മൾ വെട്ടിത്തിളപ്പിച്ചാൽ നമുക്ക് രോഗമുണ്ടാക്കുന്ന മിക്ക രോഗാണുക്കളും നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചാൽ നമുക്ക് ഇത്തരത്തിൽ ഞാൻ ഈ ലിസ്റ്റ് ചെയ്ത എല്ലാ രോഗങ്ങൾക്കെതിരെയുമുള്ള പ്രതിരോധം തീർക്കുവാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ അമ്മമാരെ നമ്മൾ ശീലിപ്പിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ജലം തിളപ്പിച്ചു കഴിഞ്ഞാൽ ജലത്തിന്റെ ജീവൻ നഷ്ടപ്പെടും, അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം കുടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ മെസ്സേജുകൾ പരക്കുന്നത് കൊണ്ടാണോ അതോ എന്തോ, പലപ്പോഴും ഞങ്ങളിപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലും വൈറലൊക്കെ ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലുമൊക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നില്ല, അവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ല. പലപ്പോഴും വെള്ളത്തിന് ജീവൻ നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക തന്നെ വേണം, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനമാണ്.
1: ഇപ്പോൾ പൊതുവായിട്ട് എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പം സ്കൂളുകളാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും നമ്മൾ പൊതുവായിട്ട് വാട്ടർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ധാരണ വാട്ടർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായും ശുദ്ധമാണ്, ഇത്തരം കീടാണുക്കളുടെ സാന്നിധ്യം ഇല്ലാത്തതാണെന്ന്, അത് എത്രത്തോളം ശരിയാണ്?
0: നമ്മുടെ മോഡേൺ പ്യൂരിഫയറുകൾ, ഫിൽറ്ററുകൾ എല്ലാം ഇപ്പോൾ തന്നെ UV സംവിധാനത്തോടൊക്കെ ചേർന്നതാണ്. ഫിൽറ്റർ മാത്രമല്ല, അതിൻ്റെ കൂടെ UV ഒക്കെ ഉള്ളതാണ്. അത് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫിൽറ്ററുകൾ നമുക്ക് സുരക്ഷിതം തന്നെയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇപ്പോൾ ഷിഗെല്ല, ഹെപ്പറ്റൈറ്റിസ് എ, ഏറ്റവും കൺസേൺ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്, മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ ഫിൽറ്ററിൽ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റില്ല. അവിടെ ഹെപ്പറ്റൈറ്റിസ് എക്ക് UV സംവിധാനമുള്ള ഫിൽറ്ററുകളെ ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് എതിരെ ഫലപ്രദമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഷിഗെല്ലയ്ക്കും UVയും ക്ലോറിനുമാണ് നമ്മളെ സഹായിക്കുന്നത്. ക്ലോറിൻ ഡിസ്ഇൻഫെക്ഷനും തിളപ്പിച്ചാറ്റുകയും പിന്നെ UV സംവിധാനമുള്ള ഫിൽറ്ററുകളുമാണ് ഷിഗെല്ലയ്ക്കാണെങ്കിലും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ഫിൽറ്ററുകൾ നമുക്ക് സേഫ് ആണ്. പക്ഷെ അവിടെയും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, UV സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് മെയിൻറ്റെയിൻഡ് ആണോ എന്ന് പലപ്പോഴും നോക്കാറില്ല. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു 2 കോളേജുകളിലെ ഔട്ട്ബ്രേക്ക് സ്കൂളിലെ ഒരു വലിയ ഷിഗെല്ല ഔട്ട് ബ്രേക്ക്, ഇവിടെയൊക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള

0: ഓഫീസർമാരോട് നമ്മൾ നേരിട്ട് പോയിട്ടും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫിൽട്ടറിൽ നിന്ന് വെള്ളം കുടിച്ച കുറെ പേർക്ക് രോഗം വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു കാര്യം, പൊതുസ്ഥലങ്ങൾ പ്രത്യേകിച്ച് സ്കൂളും കോളേജും നമ്മുടെ ക്യാൻറ്റീനിലും ഒക്കെ വെച്ചിരിക്കുന്ന പൊതുസ്ഥലങ്ങൾ വെച്ചിരിക്കുന്ന ഫിൽറ്ററുകൾ ആരും ശ്രദ്ധിക്കില്ല, അത് മെയിൻറ്റെയിൻഡ് ആവില്ല. നമ്മൾക്ക് തന്നെ അറിയാം, മാനുഫാക്ചറർ തന്നെ പറയാറുണ്ട് 6 മാസം കൂടുമ്പം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. പക്ഷെ വെള്ളത്തിൻ്റെ ഇപ്പം ഒത്തിരി ഓരും ചെളിയും ഒക്കെ ഉള്ള വെള്ളമാണെങ്കിൽ ചിലപ്പോൾ 3-4 മാസം കൂടുമ്പോൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ മോഡേൺ ഫിൽറ്ററുകളിൽ ഒരു ചുമന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തും ഈ മെയിൻ്റനൻസിൻ്റെ ടൈം ആവുമ്പോൾ. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും, പബ്ലിക് പ്ലേസസിൽ ചിലപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ. അപ്പോൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന UV സംവിധാനത്തോടൊക്കെ ഉള്ള മോഡേൺ ഫിൽറ്ററുകൾ സേഫ് ആണ്. പക്ഷെ ഈ വലിയൊരു പകർച്ചപ്പനിയൊക്കെ നിൽക്കുന്ന ഇത്തരത്തിൽ ഈ വയറിളക്ക രോഗം ഹെപ്പറ്റൈറ്റിസ് ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. ഫിൽറ്റർ മെയിൻറ്റെയിൻഡ് ആണോ, വെള്ളം ശുദ്ധമാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഒരു പഴയ രീതിയിൽ ഒരു വാട്ടർ ബോട്ടിൽ വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇപ്പോൾ ഹോട്ടലുകളിൽ ചെന്ന് നമ്മൾ വെള്ളം കുടിക്കാനിരിക്കുമ്പോഴും ഇത്രയും ഇന്ധനവില കിടക്കുന്ന സമയത്ത് ഇവർ 3-5 മിനിറ്റൊക്കെ റോളിംഗ് ബോയിൽ ചെയ്ത് വെള്ളം കിട്ടുമോ എന്നുള്ളതൊക്കെ ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അവിടുന്ന് ഇപ്പോൾ തൽക്കാലം ഇത്തിരി വെള്ളം കുടിക്കേണ്ടി വരുവാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുകയും കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ കരുതുന്നത് എപ്പോഴും സുരക്ഷിതമാണ്. കാരണം ഞങ്ങൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറച്ച് ഔട്ട്ബ്രേക്സ് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ നമുക്ക് സംരക്ഷണം തരുന്ന നമ്മുടെ ബിഹേവിയർ, നമ്മൾ ബിഹേവിയർ വാക്സിൻ എന്ന് തന്നെ പറയാം നമുക്ക്. ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമുള്ളവർക്ക് ഒന്നും രോഗം വരുന്നില്ല. നമ്മൾ ഈ ആളുകളുടെ അടുത്ത് ചോദിക്കും അവരുടെ ശീലങ്ങൾ എന്താണ്, അവരെന്താണ് കുടിച്ചത്, എവിടുന്ന് കഴിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ്, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമില്ലാത്തവർക്കാണ് കൂടുതൽ പേർക്കും രോഗം വരാനുള്ള അപകടം വളരെ കൂടുതൽ. അത് വളരെ ശാസ്ത്രീയമായി നമുക്ക് പല തവണ നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫിൽറ്ററും നമ്മൾ ഇത്തരത്തിലുള്ള മെയിൻറ്റെയിൻ ആണോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം.
1: പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ പ്രത്യേകിച്ചും പ്രായമായവർ, ഗർഭിണികൾ ഒക്കെ അടങ്ങിയ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് ഒരു പ്രതിരോധം തീർക്കാനായിട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്നൊന്ന് പറയാം.
0: ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജലജന്യ രോഗം നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്തു. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക, കൊതുകുജന്യ രോഗങ്ങൾ തടയുവാനായിട്ട് ഈഡസ് ആണ് ഇപ്പോൾ പ്രധാനം. ഡ്രൈ ഡേ ആചരിക്കും, 7 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ വീടിന് ചുറ്റും നടന്ന് വീട്ടിന് അകത്തും, നമ്മുടെ സ്വന്തം വീടിന് ചുറ്റും തൊട്ടടുത്ത വീട്ടിലെ കൊതുക് മാത്രമേ നമ്മളെ കടിക്കുകയുള്ളൂ. കാരണം ഇത് ഒത്തിരി ദൂരം പറക്കത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ വളർത്തുന്ന കൊതുകാണ് നമ്മളെ കടിക്കുന്നത്. പിന്നീട് നല്ല കൊതുകുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ റിപ്പല്ലൻസ് തേച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. കവർ ചെയ്യുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകുക. വീടിനകത്തുള്ള ഫ്രിഡ്ജിന്റെ ട്രേ അതൊക്കെ തന്നെയും ശ്രദ്ധിക്കുക. പിന്നീട് ഈ പകർച്ചപ്പനികളുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുക. ആശുപത്രി വിസിറ്റ് ചെയ്യരുത്, രോഗികളെ വിസിറ്റ് ചെയ്യാൻ പോകരുത്. പ്രത്യേകിച്ച് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളെയും ഇത്തരത്തിൽ രോഗികളെ കാണിക്കാനോ ആശുപത്രികളിലോ അനാവശ്യമായിട്ട് കൊണ്ടുപോകരുത്. പിന്നീട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ചികിത്സ എടുക്കുക. പ്രതിരോധത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. എലിപ്പനിക്ക് ഹൈറിസ്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മലിനജലവുമായിട്ട് കോൺടാക്ട് വരുന്ന ജോലികളിൽ ഏർപ്പെടുന്നവർ, അത്തരത്തിൽ കോൺടാക്ട് വരുന്നവരൊക്കെ തന്നെയും ഡോക്സിസൈക്ലിൻ കഴിക്കാം. അതുകൂടാതെ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ മലിനജലത്തിലുമായിട്ട് സമ്പർക്കത്തിൽ വന്നതാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആന്റിബയോട്ടിക് ചികിത്സ എടുക്കുകയാണെങ്കിൽ എലിപ്പനിയുടെ സങ്കീർണതകളും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നെ വാക്സിനുകൾ ഉള്ളപ്പോൾ മുതിർന്നവർക്കൊക്കെ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ന്യൂമോണിയക്കുള്ള വാക്സിനുകൾ, ഫ്ലൂവിന്റെ വാക്സിൻ ഒക്കെ ഉണ്ട്. അത് മുതിർന്നവർക്കും എടുക്കാം, കുഞ്ഞുങ്ങൾക്ക് എല്ലാ വാക്സിനുകളും നൽകണം. ഇത്രയുമാണ് പ്രധാനം.
1: ഇപ്പോൾ പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇത്രയും സമയം വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ ചിന്ത എസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ,

0: ആകാശവാണി രാമവർമ്മപുരം പി ഒ തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടത്ത്. 6:00 ഉഷമലരി. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാത

നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടത്ത്. 6:00 ഉഷമലരി. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം. മുരുകഭക്തിഗാനങ്ങൾ കെ വീരമണിയും സംഘവും പാടിയത്.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
3: കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 2018 ഈ പദ്ധതി ആരംഭിച്ചത്. 2022 ഈ പദ്ധതി നവീകരിച്ചു. നവീകരിച്ച പദ്ധതിയുടെ കാലാവധി 2022 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണശേഷി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങളും പദ്ധതികളും കൈമാറുന്നതിനുള്ള പ്രധാന പോരായ്മയായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര വകുപ്പുകളും എടുത്തുകാട്ടുന്നത് പഞ്ചായത്തുകളുടെ ദുർബലമായ കാര്യശേഷിയാണ്. പ്രത്യേകിച്ചും പഞ്ചായത്തുകളുടെ ഭരണപരമായ ദൗർബല്യങ്ങൾ പ്രധാന പോരായ്മയാണ്. ആയതിനാൽ പഞ്ചായത്തുകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശാക്തീകരണത്തിനും അതുവഴി ജനാധിപത്യ വികേന്ദ്രീകരണവും ജനകീയ പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനും രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണപരമായ കഴിവുകൾ വികസിപ്പിക്കുക, ദേശീയ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലഭ്യമായ വിഭവങ്ങളുടെ വിനിയോഗം, മറ്റു പദ്ധതികളുമായി ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക, പഞ്ചായത്തുകളുടെ വരുമാനമുയർത്താൻ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളെ പ്രാപ്തമാക്കുക, ജനങ്ങളുടെ പങ്കാളിത്തവും സേവനങ്ങളുടെ സുതാര്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കൂടാതെ പ്രധാനമായും ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാനവ വിഭവശേഷിയെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഇ ഗവേണൻസും മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും മികച്ച രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായ പരിശീലനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുകയും അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി പഞ്ചായത്തുകൾ വഴിയുള്ള സേവനങ്ങൾ അതിവേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കാനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. പ്രധാനമന്ത്രി വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് അഥവാ PM വാണി പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ വഴിയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെല്ലാം ഓൺലൈൻ രൂപത്തിൽ സേവനം നൽകുന്നതുവഴി ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത നിലവാരം ഉയർത്താനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതി 9 ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യരഹിത ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, ശിശു സൗഹാർദ്ദമായ ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഗ്രാമങ്ങൾ സ്ത്രീകൾക്ക് സൗഹൃദപരമായ ഗ്രാമങ്ങളാക്കി മാറ്റുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ശുചിത്വം അഥവാ ഗ്രാമങ്ങളെ മാലിന്യ വിമുക്തമാക്കുക എന്നിവയാണ് ഈ 9 ആശയങ്ങൾ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണമാണ് നമ്മൾ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന പർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നിർദ്ദേശം. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സർക്കാർ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികൾ, ആരോഗ്യവകുപ്പിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. അയോധ്യ ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ട്രസ്റ്റ് സ്വീകരിച്ചു. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവെച്ചത്. സംഭാവനയായി ലഭിച്ച എല്ലാ വസ്തുക്കളും സുരക്ഷിതമാണെന്നും അവ കൃത്യമായി കണക്കാക്കിയിട്ടുണ്ടെന്നും ട്രസ്റ്റ് വ്യക്തമാക്കി. ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ്സെയിൽ ഓഫറിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങൾ വഴി സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. വ്യാജ ഫേസ്ബുക്ക് പേജുകൾ സൃഷ്ടിച്ചാണ് തട്ടിപ്പ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ അറിയിക്കേണ്ടതാണ്. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാരേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഗാർഹിക താരിഫിലുള്ള ഫ്ളാറ്റുകൾ ഓൺലൈൻ ബുക്കിംഗ് ആപ്പ് വഴി പ്രൈവറ്റ് ലോഡ്ജായി ഉപയോഗിക്കുന്നത് കണ്ടെത്തി KSEB പിഴ ചുമത്തി. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെഷന്റെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ നടന്ന മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. 3 കൺസ്യൂമർ നമ്പറുകളിലായി 1,71,000 രൂപ പിഴ ചുമത്തുകയാണ് ചെയ്തത്. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 7 ഉച്ചയ്ക്ക് 12 മണിവരെയായി ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ൽ ലഭ്യമാണ്.

0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിന് ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 USA ബെൽജിയം മത്സരം. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ നാളെയും ഈ മാസം 13, 14, 20, 21, 27, 28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 9, 31 തീയതികളിൽ പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 17, 24 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം, പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്ററിൽ ആരംഭിക്കുന്ന DCFA, PGDCA, ടാലി, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, DCAS തുടങ്ങിയ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. SC, ST, OEC വിഭാഗത്തിന് ഫീസ് ആനുകൂല്യം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ LBS സെന്റർ, ആലുംവെട്ട് വഴി ചീയാരം, തൃശൂർ എന്ന വിലാസത്തിലോ 04872250751 അല്ലെങ്കിൽ മൊബൈൽ നമ്പർ 9074335626 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 04872250751, മൊബൈൽ നമ്പർ 9074335626. പ്ലാമൂടുള്ള സിവിൽ സർവീസ് അക്കാദമി നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുകയെന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർ റെസിഡൻഷ്യൽ രീതിയിൽ താമസിച്ച് പഠിക്കാൻ സന്നദ്ധരായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയവുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04872441132. ഇമെയിൽ വിലാസം ddftsr@gmail.com. ജില്ലയിലെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി ഓൺലൈൻ വഴി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള പൊതുവിഭാഗം കാർഡുടമകൾക്ക് ഈ മാസം 17 വരെ അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 04872360046. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 04872360046. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ഉത്തരമേഖലയിലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 23 ITIകളിലെ വിവിധ ട്രേഡുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, പ്ലംബർ, വെൽഡർ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, സർവേയർ തുടങ്ങി വിവിധ മെട്രിക്, നോൺ മെട്രിക് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ഡ്രൈവർ കം മെക്കാനിക് കോഴ്സിന് 18 മറ്റു കോഴ്സുകൾക്ക് 14 തികഞ്ഞിരിക്കണം. ആകെ സീറ്റുകളുടെ 80% പട്ടികജാതി വിഭാഗത്തിനും 10% പട്ടികവർഗ വിഭാഗത്തിനും 10% മറ്റു വിഭാഗങ്ങൾക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് scdd.kerala.gov.in എന്ന വെബ്സൈറ്റിലെ ITI അഡ്മിഷൻ 2026 എന്ന ലിങ്ക് വഴി ഓൺലൈനായി ഈ മാസം 10 അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷകരുടെ പ്രായം, യോഗ്യത, കോഴ്സിന്റെ കാലാവധി, സീറ്റുകളുടെ എണ്ണം എന്നിവ ഡയറക്ടർ ജനറൽ ഓഫ് ട്രെയിനിംഗ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശത്തിന് വിധേയമാണ്. ഫോൺ നമ്പർ 04952371451. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 04952371451.

0: 117, 2371-7106 and 2331-4444 from 9:30 p.m. onwards. And now, before we end the bulletin, here are the headlines once again. Prime Minister Narendra Modi arrives in Jakarta on the first leg of his three-nation tour to Indonesia, Australia and New Zealand. Prime Minister Modi pays tributes to Dr. Shyama Prasad Mukherjee on his 125th birth anniversary, says his vision continues to guide modern India. Ram Janmabhoomi Tirth Trust accepts resignations of General Secretary Champat Rai and Trust member Dr. Anil Mishra, appointed Krishna Mohan as interim General Secretary. Heavy downpour affects normal life in Maharashtra, Gujarat and Jharkhand. Red alert issued for heavy rainfall in Kutch, Saurashtra, Madhya Maharashtra and coastal Karnataka tomorrow. And in FIFA World Cup, Portugal to take on Spain in the round of 16 match at Arlington in US tonight. And that is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
2: ജന്തുശാസ്ത്രം ഒരു പഠനശാഖ എന്നതിലുപരി മനുഷ്യൻ തന്റെ അസ്തിത്വത്തെ തിരിച്ചറിയാനും ജൈവലോകത്തെ മനസ്സിലാക്കാനുമുതകുന്ന ഒരു ശാസ്ത്രമാണ്. ജീവലോകത്തെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്രം അധ്യാപിക ഗീത നായർ എസ്.
3: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു പഠനയാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, ഒരു ലാബിലേക്കോ ലൈബ്രറിയിലേക്കോ വിദൂരമായ ഒരു സ്ഥലത്തേക്കോ അല്ല നമ്മൾ പോകുന്നത്. ഈ ഭൂമിയുടെ ചരിത്രത്തിലേക്കും നിങ്ങളുടെ തന്നെ ശരീരത്തിനുള്ളിലേക്കും ജീവൻ എന്ന മഹാത്ഭുതത്തിന്റെ ലോകത്തേക്കുമാണ് നമ്മുടെ യാത്ര. ജീവശാസ്ത്രം എന്നാൽ ഞാനെന്ന വ്യക്തിയിൽ തുടങ്ങി വംശാവലിയിലേക്ക് നീളുന്ന നിരന്തരമായ അന്വേഷണമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജീവശാസ്ത്ര പഠനത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുകയാണ്. ഒന്നിൽ നിന്ന് തുടങ്ങി പലതിലേക്ക് പടർന്നു പന്തലിച്ച് വീണ്ടും പരസ്പരാശ്രയത്തിലൂടെ ഒന്നായിത്തീരുന്ന വിസ്മയമാണ് ജീവലോകം. ജീവശാസ്ത്ര പഠനത്തിന് അടിസ്ഥാന ശില പാകിയത് അരിസ്റ്റോട്ടിൽ എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായ തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. ഉയർന്ന ക്ലാസുകളിൽ ആഴത്തിലും പരപ്പിലുമുള്ള പഠന സൗകര്യാർത്ഥം ജീവശാസ്ത്രത്തെ ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രമെന്നും പ്രത്യേകമായി തിരിച്ചിരിക്കുന്നു. പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ ജന്തുശാസ്ത്ര പാഠഭാഗങ്ങളിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില സംശയങ്ങളിൽ നിന്ന് തുടങ്ങിയാലോ? അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കിട്ടിയതെങ്ങനെയാണ്? വെളുത്ത പൂച്ചയ്ക്ക് കറുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതെങ്ങനെയാണ്? കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളാണല്ലോ ഉഭയജീവികൾ. പക്ഷേ പാമ്പ്, ആമ, മുതല തുടങ്ങിയവ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു, എന്നിട്ടും അവ ഉഭയജീവികളല്ല എന്നു പറയുന്നു. ഇതെന്തുകൊണ്ട്? നോക്കൂ, എത്ര ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കാൻ പോകുന്ന ജന്തുശാസ്ത്ര പുസ്തകത്തിന്റെ പേജുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്നതിനുള്ള വെറും സൂത്രവാക്യങ്ങളല്ല. ഇത് നിങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്. നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന ജീവലോകത്തിന്റെ ശാസ്ത്രമാണ്. കൂട്ടുകാരെ, പ്ലസ് വൺ ക്ലാസ്സിൽ ജന്തുശാസ്ത്രം പഠിക്കുമ്പോൾ ജീവന്റെ ഏറ്റവും അടിസ്ഥാന തലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ജീവൻ എന്ന ആശയത്തിന്റെ ബ്ലൂ പ്രിന്റാണ് നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത്. ജീവലോകത്തെ അനന്ത വൈവിധ്യം നമ്മളെ അതിശയിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ലക്ഷക്കണക്കിന് ജീവിവർഗങ്ങളുണ്ട്. ഒരു കണ്ണാടിച്ചില്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അമീബ മുതൽ കടലാഴങ്ങളിലെ നീലത്തിമിംഗലം വരെ, ഇവയെ എങ്ങനെ തിരിച്ചറിയും? ആരാണ് ഈ ജീവികൾക്ക് മുഴുവൻ പേരിട്ടത്? ഈ ഭൂമുഖത്തെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രത്യേകമായുള്ള പേരുകൾ പൂർണ്ണമായും നിങ്ങൾക്കറിയാമോ? അറിയില്ല അല്ലേ. ഒരു ജീവിക്കു തന്നെ നമ്മുടെ നാട്ടിലെ പല ഭാഗങ്ങളിൽ പല പേരുകളാണുള്ളത്. നവര, കോര, പുയ്യാപ്ലക്കോര, കിളിമീൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം ഒരു മീനിന്റെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വിളിപ്പേരുകളാണ്. എത്ര രസകരമാണല്ലേ. കോളിനേയസ് എന്ന ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച ദ്വിനാമകരണ രീതി അഥവാ ബൈനോമിയൽ നൊമൻക്ലേച്ചർ ഈ ആശയക്കുഴപ്പത്തിന് ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഇതുപ്രകാരം എല്ലാ ജീവികൾക്കും തനതായ ശാസ്ത്രനാമമുണ്ട്. ഈ ഭൂമുഖത്ത് ഓരോ ജീവിക്കും തന്റേതായ ഒരു മേൽവിലാസവുമുണ്ട്. ജന്തുലോകത്ത് കൃത്യമായ ഇടങ്ങളിൽ അവ നിലനിർത്തപ്പെടുന്നു. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ, കിങ്ഡം എന്നിങ്ങനെ കൃത്യമായൊരു ടാക്സോണമിക്

ക്രമീകരണം ജീവലോകത്ത് നിലനിൽക്കുന്നു. ഒന്നും ഒന്നിനോട് സമാനമല്ലാത്ത വൈവിധ്യവും വൈചിത്രവുമുള്ള ജന്തുലോകമാണിത്. പോറിഫറ മുതൽ കോർഡേറ്റ വരെയുള്ള യാത്രയിൽ പരിണാമത്തിന്റെ ഗോവണിപ്പടികൾ നിങ്ങൾക്ക് കാണാം. ജന്തുക്കളിലെ ഘടനാപരമായ സംഘാടനം ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ കോശങ്ങളിൽ നിന്ന് അവയവ വ്യവസ്ഥകളിലേക്കുള്ള സങ്കീർണമായ വികാസം, തവളയുടെ പൂർണമായ ബാഹ്യ ആന്തരിക ഘടനയുടെ സചിത്ര വിശദീകരണം നിങ്ങളെ അതിശയിപ്പിക്കും. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജൈവ തന്മാത്രകളുടെ ഘടനയും വിതരണവും അവ നിർവഹിക്കുന്ന ജീവധർമ്മങ്ങളും അടുത്തറിയുന്നത് എല്ലാ ജീവികളും ഒന്നിൽ നിന്ന് പിറവിയെടുത്തതാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇവ ആ സസ്യങ്ങൾക്ക് എന്ത് ഗുണമാണ് നൽകുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രൈമറി മെറ്റബോളൈറ്റുകളും സെക്കൻഡറി മെറ്റബോളൈറ്റുകളും വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള പാഠഭാഗം ശ്രദ്ധിക്കുമല്ലോ. എൻസൈമുകളുടെ വിവിധ ഗ്രൂപ്പുകൾ, അവയുടെ ധർമ്മം, പ്രവർത്തന രീതി എന്നിവയും വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്ന് പല അധ്യായങ്ങളിലായി മനുഷ്യ ശരീരശാസ്ത്രം വിവിധ അവയവ വ്യവസ്ഥകളിലൂടെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ. ശ്വാസകോശം എന്ന പമ്പ് എങ്ങനെയാണ് ഓക്സിജൻ വലിച്ചെടുക്കുന്നത്? ഹൃദയം എന്ന അപൂർവ മോട്ടോർ ഒരു ദിവസം 100,000 തവണ മിടിക്കുന്നത് എങ്ങനെയാണ്? വൃക്കകൾ എന്ന ഫിൽറ്റർ ഒരു ദിവസം 180 ലിറ്റർ രക്തം എങ്ങനെ അരിച്ചു മാറ്റുന്നു? നാഡീവ്യൂഹം എന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സെക്കൻഡിന്റെ ഒരംശത്തിൽ സന്ദേശങ്ങൾ എങ്ങനെയാണ് കൈമാറുന്നത്? പേശികളും അസ്ഥികളും ചേർന്ന് എങ്ങനെ ചലനം സാധ്യമാക്കുന്നു? ഹോർമോണുകൾ എന്ന മെസഞ്ചർമാർ എങ്ങനെയാണ് ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ അറിയാൻ താല്പര്യം തോന്നുന്നുണ്ടല്ലേ. ഈ ആശയങ്ങൾ വളരെ ആഴത്തിൽ വിവിധ അധ്യായങ്ങളിലായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ജീവന്റെ തുടർച്ചയും അതിജീവനവുമാണ്. ഇതുവരെ നിങ്ങൾ വ്യക്തിയെക്കുറിച്ച് പഠിച്ചെങ്കിൽ ഇനി വംശത്തെക്കുറിച്ച് കൂടി പഠിക്കുന്നു. ജീവൻ എങ്ങനെയാണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നത്? എങ്ങനെയാണ് ഈ ജീവൻ നിലനിൽക്കുന്നത്? ഇതാണ് ഇവിടുത്തെ പ്രധാന കഥ. ഒരു ജീവന്റെ തുടക്കത്തിന് നിദാനമായ പ്രത്യുൽപാദന പ്രക്രിയയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പുംബീജമെന്ന അതിസൂക്ഷ്മ കോശം അണ്ഡവുമായി കൂടിച്ചേരുന്ന ബീജസങ്കലനം മുതൽ 9 മാസം നീളുന്ന ഗർഭകാലം, തുടർന്ന് ശിശുവിന്റെ ജനനം, ഈ ആശയങ്ങളൊക്കെ തന്നെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. സിക്താണ്ഡമെന്ന ഒരൊറ്റ കോശം 100 കണക്കിന് വ്യത്യസ്ത തരം കോശങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കുഞ്ഞായി മാറുന്ന വിസ്മയം, ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള ഗർഭാശയത്തിൽ എങ്ങനെയാണ് കിലോ കണക്കിന് തൂക്കമുള്ള ഒരു കുഞ്ഞ് വളർന്നു വികസിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും അതിശയിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി പാഠപുസ്തകത്തിൽ ആഴത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൗമാര കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പ്രത്യുൽപാദന ആരോഗ്യം എന്നതിൽ തർക്കമില്ലല്ലോ. വേണ്ടത് ഗുണം വേണ്ട ഗണം എന്ന് കേട്ടിട്ടുണ്ടാകും. ജനസംഖ്യാ വിസ്ഫോടനം ഒരു രാജ്യത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകത എന്ത്? ഗർഭനിരോധന മാർഗങ്ങൾ എന്തൊക്കെ? വന്ധ്യത എന്ന അവസ്ഥ മറികടക്കാൻ IVF, ടെസ്റ്റ് ട്യൂബ് ശിശു തുടങ്ങിയ ആധുനിക ശാസ്ത്ര സാങ്കേതിക രീതികൾ എങ്ങനെ സഹായിക്കുന്നു? ലൈംഗികമായി പകരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം എന്തുകൊണ്ടാണ് അനിവാര്യമാകുന്നത്? ഇത്തരത്തിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ഒരു പാഠഭാഗം കേവലം അറിവ് മാത്രമല്ല പ്രദാനം ചെയ്യുന്നത്, മറിച്ച് നിങ്ങളെ ഉത്തരവാദിത്തമുള്ള, സ്വയം തിരിച്ചറിവുള്ള ഒരു പൗരനാക്കുക കൂടി ചെയ്യുന്നു. തുടർന്നു വരുന്ന അധ്യായങ്ങൾ ജനിതക രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്നു. അനുവംശികത മെൻഡലിൽ നിന്ന് DNA വരെയാണ് ചർച്ച ചെയ്യുന്നത്. ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന പാതിരി പയർച്ചെടികളിൽ നടത്തിയ പരീക്ഷണങ്ങളാണ് ആധുനിക ജനിതക ശാസ്ത്രത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം ആവിഷ്കരിച്ച പാരമ്പര്യ നിയമങ്ങൾ, പ്രകട സ്വഭാവ നിയമം, ലിംഗകോശങ്ങളുടെ വിവേചന നിയമം, സ്വതന്ത്ര അപവ്യൂഹന നിയമം എന്നിവ ഉദാഹരണങ്ങൾ സഹിതം ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് ജീനെന്ന കോഡുകളാണെന്ന് മനസ്സിലാക്കാം. ഈ ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ക്രോമസോമുകളിലാണെന്നും തിരിച്ചറിയാം. വ്യത്യസ്ത തരം ക്രോമസോമുകൾ, സ്വരൂപ ക്രോമസോമുകളും ലിംഗനിർണയ ക്രോമസോമുകളും ഒരു ജീവിയുടെ ലിംഗനിർണയമൊഴികെയുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളെയും നിയന്ത്രിക്കുന്നത് സ്വരൂപ ക്രോമസോമുകളാണ്. ഒരു ജീവി ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നത് ലിംഗനിർണയ ക്രോമസോമുകളാണ്. സാധാരണയായി മനുഷ്യരിലെ ക്രോമസോം സംഖ്യ 23 ജോഡി അഥവാ 46 എണ്ണം. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി ക്രോമസോം സംഖ്യയിൽ മാറ്റം ഉള്ള മനുഷ്യരുമുണ്ട്. ഇവ ക്രോമസോം വൈകല്യങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു. ഇവർ ക്രോമസോം വൈകല്യമുള്ള വ്യക്തികളായി മാറുന്നു. ക്രോമസോമുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് DNA എന്ന മഹാത്ഭുത തന്മാത്ര കൊണ്ടാണ്. DNA ഇരട്ട ഗോവണി ഘടന കണ്ടുപിടിച്ച വാട്സണും ക്രിക്കും ജീവശാസ്ത്രത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു. DNA എങ്ങനെയാണ് സ്വയം പകർത്തുന്നത്? RNA നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെ? പ്രോട്ടീൻ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു? സെൻട്രൽ ഡോഗ്മ എന്ന ആശയം ജനിതക ശാസ്ത്രത്തിൽ ഇതിനുള്ള ഉത്തരം നൽകുന്നു. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ മനുഷ്യന്റെ ശരീരത്തിലെ 3 ബില്യൺ അക്ഷരങ്ങളുള്ള ജനിതക പുസ്തകം നമ്മൾ വായിച്ചെടുത്തു. DNA ഫിംഗർ പ്രിന്റിംഗ്,

കുറ്റാന്വേഷണത്തിനും പിതൃത്വം തെളിയിക്കുന്നതിനും ഉപയോഗിക്കുന്നതെങ്ങനെ എന്ന് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി ജീവപരിണാമത്തിന്റെ കഥയിൽ എന്താണ് പറയുന്നത്? അതിജീവിക്കുന്നത് ഏറ്റവും ശക്തനല്ല, മറിച്ച് മാറ്റങ്ങളോട് ഏറ്റവും നന്നായി ഇണങ്ങുന്നവനാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നറിയാമോ? ചാൾസ് ഡാർവിൻ. 40 ലക്ഷം വർഷം മുമ്പ് ആഫ്രിക്കൻ കാടുകളിൽ നടന്നിരുന്ന ആസ്ട്രലോപിത്തക്കസ് മുതൽ ഇന്നത്തെ ഹോമോസാപ്പിയൻസ് വരെയുള്ള മനുഷ്യന്റെ യാത്ര പരിണാമത്തിന്റെ കഥയെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കുന്നു. ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, ഹ്യൂഗോ ഡിവ്രീസിന്റെ മ്യൂട്ടേഷൻ സിദ്ധാന്തം എന്നിവയും നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. പരിണാമം ഇന്നും തുടരുകയാണെന്ന തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കുന്നത്. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ നമ്മുടെ ആരോഗ്യവും രോഗങ്ങളും എന്ന വിഷയത്തിനും ഏറെ ഗൗരവമുണ്ട്. നമ്മുടെ ശരീരം ഒരു കോട്ടയാണ്. രോഗാണുക്കൾ എന്ന ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധ വ്യവസ്ഥ എന്ന സൈന്യം പൊരുതാൻ തയ്യാറെടുക്കുന്നു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന ജന്മനാ ഉള്ള സൈന്യം, അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന പരിശീലനം ലഭിച്ച കമാൻഡോകൾ, ആന്റിബോഡി എന്ന മിസൈലുകൾ, വാക്സിൻ എന്ന മോക്ഡ്രിൽ, എത്ര സുസജ്ജമായ സംവിധാനങ്ങളാണല്ലേ! എന്തിനാണ് ഇത്ര വലിയ പടയൊരുക്കം? അതിന് കാരണമുണ്ട്. രോഗകാരികളായ ധാരാളം സൂക്ഷ്മജീവികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, പ്രോട്ടോസോവലുകൾ, അങ്ങനെ രോഗങ്ങളെ ഫലപ്രദമായി ചെറുക്കണമെങ്കിൽ ഓരോ രോഗവും ഉണ്ടാകാനുള്ള കാരണവും സാഹചര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗകാരിയെക്കുറിച്ചും രോഗം വന്നാൽ അനുവർത്തിക്കേണ്ട ചികിത്സാരീതികളെക്കുറിച്ചും ധാരണയുണ്ടാകണം. രോഗാണുക്കൾ ശരീരത്തിന്റെ പല അവയവ വ്യൂഹങ്ങളെയും പലതരത്തിലാണ് ബാധിക്കുന്നത്. എയ്ഡ്സ് വൈറസുകൾ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സേനയെ തന്നെ ആക്രമിച്ച് കീഴടക്കുകയാണ് ചെയ്യുന്നത്. അനിയന്ത്രിതമായി വളർന്നു പെരുകുന്ന ക്യാൻസർ കോശങ്ങൾ മനുഷ്യനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു. ക്യാൻസർ കോശങ്ങളുടെ പ്രത്യേകതകൾ, പലതരം ക്യാൻസറുകൾ, രോഗനിർണയം, ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ഈ ഭീതിയെ ഫലപ്രദമായി മറികടക്കാൻ അനിവാര്യമാണ്. രോഗകാരികൾ മാത്രമാണോ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്? അല്ല. ലഹരി മരുന്നുകൾ തലച്ചോറിലെ ഹാപ്പി ഹോർമോണുകളെ ഹൈജാക്ക് ചെയ്യുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരുപയോഗം എങ്ങനെ നമ്മുടെ ശരീരത്തെ, ആരോഗ്യത്തെ, ജീവിതത്തെ, സമൂഹത്തെ പ്രതികൂലമായി സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും കൗമാര കാലഘട്ടത്തിൽ തന്നെ കൃത്യമായ ധാരണ കൈവരിക്കേണ്ടതാണ്. ഈ അറിവുകൾ തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാവൽക്കാരാകും. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ യഥാർത്ഥത്തിൽ വില്ലന്മാർ മാത്രമാണോ? അല്ലേ, അല്ല. സൂക്ഷ്മജീവികൾ മനുഷ്യക്ഷേമത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. രാവിലെ നിങ്ങൾ കഴിച്ച ഇഡലി, ബ്രെഡ്, ചീസ്, തൈര് ഇവയെല്ലാം തന്നെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്താൽ രുചികരമായ ഭക്ഷണമായി മാറിയതാണ്. പല ബാക്ടീരിയകളും ഫംഗസുകളും പ്രകൃതിദത്തമായ ആസിഡുകളെയും രാസാഗ്നികളെയും ഉൽപ്പാദിപ്പിക്കുന്നു. സൂക്ഷ്മജീവിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത പെൻസിലിൻ ലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ച ആന്റിബയോട്ടിക്കാണ്. സീവേജ് പ്ലാന്റിൽ മാലിന്യം തിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്നതും ബാക്ടീരിയ തന്നെയാണ്. ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് മെഥനോജൻ ബാക്ടീരിയ. വാസ്തവത്തിൽ ഇവ നമ്മുടെ അദൃശ്യരായ സുഹൃത്തുക്കളാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനും അവയവമാറ്റം നടത്തുമ്പോൾ പ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന ജൈവ സക്രിയ തന്മാത്രകളെ സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവ നമ്മുടെ ശത്രുപക്ഷത്തുള്ളവരല്ല എന്നും നമ്മൾ തിരിച്ചറിയണം. ഭൂമിയിലെ ജൈവ വൈവിധ്യത്തിന്റെ സമ്പന്നത നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. ഒരു കാലിഡോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്ന വർണ്ണക്കാഴ്ചകൾ പോലെ, വിചിത്രമായ പാറ്റേണുകൾ പോലെ നമ്മെ ഭ്രമിപ്പിക്കുന്ന ഒരു ജീവലോകം. ജൈവ വൈവിധ്യവും അതിന്റെ സംരക്ഷണവും എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാകുന്നത്? ഒരു ജീവിയും ഒറ്റപ്പെട്ട തുരുത്തല്ല, എല്ലാം എല്ലാത്തിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ജൈവ വൈവിധ്യം എന്നാൽ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇന്ത്യ ഒരു മെഗാ ഡൈവേഴ്സിറ്റി രാജ്യമാണ്. എന്നാൽ ഇന്ന് ഓരോ മണിക്കൂറിലും ഒരു ജീവിവർഗം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആവാസ വ്യവസ്ഥയുടെ നാശം, അമിത ചൂഷണം, അധിനിവേശ ജീവജാതികളുടെ കടന്നുകയറ്റം, മലിനീകരണം എന്നിവയൊക്കെ തന്നെ ജൈവ വൈവിധ്യ നാശത്തിന് കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കാം. ജീവജാതികളുടെ ചോഷണം ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്നത് എങ്ങനെ എന്ന് പോൾ എർലിക് എന്ന ശാസ്ത്രജ്ഞൻ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തയിൽ എന്താണ് ജൈവ വൈവിധ്യ ശോഷണത്തിന് പരിഹാര മാർഗങ്ങൾ? ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയ ഇൻസിറ്റു അഥവാ തൽസ്ഥല സംരക്ഷണ മാർഗങ്ങൾ, ജീൻ ബാങ്കുകൾ, മൃഗശാലകൾ തുടങ്ങിയ എക്സിറ്റു സംരക്ഷണ മാർഗങ്ങൾ എന്നിവയൊക്കെ പരിഹാര മാർഗങ്ങളാണ്. ഈ ഭൂമി നമുക്ക് പൈതൃകമായി കിട്ടിയതല്ല, കടം വാങ്ങിയതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ അധ്യായം. അതുകൊണ്ടുതന്നെ വരും തലമുറയ്ക്കായി വളരെ കരുതലോടെ, വിവേകത്തോടെ ഈ ഭൂമിയെ, നമ്മുടെ പ്രകൃതിയെ പരിപാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മളൊരു ചെറിയ യാത്ര നടത്തി. ഒരു കോശത്തിൽ തുടങ്ങി ആവാസ വ്യവസ്ഥ വരെ, മത്സര പരീക്ഷകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ പാഠങ്ങൾ.

0: നാളത്തെ ഡോക്ടർക്കും ജനിതക എഞ്ചിനീയർക്കും പരിസ്ഥിതി പ്രവർത്തകനും ഫോറൻസിക് വിദഗ്ധനും ടീച്ചർക്കും ഗവേഷകനുമുള്ള അടിത്തറയാണിത്. എന്നാൽ ഏറ്റവും പ്രധാനമായി ഇത് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കും. സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും മറ്റു ജീവികളോട് കരുണ കാണിക്കാനും ഈ ഭൂമിയെ സംരക്ഷിക്കാനും ജന്തുശാസ്ത്രം നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ പുസ്തകം തുറക്കൂ. ചിത്രങ്ങൾ വെറുതെ കാണരുത്. അവയോട് സംസാരിക്കൂ. സംശയങ്ങൾ ചോദിക്കൂ. നിങ്ങളുടെ പഠനം വിജയകരമാകട്ടെ. നിങ്ങളിൽ ഒരാൾ നാളെ ഒരു രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കട്ടെ. മറ്റൊരാൾ വംശനാശം സംഭവിച്ചുപോയ ഒരു പക്ഷിയെ തിരികെ കൊണ്ടുവരട്ടെ.
1: ജീവലോകത്തെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ

0: അവരോട് സംസാരിക്കൂ, സംശയങ്ങൾ ചോദിക്കൂ. നിങ്ങളുടെ പഠനം വിജയകരമാകട്ടെ. നിങ്ങളിൽ ഒരാൾ നാളെ ഒരു രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കട്ടെ. മറ്റൊരാൾ വംശനാശം സംഭവിച്ചുപോയ ഒരു പക്ഷിയെ തിരികെ കൊണ്ടുവരട്ടെ.
1: ജീവലോകത്തെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്രം അധ്യാപിക ഗീതാ നായർ എസ്.

0: ആകാശവാണി. ഇപ്പോൾ എസ് കെ മഹതിയുടെ സംഗീത കച്ചേരി കേൾക്കാം.
1: വയലിൻ കൊടുന്തിരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തിരപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക കലാമണ്ഡലം കെ ഷൈജു. ഗം ഗണപതിയും എന്ന കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രചന ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ. രാഗം ഗണപതി, ആദിതാളം.

എസ് കെ മഹതിയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ കൊടുന്തിരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തിരപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക് കലാമണ്ഡലം കെ ഷൈജു. തല്ലി നിന്നു എന്ന ശ്യാമശാസ്ത്രി കൃതി, കല്യാണി രാഗം, മിശ്രചാപ്പ് താളം.

0: എസ് കെ മഹദി അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ കൊടുന്തരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തരപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക് കലാമണ്ഡലം കെ ഷൈജു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ഫാൻഡം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ദേവ ഈണം നൽകി, പി ജയചന്ദ്രനും ചിത്രയും ആലപിച്ചത്.

അടുത്തതായി മുല്ല എന്ന ചിത്രത്തിൽ ഗായത്രി അശോകൻ പാടിയത്. വരികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

പട്ടം പോലെ എന്ന ചിത്രത്തിൽ സന്തോഷ് വർമ്മ എഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന്, ഹരിചരൺ, മൃദുല വാര്യർ എന്നിവർ ആലപിച്ചത്.

ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിൽ സന്തോഷ് വർമ്മയുടെ വരികൾക്ക് രാഹുൽ രാജ് സംഗീതം നൽകി സംഗീത് സംഗീത പ്രഭു എന്നിവർ പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ചതുരംഗം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സൗമ്യയും പാടിയത്. വരികൾ ഷിബു ചക്രവർത്തി, സംഗീതം എം ജി ശ്രീകുമാർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി തൃശൂർ, സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ വിജയൻ.
2: എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സമാധാനമാണ്. എന്നാൽ എന്താണ് ഈ മനസ്സമാധാനം എന്ന് അന്വേഷിച്ചു നോക്കിയിട്ടുണ്ടോ? നല്ല ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും പദവിയും എല്ലാമുള്ള ഒരാളോട് പോലും അന്വേഷിച്ചു നോക്കൂ, അവരും പറയും ഞാനും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ മനസ്സിലാക്കാം, മുകളിൽ പറഞ്ഞ സുഖസൗകര്യങ്ങളൊന്നുമല്ല മനസ്സമാധാനത്തിന് കാര്യങ്ങളെന്ന്. അപ്പോൾ മനസ്സമാധാനം തരുന്നത് എന്താണ് എന്ന് ചോദ്യമുയരുന്നു. അതിൻ്റെ ഉത്തരം നിസ്വാർത്ഥത എന്നതാണ്. ഒരു മനുഷ്യൻ എത്ര കണ്ട് നിസ്വാർത്ഥനാണോ അത്ര കണ്ട് സന്തോഷവാനുമായിരിക്കും. നിസ്വാർത്ഥനായ മനുഷ്യൻ അവനവനെക്കുറിച്ച് വ്യാകുലനല്ല, ആശങ്കയുമില്ല. അവൻ മറ്റുള്ളവരുടെ ക്ഷേമകാര്യങ്ങളിൽ കൂടുതൽ തൽപരനായിരിക്കും. നേരെ മറിച്ച് ഒരു സ്വാർത്ഥനായ മനുഷ്യൻ അവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അവൻ്റെ അഹങ്കാരം മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതിന് അനുവദിക്കുകയുമില്ല. അയാൾ എല്ലാം തന്നിഷ്ടപ്രകാരം നടക്കണമെന്ന് വാശി പിടിക്കുന്നു. അത് നടന്നില്ലെങ്കിൽ അയാൾ അസ്വസ്ഥനാകുന്നു. ഒരു നിസ്വാർത്ഥനായ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ വളരെ പരിമിതമായിരിക്കും. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. മറ്റുള്ളവരിൽ നിന്നും ഒന്നും പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. തനിക്ക് പ്രകൃതിയാൽ ലഭിക്കുന്ന അനുകൂല സാഹചര്യങ്ങൾ കൊണ്ട് അയാൾ സന്തുഷ്ടനായിരിക്കും. അവ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിൽ അയാൾ അസൂയാലുമായിരിക്കില്ല. ജാതിമതഭേദങ്ങൾക്കതീതമായി മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അയാൾ ആത്മാർത്ഥമായി പങ്കുചേരും. ലോകാസമസ്ത സുഖിനോഭവന്തു എന്ന സംസ്കൃത ചൊല്ല് അയാൾക്ക് യോജിക്കുന്നതാണ്. മറ്റുള്ളവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും അയാളുടേതായി മാറും. ഒരു സ്വാർത്ഥനായ മനുഷ്യൻ തൻ്റെ അത്യാഗ്രഹങ്ങളുടെയും ദുരാഗ്രഹത്തിൻ്റെയും സാധ്യത്തിനായി ഏതറ്റം വരെയും പോകുവാൻ തയ്യാറാകും. എന്നാൽ ഇതുകൊണ്ടൊന്നും അയാളുടെ ജീവിതത്തിൽ സംതൃപ്തിയോ സന്തോഷമോ ഉണ്ടാകുന്നതായി കാണുന്നുമില്ല. കാരണം അയാളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധിയുമില്ല. ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ നിസ്വാർത്ഥനായ മനുഷ്യൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വ്യാപൃതനായിരിക്കും. അത് അയാളുടെ ആത്മാർത്ഥമായ ശ്രമമായിരിക്കുകയും ചെയ്യും. മറ്റ് ദുരുദ്ദേശങ്ങളൊന്നും ഉണ്ടാകില്ല. അയാൾ സുഖത്തിലും ദുഃഖത്തിലും മനോനിയന്ത്രണം പാലിച്ച് മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സ്ഥിതപ്രജ്ഞ ലക്ഷണം അയാളിൽ കാണാം. സാമൂഹ്യ പ്രവർത്തകനായ അണ്ണാ ഹസാരയുടെ ജീവിതാനുഭവം ഇവിടെ പ്രസ്താവിക യോഗ്യമാണ്. അദ്ദേഹം ഇന്ത്യൻ കരസേനയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു കാലത്ത് വിഷാദരോഗത്തിനടിമപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയ അദ്ദേഹത്തിന് ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു പുസ്തകം ലഭിക്കുവാനിടയായി. വിവേകാനന്ദ സ്വാമികളുടെ കോൾ ടു ദ യൂത്ത് ഫോർ നേഷൻ ബിൽഡിംഗ് എന്ന പുസ്തകമായിരുന്നു അത്. അതിൽ പ്രതിപാദിച്ചിരുന്ന 2 വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവ ഇതാണ്: ബ്ലസ്ഡ് ആർ ദോസ് ഹു സാക്രിഫൈസ് ദെയർ ലൈഫ് ഇൻ ദ സർവീസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നവർ അനുഗ്രഹീതരാണ്. മറ്റൊരു വാചകം: ദോസ് ഹു ലീവ് ഫോർ അതേഴ്സ് ഓൺലി ലീവ്, അതേഴ്സ് ആർ മോർ ഡെഡ് ദാൻ അലൈവ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ മാത്രമേ ജീവിക്കുന്നുള്ളൂ, അല്ലാത്തവർ മരിച്ചതിന് തുല്യമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കെല്ലാം ഒരു പാഠമാകേണ്ടതാണ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ എൻ വിജയൻ.

FM 476.2 മീറ്ററിൽ 630 kHz FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.